പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. എ ഗ്രേറ്റ് മോർണിംഗ് ടു ഓൾ. എന്തിനോ ആർക്കോ വേണ്ടി പ്രവൃത്തിയിലേർപ്പെടുന്നവരുണ്ട്. താല്പര്യമോ ആത്മാർത്ഥതയോ ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ശ്രദ്ധയും കൊടുക്കാറില്ല. കാരണം ആ പ്രവൃത്തികൾ കടമയുടെ നിർവഹണത്തിൻ്റെ ഭാഗമോ മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്ന് കരുതിയോ ചെയ്യുന്നതാകാം. ആത്മാർത്ഥത വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. അത് ഹൃദയത്തിൽ നിന്നുണ്ടാകണം. പുറമൂടി കാട്ടി ജീവിക്കുന്ന ഇത്തരക്കാരുടെ പ്രവൃത്തികളിലെ പൊള്ളത്തരം ഒരിക്കലും മറ്റുള്ളവർക്ക് മനസ്സിലായെന്നും വരില്ല. സഹവാസികളുടെ ഇഷ്ടാനിഷ്ടങ്ങളും അഭിപ്രായത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഇക്കൂട്ടർ മറ്റുള്ളവരെ കുറ്റക്കാരാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. പ്രത്യേക വ്യക്തിത്വത്തിന് ഉടമയായ ഇവരിൽ ഒരാളാണോ നമ്മൾ? സൂക്ഷിക്കണം. സമാധാനം അന്യമായിരിക്കും. ഏറെ ഇഷ്ടത്തോടെ മനസ്സോടെ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴാണ്, അത് സ്വീകരിക്കുമ്പോഴാണ് ആനന്ദമുണ്ടാവുക.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ എൻ വി കൃഷ്ണവാര്യരുടെ കവിത എലികൾ, ആലപിക്കുന്നത് ജ്യോതി. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്ട്രിച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പ്രതികരണം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്ട്രിച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീതരംഗം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8:00 മൻ കി ബാത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പരയുടെ മലയാള പരിഭാഷ. 8:30 റേഡിയോ എഡ് സ്കൂൾ. 9:00 നാടകനേരം, നാടകം അസുരഗോത്രം മുഴുവൻ ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 10:00 പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ എൻ വി കൃഷ്ണവാര്യരുടെ കവിത എലികൾ ആലപിക്കുന്നത് ജ്യോതി.

ശിക്ഷത്തിൻ ശിക്ഷയായി തച്ചുകൊന്നല്ലീ മരിച്ചതച്ഛൻ. എലിൽ കടിച്ചു മുറിഞ്ഞുവോ പല്ലുകൾ, എലിൽ കടിച്ചു മുറിഞ്ഞുവോ പല്ലുകൾ.

0: ജ്യോതി ആലപിച്ച എൻ വി കൃഷ്ണവാര്യരുടെ എലികൾ എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് മെയ് 31, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 31 വർഷത്തിലെ 151-ാം ദിനമാണ്. മെയ് 31 ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകയിലയുടെ മാരകമായ ദൂഷ്യഫലങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. മെയ് 31 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1910 യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകൃതമായി. 1961 റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപവത്കരിച്ചു. 1987 ലോകത്തിലെ ആദ്യത്തെ അംഗീകൃത സ്വകാര്യ FM ചാനലായ അഥീന 98.4 FM ഗ്രീസിൽ ആരംഭിച്ചു. 1912 ഏപ്രിൽ 15 നടന്ന ടൈറ്റാനിക് കപ്പൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിച്ചിരുന്നവരിൽ അവസാന വ്യക്തിയായിരുന്ന മിൽവിൻ ആഡി, മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടി തുടങ്ങിയവരുടെ ചരമദിനം മെയ് 31
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-205630. 7592-942-8817. 8547-922-2020.
3: വചനാമൃതം.
4: വെളുത്ത നിറത്തെ മാത്രം പ്രണയിച്ചവൻ തലമുടി ഒന്ന് വെളുത്തപ്പോൾ കറുപ്പിനെ പ്രണയിച്ചു തുടങ്ങി. ജീവനുള്ളപ്പോൾ മുഖത്ത് നോക്കാൻ നമുക്ക് സമയമില്ല. എന്നാൽ മരണപ്പെട്ടാൽ ആ മുഖം കാണാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നു. അതാണ് മനുഷ്യർ.
3: വചനാമൃതം.
5: ഓരോ തവണ പുകവലിക്കുമ്പോഴും എരിഞ്ഞു തുടങ്ങുന്നത് നിങ്ങളുടെ ആയുസ്സാണ്. ഇനിയെങ്കിലും ഈ ശീലം മാറ്റിവെച്ചുകൂടെ? നിങ്ങളുടെ ആരോഗ്യത്തിന് കാവലൊരുക്കാൻ ഇതാ ഒരു സുവർണ അവസരം. പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി JCI പഴശ്ശിയും JAC സോൺ 19 ഓൺക്യൂറിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്ക്രീനിംഗ് ക്യാമ്പും ഈ വരുന്ന May 31 ഞായറാഴ്ച രാവിലെ 10 മുതൽ മട്ടന്നൂർ ലയൺസ് ഹാളിൽ. അനാസ്ഥയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ ബുക്കിംഗ് ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ഉടൻ വിളിക്കുക 8547-07-6082. ഓർക്കുക, ഈയൊരു കോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: നമസ്കാരം. ഇന്ന് May 31, ഇടവം 17, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസുമായി ബന്ധമുള്ള 8 ഭീകരരെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ സംഘം ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ് പറഞ്ഞു. ISI സഹായത്തോടെ മുംബൈ അധോലോക ശൃംഖലയുമായി കണ്ണിചേർന്നാണ് ഇവർ ആക്രമണത്തിന് പദ്ധതി ആസൂത്രണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് മട്ടന്നൂരിലെത്തും. രാജ്യസഭാംഗം C. സദാനന്ദന്റെ മകളുടെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഉപരാഷ്ട്രപതി എത്തുന്നത്. മട്ടന്നൂരിലെ സ്വകാര്യ കൺവെൻഷൻ സെന്ററിലാണ് ചടങ്ങ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും പങ്കെടുക്കും. താവക്കരയിലെ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ 9:30 ചടങ്ങ്. കേരള ഫോക്ലോർ അക്കാദമി, കൈത്തറി വികസന കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളായ CPM, DYFI പ്രവർത്തകർ കൂടുതൽ കുരുക്കിൽ. ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായത് സ്വാഭാവിക പ്രതിഷേധമല്ലെന്നും സംഘടിത ആക്രമണമായിരുന്നുവെന്നും കേസു പരിഗണിച്ച ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടാനിയ മറിയം ജോസ് അഭിപ്രായപ്പെട്ടു. 5 പ്രതികളുടെയും ജാമ്യം തള്ളിയ കോടതി അവർക്ക് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശമുണ്ടായിരുന്നുവെന്ന് നിസ്സംശയം മനസ്സിലാക്കാമെന്നും നിരീക്ഷിച്ചു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ തുടരന്വേഷണ റിപ്പോർട്ട് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് സമർപ്പിച്ചു. കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് അന്വേഷണ സംഘത്തോട് തുടരന്വേഷണ റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടത്. നീറ്റ് UG ചോദ്യചോർച്ച വിവാദം തുടരുന്നതിനിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മറ്റൊരു പ്രവേശന പരീക്ഷയായ CUET UG വിദ്യാർത്ഥികളെ വലച്ചു. സാങ്കേതിക തകരാർ കാരണം പല കേന്ദ്രങ്ങളിലും ശനിയാഴ്ചത്തെ പരീക്ഷ 2 മണിക്കൂർ വൈകി. രാവിലത്തെ ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ ഉച്ചകഴിഞ്ഞുള്ള പരീക്ഷാ സമയം 1 മണിക്കൂർ നീട്ടി. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ June 3 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ട് 4-5 ഗവർണർ താവർചന്ദ് ഗെഹ്ലോത്തിന് മുൻപാകെയായിരിക്കും സത്യപ്രതിജ്ഞ. പശ്ചിമേഷ്യയും ലോകത്തെയാകെയും 3 മാസമായി മുൾമുനയിൽ നിർത്തുന്ന ഇറാനിലെ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് തിരിച്ചടി. ഇറാനുമായി 8 മുതൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ നീട്ടാനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ച യോഗത്തിൽ കരാർ പ്രഖ്യാപനമുണ്ടായില്ല. വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിലായിരുന്നു ഉപദേഷ്ടാക്കളുമായുള്ള ചർച്ച. US മുന്നോട്ട് വെച്ച എല്ലാ വ്യവസ്ഥയും ഇറാൻ അംഗീകരിച്ചാലേ അവരുമായി പ്രസിഡന്റ് ട്രംപ് കരാറുണ്ടാക്കൂവെന്ന് പിന്നീട് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. സ്റ്റാർവാസ് ചലച്ചിത്ര പരമ്പരകളുടെ വിജയത്തിൽ നിർണായക സംഭാവന നൽകിയ ചലച്ചിത്ര സംയോജക മാർസിയ ലൂക്കസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയ അഫ്ഗാൻ അഭയാർത്ഥികളുമായി സഞ്ചരിച്ച ബസ് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ തലകീഴായി മറിഞ്ഞ് 22 പേർ മരിച്ചു. 36 പേർക്ക് പരിക്കേറ്റു. തെക്കൻ ഡൽഹിയിലെ സാകേത് മെട്രോ സ്റ്റേഷന് സമീപം 5-നില കെട്ടിടം തകർന്നു വീണു. ശനിയാഴ്ച വൈകിട്ട് 6:30 സംഭവം. 4 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ബാലറ്റ് പേപ്പറിൽ വോട്ടെടുപ്പ് നടന്ന പഞ്ചാബിലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ BJPക്കും കോൺഗ്രസിനും കനത്ത പരാജയം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളില്ലാതെ നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കാണ് വൻ മുന്നേറ്റം. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന പഞ്ചാബിലെ വിജയം AAP വലിയ ആശ്വാസം പകരും. കാലവർഷം 4 ദിവസത്തിനകം കേരളത്തിലെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലുൾപ്പെടെ മഴ പൊതുവെ കുറയുമെന്നാണ് വിലയിരുത്തൽ. തെക്കുപടിഞ്ഞാറൻ കാലവർഷത്തിൽ രാജ്യത്താകെ ദീർഘകാല ശരാശരിയുടെ 90% മഴയാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന തീരക്കടലിൽ June 9 മുതൽ July 31 വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യങ്ങളുടെ പ്രധാന പ്രജനനകാലമായതിനാൽ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് 52 ദിവസം ട്രോൾ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള ആഴക്കടൽ മീൻപിടുത്തം നിരോധിക്കുന്നത്. കൊങ്കൺ പാതയിലൂടെയുള്ള 38 ജോടി തീവണ്ടികളുടെ സമയം June 15 മുതൽ മാറും. October 20 മുതലുള്ള നോൺ മൺസൂൺ ടൈം ടേബിൾ അവസാനിക്കുന്നതോടെയാണിത്. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടത്തി നവാഗതരെ വരവേൽക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. തൊണ്ടയിൽ ചോറു കുടുങ്ങിയെന്നു പറഞ്ഞ് രണ്ടാനച്ചൻ ആശുപത്രിയിലെത്തിച്ച 1.5 വയസ്സുകാരൻ മരിച്ചത് അതിക്രൂരമായ പീഡനത്തിനൊടുവിൽ. കുഞ്ഞിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ പനവൂർ കരിങ്കുഴി നെല്ലിക്കുന്ന് അർച്ചിതം വീട്ടിൽ അഖില, രണ്ടാനച്ചൻ അഷ്കർ എന്നിവരെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തരാഖണ്ഡിൽ വാഹനങ്ങൾ കൊക്കയിലേക്ക് വീണുണ്ടായ വ്യത്യസ്ത അപകടങ്ങളിൽ 7 മരണം, 6 പേർക്ക് പരിക്കേറ്റു. ചമേലിയിൽ 3 പേരും ഉത്തരകാശിയിൽ തീർത്ഥാടകരായ ദമ്പതിമാരും അൽമോറയിൽ 2 പേരുമാണ് മരിച്ചത്. സിൽവർ ലൈനിനു പകരം DMRC മുൻ ചെയർമാൻ E ശ്രീധരൻ മുന്നോട്ട് വെക്കുന്ന ഉയരത്തൂണുകളിലെ അർദ്ധാതിവേഗ റെയിൽപാത തിരുവനന്തപുരം പൂജപ്പുരം മുതൽ കണ്ണൂർ മുണ്ടയാട് വരെ 473.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 23 സ്റ്റേഷനുകളുണ്ടാകും. 3.5 മണിക്കൂറാണ് യാത്രാസമയം. മാഹി ഉൾപ്പെടെ പുതുച്ചേരി സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നത് June 4 മാറ്റിയതായി പുതുച്ചേരി വിദ്യാഭ്യാസ ഡയറക്ടർ DMohan Kumar അറിയിച്ചു. കടുത്ത വേനൽ ചൂടും പ്രതികൂല കാലാവസ്ഥയും കണക്കിലെടുത്ത് സ്കൂളുകൾ തുറക്കുന്നത് നീട്ടിവെക്കാനുള്ള സർക്കാർ തീരുമാനം മുഖ്യമന്ത്രി N. രംഗസ്വാമി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പയ്യാവൂർ പഞ്ചായത്തിന്റെ ബഡ്സ് സ്കൂളിൽ 18 വയസ്സിന് മുകളിലുള്ളവരെ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന ഭരണസമിതി തീരുമാനത്തിനെതിരെ LDF പ്രതിഷേധം. കഴിഞ്ഞ LDF ഭരണസമിതി തുടങ്ങിയ ബഡ്സ് സ്കൂൾ പൂട്ടാൻ UDF ഭരണസമിതി ശ്രമിക്കുന്നതായാണ് ആരോപണം. മുൻകാലങ്ങളിൽ ബഡ്സ് വിദ്യാർത്ഥികളെയും BRCയിലെ പരിശീലനാർത്ഥികളെയും ഒരുമിച്ചിരുത്തിയാണ് ബഡ്സ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. ഇത് നിലവിലെ നിയമങ്ങൾക്കും സർക്കാർ മാനദണ്ഡങ്ങൾക്കും എതിരാണെന്നാണ് ഭരണസമിതി അംഗങ്ങൾ പറയുന്നത്. ബഡ്സ് സ്കൂളിൽ 18 വയസ്സിന് മുകളിലുള്ളവരെ പ്രവേശിപ്പിക്കുന്നില്ലെന്നും ഇവിടുത്തെ ജീവനക്കാരുടെ കരാർ പുതുക്കാതെ പിരിച്ചുവിടുകയാണെന്നും ആരോപിച്ച് CITU പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ ഇളവിനുള്ള കാർഡ് ഈ അധ്യയന വർഷം മുതൽ ഡിജിറ്റലാകും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമാണ്. കലക്ടറുടെ ചേംബറിൽ ചേർന്ന സ്റ്റുഡൻസ് ട്രാവൽസ് ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിലാണ് RTO ES ഉണ്ണികൃഷ്ണൻ പുതിയ കാർഡിന്റെ കാര്യം വിശദീകരിച്ചത്. അക്കരെ കൊട്ടിയൂരിൽ വൈശാഖോത്സവത്തിന്റെ ഭാഗമായുള്ള നിത്യപൂജകൾക്ക് തുടക്കമായി. മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരമെഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം സ്വയംഭൂവിൽ ജലാഭിഷേകത്തോടെയാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. സ്കൂൾ പ്രവേശനോത്സവം ജില്ലാതല ഉദ്ഘാടനം 1 June രാവിലെ 9:30 ആയിത്തരമമ്പ്രം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. VK സനോജ് MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനാകും. കലക്ടർ P വിഷ്ണുരാജ് മുഖ്യാതിഥിയാകും. ജില്ലാതല ബഡ്സ് സ്കൂൾ പ്രവേശനോത്സവം 1 June മുണ്ടേരി ബഡ്സ് സ്കൂളിൽ നടക്കും. TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് CK റസീന അധ്യക്ഷത വഹിക്കും. വയനാട്ടിലും പെരുമ്പാവൂരിലും രണ്ടുപേരുടെ ജീവനെടുത്ത സംഭവങ്ങൾക്ക് പിന്നാലെ സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കർഷകനായ വൈശേരിയിൽ പുല്ലർക്കാട് മോഹനനാണ് അതിരപ്പള്ളിയിൽ കൊല്ലപ്പെട്ടത്. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര കൊട്ടിയൂരിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. സുരക്ഷയ്ക്കായി 600 പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം 15 കന്നഡ സംസാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട്. കർണാടകത്തിൽ നിന്ന് ഉൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. മലപ്പുറം ചെമ്മാട് മാനിപ്പാടത്ത് ലോറിയിൽ കടത്തിയ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവത്തിൽ വിവിധയിടങ്ങളിൽ NIA സംഘം പരിശോധന നടത്തി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേസുമായി ബന്ധമുള്ളവരുടെ വീടുകളിലാണ് ശനിയാഴ്ച പുലർച്ചെ മുതൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ February 7 ചെമ്മാട് ഹർഫ ഹോളോബ്രിക്സ് കമ്പനി വളപ്പിൽ നിർത്തിയിട്ട ലോറിയിലെ ഉള്ളിച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ തിരൂരങ്ങാടി പോലീസ് പിടികൂടിയത്. IPL ക്രിക്കറ്റിലെ കിരീട പോരാട്ടം ഇന്ന്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഇരു ടീമുകളുടെയും കിരീട പോരാട്ടം. യൂറോപ്യൻ ഫുട്ബോളിൽ PSG ചാമ്പ്യന്മാർ. ആഴ്സണലിനെ ഷൂട്ടൌട്ടിൽ 4-3 കീഴടക്കിയാണ് ജേതാക്കളായത്. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ സാധ്യതാ പട്ടിക അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് സമർപ്പിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. 2020 ഫോർമാറ്റിലെ ടീമിൽ നിലവിലെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ടെസ്റ്റ് ഏകദിന നായകൻ ശുഭ്മാൻ ഗിൽ എന്നിവർ ഉൾപ്പെട്ടിട്ടില്ല. 30-അംഗ പട്ടികയിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇടം പിടിച്ചിട്ടുണ്ട്. കളിക്കളത്തിലും ജീവിതത്തിലും ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായ വിനേഷ് ഫോഗട്ട് ഒരിക്കൽ കൂടി ഗോദയിൽ പൊരുതി വീണു. ഏഷ്യൻ ഗെയിംസ് വനിതാ ഗുസ്തി ട്രയൽസിൽ സെമിഫൈനലിൽ തോൽക്കുകയായിരുന്നു ഇന്ത്യൻ ചാമ്പ്യൻ. ഗുസ്തി ഫെഡറേഷൻ വിലക്കിനെ തുടർന്ന് സുപ്രീംകോടതി ഉത്തരവ് നേടിയാണ് ഫോഗട്ട് ട്രയൽസിൽ പങ്കെടുത്തത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
6: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207-244-177.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ദന്തൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണി റിലേ.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. സിദ്ധരാമയ്യയും ഡോക്ടർ ജി പരമേശ്വറും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയം സാമാജികർ ഏകകണ്ഠമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. ശിവകുമാർ ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. June 3 പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തമിഴക വെറ്ററി കഴകത്തിൽ ചേർന്നത് കുതിരക്കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് TVK ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. വിഷയത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലക്നൌവിൽ ഓപ്പണെയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൌൺസിലുകളുടെ ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതിയിലും ഹൈക്കോടതികളിലും കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും CEOമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഗോള പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകനം വ്യക്തമാക്കി. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യൻ സമ്പദ്മേഖലയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. രണ്ട് മാസത്തെ ഒഴിവുകാലത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട്.
5: സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കാസർകോട് ജില്ലാതല പ്രവേശനോത്സവം നാളെ രാവിലെ കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്ത് ആദരിക്കും.
4: ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. ഇതോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഇന്ന് മുതൽ June 26 വരെ കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിശോധനകളും കോട്ട്പ നിയമബോധവൽക്കരണവും നടത്തും. പുകയില ഉൽപ്പന്ന നിരോധന നിയമപ്രകാരം ജനുവരി മുതൽ 14,078 പരിശോധനകൾ ജില്ലയിൽ നടത്തിയെന്നും 116,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തുവെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11:00. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക പരിഭാഷ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് June 9 അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മീൻപിടുത്ത വിലക്ക്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ഡെസ്ക് റിപ്പോർട്ട്.
6: മത്സ്യസമ്പത്ത് സംരക്ഷിച്ച് ശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് വഴിയൊരുക്കാനാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കും. അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
4: കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻമന്ത്രി ടി യു കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു 89-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ ടി പി ദാസന്റെ ഭൌതിക ശരീരം ഉച്ചയോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. രാവിലെ 8 മുതൽ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10 മുതൽ 11 വരെ ടൌൺഹാളിലും ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇന്നലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. 2020 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ രണ്ടാം മത്സരത്തിൽ ബ്രിസ്റ്റോളിൽ ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് തോൽപ്പിച്ചു. ഇതോടെ 3 മത്സര പരമ്പര 1-1 എന്ന സമനിലയിലെത്തി. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ചൊവ്വാഴ്ച ടോണ്ടനിലാണ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ സാത്വിക് സായ്രാജ് റിങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സൌത്ത് കൊറിയൻ താരങ്ങളെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തിയത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FC യെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 മത്സരം. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ ഇൻസ്പയർ മാനക് പുരസ്കാര ദേശീയതല മത്സരത്തിലേക്ക് കണ്ണൂർ ജില്ലയിലെ 3 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു. സംസ്ഥാനതല മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 പേരിൽ 3 പേരും കണ്ണൂർ ജില്ലക്കാരാണ്. കല്യാശ്ശേരി KPR മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ PV ശിവനന്ദ്, ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ നന്ദ ഉണ്ണികൃഷ്ണൻ, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ സായികൃഷ്ണ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കമായി. മണത്തന കരിമനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിൽ എത്തിയ ശേഷം ജലാഭിഷേകത്തോടെയാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. ഇന്നലെ മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം തുടങ്ങി. വൈശാഖ മഹോത്സവത്തിന് കോഴിക്കോട് KSRTC ബജറ്റ് ടൂറിസം സെൽ പ്രത്യേക യാത്രയൊരുക്കും. ജൂൺ 2, 5, 9, 12, 16, 19 തീയതികളിൽ പുലർച്ചെ 5 ആരംഭിക്കുന്ന യാത്ര കൊട്ടിയൂർ ദർശനത്തിന് ശേഷം വൈകിട്ട് 6 തിരിച്ചെത്തും. CBSE സിലബസിൽ ഹിന്ദി അടക്കം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ LP തലം മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് രാഷ്ട്രഭാഷാവേദി ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. പ്രിയ ശ്രോതാക്കളെ, മലയാള വാർത്താ അവതാരകൻ എന്ന നിലയിൽ 30 വർഷത്തിലേറെ നീണ്ട എന്റെ ആകാശവാണി ജീവിതം ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ്. വാർത്തകൾ കൃത്യമായും സത്യസന്ധമായും ശ്രോതാക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന വിശ്വാസത്തോടെയാണ് പടിയിറക്കം. പൊടിപ്പും തൊങ്ങലും വെച്ചുകെട്ടുകളും ഇല്ലാത്ത വാർത്തകളുമായി അവതാരകരുടെ പുതിയ തലമുറ ഇനിയും ശ്രോതാക്കൾക്ക് ഒപ്പമുണ്ടാകും. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
7: ഇയം ആകാശവാണി. സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ പ്രാതഃ 11 ആകാശവാണീതഃ മൻ കി ബാത് ഇതി കാര്യക്രമേ സ്വീയം മനോഗതം പ്രകടയിഷ്യതി. മാസികസ്യ ആകാശവാണി കാര്യക്രമസ്യ ഏതത് ചതുസ്ത്രിംശോത്തരൈകശതമം സംസ്കരണം ഭവിഷ്യതി. ആകാശവാണ്യാഃ ദൂരദർശനസ്യ ച സർവാഭിഃ വാഹിനീഭിഃ അസ്യ കാര്യക്രമസ്യ പ്രസാരണം ഭവിഷ്യതി. അയം ഹി ആകാശവാണി വാർത്താവിഭാഗസ്യ അന്തർജാലപട്ടലെ www.newsonair.gov.in ഇത്യത്ര അപി ച ന്യൂസ് ഓൺ AIR ഇതി ചലദൂരഭാഷീയേ തന്ത്രാംശെ അപി ഉപലബ്ധഃ ഭവിഷ്യതി. ആകാശവാണി ദൂരദർശന പ്രധാനമന്ത്രി കാര്യാലയ സൂചനാ പ്രസാരണ കാര്യാലയാനാം യൂട്യൂബ് വാഹിനീഭിഃ അപി അസ്യ കാര്യക്രമസ്യ സാക്ഷാത് പ്രസാരണം ഭവിഷ്യതി. ഹിന്ദിഭാഷായാം പ്രസാരണസ്യ അനന്തരം ആകാശവാണ്യാം അസ്യ പ്രസാരണം ക്ഷേത്രീയാസു ഭാഷാസു അപി ഭവിഷ്യതി. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര ഗതസായം മ്യാൻമാർ ദേശസ്യ രാഷ്ട്രപതിന യു മിൻ ആങ് ലൈങ് ഇത്യനേന സഹ മേലനം കൃതവാൻ. സാമാജികാന്തർജാലീയ പട്ടലേ ഡോക്ടർ ജയശങ്കര ദീർഘകാലം യാവത് ദ്വൈപാക്ഷികം സഹകാരം സുദൃഢം കർത്തും മ്യാൻമാർ ദേശസ്യ രാഷ്ട്രപതേഃ സകാരാത്മക ഭാവസ്യ പ്രശംസാം അകരോത്. സഹ അവദത് യത് സഹ ശാന്തേഃ പ്രഗതേഃ സമൃദ്ധേഃ ച സഹഭാഗിത്വം ഇതോപി സുദൃഢം കർത്തും പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ ശ്രീ ലൈംഗ് വര്യസ്യ മേലനസ്യ പ്രതീക്ഷായാം അസ്തി. ഉഭയോഃ ദേശയോഃ മധ്യേ ഐതിഹാസികാനാം സഭ്യതാനാം ച സംബന്ധാന് ദൃഢീകരണായ രാഷ്ട്രപതിഃ ശ്വഃ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ ചർച്ചിഷ്യതി. പൂർവം ഹ്യഃ മ്യാൻമാര ദേശസ്യ രാഷ്ട്രപതിഃ ബിഹാരസ്യ ഗയായാം ഗത്വാ മഹാബോധി മന്ദിരേ പ്രാർത്ഥനാം കൃതവാൻ. അവധേയം യത് രാഷ്ട്രപതിഃ ഹ്ലൈംഗഃ പഞ്ചദിവസീയ ഭാരതയാത്രായാം അസ്തി. ദില്യാരക്ഷിബലസ്യ വിശേഷ പ്രകോഷ്ഠേന പാക് ഐ എസ് ഐ മുംബൈ അണ്ടർവേർഡ്സ് ജാലേത്യസ്യ ആദേശേന കാര്യം കുർവന്തഃ അഷ്ടൌ അഭിയുക്താഃ നിഗടിതാഃ. വാർത്താഹരാൻ സംബോധയൻ ദില്യാരക്ഷിബലസ്യ വിശേഷ പ്രകോഷ്ഠസ്യ വിശേഷ സി പി അനിലശുക്ലഃ അവദത് യത് അഭിയുക്താഃ ദില്ലിനഗരസ്യ മഹത്വപൂർണസ്ഥാനേഷു സുരക്ഷാകർമ്മചാരിഷു ച ആക്രമണം കർത്തും നിയുക്താഃ ആസന്. സഹ അവദത് യത് തൈഃ സഹ ശസ്ത്രാണി വിസ്ഫോടകാനി ച പ്രാപ്താനി സന്തി. ശ്രീശുക്ലഃ സൂചിതവാൻ യത് അഭിയുക്താഃ സീമപാര നിർവാഹകാനാം നിർദ്ദേശാനുസാരം കാര്യം കുർവന്തഃ ആസന്. തേ ദില്ലി മഹാരാഷ്ട്ര പൂണെ നഗരേഭ്യഃ നിഗടിതാഃ. ബാഡ്മിന്റൺ ക്രീഡായാം സിംഗപ്പൂർ ഓപ്പൺ ടൂർണമെന്റ് ഇതി സ്പർധായാം ഭാരതസ്യ സാത്വിക് സൈരാജ് രംഗിരെഡ്ഡി ചിരാഗ് സെട്ടി ഇത്യനയോഃ യുഗളം നിർണായക ചക്രെ പ്രവിഷ്ടം. ഉപാന്ത്യചക്രേ ഭാരതീയ ദലേന ദക്ഷിണ കൊറിയ ദലം പരാജിതം. മഹിളാനാം അന്താരാഷ്ട്രീയ വിംശതിം പ്രതിവിംശതിഃ ദ്വിതീയ ക്രിക്കറ്റ് ക്രീഡായാം ഭാരത ഇംഗ്ലണ്ട് ദലയോഃ മധ്യേ ഗത സായം ജാതായാം സ്പർധായാം ഇംഗ്ലണ്ട് ദലേന ഭാരതം ഷഡ് വിംശതി ധാവനാങ്കൈഃ പരാജിതം. ഐപിഎൽ ക്രിക്കറ്റ് ക്രീഡായാം ഗുജറാത്ത് ടൈറ്റൻസ് ദലം അദ്യ അഹമ്മദാബാദസ്യ നരേന്ദ്രമോദി ക്രീഡാങ്കണെ നിർണായക സ്പർധായാം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ദലേന സഹ സ്പർദ്ധിഷ്യതി. സ്പർധായാ ആരംഭ സായം സാർദ്ധ സപ്തവാദനെ ഭവിഷ്യതി. പ്രിയാഃ ശ്രോതാരഃ സംസ്കൃതജഗതാ സംബദ്ധൈഃ വിഭിന്നൈഃ ക്രിയാകലാപൈഃ സംവലിതസ്യ സംസ്കൃതസാപ്താഹികീതി വിശിഷ്ട കാര്യക്രമസ്യ പ്രസാരണം ആകാശവാണ്യാഃ FM ഗോൾഡ് പ്രവാഹികാതഃ അദ്യ രവിവാസരെ മധ്യാഹ്നെ സാർദ്ധൈകവാദനതഃ ഭവിഷ്യതി. ഭവന്തഃ സർവേ ശ്രോതും പ്രഭവന്തി ഇതി വാർത്താഃ.

0: വിത്ത് AI കോഴ്സിലേക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 8301098705. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലും UIT IHRD സെന്ററുകളിലും 4 വർഷ ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏകജാലക സംവിധാനം വഴിയാണ് പ്രവേശനം. June 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പരമാവധി 20 ഓപ്ഷൻ വരെ തിരഞ്ഞെടുക്കാം. പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളും പ്രോഗ്രാമുകളും മാത്രം മുൻഗണനാ ക്രമത്തിൽ നൽകാൻ ശ്രദ്ധിക്കണം. അപേക്ഷയുടെ പ്രിന്റൌട്ടും ഫീസ് അടച്ചതിന്റെ റസീതും അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടുന്ന സമയത്ത് ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് admissions.keralayuniversity.ac.in. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. അഡാക് എരഞ്ഞോളി ഫിഷ് ഫാമിൽ ജനറേറ്റർ, വാട്ടർ പമ്പ്, എയറേറ്റർ എന്നീ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നതിന് സ്കിൽഡ് ലേബർമാരെ നിയമിക്കുന്നു. SSLC ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI യോഗ്യതയുള്ള 45 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. ബയോഡാറ്റയോടൊപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം June 5 2 മണിക്ക് എരഞ്ഞോളി അഡാക്ക് നോർത്ത് സോൺ റീജിയണൽ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ 04902354073. കണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ ഹിന്ദി വിഭാഗത്തിൽ ഒഴിവുണ്ട്. അഭിമുഖം 1:30. തലശ്ശേരി കൊടുവള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. അഭിമുഖം June 2 രാവിലെ 11 മണിക്ക്. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ടൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് തസ്തികയിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. അഭിമുഖം June 2 രാവിലെ 11 മണിക്ക്. കരിവള്ളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി സായാന OP ഡോക്ടറെ നിയമിക്കുന്നു. അഭിമുഖം June 2 ഉച്ചയ്ക്ക് 12 മണിക്ക് കലക്ടറേറ്റിൽ. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കൂത്തുപറമ്പ് ടെബിൾ കോർഡിനേഷൻ കമ്മിറ്റി IRPC ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്ക് അന്നദാനം ഒരുക്കുന്നു. നാളെ മുതൽ 21 വരെ ചിറ്റാരിപ്പറമ്പ് പൂവത്തിന് കീഴിലാണ് അന്നദാനം നടക്കുക. രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് ചോറും നൽകും. ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ഇന്ന് വൈകിട്ട് 4 മണിക്ക് VK സനോജ് MLA ഉദ്ഘാടനം ചെയ്യും. കടന്നപ്പള്ളി വെള്ളാലത്ത് ശിവക്ഷേത്രത്തിലെ നാഗപുനഃപ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായുള്ള വിശേഷാൽ പൂജകളും സർപ്പബലിയും നാളെ നടക്കും. രാവിലെ മുതൽ വിശേഷാൽ പൂജകളും വൈകിട്ട് 6:30 സർപ്പബലിയും തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടാകും. ഇരിട്ടി കേന്ദ്രമാക്കി 3 വർഷം മുൻപ് പ്രവർത്തനം തുടങ്ങിയ എഴുത്തുകാരായ സ്ത്രീകളുടെ കൂട്ടായ്മയായ പെണ്ണില്ലം എഴുത്തിടത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് പയഞ്ചേരി മുക്കിൽ റിട്ടയർഡ് SP പ്രിൻസ് എബ്രഹാം നിർവഹിക്കും. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ആയിത്തരം അമ്പറും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 9 മണിക്ക് VK സനോജ് MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ VK കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ VK കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. VK കാർ വാഷ്, കരേറ്റ അംഗൻവാടി റോഡ് ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
4: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ. ഇന്നത്തെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
5: ആദ്യത്തെ കത്തയച്ചത് ശ്രീധരൻ അവണ്ണൂരാണ്.
4: ശരി, ആദ്യത്തെ കത്ത് വായിച്ചോളൂ.
5: ഇഷ്ടങ്ങൾ ഈണങ്ങൾ, ദേവി ശ്രീദേവി, ഈ മനോഹര ഗാനം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഗാനങ്ങളിൽ ഒന്നാണ്. കുഞ്ഞുനാളിൽ മനസ്സിൽ കയറി പറ്റിയ ഗാനം. അന്ന് ഈ ഗാനം കേട്ടപ്പോഴേ വലിയൊരു ദുഃഖം. ചിത്രം കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്.

0: പിന്നീട് ഒന്ന് രണ്ടു വർഷത്തിന് ശേഷമാണ് അടുത്തുള്ള ടാക്കീസിൽ കാവ്യമേള കാണുന്നത്. ഈ ഗാനത്തോടെ ചിട്ടപ്പെടുത്തിയ സ്വാമിയോടും ആരാധനയായി. 24-ാം തീയതിയിലെ ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ദേവി എന്ന പദം വരുന്ന ഗാനങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നതും ദേവി ശ്രീദേവിയായിരുന്നു. പ്രതീക്ഷ തെറ്റിയില്ല. അവതാരകർ ആദ്യം കൊടുത്തതും ഈ അനശ്വര ഗാനം തന്നെ. പിന്നീട് കേൾപ്പിച്ച നീലനിഷീധിനി, ദേവവാഹിനി, ഭൂമിദേവി പുഷ്പിണിയായി മുതലായവ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഗാനങ്ങളിൽ ചിലതാണ്.
1: നന്ദി ശ്രീധരൻ, ഇത്രയും ദീർഘമായ ഈ കത്തിന്. അടുത്ത കത്ത് സുനിത അശോക് മരുതായി എഴുതിയതാണ്.
0: അതെ.
1: പ്രിയ പ്രതികരണത്തിന്, നാടകം അസുരഗോത്രം ഗംഭീരം. ശ്രോതാക്കൾ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. ഇത്രയും നല്ല നാടകത്തിനും രചയിതാവ് കൃഷ്ണകുമാർ സാറിനും സംവിധായകൻ രാമകൃഷ്ണൻ പഴശ്ശിക്കും സഹസംവിധാനം നിർവഹിച്ച അശ്വിനി കവണിശ്ശേരിക്കും മലബാർ റേഡിയോയിലെ മറ്റ് അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. അവസാന ഭാഗത്തിനായി കാത്തിരിക്കുന്നു.
0: സുനിതേച്ചി, അസുരഗോത്രത്തിന്റെ അവസാന ഭാഗം നാടകം കേൾക്കുന്നതിന് മുന്നേ അയച്ച സന്ദേശമാണെന്ന് തോന്നുന്നു. എന്തായാലും മുഴുവൻ നാടകവും കേട്ട് സുനിതേച്ചി പ്രതികരണം അയച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു.
1: നാടകം കേട്ടിട്ടുണ്ടാവും വിശ്വസിക്കാം അല്ലേ?
0: അതെ.
1: ശരി, നമുക്ക് അടുത്ത കഥയിലേക്ക് പോവാം.
0: സഞ്ജീവ് അക്കാൻശേരിയുടേത്.
1: അസുരഗോത്രം മുഴുവൻ ഭാഗവും പൂർണ്ണമായും കേട്ടു. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ ഓരോരുത്തരും വളരെ തന്മയത്വത്തോടെ അഭിനയിച്ചു. അവസാനം കുരുക്ഷേത്ര യുദ്ധഭാഗം ഒരു തിരശീലിയിൽ കാണുന്ന പോലെ തോന്നി. അഭിനന്ദനങ്ങൾ എല്ലാവർക്കും.
0: അസുരഗോത്രത്തിന്റെ മുഴുവൻ ഭാഗവും കേട്ടുകൊണ്ടാണ് അദ്ദേഹം അഭിപ്രായം അറിയിച്ചത്. അതിൽ തന്നെ ഏറ്റവും ഉജ്ജ്വലമായി നിന്നത് അവസാന ഭാഗമാണെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഒത്തിരി നന്ദി. അടുത്തതായി പ്രതികരണത്തിലേക്ക് മെസ്സേജ് അയച്ചത് PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ.
1: നമ്മുടെ സ്ഥിരം ശ്രോതാവല്ലേ?
0: അതെ.
1: May 24 പ്രതികരണത്തിൽ ഉൾപ്പെടുത്തിയതിലും ഒപ്പം എനിക്ക് വിവാഹ വാർഷിക ആശംസകൾ നേർന്നതിനും നന്ദി അറിയിക്കുന്നു. റേഡിയോ മലബാർ സന്ദേശഗാനത്തിൽ സ്വന്തം പേരിൽ ഒരു ഗാനം കേൾക്കുക, അത് മറ്റു കൂട്ടുകാർ നമ്മെ അറിയിക്കുക എന്നത് ഒരു സന്തോഷം തന്നെയാണ്.
0: മുഹമ്മദ് കാ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങളിൽ ഉൾപ്പെടുത്താറില്ല, ഇപ്പൊ കുറച്ചായിട്ട്, എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: സന്ദേശ ഗാനത്തിൽ ഗാനങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ പറ്റി അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു.
0: ഒരു ശ്രോതാക്കളെയും നമ്മൾ അവഗണിക്കുന്നതല്ല, പക്ഷേ സന്ദേശങ്ങൾക്കിടയിൽ ഒരു ഇടവേള ഉണ്ടാവുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാലും ആരെയും അവഗണിക്കില്ല.
1: നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം നിങ്ങളുടെ സന്ദേശങ്ങൾ തീർച്ചയായിട്ടും വായിക്കുന്നതായിരിക്കും.
0: അടുത്ത സന്ദേശം വായിക്കാം. അയച്ചിട്ടുള്ളത് സുജാത മേട്ടടി, കൂടെ KP ജാനകി അമ്മ പരിപ്പായി.
1: May 25 പ്രിയ ഗായകൻ MG ശ്രീകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത മധുര ഗീതങ്ങൾ വളരെയേറെ ഇഷ്ടമായി. എല്ലാ ഗാനങ്ങളും എത്ര കേട്ടാലും കൊതി തീരാത്ത ഗാനങ്ങൾ.
0: ഞാറ്റുവേല കിളിയെ, തൂമഞ്ഞോ പരാഗം പോൽ, പോരൂനി വാരിളം ചന്ദ്രലേഖെ, അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും, ഹരിചന്ദന മലരിലെ മധുവായ്, ചന്ദ്രലേഖ എന്തേ എന്നീ ഗാനങ്ങൾ എനിക്കൊരുപാട് ഇഷ്ടമാണ്.
1: രാഗാപൂവത്തൂർ തെരഞ്ഞെടുത്ത ഗാനങ്ങൾ ബൈജു സാറിന്റെ അവതരണത്തിൽ വളരെയേറെ ഇഷ്ടമായി. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത രാഗാപൂവത്തൂർ പിന്നെ അവതാരകൻ ബൈജു സുന്ദർ സാറിനും 1000 അഭിനന്ദനങ്ങൾ, ഒപ്പം റേഡിയോ മലബാറിനും
0: അഭിനന്ദനങ്ങൾ. അത് അർഹിക്കുന്നവർക്ക് തന്നെ ഞങ്ങൾ കൈമാറുന്നുണ്ട്. മറ്റൊരു പരിപാടിയെ കുറിച്ചുകൂടി ഇവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്.
1: May 26 കാവ്യധാരയിൽ കടമ്മനിട്ടിയുടെ കവിത കോഴി ചിത്ര ആലപിച്ചത് വളരെ ഇഷ്ടമായി. ആ കവിത അവതരിപ്പിച്ച ചിത്രയ്ക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
0: ഒത്തിരി സന്തോഷം. അടുത്തതായി അഭിലാഷ് KP പരിപ്പായി അയച്ച പ്രതികരണമാണ്.
1: റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്ത തുടർ നാടകം അസുരഗോത്രം എല്ലാ ഭാഗവും ശ്രദ്ധിച്ചു. രജനിയും സംവിധാനവും മികച്ചതായി. കാടിന്റെ വശ്യതയും വന്യതയും ഒപ്പം യുദ്ധരംഗങ്ങളും ശബ്ദവീജുകളിലൂടെ ശ്രോതാക്കളുടെ കാതുകളിൽ നന്നായി പ്രതിഫലിപ്പിക്കാൻ ശബ്ദ സംയോജനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ചില കഥാപാത്രങ്ങളുടെ ശബ്ദങ്ങൾ അപക്വമായും കോമ്പിനേഷൻ വരുന്നിടത്ത് ബാലൻസ് ചെയ്യപ്പെടാത്തതായും തോന്നിയിട്ടുണ്ട്. അതുപോലെ അഭിനേതാക്കൾ വാക്കുകളുടെ കൃത്യമായ ഉച്ചാരണം കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. നാടകത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
0: അഭിലാഷേട്ടൻ കൃത്യമായി നാടകം കേട്ടുകൊണ്ടാണ് വിലയിരുത്തിയിട്ടുള്ളത്. അതിലെ ചില കഥാപാത്രങ്ങളുടെ ശബ്ദത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ നാടകം പൂർണ്ണമായും ശ്രോതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. പലരും നാടകത്തില് മുന്നേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, എന്നാൽ ചിലർ
1: പുതുമുഖങ്ങളാണ്.
0: റേഡിയോ നാടകരംഗത്ത് പുതിയതായിട്ട് ആദ്യമായി ശബ്ദം നൽകുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം അവരുടെ കഴിവിന്റെ പരമാവധി കഥാപാത്രങ്ങളോട് നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും നാടകം ഇത്രയും സൂക്ഷ്മമായി വിലയിരുത്തി അഭിപ്രായം അറിയിച്ചതിന് ഒത്തിരി നന്ദി.
1: അടുത്ത കത്ത്. May 24 ഞായറാഴ്ച രാവിലത്തെ ചിരിയും ചിന്തയും എന്തും ആവശ്യത്തിനേ ആകാവൂ എന്ന ഒരു വലിയ സന്ദേശം വിളിച്ചോതുന്നതായിരുന്നു. ക്ഷണിക്കാതെ കല്യാണത്തിന് പോയി കണ്ടമാനം വാരി വലിച്ചു തിന്നുകൊണ്ട് വയറിന് അസുഖം വരുത്തിയ കരുണനും പിന്നെ ആമിനത്താത്തിയും മാഷും എല്ലാം കൂടി വളരെ ഹാസ്യരസപ്രധാനമായി ആ പരിപാടി അവതരിപ്പിച്ചു. കല്യാണത്തിന് നടത്തുന്ന ധൂർത്തിനെ പറ്റിയും വളരെ നന്നായി പ്രതിപാദിച്ചു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പിന്നെ ഞായറാഴ്ച രാത്രി 9 അസുരഗോത്രം അവസാന ഭാഗം കേൾക്കാൻ പറ്റിയില്ല. അതൊരു വലിയ നഷ്ടമായിപ്പോയി. ഇനി ഈ നാടകം മുഴുവനായും എന്നെങ്കിലും ഒരു ദിവസം പ്രക്ഷേപണം ചെയ്യുമെങ്കിൽ വളരെ നല്ലതായിരുന്നു. സ്ഥിരം ശ്രോതാവായ തമ്പാൻ മട്ടന്നൂരാണ് ഈ കത്തെഴുതിയത്.
0: അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രി 9 മണിക്ക് ഡോക്ടർ സജിമോൻ ദിനമണി എഴുതിയ പ്രതീക്ഷയുടെ പാതകൾ, ജീവിതവിജയത്തിലേക്കുള്ള പ്രായോഗിക വഴികൾ എന്ന പുസ്തകത്തെ അവലോകനം ചെയ്തുകൊണ്ട് ശ്രീ നന്ദാത്മജൻ കുതേരി സംസാരിച്ചത് പുസ്തകം വായിച്ച ഒരനുഭവമായി. ചിരിയും ചിന്തയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്, ഒത്തിരി സന്തോഷം. ഒപ്പം നാടകം രണ്ട് ഭാഗങ്ങളായിട്ട് ഇന്നും അടുത്ത ഞായറാഴ്ചയും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മുഴുവനായും കേൾക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഇനി ആദിത്യ സുരേന്ദ്രൻ കാവുംബായിയുടെ ഒരു മെസ്സേജാണ്.
1: 25-ാം തീയതി രാത്രി കേൾപ്പിച്ച ചിരിയും ചിന്തയും അസലായി. കരുണന്റെയും ആമിനത്താത്തയുടെയും സംസാരം കേട്ടപ്പോൾ പൊട്ടിച്ചിരിച്ചുപോയി. ഈ അവസരത്തിൽ എനിക്കടുത്തറിയാവുന്ന അഭിലാഷ് ചേട്ടനെയാണ് ഓർമ്മ വന്നത്. കരുണനെ പോലെ വെറുതെ കിട്ടിയാൽ എന്തും വാരി വലിച്ചു കഴിക്കും അദ്ദേഹം. പണം കൊടുത്തൊന്നും കഴിക്കാറുമില്ല. സത്യത്തിൽ ഈ പരിപാടി വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ആവശ്യത്തിലേറെ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് അവയൊന്നും കഴിക്കാതെ പാഴാക്കി കളയുമ്പോൾ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നവരോട് ചെയ്യുന്ന വലിയ ക്രൂരതയല്ലേ ഇത്? കരുണനും ആമിനത്താത്തയ്ക്കും ഒപ്പം ചേർന്ന മാഷിനും എന്റെ അഭിനന്ദനങ്ങൾ.
0: 25-ാം തീയതിയിലെ ചിരിയും ചിന്തയെപ്പറ്റി ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അന്ന് തിരഞ്ഞെടുത്ത തീം എല്ലാവർക്കും അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒത്തിരി സന്തോഷം. വീണ്ടും കത്ത് തുടരുന്നുണ്ട്.
1: നാം പാട്ടുകൾ കേൾക്കുന്നത് മാനസിക സുഖത്തിന് വേണ്ടിയാണ്. പക്ഷേ നിങ്ങളുടെ സന്ദേശഗാനങ്ങൾ ഇവ രണ്ടും കേൾക്കുമ്പോൾ സുഖമല്ല തോന്നുന്നത്, അരോചകമായിട്ടാണ് തോന്നുന്നത്. വിളിച്ചവർ തന്നെ വിളിക്കുന്നതും സന്ദേശങ്ങൾ അയച്ചവർ തന്നെ തുടരെ തുടരെ അയക്കുന്നതും കേൾക്കുന്നവർക്ക് മഹാബോറായിട്ടാണ് തോന്നുന്നത്. ഒന്നുകിൽ ഈ പരിപാടി നിങ്ങൾ നിർത്തുക, അല്ലെങ്കിൽ കുറച്ച് ഇടവേള കൊടുത്ത് പരിപാടികളിൽ ശ്രോതാക്കളെ പങ്കെടുപ്പിക്കുക. സത്യം പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്.
0: സത്യം പറയുകയാണ് വേണ്ടത്, എന്നാൽ മാത്രമേ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കൃത്യമായ വിലയിരുത്തൽ ഞങ്ങൾക്ക് ലഭിക്കുള്ളൂ. കുറച്ച് മുന്നേ തന്നെ ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടായി. ഓരോരുത്തരുടെ മെസ്സേജുകൾക്കും കൃത്യമായ ഇടവേളകൾ നൽകിക്കൊണ്ടാണ് സന്ദേശങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ആദിത്യയുടെ സന്ദേശവും ഇടയ്ക്കിടെ സന്ദേശഗാനങ്ങളിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഞങ്ങൾക്ക് സന്ദേശമായിട്ട് അയക്കുക. തീർച്ചയായിട്ടും ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ അത് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ, ചലച്ചിത്ര ഗാന പരിപാടി, ഈ പ്രോഗ്രാമിലേക്കും വിളിക്കുന്നവർ റേഡിയോ മലബാറിനോടും പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് പാട്ടുകൾ ചോദിക്കുന്നതൊക്കെ നിശ്ചിത ഇടവേളകളിൽ തന്നെ ഓരോ കോളും വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം നിങ്ങൾ എല്ലാവരുടെയും പങ്കാളിത്തം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഇഷ്ടഗാനങ്ങളിലേക്കും അതോടൊപ്പം സന്ദേശഗാനങ്ങളിലേക്കും.
1: അടുത്ത സന്ദേശം രാഗാ പോവത്തൂരിന്റേതാണ്.
0: ജീവിത വഴിയിലൂടെ നാം പ്രതീക്ഷയുടെ കെട്ടി ശിരസിലേറ്റ് ലക്ഷ്യമെന്ന സ്ഥാനത്തേക്ക് നടന്നു പോകുമ്പോൾ ചിലപ്പോൾ പ്രതിസന്ധികളുടെ കൊടും വേനലേറ്റ് തളർന്നു പോകാറുണ്ട്. അപ്പോൾ നിരാശയുടെ വിഷാദ രാക്ഷസൻ നമ്മെ പിടികൂടാൻ ശ്രമിക്കാറുമുണ്ട്. ആ ശ്രമം പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വിജയം കൈവരിക്കാറുമുണ്ട്. പക്ഷേ ഹൃദയത്തിൽ അറിവിന്റെ ശരമുള്ളവർ തനിക്ക് നേരെ വരുന്ന എതിരാളികളാകുന്ന കഷ്ടങ്ങളെ, ദുരിതങ്ങളെയെല്ലാം ഈ സായകങ്ങളെയ്ത് ജീവിതരക്ഷ നേടി വിജയം കൈവരിക്കുന്നു. ഡോക്ടർ സജിമോൻ അക്ഷരക്കൂട്ടങ്ങൾ കൊണ്ടലങ്കരിച്ച പ്രതീക്ഷയുടെ പാതകൾ എന്ന പുസ്തകത്തിന്റെ ആത്മാവിലെ ിറങ്ങിച്ചെന്ന് നന്ദാത്മജൻ കൊതേരി അതിലെ ജീവിത മൂല്യങ്ങൾ നമുക്കേകിയപ്പോൾ 26-ാം തീയതിയിലെ വായനശാല എന്ന പരിപാടി ചിന്തനീയവും ഒപ്പം അവസരോചിതവുമായി. ജീവിതത്തിൽ ചില അനുഭവങ്ങൾ നമ്മെ പാതിവഴിയിൽ തള്ളിയിടുമ്പോൾ എഴുന്നേൽക്കാൻ കഴിയാതെ പകച്ചു പോകുന്ന അവസരത്തിൽ നാം എന്തൊക്കെ രക്ഷാമാർഗങ്ങൾ തേടണം, അതെ ആ രക്ഷാമാർഗങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്ന നല്ലൊരു പുസ്തകത്തെ അടുത്തറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്.
1: രാഗപ്പൂത്തൂരിന്റെ കത്ത് തുടരുകയാണ്. അസുരഗോത്രം. റേഡിയോ മലബാർ പല ഭാഗങ്ങളിലായി പ്രക്ഷേപണം ചെയ്ത നാടക പരമ്പര എല്ലാം കേട്ടു. പഴമയുടെ പുരാണത്തെ പുതുമയുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് തൂലികത്തുമ്പിനാൽ അവ അക്ഷരജാലകങ്ങളാക്കി മാറ്റി ആ അക്ഷരക്കൂട്ടങ്ങളിൽ നിന്നും പല പല കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് ആ കഥാപാത്രങ്ങൾക്ക് റേഡിയോ മലബാർ ശ്രോതാക്കൾ തന്നെ ശബ്ദത്തിന്റെ പങ്ക് നൽകിയപ്പോൾ അസുരഗോത്രം എന്ന നാടകം മികവിന്റെ വാനമഴവിൽ തൊട്ടു. ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്, ഓരോ കഥാപാത്രങ്ങളും കേൾവിയുടെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തിച്ചപ്പോൾ ആ പൂർണ്ണതയ്ക്ക് ഇരിപ്പിടമൊരുക്കിയത് പശ്ചാത്തല സംഗീതത്തിന്റെ മഹിമ ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ്. കൂടുതലൊന്നും എഴുതുന്നില്ല. ഈ നാടകത്തിന് ഭാവനയുടെ ബീജം കൊണ്ട് ജന്മം നൽകിയ കൃഷ്ണകുമാർ സാറിന് ഈ ജന്മപുണ്യത്തിന് പിച്ചവയ്ക്കാനും ഓടിക്കളിക്കാനുമുള്ള കളിമുറ്റമൊരുക്കിയ രാമകൃഷ്ണൻ പഴശ്ശിക്കും ഒപ്പം അഭിനേതാക്കൾക്കും നൽകുന്നു ഞാൻ അഭിനന്ദനങ്ങളുടെ 1000 വൈഡൂര്യങ്ങൾ.
0: തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. ഇത്രയും വിലയേറിയ അഭിപ്രായങ്ങൾക്ക്, നാടക നേരത്തെ പറ്റിയും വായനശാലയെക്കുറിച്ചും കൃത്യവും വ്യക്തവുമായ വിലയിരുത്തലാണ് രാഗപ്പൂത്തൂർ നടത്തിയിട്ടുള്ളത്. ഇനി അടുത്ത സന്ദേശം അയച്ചിട്ടുള്ളത് ശ്രീധരൻ അവണ്ണൂർ.
1: സ്മൃതിഗീതങ്ങളിൽ വേണ്ട വിധം പരാമർശിക്കപ്പെടാതെ പോയ സംഗീത കൂട്ടുകെട്ടായിരുന്നു തിരുനയനാർ ബ്രദർ ലക്ഷ്മണൻ ടീം. ആത്മവിദ്യാലയമേ, സംഗീതമേ ജീവിതം,
0: ഈശ്വര ചിന്തയിതൊന്നേ മനുജന് എന്നീ അനശ്വര ഗാനങ്ങൾ മാത്രം മതി ഇവരുടെ പ്രതിഭയെ അറിയാൻ. കൂടാതെ 100 കണക്കിന് ഗാനങ്ങളാണ് ഇവരിൽ നിന്നും മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവർ ചിട്ടപ്പെടുത്തിയ പൂത്താലി എന്ന ചിത്രത്തിൽ കമുകറ പി ലീല പാടിയ കളിയാടും എന്ന് തുടങ്ങുന്ന യുഗ്മഗാനത്തിലൂടെയാണ് 26-ാം തീയതിയിലെ സ്മൃതിഗീതങ്ങൾ തുടങ്ങുന്നത്.
1: അതിൽ കേട്ടതും കേൾക്കാത്തതുമായ ഒത്തിരി ഗാനങ്ങൾ കേൾക്കാനായി. അക്കാലത്തെ പ്രശസ്ത നിർമ്മാണ കമ്പനികളായ ഉദയ, നീല ചിത്രങ്ങളിലെ ഗാനങ്ങളായിരുന്നു അധികവും ഉൾപ്പെടുത്തിയിരുന്നത്. കമുകറ പി സുശീല, പി ലീല, ശാന്ത പി നായർ,
0: എ പി കോമള, എ എം രാജ, മെഹബൂബ് എന്നീ പഴയകാല ഒന്നാം നിര ഗായകരുടെ ഗാനങ്ങളായിരുന്നു അവയെല്ലാം. സ്മൃതിഗീതങ്ങളെ കുറിച്ചുള്ള നല്ല അഭിപ്രായത്തിന് നന്ദി.
1: അടുത്ത സന്ദേശം അയച്ചത് സഞ്ജീവ് അക്കാനശ്ശേരിയാണ്.
0: മഹേഷ് കുറ്റ്യാട്ടൂരിന് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഗാനങ്ങളെല്ലാം നല്ലതായി എന്ന് പറയുന്നുണ്ട്. ഒത്തിരി സന്തോഷം. റേഡിയോ മലബാറിന്റെ പെയ്ഡ് പ്രോഗ്രാമാണ് ആശംസാ ഗാനങ്ങൾ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, റിലേറ്റീവ്സിനൊക്കെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഒരു സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അവർക്കായി പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും മറ്റൊരു പ്രോഗ്രാമിനെ കുറിച്ച് സഞ്ജീവ് അക്കാനശ്ശേരി അഭിപ്രായം പറയുന്നുണ്ട്.
1: ജനിക്കും മുൻപേ മകൻ ഇംഗ്ലീഷ് പഠിക്കുവാനായി ഭാരതൻ പേരങ് ഇംഗ്ലണ്ടിലാക്കി ഞാൻ. ചാരുകസേരിയിൽ കുഞ്ഞുണ്ണി മാഷ് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഈ വരികളാണ് ഓർമ്മ വന്നത്. നല്ല പരിപാടി. ആശംസകളോടെ സഞ്ജീവ് അക്കാനശ്ശേരി.
0: ഒത്തിരി സന്തോഷം.
1: അടുത്ത കത്ത്
0: ജേഷ്മ പ്രകാശ് നായട്ടുപാറ.
1: പ്രിയ പ്രതികരണത്തിന്. മലയാളത്തിന്റെ പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറിന്റെ ജന്മദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടു. സംഗീതം കൊണ്ട് വിസ്മയം സൃഷ്ടിച്ച അദ്ദേഹത്തിന്റെ സഹോദരൻ എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ മനോഹര ഗാനങ്ങൾ രാഗാപൂവത്തൂർ തെരഞ്ഞെടുത്തതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകൾ. അകലെയാണെങ്കിലും നീ എനിക്കിപ്പോഴും അരികിലുണ്ടായിരുന്നു.
0: മനസ്സിലെവിടെയൊക്കെയോ ഓർമ്മകൾ തൻ വിരൽപ്പാടുകൾ പതിഞ്ഞ പോലുള്ള ഈ വരികൾ എം ജി രാധാകൃഷ്ണൻ എം ഡി രാജേന്ദ്രൻ കൂട്ടുകെട്ട് ഒരുക്കിയത് അത്രയും മനോഹരമായിട്ടാണ്. മഞ്ഞിന്റെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഗാനം, തൂമഞ്ഞോ പരാഗം പോൽ ഹരിചന്ദന മലരില മധുവായി, ചന്ദ്രലേഖ എന്തേ നിന്നിൽ വാടി നിൽപ്പതിനെയും, അക്ഷരനക്ഷത്രം കോർത്ത് ജപമാലയും കയ്യിലേന്തി, ഈ പാട്ടുകളൊക്കെയും എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങൾ. രാഗപ്പൂത്തൂരിന് അഭിനന്ദനങ്ങൾ. ഒപ്പം റേഡിയോ മലബാറിന് നന്ദി.
1: നന്ദി ജേഷ്മ പ്രകാശ്.
0: അടുത്തതായി സരസ്വതി പ്രദീപൻ കാഞ്ഞലേരി എഴുതിയ കത്താണ്.
1: നാടക നേരത്തിൽ അസുരഗോത്രം നാടകം അവസാന ഭാഗം സൂപ്പർ. എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചമാക്കി. പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന കാര്യം, മൂന്ന് കഥാപാത്രങ്ങൾ മധുരവാണി ഗ്രൂപ്പിലുള്ള ചന്ദ്രഭാനുവേട്ടനും കൃഷ്ണേട്ടനും ഉഷേച്ചിയും അരങ്ങ് തകർത്തു. ഭീമസേനനായി അഭിനയിച്ച നാദം മുരളിയേട്ടനും നന്നായി. ഘടോത്ഗജനായി വേഷമിട്ട മിലൻഷാ പറയാതിരിക്കാൻ വയ്യ. വൈജയന്തി അസ്ത്രം മാറിൽ തുളഞ്ഞു കയറിയിട്ടും പതറിക്കൊണ്ടുള്ള ആ വാക്കുകൾ തികച്ചും ഒറിജിനാലിറ്റി. നാടകം കാണുന്ന പ്രതീതി. പിന്നെ നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, യുദ്ധാരംഭത്തിൽ മുഴങ്ങുന്ന കാഹളം, യുദ്ധമുഖത്തു നിന്നുള്ള ശബ്ദവും എല്ലാം ഒറിജിനൽ. എല്ലാ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയവർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു. രാമകൃഷ്ണൻ പഴശ്ശി, കൃഷ്ണകുമാർ സാർ, പ്രത്യേകിച്ച് അശ്വിനിക്ക് എല്ലാവർക്കും അഭിനന്ദനം. കത്ത് തുടരുകയാണ്.
0: 9 മണിക്ക് പ്രക്ഷേപണം ചെയ്ത വായനശാലയിൽ നന്ദാത്മജൻ കൊതേരി ഓരോ അധ്യായവും വിവരിച്ച് ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി കൊടുത്തു. പ്രതീക്ഷയുടെ പുതുവഴികൾ, ജീവിതം ഒരിക്കലും നേരെ പോകുന്ന പാതയല്ല, നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്കുള്ള യാത്ര, അങ്ങനെ ഓരോ അധ്യായവും വളരെ കൃത്യമായി വായിച്ചു മനസ്സിലാക്കി തന്നു. 4-ാം അധ്യായം ജീവിതയാത്ര പേറുന്ന പാത തികച്ചും അർത്ഥവത്തായ കാര്യങ്ങൾ. എല്ലാം കൊണ്ടും വളരെ ഇഷ്ടമായി. സരസ്വതീച്ചി വീണ്ടും എല്ലാ പ്രോഗ്രാമും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ലെറ്റർ എഴുതിയിട്ടുള്ളത്. ഒത്തിരി സന്തോഷം.
1: അടുത്ത കത്ത് അഭിലാഷ് കെ പി പരിപ്പായിയുടേതാണ്. അഭിലാഷ് നേരത്തെ ഒരു സന്ദേശം വായിച്ചിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്, വായിച്ചോളൂ.
0: ഇത് മധുരഗീതങ്ങളെ പറ്റിയാണ് പറയുന്നത്.
1: May 25 മധുരഗീതങ്ങളിൽ മലയാളത്തിന്റെ പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് രാഗാപൂവത്തൂർ നിർദ്ദേശിച്ച ഗാനങ്ങൾ കേട്ടു. എം ജി രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ എം ജി ശ്രീകുമാർ പാടി മനോഹരമാക്കിയ ഗാനങ്ങൾ എല്ലാം തന്നെ ഹൃദ്യമായി.
0: ഒത്തിരി സന്തോഷം. അടുത്തതായി വീണ്ടും എളമ്പാറയിൽ നിന്ന് സുജാത, കെ പി ജാനകിയമ്മ എന്നിവർ ചേർന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. May 27 ഉത്സവമേളത്തിൽ കൂടാളി വീരൻ തെയ്യത്തെക്കുറിച്ച് കൃഷ്ണകുമാർ മാഷ് അവതരിപ്പിച്ച ആ പരിപാടി വളരെ ഇഷ്ടമായി. ടിപ്പു സുൽത്താന്റെ സൈനികരുമായി ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച കൂടാളി വീരന്റെ കഥ മാഷ് അവതരിപ്പിച്ചത് ഏറെ സാന്ദ്രവും അതോടൊപ്പം മനസ്സിൽ ദുഃഖത്തിന്റെ നിഴലും വീഴ്ത്തി. ആ പരിപാടി അവതരിപ്പിച്ച മാഷിന് 1000 അഭിനന്ദനങ്ങൾ. അന്നുച്ചയ്ക്ക് പ്രക്ഷേപണം ചെയ്ത ഒരുവട്ടം കൂടി എന്ന പരിപാടിയിൽ നെല്ലിക്ക എന്ന നാടകം കേട്ടു. വളരെ നല്ല നാടകം. കഥാപാത്രങ്ങളെല്ലാം മികച്ചു നിന്നു. ആ നാടകത്തിന്റെ രചന നിർവഹിച്ച കൃഷ്ണകുമാർ മാഷിന് 1000 അഭിനന്ദനങ്ങൾ. അതുപോലെ സംവിധാനം ചെയ്ത രാമകൃഷ്ണൻ പഴശ്ശിക്കും ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും അഭിനന്ദനങ്ങൾ. May 29 രാവിലെ 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബൈജു സുന്ദരൻ അവതരിപ്പിച്ച ഗാനങ്ങൾ, അവ എല്ലാം ഇഷ്ടമായി. ആ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ബൈജു സാറിന് 1000 അഭിനന്ദനങ്ങൾ.
1: സന്ദേശം തുടരുകയാണ്.
0: അസുരഗോത്രം നാടകം മുഴുവനായി കേട്ടു. നല്ല നാടകം. അതിൽ ദ്രൗപദി കഥാപാത്രത്തെ അവതരിപ്പിച്ച സ്നേഹ. സ്നേഹയല്ല ദ്രൗപദിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്, കാവ്യയാണ്. കാവ്യ മികച്ച അഭിനയം ആദ്യം മുതൽ അവസാനം വരെ നന്നായി അവതരിപ്പിച്ചു. നല്ല ഭാവാഭിനയം. കാവ്യയ്ക്ക് 1000 അഭിനന്ദനങ്ങൾ. ആ നാടകത്തിന്റെ രചന നിർവഹിച്ച കൃഷ്ണകുമാർ മാഷിനും സംവിധാനം ചെയ്ത രാമകൃഷ്ണൻ പഴശ്ശിക്കും ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും ഒപ്പം റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ.
1: നന്ദി സുജാത മേട്ടടി. ഇനിയൊരു റിക്വസ്റ്റ് ആണ് അശ്വിനി, വായിച്ചോളൂ.
0: ലതാ ഞണ്ടാടി. വളരെ അപൂർവമായിട്ട് മാത്രമേ പ്രതികരണത്തിലേക്ക് മെസ്സേജ് അയച്ച് കാണാറുള്ളൂ. ഇപ്രാവശ്യമുള്ള റിക്വസ്റ്റ് ഇതാണ്, കൊട്ടിയൂർ ക്ഷേത്രത്തിൽ തൊഴുന്ന രീതിയെക്കുറിച്ച് കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ എന്ന പരിപാടിയിൽ കൂടി ഒന്ന് പറയാമോന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും.
1: ഇനി ഒരു കാർഡാണ് നമ്മുടെ സ്ഥിരം ശ്രോതാവ്
0: നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ഇഷ്ടങ്ങൾ ഇണങ്ങൾ എന്ന പരിപാടിയിൽ 24-ാം തീയതി ചാവശ്ശേരിയിലെ സുരേന്ദ്രൻ മാസ്റ്റർ, സതീഷ് ചന്ദ്രൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ദേവി എന്ന പദം വരുന്ന ഗാനങ്ങളെല്ലാം ശക്തമായി. ദേവി ശ്രീദേവിയിൽ നിന്ന് തുടങ്ങിയ ഓരോ ഗാനങ്ങളും ഉന്നത നിലവാരം പുലർത്തി.
1: അടുത്ത സന്ദേശം വളരെ ദീർഘമായൊരു സന്ദേശമാണ് അയച്ചിരിക്കുന്നത് രാമചന്ദ്രൻ അയ്യല്ലൂർ.
0: കമ്മ്യൂണിറ്റി റേഡിയോ എന്ന വാക്ക് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് റേഡിയോ മലബാർ ജനകീയതയിൽ നിന്നും ജനകീയതയിലേക്കുള്ള അതിന്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നതിന് നിദാനം അസുരഗോത്രം എന്ന നാടകം തന്നെ. ആ നാടകത്തിൽ ഒരു ഭാഗഭാക്കാകാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം ആദ്യമായി അറിയിക്കട്ടെ. 20-ഓളം കലാകാരന്മാർ, അതും ശ്രോതാക്കൾ, അത്ഭുതമെന്ന് പറയട്ടെ, വളരെ വൈകാരികമായി സംവദിക്കാൻ അസുരഗോത്ര നാടകത്തിന് കഴിഞ്ഞു. അതിന്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഓരോ ഡയലോഗുകളും വളരെ പഞ്ചിങ്ങായി ഹൃദയഭേദകമായിരുന്നു. ഓരോ ഡയലോഗും അത്യധികം ജീവസുറ്റ കഥാപാത്രങ്ങൾ, മാസ്മരിക ഡയലോഗുമായി പാഞ്ചാലി തിളങ്ങി നിന്നു. മഹാഭാരതത്തിൽ നിന്നും അടർത്തിയെടുത്ത് അനുവാചക ഹൃദയത്തിലേക്ക് ആവാഹിച്ച് ഒരു നൊമ്പരമായി മാറ്റിത്തീർക്കാൻ കൃഷ്ണകുമാർ മാസ്റ്റർക്ക് കഴിഞ്ഞു. അതുപോലെ സംവിധാന മികവ് എടുത്തു പറയേണ്ടത് തന്നെ. ഇതിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ സ്നേഹോഷ്മള അഭിനന്ദനങ്ങൾ.
1: വരേണ്യവർഗത്തിന്റെ മേൽക്കോയ്മയിൽ അടിച്ചമർത്തപ്പെട്ടവന്റെ രോദനം ഘടോത്കജൻ എന്ന കഥാപാത്രത്തിലൂടെ നിഴലിച്ചു കാണാം. മഹാഭാരത ഏടിൽ ഒരു പുതു അധ്യായം എഴുതിച്ചേർത്ത നാടക സബരിയാ പ്രയാണത്തിൽ ഒരു പൊൻതൂവൽ കൂടി എഴുത്തുകാരൻ അവകാശപ്പെട്ടത് തന്നെ.
0: ഒത്തിരി സന്തോഷം. വീണ്ടും വീണ്ടും നാടകം എല്ലാവരും സൂക്ഷ്മമായി കേട്ടുകൊണ്ടാണ് അഭിപ്രായം അറിയിക്കുന്നത് എന്നറിയുന്നതിൽ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമുണ്ട്. മാത്രമല്ല, രാമചന്ദ്രൻ അയ്യല്ലൂർ അദ്ദേഹം ഈ നാടകത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാടകത്തിൽ അഭിനയിച്ച ഒരു വ്യക്തിയുടെ അനുഭവം കൂടിയാണ് നമ്മളിപ്പോൾ കേട്ടത്. വീണ്ടും ദീർഘമായ മറ്റൊരു കത്ത് അയച്ചത് ദിലീപ് വി മുഹമ്മദ്, മൂവാറ്റുപുഴ.
1: പാവം കരുണൻ, എന്തോ ഇത്തിരി പുറകോട്ടാണെന്ന് കരുതി ഇങ്ങനെ കളിയാക്കരുതായിരുന്നു. പല ചടങ്ങുകളിലും അമിതമായി ഭക്ഷണമുണ്ടാക്കി വേസ്റ്റാക്കുന്ന രീതിക്കെതിരെ ബോധവൽക്കരിച്ച ചിരിയും ചിന്തിയും മികച്ചതായി. എങ്കിലും കരുണൻ അവിടെ ചെന്നതുകൊണ്ട് ഭക്ഷണം വേസ്റ്റാകുന്നതിന്റെ അളവ് ഒരു പരിധിവരെ കുറഞ്ഞുവെന്ന് പറഞ്ഞത് ശരിയായില്ല. അതുകൊണ്ട് കരുണ സൂക്ഷിച്ചോ. ആമിനത്താത്തയും കുട്ടിരാമേട്ടനും എപ്പോഴും വരുന്നത് ബോധവൽക്കരണവുമായിട്ട് മാത്രമല്ല, ഇങ്ങനെ പാരപണിയാൻ കൂടിയാണെന്ന്.
0: ആവണി എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച് അവതരിപ്പിച്ച മധുരഗീതങ്ങൾ ഇഷ്ടമായി.
1: എം ജി ശ്രീകുമാറിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ മധുരഗീതങ്ങൾ വേറിട്ടൊരു ശ്രവ്യാനുഭവമായി. ജനകീയത്തിൽ കണ്ണൂർ സയൻസ് പാർക്കിന്റെ ഡയറക്ടറുമായി നടത്തിയ അഭിമുഖം സയൻസ് പാർക്കിനെ കുറിച്ച് നല്ലൊരു ചിത്രം പങ്കുവെക്കുന്നതായി. ഓൾഡീസ് ഗോൾഡ് ഗാനങ്ങൾ എവിടെ നിന്നായാലും മിക്കവാറും കേൾക്കുന്നത് ചിരപരിചിതങ്ങളായ കുറേ ഗാനങ്ങളാണ്. എന്നാൽ റേഡിയോ മലബാറിന്റെ സ്മൃതിഗീതങ്ങളിൽ അത്ര കണ്ട് പരിചിതമല്ലാത്തതും ഒരിക്കൽ പോലും കേൾക്കാത്തതുമായ പല ഗാനങ്ങളും കേൾക്കാനുള്ള അവസരം കിട്ടുന്നു. ഗാനങ്ങൾ ആസ്വദിക്കുക മാത്രമല്ല, ആ ഗാനങ്ങളെക്കുറിച്ച് പല കാര്യങ്ങൾ അറിയാനും കഴിയുന്നു. 29-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 10 മണിക്കുണ്ടായിരുന്ന സ്മൃതിഗീതങ്ങളിലെ പല ഗാനങ്ങളും അത്ര കണ്ട് സുപരിചിതമല്ലാത്തതായിരുന്നു. ആ ഒരു മണിക്കൂർ നേരം കുറേ നല്ല ഗാനങ്ങൾ ആസ്വദിക്കാനായി. ഒത്തിരി സന്തോഷം ദിലീപ് മുഹമ്മദ്. വീണ്ടും എഴുതുക.
0: ഒരുപാട് പ്രോഗ്രാമിനെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വീണ്ടും പ്രതികരണത്തിലേക്ക് മെസ്സേജസ് അയക്കുക. നമ്മളിന്ന് ഒരുപാട് കത്തുകൾ വായിച്ചു,
1: ഒരുപാട് കത്തുകൾ ഉൾപ്പെടുത്തി. നമ്മുടെ പ്രതികരണത്തിന്റെ സമയം ഏകദേശം ഇവിടെ തീരാറായി. വീണ്ടും പരിപാടികൾ കേൾക്കുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കുക. അയക്കേണ്ട വിലാസം പ്രതികരണം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ.
0: വാട്സ്ആപ്പ് നമ്പർ 9037008-96060.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656-12002. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
0: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ.
4: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. കേരളത്തിൽ ഇടിമിന്നലോടു കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് ആകാശവാണിയിലൂടെ അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങളുമായി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കും. ആകാശവാണി ദൂരദർശൻ ശൃംഖലകളിലും AIR വാർത്താ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലെ പരിഭാഷ കേൾക്കാം. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ങ് ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. മ്യാൻമർ പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഖേത് ബചാവോ പദ്ധതിക്ക് രാജ്യമെമ്പാടും നാളെ തുടക്കമാകും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ക്യാമ്പയിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. കൃഷിയിടങ്ങളെയും കർഷകരെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന സമഗ്ര ദേശീയ പ്രയത്നമായി പരിപാടി മാറണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജൂൺ 30 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി അമിത വളപ്രയോഗമുള്ള 100 ജില്ലകൾക്കായി 1600-ലധികം സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് ഡ്യൂട്ടിക്ക് കേന്ദ്ര സർക്കാർ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇളവ് അനുവദിച്ചത്. പരുത്തി കർഷകരുടെയും മേഖലയിലെ മുഴുവൻ വ്യവസായ ശൃംഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക, ആകർഷണീയതയിലെ ആപത്ത് തിരിച്ചറിയുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
5: പുകയിലയുടെ മാരകമായ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, പുകയില ഉൽപ്പന്നങ്ങളുടെ ആഗോള ഉപയോഗം കുറയ്ക്കുന്നതിനായി ശക്തമായ നിയമങ്ങളും ഫലപ്രദമായ നയങ്ങളും നടപ്പിലാക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകമെമ്പാടും 13-നും 15-നും ഇടയിൽ പ്രായമുള്ള 40 ദശലക്ഷത്തിലധികം കുട്ടികൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. യുവാക്കൾക്കിടയിൽ ഇ സിഗരറ്റുകളുടെയും നിക്കോട്ടിൻ പൌച്ചുകളുടെയും ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരായ നടപടികൾ ശക്തമാക്കാൻ ലോകാരോഗ്യ സംഘടന ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ദേശീയ പുകയില നിയന്ത്രണ പരിപാടിക്ക് കീഴിൽ പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പൈലറ്റ് പതിപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ പുറത്തിറക്കിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലും കോളേജുകളിലും പുകയില വിരുദ്ധ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു ഡിജിറ്റൽ സംരംഭമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI, മുംബൈ അധോലോക ശൃംഖല എന്നിവയുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. ഡൽഹിയിലെ സുപ്രധാന സ്ഥാപനങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
4: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. June 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. June 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവപ്രതിനിധികൾ കോഴിക്കോട് IIMൽ എത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏകഭാരതം ശ്രേഷ്ഠഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. നാളെ IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 4 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. July 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ഒരു റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ കടന്നു. ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സെമിഫൈനലിൽ ലോക 1st നമ്പറായ ദക്ഷിണ കൊറിയൻ താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. 2027 39th ദേശീയ കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന മേഘാലയയിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. മേഘാലയയിൽ 150 കോടി രൂപ ചെലവിൽ ലോകോത്തര നിലവാരത്തിൽ അത്യാധുനിക ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിശീലന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ഡോക്ടർ മാണ്ഡവ്യ പ്രഖ്യാപിച്ചു. കർണാടകയിൽ കോൺഗ്രസ് മുതിർന്ന നേതാവ് DK ശിവകുമാർ ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗമാണ് ശ്രീ DK ശിവകുമാറിനെ തെരഞ്ഞെടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പൂർണ്ണ തയ്യാറെടുപ്പോടും ശക്തിയോടും കൂടി ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ വിന്യസിക്കപ്പെട്ടിരുന്നുവെന്നും തൽഫലമായി പാകിസ്ഥാന്റെ മുഴുവൻ നാവികസേനയും അവരുടെ തുറമുഖങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ആരംഭിച്ച നാവിക മ്യൂസിയം നൌസേനാ ശൌര്യവാടികയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് 2025 May 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽ മഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. രാജ്യത്തുടനീളമുള്ള കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134th പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചിരിച്ചോളൂ, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരണോ
1: ആ ആമിൻതാ, എനിക്ക് വർത്തമാനം പറയാനൊന്നും സമയമില്ലേ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്.
0: അല്ല മോനെ, നീ എടി പോന്ന്, ഇതത്ര ആറിയിട്ടിന് പുറത്തല്ലോ, ഇതെന്താ സംഭവം എന്നാ?
1: അല്ല അപ്പൊ നിങ്ങള് നമ്മളെ വെച്ച് ടൂർ വരുന്നില്ലേ?
0: ഞാനാ
1: പിന്നെ
0: എല്ലപ്പാ, നീ എന്നോട് പറഞ്ഞാലേ എന്റെ പരം വരാൻ പറ്റൂ. നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞ, ടൂർ പോന്നായാലും
1: ക്ലബ്ബില് മീറ്റിംഗ് കൂടിയാലും എല്ലാരും മുമ്പൊന്നും ആന്നല്ലേ പറഞ്ഞിന് നമുക്ക് ടൂർ പോണോന്നല്ലോ.
0: ഓ അത് ശരിയാ, ഞാൻ മറന്നുപോയിനെട്ടാ. എന്നിട്ട് ദേവൂട്ടിയല്ലോ എടുത്തു?
1: ഓട് വരുന്നില്ല, തണുപ്പല്ലല്ലേ, ഓക്ക് തണുപ്പ് അധികം സഹിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഓളെ കൂട്ടുന്നില്ല.
0: അയ്യോ അവിടെ ഓക്ക് വരാൻ ഇഷ്ടായിരിക്കും, നീ ഒന്ന് പറഞ്ഞു നോക്ക്, ഓൾ അങ്ങനെ വരാണ്ട് നിൽക്കുന്ന കൂട്ടത്തിലല്ലോ.
1: ഇങ്ങനെ നിർബന്ധിക്കണ്ട, ചിലപ്പോ നിർബന്ധിച്ചാ ചിലപ്പോ വന്നോടും, അതുകൊണ്ടാണ്.
0: അല്ല കാരണം ഓള് കഴിഞ്ഞ പ്രാവശ്യം വരെ ടൂർ പോണോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം വരാത്തെ, അതിലെന്തോ ഒരു പന്തി കേടുണ്ടല്ലോ. നീ വരണ്ടാന്ന്
1: പറഞ്ഞിട്ടുണ്ടാവും അല്ലേ?
0: അല്ല പിന്നെ നീ ഓളെ കൂട്ടാത്തല്ലേ കാരണം, സത്യം പറ
1: പറ ഓള് കേക്കുണ്ട്.
0: അല്ല പിന്നെ എന്നാ കൂട്ടുന്ന പ്രശ്നോ?
1: കൂട്ടിയല്ലാന്ന് ശരിയാവൂലപ്പ, കണ്ടാത്തതെല്ലാം ഭയം കൊടുക്കേണ്ടി വരൂ. എന്റെ കൈമേല് പൈസ ഉണ്ടെങ്കിൽ അറിഞ്ഞൂടാ എന്റെ കാര്യം.
0: അങ്ങനെ പറ നിന്റെ എക്കുമ്പോ തനിക്ക് ഇപ്പല്ലേ മനസ്സിലായ, എടോ ഓളെ കൂട്ടി പോയാൽ വേറെ പോകേണ്ടി വരൂ, അന്നേരം ഇല്ലേലും ചെലവ് കൂടൂലേ കരണ.
1: അല്ല ഓള് പോയിക്കോട്ടെ, ഓളെ അടുത്ത പ്രാവശ്യം എന്തോ ഓരോ കൂട്ടുകാരെല്ലാം കൂട്ടിട്ട് എന്തെല്ലോ പരിപാടി എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഫോണില് പറയുന്ന ഞാൻ കേട്ടിന്, അന്നേരം ഓള് പോയിക്കോട്ടെ.
0: അപ്പൊ നിങ്ങള് രണ്ടാളും ബെമ്പേറെ പോയിക്കോ, അങ്ങനെ ഞാൻ തീരുമാനിച്ചേ. അതായത് ചെലവ് കൂടുന്ന വിചാരിച്ചിട്ടല്ലേ?
1: അങ്ങനെല്ലാം പറയാൻ പാടുണ്ട എന്റെ അമിൻത?
0: പിന്നെ എങ്ങനെയാ പിന്നെ ഞാൻ പറയണ്ടെ, ഇന്റെ പിള്ളേറും ഇന്റെ ദേവൂട്ടിലും കൂടി ഒപ്പരം പോകുമ്പല്ലടാ അതിന്റെ ഒരു സുഖം കിട്ടൂ.
1: അല്ല അമിൻത, നമ്മൾ ഈ ടൂർ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന എന്തിനാന്ന്? നമുക്ക് കുറച്ച് സമാധാനം, ഒരു അടിച്ചുപൊളിയെല്ലാം വേണ്ടിട്ടല്ലേ.
0: ഇവരെ കൂട്ടിയ സമാധാനം അടിച്ചുപൊളിയൊന്നും ഉണ്ടാവൂല. അപ്പൊ ഞാൻ ഓളെ കാണിട്ട്, അപ്പൊ ദേവൂട്ടിയാണ് നിന്റെ സമാധാനം കളയുന്നത് അല്ലേ?
1: അല്ല അമിൻത, നിങ്ങൾ തൊള്ളവർക്കല്ല, ഓള ആത്തുണ്ട് കേട്ടിട്ട്, പിന്നെ എനിക്ക് ഇന്ന് പോക്കേ നടക്കൂല എന്റെ കാര്യം.
0: ഇങ്ങനെ അങ്ങ് നീ പോണ്ട, ഇങ്ങനെയല്ലേ ഇന്റെ മനസ്സിലെല്ലാം ഉണ്ടാവുക. അല്ലപ്പാ ഒരു കെട്ടിയോളായിട്ട് ഇങ്ങനെ വർത്താനം ഉണ്ടാ, ഇന്റെ സമാധാനം കളയുന്ന ഓള് നിന്ന്, ഞാനേ അറ്റാണെങ്കിൽ ഇന്നെ കൊന്നിട്ടുണ്ടാവേനു.
1: ഈശ്വരാ നിങ്ങളെ കൊണ്ട് തോറ്റി ഞാൻ. അല്ലപ്പ നമ്മൾ ഈ ആണുങ്ങൾ മാത്രം പോകുന്ന ടൂറിന് പെണ്ണുങ്ങളെ കൂട്ടിയ ശരിയാവുക?
0: അല്ല കാരണ നീ എന്ത് വർത്താനം ഇപ്പം പറഞ്ഞേ, ആണുങ്ങൾ മാത്ര, നിന്റെ കൂടെ വേറെ എല്ലാ ആൾക്കാരുണ്ടല്ലോ. പിന്നെ നീ എങ്ങനെ എന്നെ ആദ്യം ക്ഷണിച്ചേ, നിങ്ങൾ വരുന്നില്ലെന്ന് ചോദിച്ചെങ്ങനെയാ അപ്പൊ പെണ്ണുങ്ങൾ ഉണ്ടാവൂലേ? കുന്നുമ്മേലെ വിലാസിനി, പിന്നെ അപ്പുറത്തെ വസുമതി, പിന്നെ ജാനകി, അവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരൊന്നും പെണ്ണുങ്ങളല്ല, ആണുങ്ങളാ.
1: അവരെല്ലാം പ്രായമുള്ള ആൾക്കാരല്ലേ, അവര് ഭർത്താക്കന്മാരൊന്നും കൂട്ടുന്നില്ലല്ലോ. പിന്നെ ആ വിലാസിന്റെ ഭർത്താവിന് നടക്കാൻ വരെ കഴിയില്ല.
0: എന്നാ എനിക്ക് ഒരു വാക്ക് എന്നോട് പറയുന്നു കേട്ടാ, ഞാനും വരുവേനു.
1: നിങ്ങളോട് ഞാൻ അന്ന് മീറ്റിംഗ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പോണ്ടേ ടൂറിന്? അന്നേരം നിങ്ങൾ ഭയങ്കര ആവേശത്ത് പറഞ്ഞല്ലോ.
0: എനിക്ക് അസോസിയേഷൻ രോഗമൊന്നും ഇല്ലട്ടാ, നീ എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടേ ഇല്ല. നീ എന്ത് വർത്താനം
1: പറയുന്നേ?
0: ആ രോഗമൊന്നും എനിക്കില്ല, എനിക്ക് മറവി രോഗമൊന്നും ഇല്ല മോനെ. നീ എന്നോട് ഈ കാര്യം, ടൂർ പോകുന്ന ഒരു കാര്യം എന്നോട് ഒരു വർത്താനം നീ പറഞ്ഞില്ല. ആ വേറൊരു കാര്യം, നീ എന്നോട് പറയുകയും ചെയ്യൂല, അതെനക്കറിയാം.
1: അതെന്ത് വർത്താനങ്ങൾ പറയുന്നത്?
0: അതെന്നാന്നറിയാ, ഇന്ത്യ ആർത്ത കുറ്റക്കെടില്ലേ, ഇന്ത്യയിലെ ആ കളി, അതെനക്ക് മനസ്സിലാവുമല്ലോ. അത് ഞാൻ ദേവൂട്ടിയോട് പറഞ്ഞിട്ട് കുടുംബ കലഹം ഉണ്ടാക്കുന്നു എനിക്കറിയാം, അതുകൊണ്ടാണ് നീ എന്നെ കൂട്ടായിനി. ഇതെല്ലാം എനിക്ക് മുന്നേ അറിയാ കരണ. എന്റെ കോയന്റെ ചെക്കൻ പറഞ്ഞല്ലോ, അപ്പുറത്തെ രാജന്റെ മോന്റെ പെയിന്റൊക്കെ നീ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന്.
1: എല്ലാ ഇതെല്ലാം നാട്ടുപാട്ടായ.
0: പിന്നെന്താ, ഓനോന്റെ സുഹൃത്തല്ലേ. എന്നേരം ഞാൻ ചേച്ചി, ഈ കരണെന്തിനാപ്പ പെയിന്റ് എന്ന് ഇപ്പല്ലേ എനിക്ക് ഇക്ക് വത്ത് മനസ്സിലായേ. അത് മാത്രല്ല, ടീഷർട്ടാ, കാപ്പി ഷർട്ടാ, ചാ ഷർട്ട്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലോ ഷർട്ട് വാങ്ങിനു പോയി.
1: ആ ഇപ്പഴത്തെ ട്രെൻഡ് അതല്ലേ എന്റെ അമിൻത? പിന്നെ കാൽസറായി നല്ല അടിപൊളി, പിന്നെ ട്രൗസർ,
0: ഇതെല്ലാം പുറമേ നിന്നാ വാങ്ങിനി.
1: എന്റെ അമിൻത, ഈ മുണ്ടെടുത്ത് കഴിഞ്ഞാല് ഡാൻസ് എല്ലാം ചെയ്യുമ്പോ പഴിഞ്ഞു വീണു പോവില്ലേ?
0: അപ്പൊ ഡാൻസ് നീ ചെയ്യുന്നുണ്ടാ? എന്റെ പഠിച്ചോനി അനക്ക് ബയ്യ.
1: അമിൻത നമുക്ക് ഡാൻസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല, അങ്ങനത്തെ പാട്ടല്ലേ വെക്കുന്നത്, തുള്ളാൻ പറ്റിയ പാട്ടുകൾ നല്ല എന്നാ പറയണ്ടേ, ഇങ്ങനെ നെഞ്ചുമെന്ന് ഇങ്ങനെ ഇടിക്കൂ. എന്റെ അമിൻത, നമ്മളെ ചാത്തൂട്ടി ഏട്ടൻ എത്ര വയസ്സായി? 85 കഴിഞ്ഞില്ലേ?
0: ഓന് 86, എന്റെ ഒരു വയസ്സ് മൂത്തേ.
1: ഓറ തുള്ളലി നിങ്ങള് കാണണോ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ടൂറിന് നമ്മളെ മുമ്പില് നയിച്ചതോറല്ലേ
0: ചാത്തൂട്ടി ഏട്ടനാ.
1: പിന്നെ
0: എന്നാ ചാത്തൂട്ടിക്ക് തുള്ളാങ്ക, പിന്നെ അനക്കും തുള്ളിക്കൂടെ?
1: അതെന്നല്ലേ ഞാനും പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കോയനോ ചെക്കനോട് പറഞ്ഞു കുറച്ച് പൈസ അച്ചാരം പറ,
0: എന്നിട്ടോ
1: എന്നിട്ട് വേഗം നമുക്ക് ടൂറിന് പോവാ.
0: അങ്ങനെ പെട്ടെന്നെല്ലാം പറയും, എന്റെ കരണ കുപ്പായാലും വേണ്ട കരണ. പിന്നെ ഒരു കാര്യം, നീ അന്നെ കൂട്ടണ്ടാന്നല്ലേ നീ വിചാരിച്ചിനി? അതാ എനക്ക് നന്നായിട്ടറിയാം, നീ തുള്ളുവോ പാടുവോ എന്നാന്ന് വെച്ചാ നീ ചെയ്തോ, ഞാൻ വരുന്നുമില്ല. അല്ല കരണ അതൊക്കെ പോട്ട്, ഇത് കൊറേ ദിവസത്തെ യാത്രയാണോ, ഇത്രക്കാരറിയിട്ട് നീ ഇതെന്തിനു ഇത്രക്കാരോ?
1: അല്ലപ്പ രണ്ടു പകലും മൂന്ന് രാത്രിയും അല്ലേ?
0: അല്ല കൊറേ വള്ളി ട്രൗസറാണല്ലോ കൂടുതലായിട്ട് കാണുന്നേ.
1: എല്ലാമിത്തെ നിങ്ങൾ അതിനെ വള്ളി ട്രൗസർ എന്ന് വിളിച്ചിട്ട് അവമാനിക്കല്ല.
0: പിന്നെ
1: ബർമുഡ.
0: ബർമുഡയാ?
1: പിന്നെ
0: അതല്ലേ ഉള്ളൂ.
1: എന്റെ ആമിനത്ത് അതിന്റെ ഉള്ളിൽ ഇടുന്നൊരു സംഭവം ഉണ്ട്, അതിവിടെ ആറിയിട്ടൂടാ. പുറത്താറിയിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും.
0: ജയിലിൽ കിടക്കാനാ?
1: ആന്ന്. എന്റെ ആമിനത്ത അതിന്റെ വലിപ്പം ചെറുതാന്ന്, അതിന്റെ വലിപ്പം കൂട്ടി എല്ലാം കൂടി ആകെ കുഴപ്പമായിരിക്കും. നിങ്ങള് കാര്യം മാത്രമുണ്ട്.
0: അതെന്നാ കാരണം എനക്കൊന്നും മനസ്സിലാകുന്നില്ലട്ടാ നീ പറയുന്നു.
1: അല്ല, അപ്പൊ നാട്ടിൽ നടക്കുന്ന നിങ്ങൾ കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ?
0: ഇല്ല.
1: എന്റെ ആമിനത്ത ഇതേപോലെ അണ്ടർവെയർ ചെറുതാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് പോലീസും കേസും അയാളിപ്പോ ദാ ജയിലിടാനുള്ള പരിപാടിയാന്ന്.
0: അതെയാ? എന്റെ മോൻ ഇതൊന്നും അറിഞ്ഞൂടിനും കേട്ടാ എനക്ക്. അല്ല കരണ, അതുകൊണ്ട് നിന്താ പോലീസ് പിടിക്കുന്ന ഒരു കേസിനാണെങ്കിൽ നീ ഇടുവേ ചെയ്യണ്ട. വള്ളി ട്രൗസർ മാത്രം ഇട്ടാ മതി.
1: എന്റെ ആമിത്ത് അതില്ലാണ്ട് ഇങ്ങനെ ശരിയാവുക? ഡാൻസ് ചെയ്യണ്ടല്ലേ?
0: നീ വള്ളി ട്രൗസർ നന്നായിട്ട് മുറുക്കി കെട്ടിക്കോ, പോകുമ്പോ ഒരു വായ നാരും അങ്ങ് എടുത്തോ.
1: വള്ളി ട്രൗസർ അല്ല എന്റെ ആമിന്താ, ബർമുഡാ.
0: എന്ത് ബർമിയോ ജർമ്മനിയോ എന്തോ ആയിക്കോട്ടെ, നീ നല്ല മുറുക്കി കെട്ടിക്കോന്നാ ഞാൻ പറഞ്ഞേ. ഞാൻ ദേവുവിനെ കണ്ടിട്ട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് വരട്ട്.
1: ദേവിയത്തിന്റെ ആമിന്താ, നിങ്ങളിപ്പ അങ്ങോട്ട് പോയല്ല.
0: അതപ്പൊ ഞാൻ പോയാല്
1: നിങ്ങളെ വായിന്നെന്താ ഇതെല്ലാം അങ്ങ് പോവും.
0: ഏ, ഞാനൊന്നും പറയൂല മോനെ, എനക്ക് ഇനി അറിഞ്ഞൂടെ. നീ പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വാ കരണാ.
1: എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നു. നിങ്ങളെ ശുദ്ധമായ മനസ്സല്ലേ, അതിന്റെ ഉള്ളിലൊന്നും നിക്കൂലപ്പാ. ഞാൻ കുറച്ചൊന്ന് അർമാദിച്ചിട്ടെല്ലാം വന്നോട്ടെന്റെ ആമിന്താ.
0: ഇന്റെ ദേവൂട്ടി ഞാൻ ഇന്നേക്കാൾ കൂടുതൽ എനക്കറിയാം മോനെ, കേട്ടാ.
1: ഏ, അതെങ്ങനെയാപ്പാ?
0: ഇന്നെ ടൂറ് പോയാൻ സമ്മതിച്ചിനല്ലോ ഓള്.
1: ഞാൻ അതിന് ടൂറ് പോകുന്നൊന്നല്ല പറഞ്ഞേ.
0: പിന്നെന്താ പറഞ്ഞു?
1: ഞാനൊരു പഠനയാത്രക്ക് പോന്നാന്ന് പറഞ്ഞിട്ടാന്ന് പോന്ന്.
0: പഠനയാത്രയാ?
1: ആന്ന്.
0: കൊടൈക്കനാലില് എന്ത് പഠനാടോ ഉള്ളത്?
1: ആമിൻത, ആടില്ലേ ഒരു പ്രത്യേക തരം വാഴയുണ്ട്.
0: വാഴയാ?
1: പിന്നെ അതിനെ കുറിച്ചിട്ടുള്ള പഠനാന്ന്.
0: ഓ, അതിന്റെ പഠനയാത്രയെല്ലാം
1: പഠിച്ചു വന്നിട്ട് നമുക്ക് പറമ്പത്ത് കുറച്ച് നട്ടിട്ട് ഈ വാഴേന്റെ തൈ എങ്ങനെ തുറക്കുക, ഇതിനെ കുറിച്ചിട്ടുള്ള ഭയങ്കര വിശകലനമായിട്ടുള്ള പഠന ക്ലാസ് ആണ്.
0: എല്ലാരണ വാഴ തുറക്കലോ തൈ തുറക്കലോ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു.
1: അല്ല, ഞാൻ പറഞ്ഞു വരുമ്പോ അങ്ങനെ ആയിപ്പോയതാന്ന്.
0: എന്നിട്ട്
1: അതെല്ലാം പഠിച്ചിട്ട് മനസ്സിലാക്കാനല്ലേ പോന്ന്. നമ്മളിഷ്ടം പോലെ സ്ഥലമില്ലേ, വെറുതെ പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലോ.
0: എന്റെ കരണ, നീ എന്തിനീ നിട്ടാ പിടിക്കാത്ത നുണയിൽ ഓളോട് പറയുന്ന ഇന്നാക്കാട്ടം വിവരമുള്ള കൂട്ടത്തിലാണ് ദേവുട്ടിയുള്ളത് കേട്ടാ. നീ പറഞ്ഞ ഒന്നോട് വിശ്വസിച്ചിട്ടുണ്ടാവില്ല.
1: എന്റെ ആമിൻതാ, ഓൾ എന്നോട് സ്നേഹത്തോടെയാ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, അതെല്ലാം പഠിച്ചിട്ട് വാ, നമുക്ക് കിടന്നെങ്കിലും എന്തെങ്കിലും ചെയ്യാ, ഇതെല്ലാം പറഞ്ഞിട്ട് എന്നെ സമ്മതിപ്പിച്ചല്ലേ. നിങ്ങൾ പോയിട്ട് അത് കൊളാക്കണ്ടിക്ക എന്റെ ആമിൻതാ.
0: ഓ, അങ്ങനെയെല്ലാം പറഞ്ഞല്ലേ ഓള്.
1: ആന്ന്.
0: അതെന്തുകൊണ്ടാ നിനക്കറിയ കരണ?
1: ആന്തേനു,
0: അടുത്ത പ്രാവശ്യം ഓക്ക് ടൂറ് പോണം. നീ വെളിഞ്ഞു കയറിയിട്ട് അങ്ങോട്ടേക്ക് പോണ്ട. ഏ, പിന്നെ നീ പോയാല് ഓളെ ഡാൻസ് കളിയോ ആർമാദോ ഒന്നും നടക്കുകയും ചെയ്യൂല.
1: സമാധാനായി.
0: സമാധാനായല്ലോ.
1: പിന്നെ
0: ഇപ്പൊ നീ പോകുന്നത് ഓക്കും പിടിക്കൂല, ഓള് പോകുന്നത് നിനക്കും പിടിക്കൂല.
1: ഊള് വരുന്നതിനെ കൊണ്ട് എനിക്ക് പ്രയാസമൊന്നും ഇല്ല എന്റെ ആമിന്താ.
0: പിന്നെന്നാ?
1: പിന്നെ നമ്മൾ വേറെ ആരെങ്കിലും വർത്താനോ എന്തെങ്കിലും മുണ്ടേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിടിക്കൂലെന്ന്.
0: എടോ കരണ, വേണ്ടാത്ത വർത്താനം പറഞ്ഞാൽ ആർക്കെ പിടിക്കുക? വല്ല തന്നെ എനിക്ക് കുറച്ച് കുഴയൽ അധികമാണ്, പ്രത്യേകിച്ച് വസുമതിനെ കാണുമ്പോ.
1: ആമിൻതാ.
0: ആ.

0: ചിന്തയും
1: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
2: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.0.

ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-0, 7592-94-28-17, 8547-92-20-20.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയാ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഓരോ തവണ പുകവലിക്കുമ്പോഴും എരിഞ്ഞു തുടങ്ങുന്നത് നിങ്ങളുടെ ആയുസ്സാണ്. ഇനിയെങ്കിലും ഈ ശീലം മാറ്റിവെച്ചുകൂടെ? നിങ്ങളുടെ ആരോഗ്യത്തിന് കാവലൊരുക്കാൻ ഇതാ ഒരു സുവർണ അവസരം. പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി JCI പഴശ്ശിയും JAC സോൺ 19 ഓൺക്യൂറിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്ക്രീനിംഗ് ക്യാമ്പും ഈ വരുന്ന May 31 ഞായറാഴ്ച രാവിലെ 10 മുതൽ മട്ടന്നൂർ ലയൺസ് ഹാളിൽ. അനാസ്ഥയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ ബുക്കിംഗ് ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ഉടൻ വിളിക്കുക 854707682. ഓർക്കുക, ഈയൊരു കോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇഷ്ടങ്ങൾ

0: എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങളുമായിട്ട് നിങ്ങളെ കൂടെ ഞാനുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഒരുപാട് ചെറുപ്പകാലം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗാനം, അത് സോപ്പച്ചൻ്റെ സംവിധാനത്തിൽ ഷിബു ചക്രവർത്തിയാണ് അതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ചിത്രചേച്ചിയും എം ജി ശ്രീകുമാറും കൂടി ചേർന്ന് പാടിയ
1: ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ.

0: ചുവട്ടി.
1: അടുത്ത പാട്ട് എന്ന് വെച്ചാല് നല്ലൊരു മെലഡി തന്നെയാണ്, ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവേട്ടം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട്. അതിൽ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ്. ONV-ന്റെ വരികൾ യേശുദാസ് പാടിയിട്ടിരിക്കുന്നത്. മെല്ല

0: തില്ലങ്കരിയിലാണ് ബസ്സുകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ബസ്സുകൾ കാലഘട്ടം ഓർമ്മിക്കുമ്പോൾ അതിനെ യോജിച്ച ഒരു പാട്ടാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഓർമ്മ വരുന്നത്. അത് വരവേൽപ്പ് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് യേശുദാസ് പാടി തന്നു. അതിൻ്റെ സംവിധാനം ജോൺസൺ മാഷാണ്. കഴുതപ്പുറത്തിൻ്റെ വരികളാണത്.
1: വെള്ളാരപ്പൂമലമേലെ പൊൺകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമൂടി ചൂടി മുകുലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. വെള്ളാരപ്പൂമലമേലെ പൊൺകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമൂടി ചൂടി മുകുലാരപ്പട്ട് ചുറ്റി

അടുത്തത് ജലോത്സവം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനമാണ്. മ്യൂസിക് അൽഫോൺസ് ജോൺസൺ ആണ്, ലിറിക്ക് ബി ആർ പ്രസാദ് എന്ന് പറഞ്ഞത്. കേര നിരകളാടും ഒരു ഹരിത ചാരു.

അടുത്ത ധ്രുവ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് യേശുദാസ് പാടിയ ഒരു ഗാനമാണ്. അതിൻ്റെ ലിറിക്ക് ഷിബു ചക്രവർത്തിയാണ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് വെങ്കടേഷ്.

അടുത്തത് ഗ്രഹത്തിന്റെ ഒരു ഗാനാണ്, സമൂഹം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് യേശുദാസ് പാടിയാണ്, ജോൺസൺ മാഷിന്റെ സംവിധാനമാണ്, കൈതപ്രത്തിന്റെ നല്ല വരികളാണ്.

അടുത്ത് പണ്ട് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഞാൻ സെൻഡ് ഓഫിനും അതിനെയൊക്കെ പാടുന്ന ഒരു ഗാനം, പഴയ ഓർമ്മകൾക്കാണ് അതിന്, ചന്ദ്രലേഖ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയൊരു ഗാനമുണ്ട്. പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി എന്ന വരികൾ എഴുതിയത് ബേണി ഇഗ്നിറ്റസ് എന്നതിൻ്റെ സംഗീതം.

നമ്മുടെ സംവിധായകനും അഭിനേതാവുമായ അനൂപ് മേനോൻ സംവിധാനം ചെയ്ത ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ ഒരു അടിമൊലി ഗാനമുണ്ട്. ഉണ്ണി മേനോൻ പാടിയിരിക്കുന്നത്, രതീഷ് വേഗയാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അനൂപ് മേനോൻ തന്നെയാണ് അതിൻ്റെ വരികൾ എഴുതിയതും.

പിന്നെ പഴയ ഒരു പാട്ട് എന്ന് വെച്ചാല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ബിച്ചുത്തിരിമല എഴുതിയ ഒരു ഗാനം. അതില് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോർജ് അമൽദേവ് എന്നുള്ളതാണ്.

പഴയ കാലത്തിൽ എനിക്കൊരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു എന്നും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ലൊരു പാട്ടുണ്ടത്, തേനും വയമ്പും എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ബിച്ചു തിരുമലയുടെ സംഗീതത്തിൽ രവീന്ദ്രൻ ഭക്ഷണ സംഗീതം ജാനകിയമ്മ പാടിയിട്ട് ഏറ്റവും ഹിറ്റായ ഒരു പാട്ടാണത്.

0: ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങളോടൊപ്പം പ്രവീണാന്ന് ചേർന്ന് തില്ലങ്കരി പെരിങ്ങാനം എന്നാണ് സ്ഥലം. നല്ല നല്ല ഒരുപിടി ഗാനങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി.
1: ഇഷ്ടങ്ങൾ ഈണങ്ങൾ എന്ന പരിപാടിയിൽ ഇത്രയും നേരം ഇഷ്ടഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രവീൺ തില്ലങ്കേരി.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല്

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8:00 മൻ കി ബാത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പരയുടെ മലയാള പരിഭാഷ. 8:30 റേഡിയോ എഡ് സ്കൂൾ. 9:00 നാടകനേരം, നാടകം അസുരഗോത്രം മുഴുവൻ ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 10:00 പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് May 31, ഇടവം 17, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസുമായി ബന്ധമുള്ള 8 ഭീകരരെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ സംഘം ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ് പറഞ്ഞു. ISI സഹായത്തോടെ മുംബൈ അധോലോക ശൃംഖലയുമായി കണ്ണിചേർന്നാണ് ഇവർ ആക്രമണത്തിന് പദ്ധതി ആസൂത്രണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് മട്ടന്നൂരിലെത്തും. രാജ്യസഭാംഗം C. സദാനന്ദന്റെ മകളുടെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഉപരാഷ്ട്രപതി എത്തുന്നത്. മട്ടന്നൂരിലെ സ്വകാര്യ കൺവെൻഷൻ സെന്ററിലാണ് ചടങ്ങ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും പങ്കെടുക്കും. താവക്കരയിലെ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ 9:30 ചടങ്ങ്. കേരള ഫോക്ലോർ അക്കാദമി, കൈത്തറി വികസന കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളായ CPM DYFI പ്രവർത്തകർ കൂടുതൽ കുരുക്കിൽ. ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായത് സ്വാഭാവിക പ്രതിഷേധമല്ലെന്നും സംഘടിത ആക്രമണമായിരുന്നുവെന്നും കേസു പരിഗണിച്ച ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടാനിയ മറിയം ജോസ് അഭിപ്രായപ്പെട്ടു. 5 പ്രതികളുടെയും ജാമ്യം തള്ളിയ

കോടതി അവർക്ക് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശമുണ്ടായിരുന്നുവെന്ന് നിസ്സംശയം മനസ്സിലാക്കാമെന്നും നിരീക്ഷിച്ചു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ തുടരന്വേഷണ റിപ്പോർട്ട് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് സമർപ്പിച്ചു. കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് അന്വേഷണ സംഘത്തോട് തുടരന്വേഷണ റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടത്. നീറ്റ് UG ചോദ്യചോർച്ച വിവാദം തുടരുന്നതിനിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മറ്റൊരു പ്രവേശന പരീക്ഷയായ CUET UG വിദ്യാർത്ഥികളെ വലച്ചു. സാങ്കേതിക തകരാർ കാരണം പല കേന്ദ്രങ്ങളിലും ശനിയാഴ്ചത്തെ പരീക്ഷ 2 മണിക്കൂർ വൈകി. രാവിലത്തെ ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ ഉച്ചകഴിഞ്ഞുള്ള പരീക്ഷാ സമയം 1 മണിക്കൂർ നീട്ടി. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ June 3 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ട് 4-5 ഗവർണർ താവർചന്ദ് ഗെഹ്ലോത്തിന് മുൻപാകെയായിരിക്കും സത്യപ്രതിജ്ഞ. പശ്ചിമേഷ്യയും ലോകത്തെയാകെയും 3 മാസമായി മുൾമുനയിൽ നടത്തുന്ന ഇറാനിലെ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് തിരിച്ചടി. ഇറാനുമായി 8 മുതൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ നീട്ടാനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ച യോഗത്തിൽ കരാർ പ്രഖ്യാപനമുണ്ടായില്ല. വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിലായിരുന്നു ഉപദേഷ്ടാക്കളുമായുള്ള ചർച്ച. US മുന്നോട്ട് വെച്ച എല്ലാ വ്യവസ്ഥയും ഇറാൻ അംഗീകരിച്ചാലേ അവരുമായി പ്രസിഡന്റ് ട്രംപ് കരാറുണ്ടാക്കൂവെന്ന് പിന്നീട് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. സ്റ്റാർവാസ് ചലച്ചിത്ര പരമ്പരകളുടെ വിജയത്തിൽ നിർണായക സംഭാവന നൽകിയ ചലച്ചിത്ര സംയോജക മാർഷിയ ലൂക്കസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയ അഫ്ഗാൻ അഭയാർത്ഥികളുമായി സഞ്ചരിച്ച ബസ് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ തലകീഴായി മറിഞ്ഞ് 22 പേർ മരിച്ചു. 36 പേർക്ക് പരിക്കേറ്റു. തെക്കൻ ഡൽഹിയിലെ സാകേത് മെട്രോ സ്റ്റേഷന് സമീപം 5 നില കെട്ടിടം തകർന്നു വീണു. ശനിയാഴ്ച വൈകിട്ട് 6:30 സംഭവം. 4 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ബാലറ്റ് പേപ്പറിൽ വോട്ടെടുപ്പ് നടന്ന പഞ്ചാബിലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ BJPക്കും കോൺഗ്രസിനും കനത്ത പരാജയം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളില്ലാതെ നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കാണ് വൻ മുന്നേറ്റം. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന പഞ്ചാബിലെ വിജയം AAP വലിയ ആശ്വാസം പകരും. കാലവർഷം 4 ദിവസത്തിനകം കേരളത്തിലെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലുൾപ്പെടെ മഴ പൊതുവെ കുറയുമെന്നാണ് വിലയിരുത്തൽ. തെക്കുപടിഞ്ഞാറൻ കാലവർഷത്തിൽ രാജ്യത്താകെ ദീർഘകാല ശരാശരിയുടെ 90% മഴയാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന തീരക്കടലിൽ June 9 മുതൽ July 31 വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യങ്ങളുടെ പ്രധാന പ്രജനനകാലമായതിനാൽ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് 52 ദിവസം ട്രോൾ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള ആഴക്കടൽ മീൻപിടുത്തം നിരോധിക്കുന്നത്. കൊങ്കൺ പാതയിലൂടെയുള്ള 38 ജോടി തീവണ്ടികളുടെ സമയം June 15 മുതൽ മാറും. October 20 മുതലുള്ള നോൺ മൺസൂൺ ടൈം ടേബിൾ അവസാനിക്കുന്നതോടെയാണിത്. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടത്തി നവാഗതരെ വരവേൽക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. തൊണ്ടയിൽ ചോറുകുടുങ്ങിയെന്നു പറഞ്ഞ് രണ്ടാനച്ചൻ ആശുപത്രിയിലെത്തിച്ച 1.5 വയസ്സുകാരൻ മരിച്ചത് അതിക്രൂരമായ പീഡനത്തിനൊടുവിൽ. കുഞ്ഞിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ പനവൂർ കരിങ്കുഴി നെല്ലിക്കുന്ന് അർച്ചിതം വീട്ടിൽ അഖില, രണ്ടാനച്ചൻ അഷ്കർ എന്നിവരെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തരാഖണ്ഡിൽ വാഹനങ്ങൾ കൊക്കയിലേക്ക് വീണുണ്ടായ വ്യത്യസ്ത അപകടങ്ങളിൽ 7 മരണം, 6 പേർക്ക് പരിക്കേറ്റു. ചമേലിയിൽ 3 പേരും ഉത്തരകാശിയിൽ തീർത്ഥാടകരായ ദമ്പതിമാരും അൽമോറയിൽ 2 പേരുമാണ് മരിച്ചത്. സിൽവർ ലൈനിനു പകരം DMRC മുൻ ചെയർമാൻ E ശ്രീധരൻ മുന്നോട്ട് വെക്കുന്ന ഉയരത്തൂണുകളിലെ അർദ്ധാതിവേഗ റെയിൽപാത തിരുവനന്തപുരം പൂജപ്പുരം മുതൽ കണ്ണൂർ മുണ്ടയാട് വരെ 473.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 23 സ്റ്റേഷനുകളുണ്ടാകും. 3.5 മണിക്കൂറാണ് യാത്രാസമയം. മാഹി ഉൾപ്പെടെ പുതുച്ചേരി സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നത് June 4 മാറ്റിയതായി പുതുച്ചേരി വിദ്യാഭ്യാസ ഡയറക്ടർ DMohan Kumar അറിയിച്ചു. കടുത്ത വേനൽ ചൂടും പ്രതികൂല കാലാവസ്ഥയും കണക്കിലെടുത്ത് സ്കൂളുകൾ തുറക്കുന്നത് നീട്ടിവെക്കാനുള്ള സർക്കാർ തീരുമാനം മുഖ്യമന്ത്രി N. രംഗസ്വാമി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പയ്യാവൂർ പഞ്ചായത്തിന്റെ ബഡ്സ് സ്കൂളിൽ 18 വയസ്സിന് മുകളിലുള്ളവരെ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന ഭരണസമിതി തീരുമാനത്തിനെതിരെ LDF പ്രതിഷേധം. കഴിഞ്ഞ LDF ഭരണസമിതി തുടങ്ങിയ ബഡ്സ് സ്കൂൾ പൂട്ടാൻ UDF ഭരണസമിതി ശ്രമിക്കുന്നതായാണ് ആരോപണം. മുൻകാലങ്ങളിൽ ബഡ്സ് വിദ്യാർത്ഥികളെയും BRCയിലെ പരിശീലനാർത്ഥികളെയും ഒരുമിച്ചിരുത്തിയാണ് ബഡ്സ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. ഇത് നിലവിലെ നിയമങ്ങൾക്കും സർക്കാർ മാനദണ്ഡങ്ങൾക്കും എതിരാണെന്നാണ് ഭരണസമിതി അംഗങ്ങൾ പറയുന്നത്. ബഡ്സ് സ്കൂളിൽ 18 വയസ്സിന് മുകളിലുള്ളവരെ പ്രവേശിപ്പിക്കുന്നില്ലെന്നും
ഇവിടുത്തെ ജീവനക്കാരുടെ കരാർ പുതുക്കാതെ പിരിച്ചുവിടുകയാണെന്നും ആരോപിച്ച് സി ഐ ടി യു പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ ഇളവിനുള്ള കാർഡ് ഈ അധ്യയന വർഷം മുതൽ ഡിജിറ്റലാകും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമാണ്. കലക്ടറുടെ ചേംബറിൽ ചേർന്ന സ്റ്റുഡൻസ് ട്രാവൽസ് ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിലാണ് ആർ ടി ഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ പുതിയ കാർഡിന്റെ കാര്യം വിശദീകരിച്ചത്. അക്കരെ കൊട്ടിയൂരിൽ വൈശാഖോത്സവത്തിന്റെ ഭാഗമായുള്ള നിത്യപൂജകൾക്ക് തുടക്കമായി. മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരമെഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം സ്വയംഭൂവിൽ ജലാഭിഷേകത്തോടെയാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. സ്കൂൾ പ്രവേശനോത്സവം ജില്ലാതല ഉദ്ഘാടനം ജൂൺ 1 രാവിലെ 9:30 ആയിത്തരമമ്പ്രം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വി കെ സനോജ് MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനാകും. കലക്ടർ പി വിഷ്ണുരാജ് മുഖ്യാതിഥിയാകും. ജില്ലാതല ബഡ്സ് സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1 മുണ്ടേരി ബഡ്സ് സ്കൂളിൽ നടക്കും. ടി ഒ മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും.

0: ത്ത സംഭവങ്ങൾക്ക് പിന്നാലെ സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കർഷകനായ വൈശേരിയിൽ പുല്ലർക്കാട് മോഹനനാണ് അതിരപ്പള്ളിയിൽ കൊല്ലപ്പെട്ടത്. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര കൊട്ടിയൂരിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. സുരക്ഷയ്ക്കായി 600 പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം 15 കന്നഡ സംസാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട്. കർണാടകത്തിൽ നിന്ന് ഉൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. മലപ്പുറം ചെമ്മാട് മാനിപ്പാടത്ത് ലോറിയിൽ കടത്തിയ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവത്തിൽ വിവിധയിടങ്ങളിൽ NIA സംഘം പരിശോധന നടത്തി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേസുമായി ബന്ധമുള്ളവരുടെ വീടുകളിലാണ് ശനിയാഴ്ച പുലർച്ചെ മുതൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ February 7 ചെമ്മാട് ഹർഫ ഹോളോബ്രിക്സ് കമ്പനി വളപ്പിൽ നിർത്തിയിട്ട ലോറിയിലെ ഉള്ളിച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ തിരൂരങ്ങാടി പോലീസ് പിടികൂടിയത്. IPL ക്രിക്കറ്റിലെ കിരീട പോരാട്ടം ഇന്ന്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 മുതൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഇരു ടീമുകളുടെയും കിരീട പോരാട്ടം. യൂറോപ്യൻ ഫുട്ബോളിൽ PSG ചാമ്പ്യന്മാർ. ആഴ്സണലിനെ ഷൂട്ടൌട്ടിൽ 4-3 കീഴടക്കിയാണ് ജേതാക്കളായത്. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ സാധ്യതാ പട്ടിക അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് സമർപ്പിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. 2020 ഫോർമാറ്റിലെ ടീമിൽ നിലവിലെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ടെസ്റ്റ് ഏകദിന നായകൻ ശുഭ്മാൻ ഗിൽ എന്നിവർ ഉൾപ്പെട്ടിട്ടില്ല. 30-അംഗ പട്ടികയിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇടം പിടിച്ചിട്ടുണ്ട്. കളിക്കളത്തിലും ജീവിതത്തിലും ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായ വിനേഷ് ഫോഗട്ട് ഒരിക്കൽ കൂടി ഗോദയിൽ പൊരുതി വീണു. ഏഷ്യൻ ഗെയിംസ് വനിതാ ഗുസ്തി ട്രയൽസിൽ സെമിഫൈനലിൽ തോൽക്കുകയായിരുന്നു ഇന്ത്യൻ ചാമ്പ്യൻ. ഗുസ്തി ഫെഡറേഷൻ വിലക്കിനെ തുടർന്ന് സുപ്രീംകോടതി ഉത്തരവ് നേടിയാണ് ഫോഗട്ട് ട്രയൽസിൽ പങ്കെടുത്തത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 04972 762400.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചിത്രപരിചയത്തിൽ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ്. 29 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസമാണ് മമ്മൂട്ടിയെ നായകനാക്കി ഫാസിൽ സംവിധാനം ചെയ്ത സൂപ്പർഹിറ്റ് ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ് പുറത്തിറങ്ങുന്നത്. ഫാസിൽ രജനിയും സംവിധാനവും നിർവഹിച്ച് 1992 പുറത്തിറങ്ങിയ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം സുരേഷ് ഗോപി, ശോഭന, സീനാ ദാദി, മാസ്റ്റർ ബാദുഷ, ശങ്കരാടി എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ എത്തിയത്.
1: ഗുഡ് മോർണിംഗ്. എന്റെ ക്ലാസ്സിലെ കുട്ടിയാ അപ്പു.
2: ഹായ് അപ്പു.
1: ഹായ്.
2: അപ്പുവിനെ കൂട്ടിട്ട് പോവാൻ ആരും വന്നില്ലേ?
1: വരും, എന്റെ പപ്പ വരും.
2: മമ്മിയോ?
1: മമ്മി വരില്ല.
2: അതെന്താ?
1: മമ്മി മരിച്ചു പോയതാ.
2: ഞങ്ങള് വരട്ടെ അപ്പു.
1: ഓക്കേ.

0: നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ഒരു കുട്ടിയോടൊപ്പം അഭിനയിച്ച ചിത്രമായിരുന്നു പപ്പയുടെ സ്വന്തം അപ്പോസ്. അച്ഛൻ മകൻ സ്നേഹം പറയുന്ന ചിത്രങ്ങൾ കുറവായിരുന്നു അല്ലെ? എങ്കിലും ഇന്നും ആ സിനിമയെക്കുറിച്ച് മലയാളക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് അത്രമാത്രം ഹൃദയസ്പർശിയായത് കൊണ്ടാണ് അല്ലെ?
1: അതെ, വരാനായിട്ട് ഇറങ്ങി ഒരുങ്ങിയതാ. അപ്പഴാ മൈസൂറിൽ നിന്ന് മൂന്നാല് സ്നേഹിതന്മാര് വന്നു വിട്ടത്. പിന്നെ അവരുമായിട്ട് അങ്ങോട്ട് കൂടി. അപ്പവും വീട്ടിൽ ചെല്ലുമ്പോ പപ്പ അവിടെ ഉണ്ടാവും.
2: പോയി പറഞ്ഞേക്ക് ഞാൻ വരുന്നില്ലെന്ന്.
1: കുട്ടി പറയണത് കേക്കൂ, നിക്കൂ നിക്കൂ. കുട്ടി അവിടെ നിക്കൂ, ഞാൻ പറയണത് കേക്കൂ. അലവലാതി ഇനിയിപ്പോ ഇവിടുന്ന് ചുരുട്ടിക്കെട്ടിക്കൊണ്ട് പോവാനാ ബുദ്ധിമുട്ട്.
3: എന്താ അപ്പൂ, എന്താ കാര്യം? കാര്യം പറ അപ്പൂ.
2: എന്നെ കൂട്ടിട്ട് പോവാൻ പപ്പ വന്നില്ല.
3: എന്തേ കുട്ടിയുടെ പപ്പ വന്നില്ല? ഞാൻ എഴുതിയിരുന്നാണല്ലോ ഇപ്രാവശ്യം കൂട്ടിയിട്ട് പോവാൻ തീർച്ചയായും വരണോന്ന്. വല്ലപ്പോഴോ വരുന്നില്ല. ഇങ്ങനെയുള്ള നീണ്ട അവധിക്ക് പോകുമ്പോഴെങ്കിലും വിളിച്ചോണ്ട് പോവാൻ വന്നൂടെ.
1: എന്റെ പൊന്നു ടീച്ചറെ, കഥ അറിയാതെ ആട്ടം കാണല്ലേ. എങ്ങനെയെങ്കിലും ഒന്ന് മടക്കി കിട്ടി കൊടുതാ, ഞങ്ങൾ ആ വണ്ടി വരെ ഒന്ന് കൊണ്ടുപോട്ടെ.
3: സാരമില്ല അപ്പൂ, അപ്പു ചെല്ലെ. ഞാൻ പറഞ്ഞോളാം ഹെഡ്മാസ്റ്ററോട്. കരയണ്ട അപ്പു ചെല്ലെ.
1: വാ നമുക്ക് പോവാം.

0: ഈ അവധിക്ക് പപ്പ അപ്പൂസിനെ എങ്ങോണ്ടെങ്ങോണ്ടൊക്കെ കൊണ്ടുപോകാൻ പോവാ.
1: എവിടൊക്കെ?
0: അതൊക്കെ കണ്ടോ?
1: ഐസ്ക്രീം കുടിക്കാൻ കൊണ്ടുപോവോ?
0: അയ്യേ, അതൊക്കെ നിസ്സാരമല്ലേ, അതിപ്പോ ദിവസം പോവാലോ.
1: എന്നാ ഹോഴ്സ് റൈഡിംഗ് കൊണ്ടുപോവോ?
0: പിന്നെന്താ, വേണ്ടി വന്നാൽ ഒരു കുതിരയെ തന്നെ വാങ്ങിക്കാം. എന്താ വിളിക്കലേ?
2: ആ അതെ അതെ.
1: പിന്നെ കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചോ?
0: അതിപ്പോ നാളെ മുതൽ പഠിക്കാലോ. ഈ വെക്കേഷൻ കഴിയുമ്പം അപ്പൊ ഈ കാർ ഓടിച്ചായിരിക്കും സ്കൂളിൽ പോവാ.
2: ഓണടിക്കണം കേട്ടോ, ഓണടിക്കണം.

0: ഭാര്യ ഭാമയുടെ മരണം താങ്ങാനാവാതെ ബാലചന്ദ്രന്റെ തന്റെ ജോലിയിലേക്ക് തിരിയുകയായിരുന്നു. ഈ പ്രക്രിയക്കിടയിൽ അവൻ തന്റെ ഏക മകനായ അപ്പുവിനെ മനഃപൂർവ്വം അവഗണിക്കുന്നു. അവധിക്കാലത്ത് അപ്പു തന്റെ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബാലചന്ദ്രൻ അവനോട് പലതും വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ ജോലിയിൽ കുടുങ്ങിയതിനാൽ അവയൊന്നും നിറവേറ്റാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ അപ്പു തന്റെ നാനി മീനാക്ഷിയുമായി ചങ്ങാത്തത്തിലാകുന്നു. ഇത് ബാലചന്ദ്രനെ ദേഷ്യം പിടിപ്പിക്കുന്നു.
1: ഞാൻ മീനാക്ഷി, മിന്നു വിളിച്ചോളൂ, അതാ എനിക്കിഷ്ടം. ഞാൻ അപ്പൂസിനെ കാണാൻ വന്നതാ, നോക്കാൻ വന്നതാ. മിന്നു

0: കൊച്ചു വന്നിട്ടുണ്ട്.
1: ഏത് കൊച്ച്?
0: അപ്പുന് നേരെയാക്കാൻ.
1: അപ്പുന് നേരെയാക്കണം? അവനെന്താ വളരെ ഇരിക്കുന്നത്?
0: അതല്ല, അപ്പുന് നേരെ ജോബിയാക്കാൻ ഗോപൻ സാറിന്റെ ശുപാർശക്കത്തുമായിട്ട് വന്ന പെൺകുട്ടി. ഞാൻ പറഞ്ഞു പണി തുടങ്ങാൻ വരട്ടെ, അത് സാറുമായിട്ട് വന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷം തുടങ്ങിയാ മതി എന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കുക. വിട്ടാ പറക്കണ സൈസ.
1: സാറിന് ഒരു കാര്യം ചെയ്യും,
0: ആ
1: അവളോട് വരാൻ പറ.
0: ഓ

0: குட்இவினிங்.
1: എന്താ പേര്?
0: മീനാക്ഷി. മിന്നൂന്ന് വിളിക്കുന്നതാ. മിന്നൂന്ന് വിളിച്ചോളാന്ന അപ്പു പറഞ്ഞ.
1: എത്ര വയസ്സായി?
0: 16.
1: ഏതുവരെ പഠിച്ചു?
0: പ്രീഡിഗ്രി. ഇടയ്ക്ക് നിർത്തിയതാ.
1: ഓവനെ എങ്ങനെ അറിയാം?
0: അറിയില്ല, ആപ്ലിക്കേഷൻ അയച്ച് ഇന്റർവ്യൂ നടത്തിയിട്ടാ എടുത്തത്.
1: അപ്പു 4th സ്റ്റാൻഡേർഡില്ല. ഇടയ്ക്കൊക്കെ അവൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. ഒരു ട്യൂഷൻ പോലെ.
0: ഓ, പപ്പയുടെ ഇഷ്ടം.

0: ഒരു ലേശം വികൃതിയുണ്ട്. വികൃതിയല്ല, ഒരുതരം ബോറടിയാ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നെ നോക്കാനല്ല വന്നിരിക്കുന്നത്, അപ്പൂനെയാ. മനസ്സിലായോ? അതൊക്കെ അങ്ങോട്ട് കൊടു, പോയി വാങ്ങിക്കടോ. വായിട്ട് നോക്കിക്കാതെ അവൻ എന്തൊരു മുഴുക്കാളയാണ്. ഒന്ന് പതുക്കെ പറഞ്ഞാട്ടെ, മനുഷ്യനും എല്ലാം കേൾക്കൂലോ. 40 ദിവസത്തെ അവധിയുണ്ട് അപ്പൂന്, അത് 40 മണിക്കൂർ പോലെ കടന്നു പോണം. അത്ര സന്തോഷവാനായിരിക്കണം അവൻ. ഒരു 3-4 ദിവസം മീനാക്ഷിയുടെ ജോലി എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കും. എല്ലാം ശരിയാങ്കിലേ ഇവിടെ നിർത്തുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞുവിടും. വല്ല പാത്രം കഴുകിയാലോ, തുണി അലക്കലോ, മിറ്റം അടിക്കലോ. ഓ, രാവിലെ 9 മണിക്ക് ഇവിടെ എത്തണം, വൈകിട്ട് 6 മണി വരെ ഇവിടെ ഉണ്ടാവണം.
1: അത് വേണ്ട പപ്പ. ഞാൻ ഇവിടെ തന്നെ നിന്ന് ജോലി എടുത്തോളാം. രാത്രിയും പകലും ഒക്കെ ബാഗും ഉടുപ്പുകളും ഒക്കെ ആയിട്ടാ ഞാൻ വന്ന്.
0: ശരി ശരി, പൊയ്ക്കോ പൊയ്ക്കോ.
1: താങ്ക് യു.
0: അവളെന്തിനാണ് അവന്റെ പപ്പാ പപ്പ എന്ന് വിളിക്കുന്നേ? ഞാൻ അവളുടെ തന്തയാണോ?
2: അല്ല അല്ല
0: എന്ന് പറഞ്ഞ മേലാൽ അങ്ങനെ വിളിക്കരുത്.
1: പണിക്കരേട്ടാ, ഈ അപ്പു പറയാ അപ്പുന് നേരെയാക്കും മുമ്പ് പണിക്കരേട്ടനെയാ നേരെയാക്കണ്ടെന്ന്, ശരിയാണോ?
2: ആരാ ആരാ ആരാ പറഞ്ഞേ?
1: ഈ ഈ ഈ അപ്പു
2: എന്റെ മീനാക്ഷി. ആ കൊച്ചനെ അത് വെടിമരുന്ന. ആരെങ്കിലും ഒന്ന് ചോട്ടിൽ നിന്ന് തീപ്പെട്ടി വരയ്ക്കാൻ കാത്തിരിക്കുക, പൊട്ടിത്തെറിക്കാൻ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട സൂക്ഷിച്ചോ.
1: തീപ്പെട്ടി വരച്ച പൊട്ടും അല്ലേ?
2: ആ പൊട്ടും പൊട്ടും പൊട്ടും. ആ പിന്നെ പപ്പ എന്ന് വിളിക്കരുത്.
1: എന്തുവാ?
2: പപ്പ എന്ന് വിളിക്കരുതെന്ന് പറയാൻ പറഞ്ഞു മോളി.
1: എന്നാ പിന്നെ നിങ്ങളെന്ന് വിളിക്കട്ടെ. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് ഇഷ്ടവാ. അങ്ങനെയൊക്കെ
2: ഈ വണ്ടി അധികാലം മുമ്പോട്ട് പോകും തോന്നുന്നില്ല. 3-4 ദിവസം ഒന്നും വേണ്ട, ചിലപ്പോ നാളെ തന്നെ പറഞ്ഞു വിട്ടൊന്നു വരും. ഞാൻ വരട്ടെ.
1: എന്റെ തമ്പുരാനെ, ഈ പണിക്കരെ പോലുള്ള ചെന്നായ്ക്കളുടെ നടുവിൽ നിന്നും കുഞ്ഞാടായ അപ്പൂനെ കാത്തുകൊള്ളണേ.
3: ആമേൻ.
1: വല്ലാത്ത വീടും വല്ലാത്ത മനുഷ്യരും. ഇതിനിടെ കിടക്കുന്ന അപ്പുമോന്റെ ഒരു ദുർവിധിയെ. ഏ അല്ല, പപ്പ പറയുക അപ്പുമോൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യിക്കണമെന്ന്. എന്നെ കൊണ്ട് പറ്റത്തില്ല അതൊന്നും. ബോറ്.
3: പിന്നെന്താ പറ്റുക?
1: നമുക്കടിച്ച് പൊളിക്കാം അപ്പു. ചുമ്മാ കറങ്ങി നടക്കാം. എന്നിട്ട് 40 ദിവസങ്ങൾ 40 സെക്കൻഡ് വരെ സാപ്പിട്ട് കളയാം. പോകാൻ പുറത്ത് അടിച്ച് പൊളിക്കാൻ.

സിനിമ ഇറങ്ങുന്ന കാലത്ത് അമ്മ മകൾ സ്നേഹം പറയുന്ന നിരവധി ചിത്രങ്ങൾ ഹിറ്റായിരുന്നു. എന്നാൽ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം പുതുമയുള്ള ഒന്നായിരുന്നു. അച്ഛൻ മകൻ സ്നേഹം പറയുന്ന ചിത്രങ്ങൾ വിരളമായിരുന്നു. ഈ സ്നേഹം പറയുന്ന ചിത്രം മലയാളക്കരയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് ഫാസിലിന് തോന്നി. ബിച്ചു തിരുമല എഴുതിയ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നത് ഇളയരാജയാണ്. ഈ ചിത്രത്തിലെ ഓരോ പാട്ടും ഓരോ മലയാള മനസ്സുകളിലും ഇന്നും തങ്ങി നിൽക്കുന്ന ഗാനങ്ങളാണ് അല്ലേ? എത്ര കേട്ടാലും മതി വരാത്ത ആ ഗാനങ്ങൾ. ഏത് പാട്ടാണ് നമ്മൾക്ക് അതിൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ആർക്കും മറുപടി ഉണ്ടാവില്ല. എല്ലാ പാട്ടുകളും ഒരുപോലെയായിരുന്നു അല്ലേ? മലയാള സിനിമയിൽ എക്കാലത്തെയും സൂപ്പർഹിറ്റ് സിനിമകളിൽ ഒന്നാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ്. 300 ദിവസത്തിന് മുകളിലാണ് തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടത്. ശോഭനയ്ക്കൊപ്പം നായികയായി അഭിനയിച്ച സീനാ ദാദിയുടെ വേഷങ്ങളും അപ്പൂസ് എന്ന പേര് പോലും 90s മലയാളക്കരയിൽ തരംഗമായി മാറി. 90s ജനിച്ച മിക്ക ആൺകുട്ടികളുടെയും വിളിപ്പേര് പോലും അപ്പൂസ് എന്നാണ് അല്ലേ? സിനിമയിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ചിത്രം ദേശീയ അവാർഡ് നോമിനേഷൻ ലഭിച്ചിരുന്നു. മലയാള സിനിമയിലെ അന്നുവരെ നിലവിലുണ്ടായിരുന്ന പല കലക്ഷൻ റെക്കോർഡുകളും ഭേദിച്ചായിരുന്നു അപ്പൂസിന്റെ ജൈത്രയാത്ര. മാസ്റ്റർ ബാദുഷയാണ് അപ്പൂസ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അന്തരിച്ച നടൻ കൊച്ചിൻ ഹനീഫയുടെ സഹോദരി പുത്രനായിരുന്നു ബാദുഷ. ഒറ്റ സിനിമയിലൂടെ തന്നെ മലയാളികളുടെ മുഴുവൻ സ്വന്തം അപ്പൂസായി മാറിയ ബാദുഷയെ പിന്നീട് സിനിമകളിൽ കണ്ടില്ല. ചിത്രത്തിൽ നായികയായി എത്തിയ സീനാ ദാദി അക്കാലത്ത് കന്നഡയിലെ പ്രമുഖ നടിയായിരുന്നു. അപ്പൂസിനു ശേഷം മലയാള സിനിമയിൽ സീനയെയും കണ്ടില്ല. ചിത്രത്തിലെ പ്രധാന താരങ്ങളുടെ കഥകൾ ഇങ്ങനെയാണെങ്കിൽ തീർത്തും അപ്രധാന വേഷത്തിൽ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുട്ടി ഇന്ന് മലയാള സിനിമയിലെ അഭിമാന താരമാണ്. സിനിമയിലെ കാക്കാപ്പൂച്ച എന്ന പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുമുണ്ടാവും അല്ലേ? അതിൽ പച്ച ടീഷർട്ട് ധരിച്ച ഒരു കുട്ടി പാട്ടിന്റെ തുടക്കത്തിൽ മിന്നായം പോലെ വന്നു പോകുന്നത് കാണാം. അത് ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? ഫഹദ് ഫാസിലാണ് ആ കുട്ടി. പിതാവ് ഫാസിൽ സംവിധാനം ചെയ്ത കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ നായകനായി ഫഹദ് എത്തിയതെങ്കിലും അതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫാസിൽ ഫഹദിനെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പപ്പയുടെ സ്വന്തം അപ്പൂസിൽ അപ്പൂസിന്റെ കൂട്ടുകാരിൽ ഒരാളായാണ്

0: മീനാക്ഷിയുടെ അർദ്ധ സഹോദരൻ രുദ്രൻ തന്റെ സഹോദരി ബാലചന്ദ്രനൊപ്പമാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം അവളെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പു നിരാശനാകുകയും ഏറെക്കുറെ വിഷമിക്കുകയും ചെയ്തു. അത് ബാലചന്ദ്രൻ അപ്പുവിന് തല്ലുന്നതിൽ കലാശിക്കുന്നു. ഭാമയുടെ മരണം തന്റെ മകനെയും ബുദ്ധിമുട്ടിച്ചെന്ന് അയാൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അവൻ ക്ഷമാപണം ചെയ്യുകയും മീനാക്ഷിയെ തിരികെ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. മീനാക്ഷിയുടെ വീട്ടിൽ അവളെ തിരിച്ചെടുക്കാനുള്ള ബാലചന്ദ്രന്റെ അഭ്യർത്ഥനയെ അവളുടെ സഹോദരൻ എതിർക്കുന്നു. അവളുടെ സഹോദരൻ അവളോട് മോശമായി പെരുമാറുന്നത് ബാലചന്ദ്രൻ കാണുകയാണ്. അവർ തമ്മിലുള്ള വഴക്കിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ അപ്പു മീനാക്ഷിയെ കൊണ്ടുവരാനുള്ള ശ്രമം പരാജയപ്പെടുന്നു.
1: എന്താ വല്ലാതെ ദണ്ണം തോന്നിയ ഒരു സംഭവമായി പോയി. ആ മീനാക്ഷി കൊച്ചിന് കുറെ പേര് ചേർന്ന് പിടിച്ചോണ്ടാ പോയി. അടിയും തൊഴിയൊക്കെ ആയിട്ട് എന്ത് ബഹളായിരുന്നു ഇവിടെ.
2: ആര് പിടിച്ചോണ്ടുപോയി?
1: കൊറേ ചെറുപ്പക്കാര് തടിയന്മാര്.
2: എന്തിനെ?
1: ആ ഞാൻ തുടരുത, വിടണ ഇറങ്ങണന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. ആര് ഗവനിക്കാനാ? എനിക്കിട്ടും കിട്ടിയ ഒരു തള്ളു.
2: താൻ എന്തിനാ തുടരുത് പിടിക്കരുതെന്നൊക്കെ പറയാൻ പോയത്? തന്നോട് ഞാനല്ലേ പറഞ്ഞു അവളെ പറഞ്ഞു വിട്ടേക്കാൻ.
1: അത് ശരി, നമ്മള് പറഞ്ഞു അയക്കുന്ന പോലെയാണ് അന്യന്മാര് നമ്മുടെ വീട്ടിൽ നിന്നൊരു പെണ്ണെ പിടിച്ചോണ്ടുവന്നത്.
2: ഏതായാലും അവളോട് ഒന്ന് പോയല്ലോ.
1: ആ പോയി.
2: നന്നായി നന്നായി എന്ന് കരുതിക്കൊണ്ടാ മതി. താൻ അതിനെ കുറിച്ച് ഓർത്തിന് ഇത് എണ്ണപ്പെടുമെന്ന് വേണ്ട.
3: അപ്പൂന് നല്ല സങ്കടമുണ്ട്. രാവിലെ മുതൽ ഒരു വക കഴിച്ചിട്ടില്ല.
2: അപ്പൂന്താ ഒന്നും കഴിക്കാഞ്ഞത്? അപ്പൂന്താ ഒന്നും കഴിക്കാഞ്ഞെന്ന് ചോദിച്ചു കേട്ടില്ലേ? അമ്മണേ ആഹാരം എടുത്തു നോക്കിയേ. എനിക്കും അപ്പൂനും അവൻ കഴിച്ചോ ഇല്ലോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ.

0: ഞാൻ പറഞ്ഞതാ പണിക്കരോട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മീനാക്ഷി ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന്. അവള് ശരിയല്ല, എനിക്ക് അവളെ ഇഷ്ടമല്ല. ഒരു കാരണവശാലും ഞാൻ അവളെ എനിക്ക് കയറ്റവുമില്ല. അപ്പൂനൊരു നല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പു മാത്രം വിചാരിച്ചാ മതി, അതിനാരുടെയും സഹായമൊന്നും വേണ്ട. വാ കഴിക്ക്, ആവശ്യമില്ലാത്ത വാശിയൊന്നും വേണ്ട. പോ വന്ന് കഴിക്കാനാ പറഞ്ഞത്? എടാ നിന്നോട് വന്ന് കഴിക്കാനാ പറഞ്ഞത്? പറഞ്ഞ കേക്കില്ലടാ റാസ്കൽ. നീ കഴിക്കുമെന്ന് ഞാൻ നോക്കാം. അപ്പൊ നിന്നോട് കഴിക്കാനാ പറഞ്ഞത്? പിള്ളേരെ ഇങ്ങനെയാണോ തല്ലണത്? ആവശ്യമുണ്ടെങ്കിൽ ഒരു വടി എടുത്താ എനിക്ക് തല്ലി കൊല്ലണോ? ഇതിന് എങ്ങനെ
1: കൊഞ്ചിക്ക്, എല്ലാരും കൂടെ കൊഞ്ചിക്ക്. കൊഞ്ചിച്ച് കൊഞ്ചിച്ച് എന്റെ മോനെ കൊലത്തിലാക്കി. ലോകത്തിൽ എത്രയോ കുട്ടികളുണ്ട്, ഇവ മാത്രം എന്താ ഇങ്ങനെ?
0: അഹങ്കാരി, നിഷേധി. അപ്പോ നിന്നെ എനിക്ക് ഇഷ്ടമല്ലടാ.
2: എന്താ ഈ വീടിന് ഇങ്ങനെ ഒരു ശനിദേശം? എന്റെ അമ്മണിയമ്മേ, അല്ല വെറും അമ്മണിയമ്മേ.

0: ഹലോ
1: ബാബ, ഞാനാ.
0: എന്താ ബാലു?
1: എടാ, ആ പെണ്ണ് പോയി കളഞ്ഞല്ലോ. ആ മീനാക്ഷി
0: എപ്പോ?
1: ആ രാവിലെ ആരോ വന്ന് വിളിച്ചോണ്ട് പോയെന്നോ പിടിച്ചോണ്ട് പോയെന്നോ ഒക്കെ പറയുന്നു. അപ്പുവിന്റെ സങ്കടം അങ്ങോട്ട് സഹിക്കാൻ വയ്യ. അവൻ ആകെ വിഷമിച്ചിരിക്കുക. അയ്യേ, ഇപ്പൊ തന്നെ ആരെങ്കിലും ഏർപ്പാട് ചെയ്തിട്ട് നാളെ രാവിലെ തന്നെ അവനോടൊന്ന് വരാൻ പറയും. എന്ത് വേണേ കൊടുക്കാന്ന് പറയും.
0: നോക്കട്ടെ, ആ കുട്ടിയുടെ അഡ്രസ്സ് തപ്പിയെടുക്കാമെന്ന് നോക്കട്ടെ, എന്നിട്ട് ആളെ വിടാം.

0: കഴുകി ഉണ്ടായോ?
1: കഴിക്കാൻ പോവാ.
0: ആഹാരം കഴിക്കണ്ടായെന്നാ ചോദിച്ചത്?
1: വേണ്ട.
0: ഒരത്താഴം മുടങ്ങിയാൽ ഒരു പ്രാവിന്റെ തൂക്കം ഇറച്ച് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന.
1: പണിക്കരെ,
0: എന്തോ
1: അപ്പോഴും ഞാൻ ഒരുപാട് തല്ലിയല്ലേ?
0: കഷ്ടായിപ്പോയി. അത്
1: തനിക്ക് ഓർമ്മയുണ്ടോ?
0: എന്ത്?
1: അന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ ഭാമ എന്റെ കൈപിടിച്ച് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, അപ്പൂനെ വേദനിപ്പിക്കരുത്, അപ്പൂനെ വേദനിപ്പിക്കരുത്. അവളുടെ മരണശേഷം എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. എന്റെ തൊട്ടടുത്ത് വന്നിരുന്ന അവിടെ പറയുന്നത് പോലെ, അപ്പൂനെ വേദനിപ്പിക്കരുത് വലുവട്ട, അപ്പൂനെ വേദനിപ്പിക്കരുത്. ഒക്കെ ഞാൻ മറക്കുന്നല്ലോ പഠിക്കരുത്.

0: ഒരിക്കലും കരയിപ്പിക്കില്ല പപ്പ. നാളെ വരും മോന്റെ ബിന്ദു, പിന്നെ എവിടെയും പോവില്ല. അപ്പൂസിന് പപ്പയുടെ ദേഷ്യം.
1: ഞങ്ങള് കഴിക്കാൻ പോവാ. മണിക്കരെ കണ്ടോ, എന്റെ മോൻ എത്ര നല്ല കുട്ടിയാണെന്ന് നോക്കിയേ.
2: ഞാനത് അന്നേ പറഞ്ഞതാണല്ലോ.
3: മണിക്കരമോൻ പറയണത് ഞാൻ വെടിമരുന്നാ.
1: എന്റെ മോനെ പറ്റി അനാവശ്യം പറഞ്ഞാലോ.
2: ഞാൻ ഏതാണ്ട് ഒരു തമാശ പറഞ്ഞതാ.
1: കഴിയാ,
3: ഞാനും ഇന്നും പ്ലാനിട്ടിരിക്കാം.
1: എന്താ
3: അടുത്ത വിഷുവിന് പണിക്കരമോൻ കിടന്ന് ഉറങ്ങുമ്പോ ചുറ്റും വെടിമരുന്നിട്ട് പൊട്ടിക്കാൻ.
2: അയ്യോ, എന്റെ പൊന്നു മോനെ, അങ്ങനെ ഒന്നും ചെയ്തു കളയല്ലേ. കൊച്ചിനൊന്ന് പറഞ്ഞു മനസ്സിലാക്കണേ.
1: ആ പറയാം. അങ്ങനെയാണെങ്കിൽ മിന്നുവിനെ ഉടനെ വരുത്തണമല്ലോ പൂസ്.
2: എന്താണ് അച്ഛനും മോനും കൂടെ ഒരു വിശ്വസിപ്പ്?
1: ഒന്നുമില്ല. ആരായിരുന്നു മണിക്കരെ ആ കുട്ടിയെ ഇവിടെ വന്ന് വിളിച്ചോണ്ട് പോയത്?
2: അയ്യോ, ആരാണെന്ന് ഒരു പിടിയില്ല. ഒരു മൂന്നാല് തടിയന്മാര്, ഒരെണ്ണത്തിന്റെ പേരറിഞ്ഞൂടാ.
4: ഹലോ, ആ കോവൻ ഡോക്ടറാ.
1: ഹലോ
5: ബാലു, ഞാൻ ആളെ വിട്ടു. അവളുടെ വീട്ടുകാർക്ക് എന്തോ മടിയുള്ളത് പോലെ. ഇനി വിടണില്ല എന്നാ പറയണേ. ഞാൻ പോയി വിളിക്കണോ?
1: വേണ്ട ഗോപ, ഞാൻ പോയിക്കോളാം. വീടെവിടാ?
5: മനക്കാട്ട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുന്ന റോഡ് അവസാനിക്കുന്നിടത്താണെന്നാ പറഞ്ഞത്. ഒരു പഴയ മോഡൽ കെട്ടിടമാണെന്നാ തോന്നുന്നത്.
1: ആ, രാവിലെ ഞാനും അപ്പവും ചേർന്ന് പോയി കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു.
3: വെക്കേഷന് കൂട്ടിയിട്ട് വരുമ്പോ പപ്പ എന്തൊക്കെയാ പറഞ്ഞേ?
1: എന്ത് പറഞ്ഞു?
3: എങ്ങാണ്ടെങ്ങാണ്ടൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞില്ലേ? പാർക്കിൽ കൊണ്ടുപോവാം, കുതിരപ്പുറത്ത് കയറ്റാം, കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചേരാന്നൊക്കെ. എന്നിട്ടോ? ഇപ്പം പഠിപ്പിക്കാവോ കാർ ഡ്രൈവിംഗ്?
1: അയ്യോ, ഇപ്പൊ വേണ്ട. വെക്കേഷൻ തീരാ ഇനിയും സമയമുണ്ടല്ലോ. പിന്നീട്.
3: അതെന്താ പപ്പ അവിടെ?
1: അതോ, അതൊരു സിമിത്തേരി. ആ കുന്നിനപ്പുറത്തൊരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി.
3: ആ ബെഞ്ചുകളൊക്കെ എന്തിനാ?
1: ഇരിക്കാൻ. ഒത്തിരി പേര് വരില്ലേ അവിടെ, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥന കഴിഞ്ഞ് ചില്ലരൊക്കെ ആ ബെഞ്ചിൽ ഇരിക്കും കുറെ നേരം, പിന്നെ അങ്ങ് പോകും.
3: നമുക്കൊന്ന് പോയിരിക്കാം അവിടെ, എനിക്കും പപ്പയ്ക്കും മാത്രം.
1: നമ്മൾ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? നമുക്കിരിക്കാൻ ആൽത്തറയും കുളക്കടവും ഒക്കെ ഉള്ള അമ്പലങ്ങളില്ലേ? പ്രാർത്ഥിക്കണം. ഒരിക്കലും അപ്പുമായിട്ട് പോയെന്ന് പ്രാർത്ഥിക്കണം. ഒരു കടമാണ്.
3: ഇപ്പൊ പോവാം.
1: വേണ്ട മോനെ, മീനാക്ഷിയെ കണ്ടു കഴിഞ്ഞ് പപ്പയ്ക്ക് 10:30 ഓഫീസിലെത്താനുള്ളതാ. ഇനി ഒരിക്കലാവട്ടെ. ഇതാണെന്ന് തോന്നുന്നു അപ്പുവിന്റെ മിന്നുവിന്റെ വീട്. അപ്പു ഇവിടെ ഇരുന്നോളൂ, പപ്പ പോയിട്ട് വരാം.
3: വേണ്ട പപ്പ, ഞാൻ ഓണടിച്ച മിന്നു വരും.
1: ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ പോയി നോക്കിട്ടു വരാം.

0: മീനാക്ഷിയുടെ വീടല്ലേ ഇത്?
1: അതെ.
0: ഞാൻ ബാലു. എന്റെ വീട്ടിലായിരുന്നു കുറെ ദിവസങ്ങളായിട്ട് മീനാക്ഷി. മകനെ അപ്പൂനെ നോക്കാൻ ഇന്നലെ ആരൊക്കെ ഒന്ന് ഉപദ്രവിച്ചെന്നോ പിടിച്ചുണ്ട് പോയെന്നൊക്കെ കേട്ടു. എന്താണെന്ന് അന്വേഷിക്കാമെന്ന് കരുതി. മീനാക്ഷിയില്ലേ ഇവിടെ?
1: ഉണ്ട്.
0: ഒന്ന് വിളിക്ക്. നിങ്ങളാരാ? മീനാക്ഷിയുടെ അമ്മയല്ലേ?
1: അതെ.
0: ഒന്ന് വിളിക്കാൻ.
2: എന്താ പറയാനുള്ളതെന്ന് വെച്ചാ എന്നോട് പറഞ്ഞാ മതി.
0: രുദ്രൻ ഇവിടെ?
2: എന്റെ വീടായത്. എന്റെ സഹോദരിയാ മീനാക്ഷി. സഹോദരി എന്ന് പറഞ്ഞാൽ മുഴുവനല്ല, പകുതി. ഞാൻ ജനിച്ചു കഴിഞ്ഞാ എന്റെ അച്ഛൻ ഇവരെ കെട്ടിയത്. അതിലുണ്ടായതാ അവള്. സാറിനിപ്പോ എന്താ വേണ്ടേ?
0: എന്റെ മകന്റെ വെക്കേഷൻ കഴിയുന്നവരെ അവനോടൊപ്പം ഉണ്ടാവുമെന്ന് മീനാക്ഷിയോട് ചോദിക്കാൻ വന്നതാ ഞാൻ.
2: ഉണ്ടാവില്ല.
0: എനിക്ക് ചോദിക്കുന്നത് മീനാക്ഷിയോടാണ്.
2: ഓഹോ, എന്നാലേ സൂക്കേട്ട് തീരുള്ളൂ അല്ലേ? അവളെ ഇങ്ങ് വിളിക്കേ.

0: സാറ് വന്നിരിക്കുന്നു. കുറെ കാലം കൂടെ സാറിന്റെ കൂടെ ജോലിക്ക് നിൽക്കുമെന്ന് ചോദിക്കാൻ. എന്തു പറയുന്നു?
1: ഞാൻ വരാം. അപ്പുവിന്റെ അടുത്തേക്ക് ഞാൻ വരാം. സത്യമായി ഞാൻ
0: വരാം. അടിക്കരുത് ഇങ്ങനെ. വേണ്ട, ഇടപെടണ്ട. ഫാക്ടറി അല്ലത്, അമ്മയല്ലേ നിങ്ങൾ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ.
1: എനിക്ക് കാണാൻ വയ്യ. എന്റെ മോളെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നത് എനിക്ക് കാണാൻ വയ്യ. ദയവേദ സാർ പോ.
0: ഞാൻ പോകുന്നു. മീനാക്ഷി എന്റെ അപ്പുവിന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഇനിയും വന്നിരിക്കും. കൂട്ടിക്കൊണ്ടുപോയാ.
2: ആഹാ, ഭാര്യ മരിച്ചുപോയതുകൊണ്ട് കൂടെ കിടത്താൻ എന്റെ പെങ്ങളെ തന്നെ വേണം സാറിന് അല്ലേ?
0: അങ്ങനെയാണെങ്കിൽ അങ്ങനെ.

0: மதி எடுத்தோடு போனா
1: எனக்கு என்ன பாப்பேன் மதி

0: അഞ്ചാറ് പേര് കൂടി ചേർന്നാ ഒരുത്തിനിട്ട് തല്ലുന്നത്. ആർക്കാണ് ഇത്ര ദണ്ണം? ആർക്കടാ? ആരാണവിടെ എനിക്കെതിരെ പറയാൻ? പറയണ. മതി നാടകം കണ്ടത്, പിരിഞ്ഞ് പോരട. എല്ലാരും പോരട.
1: എന്നാൽ മീനാക്ഷിയുടെ ചിന്തകൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അവരുടെ വേനൽക്കാല വസതിയിലേക്ക് പിൻവാങ്ങുന്നു. മീനാക്ഷിയെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പുവിനിപ്പോൾ അച്ഛനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയുന്നുണ്ട്. അപ്പുവിന്റെ മൂക്കിൽ നിന്ന് നേരെ തോതിൽ രക്തം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ബാലചന്ദ്രൻ അവനെ തന്റെ അടുത്ത സുഹൃത്തായ ഡോക്ടർ ഗോപന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഗോപൻ അപ്പുവിന്റെ തലയിൽ ഗുരുതരമായ ആന്തരിക രക്തസ്രാവം കണ്ടെത്തി. അതിന്റെ കാരണം ഒരു നിഗൂഢമായി തുടരുന്നു. അടിയന്തര ശാസ്ത്രക്രിയയാണ് തങ്ങളുടെ ഏക പ്രതീക്ഷയെന്നും ശാസ്ത്രക്രിയക്കായി മുംബൈയിൽ നിന്ന് പ്രശസ്ത ന്യൂറോ സർജനായ തന്റെ പ്രൊഫസറെ വിളിക്കുമെന്നും അദ്ദേഹം അറിയിക്കുന്നു. രക്തസ്രാവത്തിന്റെ കാരണം ഡോക്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ബാലചന്ദ്രൻ താമസിയാതെ വഴക്ക് ഓർമ്മിക്കുകയും അപ്പുവിന്റെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ രുദ്രനാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ചിന്തയിൽ രോഷാകുലനായി അവൻ പ്രതികാരം ചെയ്യാനോടി. പക്ഷേ തന്റെ മകനെ ശരിക്കും സ്നേഹിക്കുന്നുവെങ്കിൽ ഓപ്പറേഷൻ വരെ അവനോടൊപ്പം നിൽക്കണമെന്നും അവനെ പരിപാലിക്കണമെന്നും അവനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും ദേഷ്യപ്പെട്ടുകൊണ്ട് ഗോപൻ തടയുന്നു. തന്റെ മകനോടുള്ള അവഗണനയുടെ ആഴം ഇപ്പോൾ അയാൾക്ക് വ്യക്തമാകുന്നു. ഇതൊരു പക്ഷേ തന്റെ മകനോടൊപ്പം അവശേഷിക്കുന്ന ഒരേയൊരു സമയമാണെന്ന് മനസ്സിലാക്കി നിശ്ചയിച്ച ഓപ്പറേഷന്റെ തലേന്ന് അപ്പുവിന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി അവൻ വാഗ്ദാനം ചെയ്തതുപോലെ അവനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു.
0: പപ്പയും മകനും വലിയ രമ്യതയിലാണല്ലോ. എന്തായി അപ്പു, പപ്പയുടെ വികൃതിയൊക്കെ മാറിയ?
2: മാറി വരുന്നു.
0: എന്തായി പെണ്ണിന്റെ കാര്യം?
3: അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ, ഞങ്ങളവിടെ പോയി ഒരു ഫൈറ്റൊക്കെ നടത്തി അശോക വനത്തിലെ സീത രക്ഷിക്കാൻ.
0: എന്നിട്ട്?
3: എന്നിട്ടെന്താ, അവരിടിച്ച് പഞ്ചറാക്കി തിരികെ വിട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ദാ എന്നെ നോക്ക്, മദ്യപാനമില്ല, ചീട്ടുകളില്ല, ഓഫീസില്ല, സുഹൃത്തുക്കളില്ല, വീടില്ല, ആകെ ഉള്ളത് എന്റെ അപ്പൂസ് മാത്രം. എങ്ങനെയുണ്ട്?
0: കൊള്ളാം. അപ്പു പറഞ്ഞത് ശരിയാണല്ലോ, പപ്പ നേരെയായി വരുന്നു. പിന്നെ എന്താണ് ഈ വിസിറ്റിന്റെ ഉദ്ദേശം?
3: ആ ഒന്നുമില്ല, കുറച്ചു മുമ്പ് അപ്പു മൂക്കയിലൊന്ന് വരലിട്ടു, ലേശം ചോര വന്നായിരുന്നു. അതെന്താന്ന് നോക്കാൻ തരും.
0: വാ വാ നോക്കട്ടെ. ആ എവിടെ? ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ. വേദന എഴുന്നേറ്റല്ലോ വല്ലതും ഉണ്ടോ?
2: ഒന്നുമില്ല.
0: എവിടെയെങ്കിലും തട്ടുക മുട്ടുക വല്ലതും ചെയ്തായിരുന്നോ?
2: ഇല്ല.
0: ഇവിടെ എവിടെയെങ്കിലും വേദന ഉണ്ടോ?
2: ഇല്ല.
0: ഇവിടെയോ?
2: ഇല്ല.
0: എവിടെയും വേദന ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചോര വന്ന്?
2: അതറിയല്ലേ ഇങ്ങോട്ട് വന്നേ.
0: എടാമെടുക്ക. എന്നാൽ എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇവിടുന്ന് വിടുന്നുള്ളൂ. ഒരു 3-4 മണിക്കൂർ ഇവിടെ നിൽക്കേ, ഒരു നിരീക്ഷണത്തിന്. ഒരു മുറിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം.
3: അത് വേണോ ഗോപ?
0: വേണം വേണം വേണം. എന്താ ബാലുവിന് വല്ല പരിപാടി ഉണ്ടോ?
3: പ്രത്യേകിച്ച് ഒന്നുമില്ല, 5 മണിക്ക് അഡ്വക്കേറ്റിനെ കാണാന്ന് പറഞ്ഞിരുന്നു.
0: എന്നാ ബാലു പോയി കണ്ടിട്ട് വാ, അപ്പു ഇവിടെ നിൽക്കട്ടെ. ഈ അവധിക്കാലത്ത് കുറെ നേരം ഗോപനങ്ങളുടെ അതിഥിയായി കഴിഞ്ഞു എന്ന് കരുതിയാ മതി. പ്ലീസ്. പറ പറ, പപ്പയോട് പോയിട്ട് വന്നതാ പറ.
3: പിന്നെ
2: പോയിട്ട് വരുമ്പോ എനിക്ക് എന്താ കൊണ്ടുവരുവാ?
3: എന്ത് വേണം?
2: ആശുപത്രി വന്നിരിക്കല്ലേ, ഫ്രൂട്ട്സ് മതി.
3: ഓ യെസ്.
0: അപ്പുവിനെ ആശുപത്രിയൊക്കെ ഒന്ന് ചുറ്റി കാണിക്കണം, എന്നിട്ട് 112 ഞാൻ വന്നേക്കാം.
2: വരൂ,
0: ചെല്ലു.
4: യെസ് സർ.
0: 112 ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ആ കുട്ടിയുടെ സ്കള്ളിന്റെ എക്സ്റേ ഒന്ന് എടുക്കണം.
4: ഓക്കെ സർ.
5: എന്തൊക്കെയായാലും ബാലു ഇതിൽ ഇടപെടണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ഇടപെട്ടാൽ പിന്നെ നാട്ടുകാരിതൊക്കെ അറിയും. ആ രുദ്രനെയും കുട്ടനെയും നമുക്കറിയാവുന്നതല്ലേ, അവരിത് എത്രത്തോളം വഷളാക്കാമോ അത്രത്തോളം വഷളാക്കുകയും ചെയ്യും. അത് ബാലുവിന് നാണക്കേടുണ്ടാക്കുമെന്ന് മാത്രമല്ല, ആ പെണ്ണിന്റെ ഭാവിക്കും അത് ദോഷം ചെയ്യും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ, അതിന് അമ്മ തുനിഞ്ഞിറങ്ങണം. മകളെ ഉപദ്രവിക്കുന്നെന്നോ വിട്ടുകിട്ടണമെന്നോ പറഞ്ഞ് കോടതിയിലായാലും പോലീസ് സ്റ്റേഷനിലായാലും പരാതി അവർ കൊടുക്കണം. അതിനവര് തയ്യാറാവുമോ?
3: അവരൊന്നിനും തയ്യാറാവില്ല, അവർക്കൊന്നിനും ശക്തിയില്ല, ആകെ പേടിച്ചിരിക്കുക അവര്.
5: എന്നാ പിന്നെ അതങ്ങ് മറന്നു കളഞ്ഞാരു ബാലു. പിടി.
3: അയ്യോ എനിക്കുണ്ട് സാറ്. കഴിച്ചു.
5: ആ കുടിക്കുന്നേ.
3: അല്ല വേണ്ട സാർ, ഞാൻ കുറച്ചാളത്തേക്ക് ഇവനെ ഒന്ന് നിർത്താമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
5: അതൊക്കെ നമുക്ക് പിന്നെ നിർത്താം, ഇതിപ്പോ അങ്ങോട്ട് പിടി.
3: ഞാനേ മോനെ ആ ഗോപന്റെ അവിടെ ആക്കിയിട്ട് വന്നിരിക്കുക, നേരത്തെ ചെല്ലാന്ന് പറഞ്ഞു.
5: അതൊക്കെ നമുക്ക് നേരത്തെ പോകാമല്ലോ, ഇപ്പൊ ഇതുവരണം അങ്ങോട്ട് പിടിയുന്നേ.
4: വളരെ നേരിയൊരു ഫ്രാക്ചറാണ്, എന്താ ചെയ്യണ്ടേ?
0: സ്കാൻ ചെയ്യണം ഉടനെ.

0: ഡോക്ടർ ഗോവൻ വാർഡിലാണല്ലോ.
1: എന്റെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പു.
0: ആ 112
1: താങ്ക് യു.
2: ബാലു ഒന്നിങ്ങി വരൂ.
1: ബാബാ അപ്പു, അപ്പു അവിടെ?
2: അവൻ ഉറങ്ങി.
1: അയ്യോ കഷ്ടം, ഞാൻ അല്പം താമസിച്ചുപോയി. സാരമില്ല, ഞാൻ അവനെ ഉണർത്തി കൊണ്ടുപോയിക്കോളാം.
2: വേണ്ട, ഉണർത്തണ്ട, ഞാൻ അവനെ ഉറക്കി കിടത്തിയിരിക്കുക. അപ്പുവിന്റെ മൂക്കിൽ നിന്നും വീണ്ടും ചോര വന്നായിരുന്നു. വൈകുന്നേരം ഞാനൊരു എക്സ്റേ എടുത്തു നോക്കി, അതിൽ നേരിയൊരു ഫ്രാക്ചർ കണ്ടു. സംശയം തോന്നിയതുകൊണ്ട് ഉടൻ തന്നെ സ്കാൻ ചെയ്തു. അപ്പോഴാണ് ഇന്റേണൽ ഇഞ്ചുറി ആണെന്നറിയുന്നത്.
1: എന്നുവച്ചാൽ
2: അധികം ഭയപ്പെടേണ്ടതില്ലെങ്കിലും നമുക്കത് നിസ്സാരമാക്കി തള്ളിക്കളയാനാവില്ല. ബ്ലീഡിംഗ് അകം മുഴുവനായിട്ടുണ്ട്, ബ്രെയിനിൽ വരെ. ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല ബാലു. ഇന്ന് രാത്രി അപ്പു ഇവിടെ കിടക്കട്ടെ, വേണമെങ്കിൽ ബാലു ഇവിടെ തന്നെ കിടന്നോളൂ. 24 മണിക്കൂർ ഞാൻ ഒരു സിസ്റ്ററിന്റെ ഡ്യൂട്ടി കിടന്നുണ്ട്. സുഖമായിട്ട് അവനൊന്ന് ഉറങ്ങട്ടെ, ഉണർത്തരുത്.

0: ഠഗോബാ, മുമ്പേ നീ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. തെളിച്ചു പറ, സത്യത്തിൽ എന്റെ അപ്പൻ എന്താണ്?
1: മരത്തിൽ നിന്നോ കുളിമുറിയിലോ മറ്റോ വീണോന്ന് ഞാൻ പലതവണ ചോദിച്ചിട്ടും ഒന്നും നടന്നതായി അപ്പുവിന് ഓർമ്മയില്ല. ഏതായാലും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാ ഉള്ളിലെ ആഘാതം മനസ്സിലായത്. കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു.
0: എങ്ങോട്ടാ കൊണ്ടുപോകണം? എവിടെ എന്റെ മകനെ കൊണ്ടുപോകണം? പറ, ഞാൻ കൊണ്ടുപോകും.
1: വിഷമിക്കാതെ ബാലു, അതിന്റെ ആവശ്യമില്ല. ബോംബെയിൽ എന്റെ ഒരു പ്രൊഫസറുണ്ട്, ഡോക്ടർ എം സി മേനൻ. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ന്യൂറോ സർജനാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ സമയത്ത് ഷിഫ്റ്റിംഗിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. അദ്ദേഹത്തിന്റെ അഡ്വൈസ് പ്രകാരമാണ് ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പുവിന് ലേശം ടെമ്പറേച്ചർ ഉണ്ട്, അതൊന്ന് മാറിക്കിട്ടണം. ഡോക്ടർ മേനാൻ മറ്റന്നാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുവരെ ദൈവം എന്നോട് ദയവ് കാണിക്കാതിരിക്കില്ല. അദ്ദേഹം പറഞ്ഞത് വന്നതിന് ശേഷം വേണ്ടി വന്നാൽ ഓപ്പറേഷൻ ഇവിടെ വെച്ച് തന്നെ നടത്താമെന്നാണ്.
0: ഓപ്പറേഷനോ?
1: അതേ ബാലു, ചിലപ്പോൾ അത് മാത്രമായിരിക്കും ഒരു പൂമഴി.
2: അപ്പു ഉണർന്നു, സാറിനെ അന്വേഷിച്ചായിരുന്നു.
1: ബാലു, അപ്പുവിന്റെ ശരീരം അധികം അനങ്ങരുത്. അവൻ ടെൻഷൻ ആവുകയായിരുന്നു. ഇപ്പം മാത്രമല്ല, നാളെയും.

0: അപ്പ എന്താ ഇത്ര താമസിച്ചേ?
1: ആ വക്കീല് കൊറേ നേരം പിടിച്ചിരുത്തി കളഞ്ഞു. എന്നിട്ടും പപ്പ നേരത്തെ വന്നല്ലോ. വന്ന് കേറി ഉടൻ ഗോവനങ്ങൾ പറഞ്ഞു അപ്പു ഇപ്പൊ ഉറങ്ങിയുള്ളൂ. എന്നിട്ടും പപ്പ കൊറേ നേരം ഇവിടെ ഇരുന്നു. ദേ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നുണ്ടല്ലേ. അല്പം മുമ്പ് പുറത്തിറങ്ങി ഗോപനങ്ങളോട് സംസാരിച്ചു തുടങ്ങിയപ്പോ സിസ്റ്റർ വന്ന് പറഞ്ഞു അപ്പൂസ് എഴുന്നേറ്റെന്ന്.
0: ഗോപനങ്ങൾ എന്ത് പറഞ്ഞു? എനിക്ക് എന്താണെന്ന് പറഞ്ഞു?
1: ഇന്നലെ വൈകുന്നേരം നമ്മൾ കുറേ നേരം വെള്ളത്തിൽ കളിച്ചില്ലേ, ആ നീരിറങ്ങിയതിന്റെ പനിയാണെന്ന് പറഞ്ഞു. ഇന്നും നാളെയും കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താ മാറിക്കൊള്ളു.
0: അപ്പൊ പിന്നെയും മൂക്കി ചോര വന്നതോ?
1: അത് കാര്യമാക്കേ വേണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്ന അത്രേ.
2: അപ്പൊ ഈ മരുന്ന് കുടിച്ചോളൂ.
0: കുറച്ചു മുമ്പ് ഈ മരുന്ന് കുടിച്ചിട്ടാ ഞാൻ ഉറങ്ങിപ്പോയത്.
1: ഉറങ്ങിക്കോ, നല്ലതാ, എളുപ്പം പനി മാറിക്കിട്ടും.
0: പനി മാറിയിട്ട് വേണം ഒന്ന് ചുറ്റാനൊക്കെ പോവാൻ, അല്ലേ പപ്പാ?

0: എന്താലോചിക്കാം. അപ്പൊ
1: ഇന്നലെ ഞാൻ മമ്മിയെ സ്വപ്നം കണ്ട്. മമ്മി എന്റെ അടുത്ത് വന്നിരുന്ന് ചോദിക്കുക, വരുന്നില്ലേന്ന്, എങ്ങോട്ട് വരുന്നില്ലേന്ന പപ്പ മമ്മി ചോദിച്ചത്.
0: എങ്ങോട്ടുമല്ല, സ്വപ്നമല്ലേ, അങ്ങനെയൊക്കെ.
1: ഒരിക്കലും മിന്നു പറയാ, പപ്പയുടെയും മിന്നുവിന്റെയും നടുക്കിരുന്ന് ഞാനങ്ങ് സ്പീഡ് ബോട്ടിൽ ദൂരെ പോകുമ്പോ മമ്മിയെ കാണാൻ പറ്റൂന്ന്. നേരാണോ പപ്പ? മിന്നുവിനെ എന്നെ ഒന്ന് സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോ പപ്പ.
0: കൊണ്ടുപോ.
1: പ്രോമിസ്.
0: പ്രോമിസ്. പപ്പയെ പോയ.

0: എങ്ങനെയുണ്ട് അപ്പു?
1: ഫൈൻ, ഹൗ ആർ യു അങ്കിൾ?
0: വെരി ഫൈൻ. അപ്പു ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? എവിടെ പപ്പ? എവിടെ?
2: ഞാനിവിടെ ഉണ്ട്.
0: ആ, ഇതെന്താ ഇത്? അപ്പുവിന് ലേശം പനി വന്നോന്ന് വെച്ച് ബാലു അവന്റെ അടുത്തൊന്നും മാറുന്നില്ലല്ലോ. ഓ, പപ്പയുടെ ഒരു സ്നേഹം. ഏതായാലും പപ്പയെ ഞാൻ കുറെ നേരത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പുവിന് ലേശം സ്വസ്ഥത കിട്ടട്ടെ.
1: മിന്നുവിനോടൊന്ന് പറയോ, എനിക്ക് പനിയാണെന്ന്. അപ്പൊ മിന്നു വരും.
2: പറയാം, മിന്നു വരും, തീർച്ചയായും വരും.
3: അപ്പോ

0: ഞാൻ പോയിട്ട് വരാം.
1: എങ്ങോട്ട്?
0: ആ മീനാക്ഷി എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ അത് ശരിയാവില്ല.
1: ബാലു തന്നെ പോണോ? ഞാൻ വേണമെങ്കിൽ പോയി എങ്ങനെയെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുവരാം.
0: വേണ്ട, ഞാൻ തന്നെ പോ.
1: ബാലു, ഡോക്ടർ മേനോൻ നാളെ തന്നെ എത്തും. രാവിലെ 7 മണിക്കാണ് ഓപ്പറേഷൻ.
0: ആയിക്കോട്ടെ.
1: അതിനു മുമ്പ് വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് അറിയിക്കണ്ടേ?
0: ആരാ വേണ്ടപ്പെട്ടവർ? എന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവനല്ലേ ഗോപാ കട്ടിലി കിടക്കുന്നു. അവനെ തിരിച്ചു തന്നേക്കണേ ഗോപ, എന്റെ പൊന്നുമോനെ തിരിച്ചു തന്നേക്കണേ.

0: എന്താ?
1: കാലിൽ ഇവനൊരു സഹായം ചോദിക്കാനാണ് ഞാൻ വന്നത്. ആ സഹായം രുദ്രൻ എനിക്ക് ചെയ്തു തന്നേ പറ്റൂ. മരണം വരെ ഞാനത് മറക്കില്ല.
2: ദൈവം തന്നോട് കരുണ കാണിക്കുമെന്ന് അവൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്ര അവരെ കൊണ്ടുപോകുന്നത് മീനാക്ഷിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി വിവാഹം കഴിക്കാനിരിക്കുന്ന അവളുടെ വീട്ടിലേക്കാണ്. ഇരുവരും തമ്മിൽ മറ്റൊരു പോരാട്ടം നടക്കുന്നു. അയാൾ മീനാക്ഷി അധിക്ഷേപകരമായ സഹോദരനിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഒരു അവസാന യാത്രയ്ക്കായി അവരോടൊപ്പം കൊണ്ടുപോകുന്നു. അവിടെ അപ്പു അവനെ മറുവശം

നഗരത്തേക്ക് കൊണ്ടുപോകാൻ അവന്റെ അമ്മ അവനെ സമീപിക്കുന്നത് ഭ്രമിപ്പിക്കുന്നു. എന്നിരുന്നാലും ബാലചന്ദ്രനെയും മീനാക്ഷിയും ഒരുമിച്ച് കണ്ട ഭാമ പുതിയൊരു കുടുംബം തുടങ്ങാനുള്ള അവസരമാണിതെന്ന് മനസ്സിലാക്കി അപ്പു അതിജീവിക്കുന്നു. അപ്പൂസിന് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ, അതായത് ബാലചന്ദ്രൻ എന്ന കഥാപാത്രം, എത്ര രാത്രികൾ വേണമെങ്കിലും ഞാൻ ഇരുന്നോളാം എന്റെ മോന്റെ അടുത്ത്, എത്ര രാത്രികൾ വേണമെങ്കിലും അവൻ അല്പം പോലും അനങ്ങാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ മാനസികാവസ്ഥ പ്രേക്ഷകന്റെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു. അതുപോലെ തന്നെയായിരുന്നു ശോഭനയുടെ അഭിനയവും. എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ അല്ലേ?

0: അപ്പൂസ് എഴുതിയൊരു കത്തുണ്ട്. അത് എല്ലാവരുടെ മനസ്സിലും ഇന്ന് നിലനിൽക്കുന്നുണ്ടാവും അല്ലേ? പ്രിയപ്പെട്ട എന്റെ പപ്പ, ഈ ലോകത്തിൽ എനിക്ക് പപ്പ മാത്രമല്ലേ ഉള്ളൂ. പപ്പ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന്, സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ആര് എന്തൊക്കെ പറഞ്ഞാലും പപ്പയുടെ മനസ്സ് മുഴുവൻ എന്നോടുള്ള ഇഷ്ടവും സ്നേഹവും വാത്സല്യവും മാത്രമാണെന്ന് എനിക്കറിയാം. ഇനി എത്ര ജന്മങ്ങൾ പിറക്കേണ്ടി വന്നാലും പപ്പയുടെ മകനായി പിറക്കണമെന്ന് മാത്രമാണ് എന്റെ ആശ. എന്നെക്കാളും മറ്റാരെക്കാളും എനിക്കിഷ്ടം പപ്പയാണ്. ഐ ലവ് യു പപ്പ, ഐ ലവ് യു. എന്നുമെന്നും പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഈ അപ്പൂസിന്റെ കത്ത് എത്ര പേരുടെ മനസ്സിൽ വേദന ഉണർത്തിയിട്ടുണ്ടാവും. എല്ലാവരുടെ മനസ്സുകളിലും ഇന്നും നിലനിൽക്കുന്ന ആ കത്ത്, ആ വേദനയുള്ള കത്ത്, നമുക്ക് എത്ര കേട്ടാലും മതി വരാത്ത ഈ സിനിമയിലെ ഓരോ പാട്ടുകളും ഓരോ വരികളും എത്രമാത്രം ഹൃദയത്തെ സ്പർശിക്കുന്നുവെന്ന് നമുക്കറിയാം അല്ലേ? പപ്പയുടെ സ്വന്തം അപ്പൂസിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും സമയം ചിത്രപരിചയത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ ഇടവന. ഇതോടുകൂടി ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്,
2: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
3: 9447371836,
2: 8078502836. Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: Special Education, Occupational Therapy, Behavioral Therapy, Physiotherapy, Speech Therapy, Clinical Assessments, Medical Campുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: റേഡിയോ മലബാറിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങളാണ്. ആദ്യ ഗാനം സത്യത്തിൽ സംഭവിച്ചത് എന്ന ചിത്രത്തിൽ നിന്നാണ്. ആലാപനം കാവാലം ശ്രീകുമാർ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

കിടാവേ കുഞ്ഞിനെ ലാവേ, ഒന്നാനം കുന്നിൽ ഓരടി കുന്നിൽ പിച്ച പിച്ച നടന്നാലോ, രണ്ടാനം കുന്നിൽ ഈരടി കുന്നിൽ പൊങ്ങി പൊങ്ങി പറക്കാം.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 മെഗാ ഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീ തരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കമലാദേവി ചതോപാധ്യയെ കുറിച്ച് കേൾക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ഉയർത്തുന്നതിനായി ഇന്ത്യൻ കരകൗശല വസ്തുക്കൾ, കൈത്തറി, നാടകം എന്നിവയുടെ പ്രോത്സാഹനത്തിനായി പ്രവർത്തിച്ച ഒരു ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു കമലാദേവി ചതോപാധ്യായ. മദ്രാസ് നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇന്ത്യയിലെ ആദ്യ വനിത കൂടിയായിരുന്നു കമലാദേവി ചതോപാധ്യായ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെയും സംഗീത നാടക അക്കാദമിയുടെയും തലവയായിരുന്നു അവർ. 1974 ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് മ്യൂസിക്, ഡാൻസ് ആൻഡ് ഡ്രാമയായ സംഗീത നാടക അക്കാദമി നൽകുന്ന പരമോന്നത ബഹുമതിയായ സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് അവർക്ക് ലഭിച്ചു. 1955 1987 ഇന്ത്യാ ഗവൺമെന്റ് അവർക്ക് പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ചു. April 3 കർണാടകയിലെ മംഗളൂരുവിൽ ഒരു സരസ്വത ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച കമലാദേവി മാതാപിതാക്കളുടെ നാലാമത്തെയും ഇളയതുമായ മകളായിരുന്നു. മംഗലാപുരം ജില്ലാ കലക്ടറായിരുന്നു അവരുടെ പിതാവ് അനന്തയ്യ ധരേശ്വർ. സ്വതന്ത്ര പാരമ്പര്യമായി ലഭിച്ച അമ്മ ഗിരിജാബായി തീരദേശ കർണാടകയിലെ ഒരു ഭൂവുടമസ്ഥയായ ചിത്രാപൂർ സരസ്വത ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്നു. കമലാദേവിയുടെ

കമലാദേവി ഒരു അസാധാരണ വിദ്യാർത്ഥിനിയായിരുന്നു. ചെറുപ്പം മുതലേ ദൃഢനിശ്ചയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഗുണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. മഹാദേവ് ഗോവിന്ദ് റാനഡെ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ നിരവധി പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ബുദ്ധിജീവികളെയും, രമാബായി റാനഡെ, ആനി ബസന്റ് തുടങ്ങിയ വനിതാ നേതാക്കളെയും അവരുടെ മാതാപിതാക്കൾ സൗഹൃദത്തിലാക്കി. ഇത് യുവ കമലാദേവിയെ സ്വദേശി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല ആവേശക്കാരിയാക്കി. കേരളത്തിലെ പുരാതന സംസ്കൃത നാടക പാരമ്പര്യം കുറ്റിയാട്ടം അതിൻ്റെ ഏറ്റവും വലിയ ഗുരുവും അഭിനയ അധികാരിയുമായ നാട്ടാചാര്യ പത്മശ്രീ മണി മാധവ ചാക്യാരിയിൽ നിന്ന് കിള്ളിക്കുറിശ് മംഗലത്തെ ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ച് പഠിച്ചു. 1917 14 വയസ്സിൽ അവർ വിവാഹിതരായി. പക്ഷേ 2 വർഷത്തിനു ശേഷം വിധവയുമായി. ചെന്നൈയിലെ ക്യൂൻ മേരി കോളേജിൽ പഠിക്കുമ്പോൾ സഹപാഠിയും സരോജിനി നായിഡുവിൻ്റെ ഇളയ സഹോദരിയുമായ സുഹാസിനി ചതോപാധ്യയെ അവർ പരിചയപ്പെട്ടു. പിന്നീടവർ കമലാദേവിയെ അവരുടെ പ്രതിഭാധനനായ സഹോദരൻ ഹരിൻ എന്ന ഹരീന്ദ്രനാഥിനെ ചതോപാധ്യയ്ക്ക് പരിചയപ്പെടുത്തി. ഹരിൻ അന്ന് പ്രശസ്ത കവിയും നാടകകൃത്തും നടനുമായിരുന്നു. കമലാദേവിയുടെയും ഹരിൻ്റെയും കലകളോടുള്ള അവരുടെ പരസ്പര താല്പര്യമാണ് ഇരുവരെയും ഒന്നിപ്പിച്ചത്. ഒടുവിൽ 20 വയസ്സുള്ളപ്പോൾ കമലാദേവി ഹരിനെ വിവാഹം കഴിച്ചു. അക്കാലത്തെ യാഥാസ്ഥിതിക സമൂഹത്തിൻ്റെ എതിർപ്പിനെ അതിജീവിച്ച് വിധവാ വിവാഹത്തിന് ഇപ്പോഴും എതിർപ്പുണ്ടായിരുന്നിട്ടും ഹരിനും കമലാദേവിയും പൊതുവായ സ്വപ്നങ്ങൾ പിന്തുടരാൻ ഒരുമിച്ച് താമസിച്ചു. അല്ലാത്ത പക്ഷം അത് സാധ്യമാകുമായിരുന്നില്ല. നിരവധി ബുദ്ധിമുട്ടുകൾക്കിടയിലും നാടകങ്ങളും സ്കിറ്റുകളും നിർമ്മിക്കാൻ അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പിന്നീട് മാന്യമായ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് അഭിനയം അനുയോജ്യമല്ലെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ചില സിനിമകളിലും അഭിനയിച്ചു. ആദ്യ സിനിമകളിൽ കന്നഡ സിനിമാ മേഖലയിലെ ആദ്യത്തെ നിശബ്ദ ചിത്രമായ 1931 പുറത്തിറങ്ങിയ മൃതകഥിക അല്ലെങ്കിൽ വസന്തസേന ഉൾപ്പെടെ 2 നിശബ്ദ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ശൂദ്രകയുടെ പ്രശസ്ത നാടകത്തെ അടിസ്ഥാനമാക്കിയുള്ളതും ഏനാക്ഷി രാമറാവു അഭിനയിച്ചതും കന്നഡ സംവിധായകൻ മോഹൻ ദയാറാം ഭവാനി സംവിധാനം ചെയ്തതുമായ മൃതകഥിക അഥവാ വസന്തസേന എന്ന ചിത്രവും ഇതിൽ ഉൾപ്പെടുന്നു. 1943 രണ്ടാം സിനിമയിൽ കെ എൽ സൈഗാൾ, ഖുർഷിദ് എന്നിവർ അഭിനയിച്ച താൻസൻ എന്ന ഹിന്ദി ചിത്രത്തിലും, തുടർന്ന് 1943 ശങ്കർ പാർവതി, 1945 ധന ഭഗത് എന്നീ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു. വിവാഹത്തിന് തൊട്ടു പിന്നാലെ ഹരിൻ തൻ്റെ ആദ്യ വിദേശയാത്രയിൽ ലണ്ടനിലേക്ക് പോയി. ഏതാനും മാസങ്ങൾക്ക് ശേഷം കമലാദേവി അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അവർ അവിടെ ലണ്ടൻ സർവകലാശാലയിലെ ബെഡ്ഫോർഡ് കോളേജിൽ ചേർന്നു. പിന്നീട് സോഷ്യോളജിയിൽ ഡിപ്ലോമ നേടി. ലണ്ടനിൽ ആയിരിക്കുമ്പോൾ തന്നെ 1923 മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് കമലാദേവി അറിഞ്ഞു. താമസിയാതെ ഇന്ത്യയിലേക്ക് മടങ്ങി. സാമൂഹിക ഉന്നമനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ഒരു ഗാന്ധിയൻ സംഘടനയായ സേവാദളിൽ ചേർന്നു. താമസിയാതെ ദളിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ ചുമതല അവർക്ക് ലഭിച്ചു. അവിടെ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ പ്രായത്തിലുമുള്ള പെൺകുട്ടികളെയും സ്ത്രീകളെയും സേവിക എന്ന സന്നദ്ധ പ്രവർത്തകരാക്കി മാറ്റുന്നതിനായി റിക്രൂട്ട് ചെയ്യുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും സംഘടിപ്പിക്കുന്നതിലും അവർ പങ്കാളികളായി. 1926 ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിൻ്റെ സ്ഥാപകയായ മാർഗരറ്റ് ഇ കസിൻസിനെ അവർ കണ്ടുമുട്ടി. മദ്രാസ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ അവർക്കിത് പ്രചോദനമായി. അങ്ങനെ അവർ ഇന്ത്യയിൽ ഒരു നിയമസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്ന ആദ്യ വനിതയായി. കുറച്ചു ദിവസങ്ങൾ മാത്രമേ അവർക്ക് പ്രചാരണം നടത്താൻ കഴിഞ്ഞുള്ളൂവെങ്കിലും 55 വോട്ടുകളുടെ ചെറിയ വ്യത്യാസത്തിൽ അവർ പരാജയപ്പെട്ടു. അടുത്ത വർഷം അവർ അഖിലേന്ത്യാ വനിതാ സമ്മേളനത്തിൻ്റെ സ്ഥാപക അംഗമായി, അതിൻ്റെ ആദ്യത്തെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി. തുടർന്നുള്ള വർഷങ്ങളിൽ AIWC രാജ്യമെമ്പാടും ശാഖകളും സന്നദ്ധ പരിപാടികളും നടത്തിക്കൊണ്ടും നിയമനിർമ്മാണ പരിഷ്കാരങ്ങൾക്കായി അചഞ്ചലമായി പ്രവർത്തിച്ചുകൊണ്ടും പ്രശസ്തി നേടിയ ഒരു ദേശീയ സംഘടനയായി വളർന്നു. അവരുടെ ഭരണകാലത്ത് അവർ പല യൂറോപ്യൻ രാജ്യങ്ങളിലും വ്യാപകമായി യാത്ര ചെയ്യുകയും

നിരവധി സാമൂഹിക പരിഷ്കരണ കമ്മ്യൂണിറ്റി ക്ഷേമ പരിപാടികൾ ആരംഭിക്കാനും സ്ത്രീകൾക്കു വേണ്ടിയും സ്ത്രീകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും പ്രചോദനം ഉൾക്കൊണ്ടു. ന്യൂഡൽഹിയിൽ ലേഡി ഇർവിൻ കോളേജ് ഫോർ ഹോം സയൻസിന്റെ രൂപീകരണത്തിന് ഇത് കാരണമായി. പിന്നീട് ബോംബെ ബീച്ച് ഫ്രണ്ടിൽ ഉപ്പിനെ തയ്യാറാക്കുന്നതിനായി മഹാത്മാഗാന്ധി പ്രഖ്യാപിച്ച 1930 പ്രസിദ്ധമായ ഉപ്പു സത്യാഗ്രഹത്തിൽ 7 നേതൃസംഘത്തിൽ അവർ ഭാഗമായിരുന്നു. ടീമിലെ മറ്റൊരു വനിതാ വളണ്ടിയർ അവന്തികാബായ് ഗോഖലെ ആയിരുന്നു. പിന്നീട് ഞെട്ടിപ്പിക്കുന്ന ഒരു നീക്കത്തിൽ കമലാദേവി അടുത്തുള്ള ഒരു ഹൈക്കോടതിയിൽ പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു മജിസ്ട്രേറ്റിനോട് താൻ തയ്യാറാക്കിയ ഫ്രീഡം സാൾട്ട് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. 1930 ജനുവരി 26 ഒരു സംഘർഷത്തിൽ ഇന്ത്യൻ ത്രിവർണ പതാക സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവർ വ്യാപകമായ മാധ്യമശ്രദ്ധ നേടി. 2 പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കമലാദേവി ഇംഗ്ലണ്ടിലായിരുന്നു. ഇന്ത്യയുടെ സാഹചര്യം മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനും യുദ്ധാനന്തര സ്വാതന്ത്ര്യത്തിനായുള്ള പിന്തുണ ശേഖരിക്കുന്നതിനുമായി അവർ ഉടൻ തന്നെ ഒരു ലോക പര്യടനം ആരംഭിച്ചു. ഈ പര്യടനത്തിൽ അവർ തെക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൂടെ സഞ്ചരിച്ചു. 1941 അവർ ഒരു ഒറ്റപ്പെട്ട ട്രെയിനിൽ യാത്ര ചെയ്യുകയുണ്ടായി. ലൂസിയാനയിൽ വെള്ളക്കാരായ യാത്രക്കാർക്കായി നീക്കിയിരുന്ന ഒരു കാറിൽ നിന്ന് അവളെ മാറ്റാൻ ഒരു കണ്ടക്ടർ ശ്രമിച്ചു. അവൾ ഒരു കറുത്ത അമേരിക്കക്കാരിയല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ കണ്ടക്ടർ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന ആശയക്കുഴപ്പത്തിലാകുകയും അവൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അവളോട് ചോദിക്കുകയും ചെയ്തു. ന്യൂയോർക്ക് എന്ന അവളുടെ ആദ്യ ഉത്തരത്തിന് ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് എന്നറിയാൻ അയാൾ ശ്രമിച്ചു. അതിന് അവൾ മറുപടി നൽകിയതായി റിപ്പോർട്ടുണ്ട്. ഞാൻ വ്യക്തമായും ഒരു നിറമുള്ള സ്ത്രീയാണ്. നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം എനിക്കിവിടെ നിന്ന് മാറാൻ ഉദ്ദേശമില്ല. കണ്ടക്ടർ അവളെ ആ ട്രെയിൻ കാറിൽ ഇരുത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അതിന്റെ പശ്ചാത്തലത്തിൽ വിഭജനം കൊണ്ടുവന്നു. അഭയാർത്ഥികളുടെ പുനരധിവാസത്തിൽ അവർ മുഴുകി. പുനരധിവാസത്തിന് സഹായിക്കുന്നതിനായി ഇന്ത്യൻ സഹകരണ യൂണിയൻ സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ആദ്യ ദൗത്യം. യൂണിയൻ വഴി സഹകരണ രീതിയിൽ ഒരു ടൗൺഷിപ്പിനായി അവർ പദ്ധതികൾ തയ്യാറാക്കി. ഒടുവിൽ സംസ്ഥാന സഹായം ആവശ്യപ്പെടരുതെന്ന വ്യവസ്ഥയിൽ ജവഹർലാൽ നെഹ്റു മനസ്സിലാ മനസ്സോടെ അവർക്ക് അനുമതി നൽകി. അതിനാൽ വളരെയധികം പോരാട്ടങ്ങൾക്ക് ശേഷം ഡൽഹിയുടെ പ്രാന്തപ്രദേശത്ത് ഫരീദാബാദ് ടൗൺഷിപ്പ് സ്ഥാപിക്കപ്പെട്ടു. വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നുള്ള 50,000 അഭയാർത്ഥികളെ പുനരധിവസിപ്പിച്ചു. അഭയാർത്ഥികൾക്ക് പുതിയ വീടുകളും പുതിയ തൊഴിലുകളും സ്ഥാപിക്കാൻ സഹായിക്കുന്നതിൽ അവർ അക്ഷീണം പ്രവർത്തിച്ചു. ഇതിനായി അവർക്ക് പുതിയ കഴിവുകളിൽ പരിശീലനം നൽകി. പുതിയ പട്ടണത്തിൽ ആരോഗ്യ സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിലും അവർ സഹായിച്ചു. അങ്ങനെ ജനങ്ങളുടെ പുനരധിവാസത്തിനായുള്ള അവരുടെ ജീവിതത്തിലെ 2 ആരംഭിച്ചു. അതുപോലെ തന്നെ അവരുടെ നഷ്ടപ്പെട്ട കരകൗശല വസ്തുക്കളുടെ പുനരധിവാസത്തിനും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യൻ കരകൗശല വസ്തുക്കളുടെയും കൈത്തറിയുടെയും മഹത്തായ പുനരുജ്ജീവനത്തിന് അവർ ഒറ്റയ്ക്ക് ഉത്തരവാദിയായി കണക്കാക്കപ്പെട്ടു. കൂടാതെ ആധുനിക ഇന്ത്യയിലേക്കുള്ള അവരുടെ ഏറ്റവും വലിയ പൈതൃകമായും ഇത് കണക്കാക്കപ്പെടുന്നു. ആയിരത്തി 1950 ഇന്ത്യയുടെ വികസനത്തിനായുള്ള നെഹ്റുവിന്റെ ദർശനത്തിന്റെ ഭാഗമായി ഫാക്ടറി അധിഷ്ഠിത വൻതോതിലുള്ള ഉൽപ്പാദനത്തിന്റെ പാശ്ചാത്യ രീതികൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് പരമ്പരാഗത കരകൗശല വിദഗ്ധരെ, പ്രത്യേകിച്ച് അസംഘടിത മേഖലകളിലെ സ്ത്രീകളെ ബാധിക്കുമോ എന്ന സാധ്യതയെക്കുറിച്ച് അവർ ആശങ്കാകുലരായി. തദ്ദേശീയ അറിവുകളുടെ ഒരു കലവറയായി വർത്തിച്ച ഇന്ത്യയുടെ തദ്ദേശീയ കലകളും കരകൗശല വസ്തുക്കളും സൂക്ഷിക്കുന്നതിനും ശേഖരിക്കുന്നതിനുമായി അവർ നിരവധി കരകൗശല മ്യൂസിയങ്ങൾ സ്ഥാപിച്ചു. ഇതിൽ ഡൽഹിയിലെ തിയേറ്റർ ക്രാഫ്റ്റ്സ് മ്യൂസിയവും ഉൾപ്പെടുന്നു. കമലാദേവി കലയും കരകൗശലവും പ്രോത്സാഹിപ്പിച്ചു. മാസ്റ്റർ കരകൗശല വിദഗ്ധർക്കുള്ള ദേശീയ അവാർഡുകൾ ഏർപ്പെടുത്തി. രാജ്യമെമ്പാടും സെൻട്രൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് എംബോറിയം സ്ഥാപിച്ചു. 1964 അവർ ഭാരതീയ നാട്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ബാംഗ്ലൂരിൽ നാട്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ആൻഡ് കോറിയോഗ്രാഫി ആരംഭിച്ചു. കമലാദേവി ചതോപാധ്യ ഓൾ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ്സ് ബോർഡ് സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കൂടാതെ അതിന്റെ ആദ്യ ചെയർപേഴ്സണും ഇവർ ആയിരുന്നു. ഡൽഹി ക്രാഫ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ, വേൾഡ് ക്രാഫ്റ്റ്സ് കൗൺസിൽ എന്നിവ സ്ഥാപിക്കാൻ അവർ സഹായിച്ചു. WCC ഏഷ്യ പസഫിക് മേഖലയുടെ ആദ്യ പ്രസിഡന്റായിരുന്നു കമലാദേവി ചതോപാധ്യായ.
കൂടാതെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ചെയർമാനുമായിരുന്നു. പിന്നീട് സംഗീത നാടക അക്കാദമിയുടെ തലവനുമായിരുന്നു. കൂടാതെ യുനെസ്കോയിലെ അംഗവുമായിരുന്നു. അവരുടെ ആത്മകഥയായ ഇന്നർ റിസസ് ആൻഡ് ഔട്ടർ സ്പേസസ് മെമ്മോയർ 1986 പ്രസിദ്ധീകരിച്ചു. 1988 ഒക്ടോബർ 29 ബോംബെയിൽ വച്ച് 85 വയസ്സുള്ളപ്പോൾ അവർ അന്തരിച്ചു. ഇന്ത്യാ ഗവൺമെന്റ് അവർക്ക് പത്മഭൂഷണും 1987 പത്മവിഭൂഷണും നൽകി ആദരിച്ചു. ഇവ ഇന്ത്യയിലെ ഏറ്റവും ആദരണീയമായ സിവിലിയൻ അവാർഡുകളിൽ ഒന്നാണ്. കമ്മ്യൂണിറ്റി ലീഡർഷിപ്പിന് 1966 അവർക്ക് റാമോൺ മാക്സസെ അവാർഡും ലഭിച്ചു. 1974 അവരുടെ ജീവിതകാലത്തെ പ്രവർത്തനങ്ങളെ മാനിച്ച് രത്നസദസ്യ എന്ന സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് അവർക്ക് ലഭിച്ചു. ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് മ്യൂസിക് ഡാൻസ് ഡ്രാമയായ സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും ഉയർന്ന അവാർഡാണ് ഫെല്ലോഷിപ്പ്. കരകൗശല വസ്തുക്കളുടെ പ്രോത്സാഹനത്തിന് നൽകിയ സംഭാവനകൾക്ക് 1977 യുനെസ്കോ അവരെ ഒരു അവാർഡ് നൽകി ആദരിച്ചു. ശാന്തിനികേതൻ അവരുടെ പരമോന്നത ബഹുമതിയായ ദേശി കോത്തമ നൽകി ആദരിച്ചു. 2018 ഏപ്രിൽ 3 അവരുടെ 115 ജന്മദിനമാകുമായിരുന്ന സമയത്ത് ഗൂഗിൾ അവരുടെ ഹോം പേജിൽ ഒരു ഡൂഡിൽ നൽകി അവരെ ആദരിച്ചു. പ്രിയ ശ്രോതാക്കളെ, സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കമലാദേവി ചതോപാധ്യയെക്കുറിച്ചായിരുന്നു ശ്രോതാക്കൾ സ്ത്രീതരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. 15,000-ത്തിലധികം പേർക്ക് നീന്തൽ പഠനത്തിന് അവസരമൊരുക്കിയ ആലുവയിലെ സജി വാലശ്ശേരിയുടെ ജീവിതം വലിയ പാഠമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. രാജ്യത്തെ മാമ്പഴ കർഷകർ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നതായും പ്രധാനമന്ത്രി. ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ഉപജീവന പദ്ധതി 3 മാസത്തേക്ക് കൂടി തുടരും. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ചിന്തയിലെയും പ്രവൃത്തിയിലെയും നവീകരണം സൈനിക ശേഷിയുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജാസുബ്രഹ്മണി. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആലുവയിലെ നീന്തൽ പഠന ക്ലബിന്റെ സ്ഥാപകനായ സജി വാലശ്ശേരിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത് റേഡിയോ പ്രഭാഷണത്തിന്റെ 134-ാം പതിപ്പിലാണ് പ്രധാനമന്ത്രി സജി വാലശ്ശേരിയെക്കുറിച്ച് പരാമർശിച്ചത്. 15,000-ത്തിലധികം ആളുകൾക്ക് നീന്തൽ പഠനത്തിന് അവസരമൊരുക്കിയ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജിയുടെ ജീവിതം വലിയൊരു പാഠമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരിക്കാനിടയായ സംഭവമാണ് സജിയെ നീന്തൽ ക്ലബ്ബ് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണെന്നും ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: കേരളം കെ അലുവ മേ സാജി വാലശ്ശേരി ജി ഐസാ ഹി എക് സ്വിമ്മിംഗ് ക്ലബ് ചലാ രഹേ ഹേ അബ് തക് 15,000 സെ ജ്യാദാ ലോഗ് യഹാ തൈർനാ സീഖ് ചുകേ ഹേ സാജി ജി നേ दिव्यांग बच्चों को भी स्विमिंग सिखाई है. साजी वाला जी का जीवन हमें एक बहुत बड़ी सीख देता है. सेवा करने के लिए बहुत बड़े साधन जरूरी नहीं होते, जरूरी होता है एक अच्छा इरादा.
0: രാജ്യത്തെ ജ്യോതിശാസ്ത്ര മേഖലയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി ആസ്ട്രോ കേരള എന്ന ജ്യോതിശാസ്ത്ര സ്ഥാപനത്തെക്കുറിച്ചും പരാമർശിച്ചു. നമ്മുടെ രാജ്യത്ത് 100 ആണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ടെന്നും ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരണം നേടുന്നുവെന്ന് വ്യക്തമാക്കിയാണ് പ്രധാനമന്ത്രി ആസ്ട്രോ കേരളയെ പരാമർശിച്ചത്. ആസ്ട്രോ കേരള രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നതും ഇവിടെ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നതും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
1: സാധ്യോ രാത് മേ താരോ കോ നിഹാർന അപ്നേ ആപ് മേ അദ്ഭുത അനുഭവ ഹോതാ ഹൈ. ആസ്ട്രോ കേരള നാം കി ഏക് സംസ്ഥ നൈറ്റ് ഒബ്സർവേഷൻ ക്യാമ്പ് ഓർ വർക്ക്ഷോപ്പ് ആയോജിത് കർത്തി ഹൈ. യഹാ യുവ സാഥി ടെലിസ്കോപ്പ് ബനാന और स्टार मैप्स का इस्तेमाल करना सीखते हैं.
0: ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ദേശീയ സീനിയർ അത്ലറ്റിക് ഫെഡറേഷൻ മത്സരത്തിൽ 4 ദേശീയ റെക്കോർഡുകൾ തകർത്ത അത്ലറ്റുകൾക്ക് അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രിയുടെ ആകാശവാണി മൻ കി ബാത്. കായികമേളയിൽ 2 ദിവസം കൊണ്ട് പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്ന നേട്ടം അദ്ദേഹം പങ്കുവച്ചു. റെക്കോർഡ് ഭേദിച്ച 2 അത്ലറ്റുകളുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കൊടും വേനലും കഠിനമായ ചൂടും നേരിടുമ്പോൾ സ്വയം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഭാരതീയ നാടൻ പാനീയങ്ങൾ ഉപയോഗിച്ചും അവയുടെ ആരോഗ്യമൂല്യം അനുഭവിച്ചും വേനൽച്ചൂട് അതിജീവിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. സർബത്തും മോരും സംഭാരവും പാനകവും ബേൽപ്പനയും രാജ്യത്തെ വിവിധ ദേശങ്ങളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അവ ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്നതിന്റെ സത്തയുടെ സന്ദേശവാഹകരാണ്. ബ്രാൻഡിംഗ് ഇല്ലെങ്കിലും തലമുറകളുടെ അനുഭവം പേറുന്ന നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓരോ നാടിനും മാമ്പഴത്തിന്റേതായ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഹാപ്പൂസ്, അൽഫോൺസ, കേസർ, ദസഹരി, ലാംഗ്ര എന്നീ മാമ്പഴ ഇനങ്ങൾ ഓരോ നാടിന്റെയും മുഖമുദ്രകളാണ്. ഗ്രാമങ്ങളിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തിച്ചേരുന്ന രുചിവൈവിധ്യം കാർഷിക സമ്പൽ സമൃദ്ധി ഉറപ്പാക്കുന്നു. രാജ്യത്തെ മാമ്പഴ കർഷകർക്ക് കാർഷിക സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടവരും ജനപ്രിയരുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: महाराष्ट्र और कोंकण का हापुस, अल्फांसो, गुजरात का केसर, यह तो आमरस की जान है। उत्तर प्रदेश का दशहरी और मेरी काशी का लंगड़ा, बिहार का जर्दालू, चौसा, मालदा, हर नाम के साथ लोगों की यादें जुड़ी हुई हैं। दक्षिण भारत जाइए तो बंगनपल्ली, तोतापुरी, नीलम, मलगोवा, यानी जगह बदलती है। आम का रूप रंग और उसका स्वाद भी बदल जाता है। आम की ये यात्रा अब गांव से ग्लोबल मार्केट तक भी पहुंच रही है।
0: നെതർലാൻഡ്സിലെ സന്ദർശനത്തിനിടയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പുതകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചത് അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോകത്തെ തമിഴർ ഇക്കാര്യത്തിൽ ഉത്സാഹഭരിതരാണ്. അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കാറുണ്ടെന്നും അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന വിശ്വാസം കൂടുതൽ ദൃഢമാകും െന്നും പ്രധാനമന്ത്രി അറിയിച്ചു. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ അഭിനന്ദിക്കുകയും പഠിക്കുകയും വേണമെന്ന് മൻ കി ബാത്തിൽ നരേന്ദ്രമോദി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. വയനാട് ചൂല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ഉപജീവന ഭത്ത മാസത്തേക്ക് കൂടി തുടരാൻ മന്ത്രിമാരായ ടി സിദ്ദി, കെ എം ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. ദുരന്തബാധിതർക്ക് സ്വന്തമായി വരുമാനമാർഗം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണിത്. പുനരധിവാസ പദ്ധതികളുടെ പൂർണ്ണമായ അവലോകനവും പ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്നത് സംബന്ധിച്ച വിലയിരുത്തലും യോഗത്തിൽ നടത്തി. ടൌൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തൊഴിലാളികളുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 2300ലധികം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 900ഓളം പേർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് യോഗം നിർദ്ദേശം നൽകി. രണ്ടു മാസത്തെ ഒഴിവുകാലത്തിനു ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗാലറി നാളെ രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ ഉദ്ഘാടനം ചെയ്യും. പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാൾ, സെമിനാർ കോംപ്ലക്സ്, ആധുനീകരിച്ച 40 സ്മാർട്ട് ക്ലാസ് മുറികൾ എന്നിവയും ഗവർണർ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് ബംഗളൂരുവിലെ ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യരുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. ചിന്തയിലെയും പ്രവൃത്തിയിലെയും നവീകരണം സൈനിക ശേഷിയുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണ്യ പറഞ്ഞു. ചുമതലയേറ്റ ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യവസായം, അക്കാദമിക് ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുമായി ഉണ്ടാകുന്ന സഹകരണം സായുധ സേനയുടെ ആധുനികവൽക്കരണത്തിന് പ്രധാനമാണെന്ന് സംയുക്ത സേനാ മേധാവി അഭിപ്രായപ്പെട്ടു. മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം തനത് ശബ്ദമാധുര്യത്താൽ മലയാളി ശ്രോതാക്കളെ റേഡിയോയ്ക്ക് മുന്നിലിരുത്തിയ ആകാശവാണി വാർത്താ അവതാരകൻ അനിൽചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. കോഴിക്കോട് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം

0: യോഗത്തിൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ ഗ്രേഡ് 2 ആയി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു അനിൽ ചന്ദ്രൻ. ഡെസ്ക് റിപ്പോർട്ട്.
1: 1995 ഒക്ടോബർ 19 ഡൽഹി ആകാശവാണിയിലാണ് അനിൽ ചന്ദ്രൻ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1997 കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് മാറി. ഈ കാലയളവിൽ മലയാള ഭാഷയുടെ തനത് പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് വാർത്താഭാഷയെ മൌലികമാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ആകാശവാണിയുടെ പ്രഭാത വാർത്താ ബുള്ളറ്റിനുകളിലെ സ്ഥിരം ശബ്ദമായിരുന്ന അനിൽ ചന്ദ്രൻ 1500+ പതിപ്പുകൾ പിന്നിട്ട ജനപ്രിയ പരിപാടിയായ വാർത്താ ദീപ്തിയുടെ ഭൂരിഭാഗം സ്ക്രിപ്റ്റും അവതരണവും നിർവഹിച്ചു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്ന് മലയാള ഭാഷയിലും സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ അനിൽ ചന്ദ്രൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്.
0: IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. 15,000+ പേർക്ക് നീന്തൽ പഠനത്തിന് അവസരമൊരുക്കിയ ആലുവയിലെ സജി ബാലശ്ശേരിയുടെ ജീവിതം വലിയ പാഠമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. രാജ്യത്തെ മാമ്പഴ കർഷകർ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നതായും പ്രധാനമന്ത്രി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ഉപജീവന ബദ്ധ 3 മാസത്തേക്ക് കൂടി തുടരും. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8 മണിക്ക് മൻ കി ബാത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പരയുടെ മലയാള പരിഭാഷ. 8:30 റേഡിയോ എഡ് സ്കൂൾ. 9:00 നാടകനേരം, നാടകം അസുരഗോത്രം മുഴുവൻ ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 10 മണിക്ക് പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഇനി നാട്ടുവിശേഷം. കൂത്തുപറമ്പ് ടെബിൾ കോർഡിനേഷൻ കമ്മിറ്റി IRPC ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്ക് അന്നദാനം ഒരുക്കുന്നു. നാളെ മുതൽ 21 വരെ ചിറ്റാരിപ്പറമ്പ് പൂവത്തിന് കീഴിലാണ് അന്നദാനം നടക്കുക. രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് ചോറും നൽകും. ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ഇന്ന് വൈകിട്ട് 4 മണിക്ക് VK സനോജ് MLA ഉദ്ഘാടനം ചെയ്യും. കടന്നപ്പള്ളി വെള്ളാലത്ത് ശിവക്ഷേത്രത്തിലെ നാഗപുനഃപ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായുള്ള വിശേഷാൽ പൂജകളും സർപ്പബലിയും നാളെ നടക്കും. രാവിലെ മുതൽ വിശേഷാൽ പൂജകളും വൈകിട്ട് 6:30 സർപ്പബലിയും തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടാകും. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ആയിത്തരം അമ്പറും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 9 മണിക്ക് VK സനോജ് MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

0: സത്യതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായിരിക്കുന്നത് തുടരുകയും വേണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നതായി അഭിപ്രായപ്പെട്ടു. ആംപന്ന, ലസ്സി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും അദ്ദേഹം വിശദീകരിച്ചു.
1: हमारे यहाँ गर्मी से लड़ने का तरीका भारत के अलग अलग क्षेत्रों की परंपरा का हिस्सा है और इसमें एक भारत श्रेष्ठ भारत की भावना की झलक भी मिलती है. और एक बात जरूर ध्यान रखिएगा, इनमें से ज्यादातर चीजें हमारी अपनी रसोई से निकली है. आप भी गर्मी के दौरान देसी पेयजलों का खूब आनंद लीजिए.
0: രാജ്യത്തെ തനത് മാമ്പഴയിനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി, വേനൽക്കാലത്ത് എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്ന് പറഞ്ഞു. മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ഗുരിന്ദർവീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ എന്നിവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് മറികടന്ന ഗുരിന്ദർവീർ സിംഗുമായും അനിമേഷ് കുജൂറുമായും ശ്രീ മോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തതെന്ന് കായിക താരങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഇരുവരും പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി വാലശ്ശേരിയെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ അദ്ദേഹം നീന്തൽ പഠിപ്പിച്ചതായി ശ്രീ മോദി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും മറിച്ച് നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് വേണ്ടതെന്നും സജി വാലശ്ശേരിയുടെ ജീവിതം തെളിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലൻഡ്സ് കൈമാറിയത്. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും ഭാരതീയർ ഏറെ അഭിമാനിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു.
1: ज्ञान भारतम अभियान के तहत छत्तीसगढ़ के मल्हार में भी एक महत्वपूर्ण खोज हुई है. यहाँ 3 दुर्लभ ताम्र पट्टिकाएं मिली हैं. विशेषज्ञ मानते हैं कि इंस्क्रिप्शंस 6वीं-7वीं सदी के हैं. ये ताम्र पट्टिकाएं प्राचीन ब्राह्मी लिपि और पाली भाषा में लिखी गई है.
0: ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൌതുകം ഉണർത്തിയിരുന്നതായും ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ രാജ്യത്തുടനീളം അതിവേഗം പ്രചാരം നേടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ബാംഗ്ലൂർ അസ്ട്രോണമിക്കൽ സൊസൈറ്റി, രാജ്കോട്ടിലെ ബിഗ് ബാങ് അസ്ട്രോണമി ക്ലബ്, വിദ്യാർത്ഥികൾ നയിക്കുന്ന ഐസാക് എന്നിവയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ ചേരണമെന്നും അവധിക്കാലത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് സന്ദർശിക്കണമെന്നും യുവജനങ്ങളോട് നിർദ്ദേശിച്ചു. സൈനികർക്കായി ചെറിയ സംഭാവനകളിലൂടെ 40 ലക്ഷം രൂപ സമാഹരിച്ച് കൈമാറിയ തമിഴ്നാട്ടിലെ അധ്യാപിക ഗിരിജ അമ്മയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം ഉൾപ്പെടെ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ ധീരസൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ഓരോ വിദ്യാർത്ഥിയും ഒരു വർഷത്തിനിടെ ശേഖരിച്ച 365 രൂപ സമാഹരിച്ചാണ് 40 ലക്ഷം രൂപയുടെ ചെക്ക് പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഗിരിജ അമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: ഗിരിജ അമ്മജി കരിബ് 15 സ്കൂൾ ചലാത്തി ഹൈ, ഇൻമേ ചെന്നൈ കാ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹത് പ്രമുഖ് ഹൈ. ഉൻകി ദേശ്ഭക്തി കി ഭാവന ഹർ ഭാരതവാസി കോ പ്രേരിത കർനെ വാലി ഹൈ. ഉൻസെ ബാത്ചീത് കെ ദൗരാൻ മൈനെ മഹ്സൂസ് കിയാ കി മാ ഭാരതി കെ പ്രതി ഉൻകാ സമർപ്പൺ കിത്നാ ഗഹ്രാ ഹൈ.
0: ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ മനസ്സിലാക്കുന്നതിനൊപ്പം ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 1 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിൽ. കോട്ടയത്ത് നടക്കുന്ന ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ 27th മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാവികസേന സദാ ജാഗരൂകമാണെന്ന് ചുമതലയേറ്റ ശേഷം അഡ്മിറൽ സ്വാമിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉത്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് നാളെ മുതൽ 2 കാലയളവിലാണ് നടപടി. കയറ്റുമതി ചെയ്യുന്ന 1 ലിറ്റർ പെട്രോളിന് 1.5 രൂപയും ഡീസലിന് 13.5 രൂപയും തീരുവ ഈടാക്കുമെന്ന് ധനമന്ത്രാലയം വിജ്ഞാപനത്തിൽ അറിയിച്ചു. എന്നാൽ ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോൾ, ഡീസൽ, എക്സൈസ് തീരുവയിൽ മാറ്റമില്ല. 30 വർഷത്തിലധികം നീണ്ട സേവനത്തിന് ശേഷം കോഴിക്കോട് ആകാശവാണിയിലെ വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ ഇന്ന് വിരമിക്കുന്നു. ഡൽഹി ആകാശവാണി മലയാള വാർത്താ വിഭാഗത്തിൽ 1995 ജോലി പ്രവേശിച്ച അദ്ദേഹം തുടർന്ന് കോഴിക്കോട് ആകാശവാണിയിലെ 29 വർഷം നീണ്ട വാർത്താ അവതരണത്തിലൂടെ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടി. വാർത്താ ഭാഷയെ കാലികമാക്കുന്നതിലടക്കം ഒട്ടേറെ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ശ്രീ അനിൽ ചന്ദ്രൻ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നത്. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഉഗാണ്ട, കോംഗോ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചിടാനും യാത്രാവിലക്ക് ഏർപ്പെടുത്താനും സ്വീകരിച്ച നടപടികൾ രാജ്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. രോഗപ്രതിരോധ നടപടികളെ ഇത്തരം തീരുമാനങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി ബാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. IPL ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുകയായി. അപ്പം എല്ലാവരും ഫോണിൻ്റെ അടുത്ത് റെഡിയായി നിന്നോളൂ. ഫോൺ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029708896. അപ്പം വിളിച്ചു തുടങ്ങിക്കോളൂ. ആദ്യ കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം. റേഡിയോ മലബാറിന്റെ ഇന്നത്തെ ആദ്യത്തെ ശ്രോതാവാണ്, ആദ്യത്തെ കോളറാണ്. ഓക്കേ, പേര് പറഞ്ഞോളൂ.
2: സരോജിനി.
1: സരോജിനി ചേച്ചി, കൊറേ സരോജിനി ചേച്ചി മാറുന്നുണ്ട്. എവിടുന്നാ വിളിക്കുന്നേ?
2: ഇത് പാണലാടുന്ന്.
1: പാണലാട് എന്ന് പറയുമ്പോഴേ,
2: പാണലാട് മരുതായിട്ട് വന്ന് നായിക്കാലി അമ്പലത്തിന്റെ വഴി കൊളപ്പ വഴി പോന്നെ.
1: ആ, അങ്ങനൊരു സ്ഥല പേരുണ്ടല്ലേ. സോറി, എനിക്ക് ആ പേരറിയില്ലേ, അതുകൊണ്ട് ചോദിച്ചു എവിടെയാന്ന്. പാണലാട് പോകുന്നവർക്കെ അറിയുള്ളൂ, നമ്മൾ അങ്ങനെ പോകുന്നില്ലല്ലോ. പാണലാട് അവിടെ റോഡ് സൈഡ് തന്നെയാണോ വീട്?
2: ഇത് എന്നിട്ട് അയലോക്കടെ കൊളപ്പ് പോവാണ്ട് ഇങ്ങനെ ആയിപ്പുഴ വഴി പോയി. റോഡ് വക്കിലാണ് ഇവിടെ.
1: ആ, സ്കൂളിന്റെ
2: റോഡാണ്. വേറെ റോഡാണ് ബസ് പോകുന്നുണ്ട്.
1: സ്കൂളിന്റെ അടുത്തേക്ക് കൂടിയാണ് റോഡിലേക്ക് കയറണം.
2: എങ്ങനെ?
1: ഒരു സ്കൂളില്ലേ എവിടെ?
2: പാണലാട് സ്കൂള്.
1: ആ, സ്കൂളിന്റെ അടുത്താണല്ലേ.
2: ആ, ഈ സ്കൂളിന്റെ അടുത്ത് നേരെ മേലോട്ടേക്ക് പോകുമ്പോ കൊളപ്പ, അടന്ന് തെറ്റിട്ട് ഒരു ഇങ്ങോട്ട് വരുമ്പോ ആയിപ്പുഴ വഴി
1: ആണല്ലേ. ആദ്യമായിട്ട് വിളിക്കുകയാണോ ചേച്ചി?
2: ഇത് രണ്ടാമത്തെ.
1: അതെയാ, കൊറേ മുന്നേ വിളിച്ചത്?
2: അല്ല, ഞാൻ വെള്ളിയാഴ്ച വിട്ടി, പത്ത് വിളിച്ച വെള്ളിയാഴ്ച.
1: ആ, ആയിക്കോട്ടെ. ഇന്ന് ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചേ?

0: മനോഹരത്തിരക്കൂ തരുമോ ഇനിയൊരു ജന്മം കൂടി. ആ പാട്ട്
1: പാടാറുണ്ടോ?
0: പാടാനാ? പാട്ടൊന്നും അറിയില്ല.
1: പാട്ടറിയില്ല? കുറച്ചൊക്കെ
0: പാട്ടറിയില്ല. അത് ഇങ്ങനെ ഒരു വരി നോക്കിട്ട് എടുത്തിട്ട് വരിയൊന്നും അങ്ങനെ കിട്ടൂല. അതാണ്.
1: അതെല്ലേ? പക്ഷെ ഇഷ്ടാണ് പാടാൻ.
0: പാടാൻ ഇഷ്ടാണ്.
1: ഓള് കട്ടായി. നമുക്ക് ചേച്ചി പറഞ്ഞ പാട്ട് കേൾക്കാം.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ അടുത്തതായിട്ട് വിളിച്ചതാരാ നോക്കാം. ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം. പാട്ട് പാടുന്ന വിനോദാണോ? എന്നാ പിന്നെ പാട്ട് ഏത് പാട്ടാ കേക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടൊരു പാട്ടും കൂടി പാടി തന്നോട്.
3: നമുക്ക്
2: ഒരു ശോകഗാനല്ലേ? ഇഷ്ടാണ്. ഇന്ന് പോയിട്ടില്ല? നല്ല തിരക്കാന്നാന്ന് പോയവരൊക്കെ പറഞ്ഞ കേട്ടെ.
3: എന്നാലും
2: കുഴപ്പമില്ല. സമയം നോക്കിയിട്ടല്ലേ പിന്നെ പോവാൻ പറ്റൂലേ. അപ്പൊ ഞങ്ങൾക്കും കൂടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒരു തവണ പോയി റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു, ഇനിയും പോണം. അന്നേ തുടങ്ങി നമ്മള് നീരായിരുന്നു പോയത്.
3: പക്ഷേ
2: നമ്മള് പോയി, നമ്മള് പിന്നെ നെയ്യമർദ്ദം അടുത്തല് പോയി അവരെ റെക്കോർഡ് ചെയ്തു. ഒരു കുറച്ചേ സ്ഥലങ്ങളിൽ പ്രാവശ്യം പോയി.

0: നല്ല തിരക്കുണ്ടായിരുന്നു തന്നെ കർണാടകത്തിലുള്ളവരൊക്കെ വന്ന് ക്യൂ
1: ആയിരുന്നു. കർണാടകക്കാര് വരാൻ തുടങ്ങി
0: അവർക്ക് നല്ല ഭയങ്കര ഭക്തിയല്ലേ, ഒന്നും നോക്കൂലല്ലോ. അല്ല അവര് ഇപ്രാവശ്യം കുറെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിന് കാട്ടൊക്കെ. ഓക്കെ, വിനോട്ടൻ ഏത് പാട്ടാ പാടിത്തരുന്നേ?
1: നമുക്ക് ഇതന്നെ ഒരു രണ്ടു പേര് പാടാം.
0: ശരി ശരി.
1: കൊറേ നാളായിട്ട് പാട്ടൊന്നും പാടില്ല, പിന്നെ ടൗണിൽ നിന്നാണ് പാടുന്നത്, അപ്പൊ അതിന്റെ എല്ലാം കൊറേ ബുദ്ധിമുട്ടുണ്ട്. ഇന്ദ്രധനുസ്സെന്നപോലെ ഇന്നുവെൻ്റെ കണ്ണോർമ്മിച്ചു.
0: മതി എന്ന് ഞാൻ പറയൂല, നല്ല രസമുണ്ട്. ലേറ്റ് ഇങ്ങനെ നിക്കായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ
1: ആയിക്കോട്ടെ,
0: എപ്പോഴാണ് ഇഷ്ടം?
1: അതെ
0: അതെ,
1: അതെ.
0: ഇതെന്താ പാടുന്ന ആർക്കും അറിയില്ലല്ലോ, റേഡിയോയിലേക്ക് വിളിച്ചിട്ടാണ്
1: പാടുന്നത്.
0: അതെ അല്ലെ, കൊറേ ആയി സംസാരിച്ചിട്ട്. ആ അതുകൊണ്ടാ ഞാൻ പാടിത്തരും, ഒന്ന് പൊടി തട്ടി എടുക്കാൻ അതുകൊണ്ടാ പറഞ്ഞത്. ഓക്കെ, മോനും പാടാനുള്ള നന്നായിട്ടല്ലേ. അപ്പോഴേ രണ്ടുപേരും കൂടി വന്നിട്ട് ഇഷ്ടങ്ങൾ ഇണങ്ങൾ ചെയ്തൂടെ. ഏത് സ്കൂളായിരുന്നു
1: പഠിക്കുന്നത്?
0: സോറി, സ്കൂൾ സാറല്ല, ഞാൻ അവരെ വയസ്സ് കുറച്ച് കുറച്ചു. അപ്പൊ ഇന്ന് എല്ലാരും കൂട്ടി വരും. ഇപ്പൊ ഉണ്ടോ നാട്ടിൽ അവര്? എന്നാ പിന്നെ അടുത്ത് തന്നെ വേഗം ഈ വീക്ക് തന്നെ എല്ലാം. എല്ലാ സൈഡ് സോങ് ആയിരിക്കും അല്ലേ പ്രതീക്ഷിക്കേണ്ടത്?
1: കൂടുതല്
0: താല്പര്യം എന്ന് മാത്രം. അപ്പൊ എന്തായാലും ഈ വീക്ക് തന്നെ വരൂ. ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാരും കേക്കട്ടെ. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. കുട്ടിയോട് പോയിട്ട് വീട്ടിലെല്ലാവരും അന്വേഷണം പറയാം.
1: Okay,
0: thank you.

ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-0, 7592-94-28-17, 8547-92-20-20.

0: ജ്ഞാനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ ഹലോ,
2: ഞാൻ ഉണ്ണികൃഷ്ണനാണ്, കൂവപ്പാടിയാണ്.
1: കൂവപ്പാടി കൊറേയായി വിളിച്ചിട്ടല്ലേ? അത് ഏട്ടനെന്നാ റേഡിയോന്റെ അടുത്ത് കുറച്ച് മാറി നിൽക്കാൻ പറ്റുമോ? ഞാൻ കേൾക്കുന്ന മാറിയിട്ടാണോ? എന്നാലും സൗണ്ട് വരുന്നു, കുറച്ചൊന്ന് മാറിക്കോളൂ. ഏത് പാട്ട് കേൾക്കാനായി
2: വിളിച്ചത്?
1: പാട്ടാണ്, ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിലെ. എന്ത് വിശേഷം നാട്ടില്?
2: നല്ലതല്ലേ? ഒരുപാട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ പറ്റി ഒരുപാട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അവര്
1: അത് വിമർശനം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കാണ്.
2: അങ്ങനെയല്ല, ഒരു പറയുന്ന നേരം കണ്ട് വേറെ ആൾക്ക് കൊടുത്തുന്ന അവരുടെ ഒരു പാട്ട് കേൾപ്പിക്കാം.
1: അങ്ങനെ നമുക്ക് പിന്നെ എല്ലാ ശ്രോതാക്കളും നമ്മളെ സ്വന്തം തന്നെയല്ലേ? അപ്പൊ എല്ലാവരും നോക്കി നോക്കി ഗ്യാപ്പിട്ട് വിളിക്കുമ്പം കിട്ടാത്തവർക്കും കൂടി കിട്ടും.
2: അതാ പറയാ, അങ്ങനെ നോക്കി നോക്കി ഞാൻ 3 കൊല്ലം കഴിഞ്ഞു.
1: 3 കൊല്ലം ആണല്ലേ? അങ്ങനെ ഇത്ര വരെ ക്ഷണിച്ചിരുന്നത്? വിളിച്ചു നോക്കാറുണ്ട്, കിട്ടാഞ്ഞിട്ടാണല്ലേ. കൂത്തുപറമ്പ് എവിടെയായിരുന്നു വീട്
2: വരുന്നത്? കൂവപ്പാടി. അറിയോ
1: കൂവപ്പാടി? കേട്ടിട്ടുണ്ട്. പൂക്കോടിനടുത്ത് കോട്ടയം പോലെ അറിയാറ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട്, ഇതുപോലെ ഒരുപാട് ആൾക്കാർ വിഷമിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ? വേറെ വിശേഷം ഒന്നും പറയാനില്ലെങ്കിൽ പാട്ട് കേട്ടാലോ?
2: ശരി
1: എന്നേട്ടാ.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ അടുത്തത്. ഹലോ.
4: ഹലോ.
3: ഹലോ, നമസ്കാരം.
4: നമസ്കാരം.
3: ആരാണ്?
4: എന്റെ പേര് ശിവപ്രസാദ്.
3: ശിവപ്രസാദ്, ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല.
4: ആണല്ലേ,
3: ഞാൻ ചന്ദ്രലേഖയാണ്.
4: ചന്ദ്രലേഖ ഇവിടെ പറയുന്ന കേട്ടിട്ടുണ്ട്.
3: ആണോ? അപ്പൊ
4: ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെന്ന്
3: തോന്നുന്നു. ഹോസ്പിറ്റലിൽ വരാം. അറിയാം, സുചിത്ര ഡോക്ടറെ ഹോസ്പിറ്റലിൽ.
4: സ്റ്റാഫാണ്.
3: ആണല്ലേ. ഏത് ഏരിയ, ഏത് സെക്ഷനിലാ?
4: എമർജൻസി ഡിപ്പാർട്ട്മെന്റ്.
3: നമ്മളെ റീബസ് സിസ്റ്റർ വിളിക്കാറുണ്ട് ഇടക്ക്. പ്രേമേട്ടൻ വിളിക്കാറുണ്ട്. എല്ലാരും ഉണ്ട്. ഇന്ന് ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ചുപേർ ലീവ് ആയിരിക്കും അല്ലേ?
4: അതെ, അവർക്ക് ലീവാണ്.
3: എങ്ങനെയുണ്ട്? കേൾക്കാറുണ്ടോ റേഡിയോ? ആണല്ലേ. ഇന്ന് മിക്സ് ആയിട്ടാണ് പോകുന്നേ. ഇന്ന് ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചേ?
4: ഞാൻ കാട്ടുചെമ്പകം
3: പള്ളിച്ചട്ടം, പുതിയ സിനിമ. ഏകദേശം പാട്ടൊക്കെ ഇതായി വരുന്ന. അപ്പൊ പുതിയ പാട്ടിനോടും ഇഷ്ടാണ്.
4: എന്റെ വീട് ശരിക്കും കോട്ടയമാണ്.
3: കൊറേയായോ ഇവിടെ വന്നിട്ട്?
4: ഇവിടെ ഇപ്പൊ 6 മാസമായി.
3: ഹോസ്റ്റലാണോ അല്ല വീടെടുത്തിട്ട്? ഫാമിലി ഉണ്ടോ ഇവിടെ?
4: ഇവിടെ അക്കോമഡേഷൻ ഉണ്ട്.
3: ഉണ്ട്. ഓക്കെ. ഫാമിലി ഉണ്ടോ നാട്ടില്? അങ്ങനെ കോട്ടയത്താണ്.
4: അതെ, കോട്ടയത്താണ് എല്ലാരും ഉള്ളത്.
3: ഓക്കെ. ആരൊക്കെ ഉള്ളത് വീട്ടില്?
4: അമ്മയുണ്ട്, ചേട്ടൻ, പെങ്ങള്, പിള്ളേർ എല്ലാരും ഉണ്ട്.
3: എല്ലാരും. അങ്ങനെ നാട്ടിലേക്ക് ഇവിടെ വരാറുണ്ടോ നാട്ടിന്ന്?
4: ആ, നാട്ടിൽ നിന്ന് വരാ ഇടയ്ക്ക്. ഒത്തിരി നാളായി.
3: ആണല്ലേ. എങ്ങനെയാണ്, മന്ത്ലി പോവാണോ ലീവ്? ലീവ് എടുത്തിട്ട്?
4: ആ, മാസത്തില് ലീവ് എടുത്തിട്ട് പോകും. 3-4 ദിവസം ലീവ് എടുത്തിട്ട് പോവാണ്.
3: അങ്ങനെ. എങ്ങനെയുണ്ട് നമ്മളെ നാടൊക്കെ? ഇഷ്ടപ്പെട്ടോ ഇവിടെ നിന്നിട്ട്?
4: ആ, നാടും നാട്ടിലുള്ളവരും എല്ലാം കുഴപ്പമില്ല, അടിപൊളിയാണ്.
3: അടിപൊളിയാണ്. സന്തോഷം. ഞാനും നമ്മളെ നാട്ടിനെ കുറിച്ച് പറയുമ്പോ നമുക്കൊരു ഉൾപ്പുളകം.
4: അതെ, ഇവിടെ ഒത്തിരി ക്ഷേത്രങ്ങള്, പിന്നെ തെയ്യങ്ങള് എല്ലാം ഉണ്ടല്ലോ. അത്യാവശ്യം പഴയ ഓൾഡ് ആയിട്ടുള്ള ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളുണ്ട്. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, അങ്ങനെ. പിന്നെ നമ്മുടെ ഈ പസ്മൈക്കടവ് ക്ഷേത്രം, അങ്ങനെ. പിന്നെ നമ്മുടെ ഈ വേറെ ഇവിടെ അങ്ങനെ കുറെ ക്ഷേത്രങ്ങളുണ്ട്.
3: സ്ഥലങ്ങളിലൊക്കെ പോയോ?
4: അതെ, കവർ ചെയ്തിട്ടുണ്ട്.
3: ഫാമിലിക്കൊക്കെ താല്പര്യം ഉണ്ടോ ഇവിടെ വന്ന് കറങ്ങാനൊക്കെ?
4: അല്ല, അവിടെ നല്ല ദൂരമായതുകൊണ്ട്
3: വന്ന് കഴിഞ്ഞാൽ
4: പത്തനിക്കടവിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഈ ട്രിപ്പായിട്ട് വന്നിട്ട് ഇങ്ങനെ അമ്പലങ്ങൾ കയറി പോയിട്ടുണ്ട്.
3: ഇനിയിപ്പോ കൊട്ടിയൂര് ഉത്സവത്തിന്റെ
4: സമയം. അതെ, അതിന്റെ സമയമാണ്, അതിന്റെ സീസൺ അല്ലേ. പിന്നെ അവിടെ പോണം.
3: പോണം. അങ്ങനെ കേട്ടൊരു പരിപാടി ഞങ്ങള് റേഡിയോയിലെ കൂടി കൊടുക്കുന്നുണ്ട്. രാവിലെ 7:30 വൈകിട്ട് 5:30 ഉണ്ട് അവരുടെ അവിടുത്തെ വിശേഷങ്ങളും. സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. കേൾക്കാൻ ശ്രമിക്കൂ, കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും അവരുടെ
4: അവിടുത്തെ കഥകളും പുരാണങ്ങളും
3: എല്ലാം അവിടെ അതുമായിട്ട് റിലേറ്റഡ് എല്ലാരും സംഭാഷണവും നമ്മൾ കൊടുക്കുന്നുണ്ട്.
4: ഈ അമ്പലത്തിനെ കുറിച്ചുള്ള മറ്റേ ചരിത്രങ്ങൾ അതൊക്കെ എല്ലാം
3: പറയുന്നുണ്ടായിരുന്നു
4: ആണോ?
3: ഇനിയിപ്പം അത് വീണ്ടും കേൾക്കണമെങ്കിൽ അടുത്ത വർഷമാണ്
4: കേട്ടോളൂ.
3: എന്തായാലും പറയും, ഓരോരുത്തരും പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പോ എല്ലാവരോടും അന്വേഷിച്ചതായി പറയാ സിസ്റ്ററോടും. വേറെ വിശേഷം ഒന്നും ഇല്ലല്ലോ. പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ? ഹോസ്പിറ്റലിൽ എല്ലാവർക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരോടും പറയാം.
4: ആ ഓക്കെ, എല്ലാവരോടും പറയാം.
3: ശരി,
4: ഓക്കെ, ആ ഓക്കെ, ശരി.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ വിളിക്കേണ്ട നമ്പർ 0490029702896. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ശബ്ദം കൊണ്ട് പെട്ടെന്ന് വരുന്നില്ല.
1: സഞ്ജീവ് അക്കാൻ
0: അറിയാം, ആളെ നന്നായിട്ട് പ്രതികരണത്തിലൊക്കെ അയച്ചിട്ട്
1: പരിചയമുണ്ട്. ഞാൻ അങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല, വരാൻ പറ്റിയില്ല.
0: ഇല്ല അല്ലേ. പാനൂരിൽ തന്നെയാണോ വിളിക്കുന്നത്?
1: പാനൂരല്ല, ശരിക്കും പാനൂര് എത്തുന്ന മുന്നേ കൂത്തുപറമ്പിൽ നിന്ന് വരികയാണെങ്കിൽ ചെണ്ടയാട്,
0: പാനൂര്
1: ചെണ്ടയാട് കഴിഞ്ഞിട്ടാണല്ലോ പാനൂര്.
0: അങ്ങനെ ഏത് പാട്ട് കേൾക്കാനാ ഇന്ന് വിളിച്ചേ?
1: എനിക്ക് ജ്വാല എന്ന സിനിമയില് കുടമുല്ലപ്പൂവിലും മലയാളി പെണ്ണിൽ എന്നുള്ളൊരു ഗാനം ഉണ്ടായിരുന്നു.
0: പാടാറുണ്ടോ?
1: പാടാറില്ല.
0: ഇല്ലല്ലേ, ആസ്വദിക്കാറുണ്ട്?
1: പാട്ട് കേൾക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. പിന്നെ എല്ലാ പരിപാടിയും കേൾക്കും, അഭിപ്രായം.
0: ഓക്കെ, നമ്മളെല്ലാ പരിപാടിയും കേൾക്കാറുണ്ട് തോന്നുന്നു.
1: എല്ലാം കേൾക്കാറുണ്ട്. ഇപ്പൊ കുറച്ചു കാലം കേൾക്കാണ്ടായി പോയി, ഒരു അസുഖം വന്നിട്ട് ഇപ്പൊ എല്ലാം കേൾക്കാൻ തുടങ്ങി. പിന്നെ
0: കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ. എന്റെ പേര് ചന്ദ്രലേഖ.
1: ചന്ദ്രലേഖ.
0: ഇപ്പോഴും ഓക്കെ ആയില്ലേ?
1: ഇപ്പൊ ഓക്കെ ആയി വരുന്നു.
0: അങ്ങനെ അതുകൊണ്ട് നന്നായിട്ട് ഇപ്പൊ റേഡിയോന്റെ അടുത്ത് തന്നെ ആയിരിക്കും അല്ലേ?
1: പണ്ട് പണ്ട് റേഡിയോ മാത്രമേ ടി വി ഒന്നും കാണാറേ, വീട്ടിൽ ടി വി ഉണ്ട് പക്ഷെ കാണില്ല.
0: ഇല്ല, റേഡിയോ
1: ഇഷ്ടമല്ല, ടി വി കാണുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. വൈഫിനും മക്കൾക്കും വേണ്ടി മാത്രം റേഡിയോ എനിക്ക് രണ്ടെണ്ണം ഉണ്ട്.
0: അതെയോ? ഓക്കെ. ഒരുവിധം എഫ് എം ഒക്കെ കേൾക്കാറുണ്ടാവും അല്ലേ?
1: എല്ലാ എഫ് എം റേഡിയോ റേഡിയോയിൽ മാത്രമേ കേൾക്കാറുള്ളൂ, അല്ലാണ്ട് മൊബൈൽ വഴിയൊന്നും കേൾക്കൂല, ആപ്പ് വഴിയൊന്നും കേൾക്കൂല.
0: എപ്പോഴെങ്കിലും ഓക്കെ ആയ സമയത്ത് റേഡിയോയിലേക്ക് വരും. നമ്മളെ ഇവിടുത്തെ
1: ഞാൻ വൈഫോട് പറഞ്ഞിട്ട് നമുക്ക് ദിവസം പോകണം.
0: വൈഫ് എന്തായിരുന്നു ചെയ്യുന്നത്? ഞാൻ മറന്നുപോയി.
1: വൈഫ് വൈഫിന്റെ പേര് റീനാന്നാണ്. അവള് ടൈലർ.
0: ടൈലറാണ്. കടയിട്ടിട്ടാണോ വീട്ടിൽ തന്നെയാണോ?
1: ഇപ്പൊ കടയില, വീട്ടില് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ കുറച്ച് ഞാൻ അസുഖമെല്ലാം കുറച്ച് ഭേദമായപ്പോ അവള് കടയിൽ പോകാൻ തുടങ്ങി.
0: അങ്ങനെ വീട്ടിൽ തന്നെ വേണ്ടി വരും, ശ്രദ്ധിക്കാൻ
1: വേണ്ടി. ഞാൻ ചെറിയൊരു ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞോണ്ട് ഒരാള് സഹായം ഇല്ലാണ്ട് അന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അവളെ വീട്ടിൽ തന്നെ
0: ഉണ്ടാവും.
1: അപ്പൊ ഇന്നിപ്പോ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് പോയിരിക്കുന്നു.
0: അതെ അല്ലേ, ഇന്ന് സൺഡേ അല്ലേ, നമുക്ക് സ്ഥലത്തും ഫംഗ്ഷൻ ഉണ്ടാവും.
1: അതെ അതെ.
0: നമുക്ക് എന്നാ പാട്ട്?
1: ഞാന് എൽ ഐ സി ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
0: എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്.
1: ഓക്കേ,
0: അപ്പൊ നമുക്ക് പാട്ട് ആർക്കെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ?
1: ശ്രോതാക്കൾക്കും
0: ആയിക്കോട്ടെ, ഇനിയും നമ്മുടെ പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ആസ്വദിക്കുക.
1: ആയിക്കോട്ടെ,
0: അപ്പൊ നമുക്ക് അടുത്തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കാം.
1: ഓക്കെ ഓക്കെ, അങ്ങനെ തന്നെ.
0: ഓക്കെ ശരി, എന്നാ പാട്ട് കേട്ടോ.
1: ഓക്കെ, താങ്ക്സ്.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ.
4: ഹലോ,
3: നമസ്കാരം.
4: നമസ്കാരം.
3: ഞാന് ശബ്ദം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല ആളെ ഐഡന്റിഫൈ ചെയ്യാൻ. പേര് പറഞ്ഞോളൂ. വാസന്തിയാണ് കൊറേയായി നമ്മളോട് സംസാരിച്ചിട്ടതാ.
4: ചന്ദ്രലേഖയല്ലേ?
3: അതെ അതെ.
4: കിട്ടിയ
3: നമ്മള് സംസാരിച്ചിട്ടല്ലേ, എന്നാ എന്റെ ഓർമ്മ പോയി. ഞാനെന്നില്ലേ ഞായറാഴ്ച സൗണ്ട് ഒരു അടപ്പുണ്ടല്ലോ.
4: ഇല്ല, ജലദോഷം ഇല്ല, സുഖമില്ലാണ്ട് വെക്കലല്ലേ.
3: അതാണ് അപ്പൊ സൗണ്ടിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഏത് പാട്ടാ കേക്കണ്ടേ?
4: തുമ്പിപ്പെണ്ണേ വാവാന്നുള്ള പാട്ടില്ലേ.
3: ആർക്ക് വേണ്ടിട്ടാ ചോദിച്ചാ ഈ പാട്ട്?
4: കുട്ടിയൊക്കെല്ലാം വേണ്ടിട്ടില്ലേ.
3: വീട്ടിലെല്ലാരും ഉണ്ടോ?
4: ഇല്ല, എല്ലാം ഓരോന്നിനും പോയി മേടിക്കാനല്ലേ. മറ്റൊന്നും
3: നാളെ സ്കൂൾ തുറക്കുന്നതിന്റെ ആരവേരിക്കും അല്ലേ.
4: എന്തല്ലോ വാങ്ങാൻ ചെരുപ്പ് അത് ഇത്
3: എല്ലാരും ലാസ്റ്റിലേക്കാ വെക്കുക. ഓക്കെ, അതിന്റെ ബഹളായിരിക്കും. എല്ലാരും ത്രില്ലിലായിരിക്കും. കൊറച്ചായില്ലേ, 2 മാസായില്ലേ. ആണല്ലേ. ഓക്കെ, അപ്പോ നമുക്ക് പാട്ടെന്നാലും വൈകാതെ കേൾപ്പിച്ചാലോ. പാട്ട് കേട്ടോളൂ എന്നാലേ. അങ്ങനെ പറയല്ലപ്പാ. ഓക്കെ, കുഴപ്പമില്ല ചേച്ചി, നമുക്ക് പാട്ട് കേൾക്കാം.

0: കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
2: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: ഫോൺ 7999476836, 9447371836, 8078502836.

0: റേഡിയോ മലബാറിൻ്റെ ഇന്നത്തെ ഇഷ്ടഗാനങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. വിളിച്ച എല്ലാവർക്കും റേഡിയോ മലബാറിൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ ഇന്ന് കൂടെ ഉണ്ടായത് ചന്ദ്രലേഖ മല്ലിശ്ശേരി, സാങ്കേതിക സഹായം നൽകിയത് അശ്വിനി കവണിശ്ശേരി.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

ഇതുവരെ കേട്ടത് അതിഥി ഭാഷാഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 04972 762 400.

കീടാവേ കുഞ്ഞിനിലാവേ, ഒന്നാനം കുന്നിൽ ഓരടി കുന്നിൽ പിച്ച പിച്ച നടന്നാലോ, രണ്ടാനം കുന്നിൽ ഈരടി കുന്നിൽ പൊങ്ങി പൊങ്ങി പറക്കാം.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

കയ്യിലുറങ്ങും താമര വിടരുമ്പോൾ പൊന്നുഷസ്സിന്മാരിൽ വീണു പാട്ടുപാടും ഞാൻ ഹായ് പൊന്നുഷസ്സിന്മാരിൽ വീണു പാട്ടുപാടും ഞാൻ ഹായ് കുതിച്ചു

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: Stitchwell, Boutique and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം ചിത്രം മാന്ത്രികം.

സുമി സണ്ണി ആലപിച്ച മഷിത്തണ്ട് എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് ആലപിച്ചത്, ചിത്രം നക്ഷത്രത്താരാട്ട്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: ഇന്നത്തെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ആദ്യത്തെ കത്തയച്ചത് ശ്രീധരൻ അവണ്ണൂരാണ്.
1: ശരി, ആദ്യത്തെ കത്ത് വായിച്ചോളൂ.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ, ദേവി ശ്രീദേവി, ഈ മനോഹര ഗാനം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഗാനങ്ങളിലൊന്നാണ്. കുഞ്ഞുനാളിൽ മനസ്സിൽ കയറിപ്പറ്റിയ ഗാനം. അന്ന് ഈ ഗാനം കേട്ടപ്പോഴേ വലിയൊരു ദുഃഖം, ചിത്രം കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. പിന്നീട് ഒന്ന് രണ്ട് വർഷത്തിന് ശേഷമാണ് അടുത്തുള്ള ടാക്കീസിൽ കാവ്യമേള കാണുന്നത്. ഈ ഗാനത്തോടെ ചിട്ടപ്പെടുത്തിയ സ്വാമിയോടും ആരാധനയായി. 24-ാം തീയതിയിലെ ഇഷ്ടങ്ങൾ ഈണങ്ങളിൽ ദേവി എന്ന പദം വരുന്ന ഗാനങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നതും ദേവി ശ്രീദേവിയായിരുന്നു. പ്രതീക്ഷ തെറ്റിയില്ല. അവതാരകർ ആദ്യം കൊടുത്തതും ഈ അനശ്വര ഗാനം തന്നെ. പിന്നീട് കേൾപ്പിച്ച നീലനിഷീധിനി, ദേവവാഹിനി, ഭൂമിദേവി പുഷ്പിണിയായി മുതലായവ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഗാനങ്ങളിൽ ചിലതാണ്.
1: നന്ദി ശ്രീധരൻ, ഇത്രയും ദീർഘമായ ഈ കത്തിന്. അടുത്ത കത്ത് സുനിത അശോക് മരുതായി എഴുതിയതാണ്.
2: അതെ,
1: പ്രിയ പ്രതികരണത്തിന്.

0: നാടകം അസുരഗോത്രം ഗംഭീരം. ശ്രോതാക്കളെല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. ഇത്രയും നല്ല നാടകത്തിനും രചയിതാവ് കൃഷ്ണകുമാർ സാറിനും സംവിധായകൻ രാമകൃഷ്ണൻ പഴശ്ശിക്കും സഹസംവിധാനം നിർവഹിച്ച അശ്വിനി കവണിശ്ശേരിക്കും മലബാർ റേഡിയോയിലെ മറ്റ് അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. അവസാന ഭാഗത്തിനായി കാത്തിരിക്കുന്നു.
1: സുനിതേച്ചി, അസുരഗോത്രത്തിന്റെ അവസാന ഭാഗം നാടകം കേൾക്കുന്നതിന് മുന്നേ അയച്ച സന്ദേശമാണെന്ന് തോന്നുന്നു. എന്തായാലും മുഴുവൻ നാടകവും കേട്ട് സുനിതേച്ചി പ്രതികരണം അയച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു.
0: നാടകം കേട്ടിട്ടുണ്ടാവും വിശ്വസിക്കാം അല്ലേ?
1: അതെ.
0: ശരി, നമുക്ക് അടുത്ത കഥയിലേക്ക് പോവാം.
1: സഞ്ജീവ് അക്കാൻശേരിയുടേത്.
0: അസുരഗോത്രം മുഴുവൻ ഭാഗവും പൂർണ്ണമായും കേട്ടു. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ ഓരോരുത്തരും വളരെ തന്മയത്വത്തോടെ അഭിനയിച്ചു. അവസാനം കുരുക്ഷേത്ര യുദ്ധഭാഗം ഒരു തിരശീലിയിൽ കാണുന്ന പോലെ തോന്നി. അഭിനന്ദനങ്ങൾ എല്ലാവർക്കും.
1: അസുരഗോത്രത്തിന്റെ മുഴുവൻ ഭാഗവും കേട്ടുകൊണ്ടാണ് അദ്ദേഹം അഭിപ്രായം അറിയിച്ചത്. അതിൽ തന്നെ ഏറ്റവും ഉജ്ജ്വലമായി നിന്നത് അവസാന ഭാഗമാണെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഒത്തിരി നന്ദി. അടുത്തതായി പ്രതികരണത്തിലേക്ക് മെസ്സേജ് അയച്ചത് PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ.
0: നമ്മുടെ സ്ഥിരം ശ്രോതാവല്ലേ?
1: അതെ.
0: May 24 പ്രതികരണത്തിൽ ഉൾപ്പെടുത്തിയതിലും ഒപ്പം എനിക്ക് വിവാഹ വാർഷിക ആശംസകൾ നേർന്നതിനും നന്ദി അറിയിക്കുന്നു. റേഡിയോ മലബാർ സന്ദേശഗാനത്തിൽ സ്വന്തം പേരിൽ ഒരു ഗാനം കേൾക്കുക, അത് മറ്റു കൂട്ടുകാർ നമ്മെ അറിയിക്കുക എന്നത് ഒരു സന്തോഷം തന്നെയാണ്.
1: മുഹമ്മദ് ക ഒരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ നമ്മുടെ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങളിൽ ഉൾപ്പെടുത്താറില്ല, ഇപ്പൊ കുറച്ചായിട്ട്, എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
0: സന്ദേശ ഗാനത്തിൽ ഗാനങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ പറ്റി അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു.
1: ഒരു ശ്രോതാക്കളെയും നമ്മൾ അവഗണിക്കുന്നതല്ല, പക്ഷേ സന്ദേശങ്ങൾക്കിടയിൽ ഒരു ഇടവേള ഉണ്ടാവുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാലും ആരെയും അവഗണിക്കില്ല.
0: നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം നിങ്ങളുടെ സന്ദേശങ്ങൾ തീർച്ചയായിട്ടും വായിക്കുന്നതായിരിക്കും.
1: അടുത്ത സന്ദേശം വായിക്കാം. അയച്ചിട്ടുള്ളത് സുജാത മേട്ടടി, കൂടെ KP ജാനകി അമ്മ പരിപ്പായി.
0: May 25 പ്രിയ ഗായകൻ MG ശ്രീകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത മധുര ഗീതങ്ങൾ വളരെയേറെ ഇഷ്ടമായി. എല്ലാ ഗാനങ്ങളും എത്ര കേട്ടാലും കേട്ടാലും കൊതിതീരാത്ത ഗാനങ്ങൾ.
1: ഞാറ്റുവേല കിളിയെ, തൂമഞ്ഞോ പരാഗം പോൽ, പോരൂനി വാരിളം ചന്ദ്രലേഖെ, അക്ഷരനക്ഷത്രം കോർത്ത ജപമാലയും, ഹരിചന്ദന മലരിലെ മധുവായ്, ചന്ദ്രലേഖ എന്തേ എന്നീ ഗാനങ്ങൾ എനിക്കൊരുപാട് ഇഷ്ടമാണ്.
0: രാഗാപൂവത്തൂർ തെരഞ്ഞെടുത്ത ഗാനങ്ങൾ ബൈജു സാറിന്റെ അവതരണത്തിൽ വളരെയേറെ ഇഷ്ടമായി. ആ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത രാഗാപൂവത്തൂർ പിന്നെ അവതാരകൻ ബൈജു സുന്ദർ സാറിനും 1000 അഭിനന്ദനങ്ങൾ, ഒപ്പം റേഡിയോ മലബാറിനും
1: അഭിനന്ദനങ്ങൾ. അത് അർഹിക്കുന്നവർക്ക് തന്നെ ഞങ്ങൾ കൈമാറുന്നുണ്ട്. മറ്റൊരു പരിപാടിയെ കുറിച്ചുകൂടി ഇവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്.
0: May 26 കാവ്യധാരയിൽ കടമ്മനിട്ടയുടെ കവിത കോഴി ചിത്ര ആലപിച്ചത് വളരെ ഇഷ്ടമായി. ആ കവിത അവതരിപ്പിച്ച ചിത്രയ്ക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
1: ഒത്തിരി സന്തോഷം. അടുത്തതായി അഭിലാഷ് KP പരിപ്പായി അയച്ച പ്രതികരണമാണ്.
0: റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്ത തുടർനാടകം അസുരഗോത്രം എല്ലാ ഭാഗവും ശ്രദ്ധിച്ചു. രജനിയും സംവിധാനവും മികച്ചതായി. കാടിന്റെ വശ്യതയും വന്യതയും ഒപ്പം യുദ്ധരംഗങ്ങളും ശബ്ദവീജുകളിലൂടെ ശ്രോതാക്കളുടെ കാതുകളിൽ നന്നായി പ്രതിഫലിപ്പിക്കാൻ ശബ്ദ സംയോജനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ചില കഥാപാത്രങ്ങളുടെ ശബ്ദങ്ങൾ അപക്വമായും കോമ്പിനേഷൻ വരുന്നിടത്ത് ബാലൻസ് ചെയ്യപ്പെടാത്തതായും തോന്നിയിട്ടുണ്ട്. അതുപോലെ അഭിനേതാക്കൾ വാക്കുകളുടെ കൃത്യമായ ഉച്ചാരണം കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. നാടകത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
1: അഭിലാഷേട്ടൻ കൃത്യമായി നാടകം കേട്ടുകൊണ്ടാണ് വിലയിരുത്തിയിട്ടുള്ളത്. അതിലെ ചില കഥാപാത്രങ്ങളുടെ ശബ്ദത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ നാടകം പൂർണ്ണമായും ശ്രോതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. പലരും നാടകത്തിൽ മുന്നേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, എന്നാൽ ചിലർ
0: പുതുമുഖങ്ങളാണ്.
1: റേഡിയോ നാടകരംഗത്ത് പുതിയതായിട്ട് ആദ്യമായി ശബ്ദം നൽകുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം അവരുടെ കഴിവിന്റെ പരമാവധി കഥാപാത്രങ്ങളോട് നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും നാടകം ഇത്രയും സൂക്ഷ്മമായി വിലയിരുത്തി അഭിപ്രായം അറിയിച്ചതിന് ഒത്തിരി നന്ദി.
0: അടുത്ത കത്ത്. May 24 ഞായറാഴ്ച രാവിലത്തെ ചിരിയും ചിന്തയും എന്തും ആവശ്യത്തിനെ ആകാവൂ എന്ന ഒരു വലിയ സന്ദേശം വിളിച്ചോതുന്നതായിരുന്നു. ക്ഷണിക്കാതെ കല്യാണത്തിന് പോയി കണ്ടമാനം വാരി വലിച്ചു തിന്നുകൊണ്ട് വയറിന് അസുഖം വരുത്തിയ കരുണനും പിന്നെ ആമിനത്താത്തിയും മാഷും എല്ലാം കൂടി വളരെ ഹാസ്യരസപ്രധാനമായി ആ പരിപാടി അവതരിപ്പിച്ചു. കല്യാണത്തിന് നടത്തുന്ന ധൂർത്തിനെ പറ്റിയും വളരെ നന്നായി പ്രതിപാദിച്ചു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പിന്നെ ഞായറാഴ്ച രാത്രി 9 അസുരഗോത്രം അവസാന ഭാഗം കേൾക്കാൻ പറ്റിയില്ല, അതൊരു വലിയ നഷ്ടമായിപ്പോയി. ഇനി ഈ നാടകം മുഴുവനായും എന്നെങ്കിലും ഒരു ദിവസം പ്രക്ഷേപണം ചെയ്യുമെങ്കിൽ വളരെ നല്ലതായിരുന്നു. സ്ഥിരം ശ്രോതാവായ തമ്പാൻ മട്ടന്നൂരാണ് ഈ കത്തെഴുതിയത്.
1: അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രി 9 ഡോക്ടർ സജിമോൻ ദിനമണി എഴുതിയ പ്രതീക്ഷയുടെ പാതകൾ, ജീവിത വിജയത്തിലേക്കുള്ള പ്രായോഗിക വഴികൾ എന്ന പുസ്തകത്തെ അവലോകനം ചെയ്തുകൊണ്ട് ശ്രീ നന്ദാത്മജൻ കുതേരി സംസാരിച്ചത് പുസ്തകം വായിച്ച ഒരനുഭവമായി. ചിരിയും ചിന്തയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ഒപ്പം നാടകം രണ്ട് ഭാഗങ്ങളായിട്ട് ഇന്നും അടുത്ത ഞായറാഴ്ചയും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മുഴുവനായും കേൾക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഇനി ആദിത്യ സുരേന്ദ്രൻ കാവുംബായിയുടെ ഒരു മെസ്സേജാണ്.
0: 25 രാത്രി കേൾപ്പിച്ച ചിരിയും ചിന്തയും അസലായി. കരുണന്റെയും മാമിന താത്തയുടെയും സംസാരം കേട്ടപ്പോൾ പൊട്ടിച്ചിരിച്ചുപോയി. ഈ അവസരത്തിൽ എനിക്കടുത്തറിയാവുന്ന അഭിലാഷ് ചേട്ടനെയാണ് ഓർമ്മ വന്നത്. കരുണനെ പോലെ വെറുതെ കിട്ടിയാൽ എന്തും വാരി വലിച്ചു കഴിക്കും അദ്ദേഹം. പണം കൊടുത്തൊന്നും കഴിക്കാറുമില്ല. സത്യത്തിൽ ഈ പരിപാടി വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ആവശ്യത്തിലേറെ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് അവയൊന്നും കഴിക്കാതെ പാഴാക്കി കളയുമ്പോൾ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നവരോട് ചെയ്യുന്ന വലിയ ക്രൂരതയല്ലേ ഇത്? കരുണനും ആമിനത്താത്തേക്കും ഒപ്പം ചേർന്ന മാഷിനും എന്റെ അഭിനന്ദനങ്ങൾ.
1: 25-ാം തീയതിയിലെ ചിരിയും ചിന്തയെ പറ്റി ഒരുപാട് പേർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അന്ന് തിരഞ്ഞെടുത്ത തീം എല്ലാവർക്കും അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒത്തിരി സന്തോഷം. വീണ്ടും കത്ത് തുടരുന്നുണ്ട്.
0: നാം പാട്ടുകൾ കേൾക്കുന്നത് മാനസിക സുഖത്തിന് വേണ്ടിയാണ്. പക്ഷേ നിങ്ങളുടെ സന്ദേശഗാനങ്ങൾ ഇവ രണ്ടും കേൾക്കുമ്പോൾ സുഖമല്ല തോന്നുന്നത്, അരോചകമായിട്ടാണ് തോന്നുന്നത്. വിളിച്ചവർ തന്നെ വിളിക്കുന്നതും സന്ദേശങ്ങൾ അയച്ചവർ തന്നെ തുടരെ തുടരെ അയക്കുന്നതും കേൾക്കുന്നവർക്ക് മഹാബോറായിട്ടാണ് തോന്നുന്നത്. ഒന്നുകിൽ ഈ പരിപാടി നിങ്ങൾ നിർത്തുക, അല്ലെങ്കിൽ കുറച്ച് ഇടവേള കൊടുത്ത് പരിപാടികളിൽ ശ്രോതാക്കളെ പങ്കെടുപ്പിക്കുക. സത്യം പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്.
1: സത്യം പറയുകയാണ് വേണ്ടത്, എന്നാൽ മാത്രമേ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കൃത്യമായ വിലയിരുത്തൽ ഞങ്ങൾക്ക് ലഭിക്കുള്ളൂ. കുറച്ചു മുന്നേ തന്നെ ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടായി. ഓരോരുത്തരുടെ മെസ്സേജുകൾക്കും കൃത്യമായ ഇടവേളകൾ നൽകിക്കൊണ്ടാണ് സന്ദേശങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ആദിത്യയുടെ സന്ദേശവും ഇടയ്ക്കിടെ സന്ദേശഗാനങ്ങളിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഞങ്ങൾക്ക് സന്ദേശമായിട്ട് അയക്കുക. തീർച്ചയായിട്ടും ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ അത് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ, ചലച്ചിത്ര ഗാന പരിപാടി, ഈ പ്രോഗ്രാമിലേക്കും വിളിക്കുന്നവർ റേഡിയോ മലബാറിനോടും പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് പാട്ടുകൾ ചോദിക്കുന്നതൊക്കെ. നിശ്ചിത ഇടവേളകളിൽ തന്നെ ഓരോ കോളും വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം നിങ്ങൾ എല്ലാവരുടെയും പങ്കാളിത്തം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഇഷ്ടഗാനങ്ങളിലേക്കും അതോടൊപ്പം സന്ദേശഗാനങ്ങളിലേക്കും.
0: അടുത്ത സന്ദേശം രാഗ പോവത്തൂരിന്റേതാണ്.
1: ജീവിത വഴിയിലൂടെ നാം പ്രതീക്ഷയുടെ കെട്ട് ശിരസിലേറ്റ് ലക്ഷ്യമെന്ന സ്ഥാനത്തേക്ക് നടന്നു പോകുമ്പോൾ ചിലപ്പോൾ പ്രതിസന്ധികളുടെ കൊടും വേനലേറ്റ് തളർന്നു പോകാറുണ്ട്. അപ്പോൾ നിരാശയുടെ വിഷാദ രാക്ഷസൻ നമ്മെ പിടികൂടാൻ ശ്രമിക്കാറുമുണ്ട്. ആ ശ്രമം പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വിജയം കൈവരിക്കാറുമുണ്ട്. പക്ഷേ ഹൃദയത്തിൽ അറിവിന്റെ ശരമുള്ളവർ തനിക്ക് നേരെ വരുന്ന എതിരാളികളാകുന്ന കഷ്ടങ്ങളെ, ദുരിതങ്ങളെയെല്ലാം ഈ സായകങ്ങളെയ്ത് ജീവിതരക്ഷ നേടി വിജയം കൈവരിക്കുന്നു. ഡോക്ടർ സജിമോൻ അക്ഷരക്കൂട്ടങ്ങൾ കൊണ്ടലങ്കരിച്ച പ്രതീക്ഷയുടെ പാതകൾ എന്ന പുസ്തകത്തിന്റെ ആത്മാവിലേക്ക് ിറങ്ങിച്ചെന്ന് നന്ദാത്മജൻ കൊതേരി അതിലെ ജീവിത മൂല്യങ്ങൾ നമുക്കേകിയപ്പോൾ 26-ാം തീയതിയിലെ വായനശാല എന്ന പരിപാടി ചിന്തനീയവും ഒപ്പം അവസരോചിതവുമായി. ജീവിതത്തിൽ ചില അനുഭവങ്ങൾ നമ്മെ പാതിവഴിയിൽ തള്ളിയിടുമ്പോൾ എഴുന്നേൽക്കാൻ കഴിയാതെ പകച്ചു പോകുന്ന അവസരത്തിൽ നാം എന്തൊക്കെ രക്ഷാമാർഗങ്ങൾ തേടണം, അതെ ആ രക്ഷാമാർഗങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്ന നല്ലൊരു പുസ്തകത്തെ അടുത്തറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്.
0: രാഗപൂത്തൂരിന്റെ കത്ത് തുടരുകയാണ്. അസുരഗോത്രം. റേഡിയോ മലബാർ പല ഭാഗങ്ങളിലായി പ്രക്ഷേപണം ചെയ്ത നാടക പരമ്പര എല്ലാം കേട്ടു. പഴമയുടെ പുരാണത്തെ പുതുമയുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് തൂലികത്തുമ്പിനാൽ അവ അക്ഷരജാലകങ്ങളാക്കി മാറ്റി ആ അക്ഷരക്കൂട്ടങ്ങളിൽ നിന്നും പല പല കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് ആ കഥാപാത്രങ്ങൾക്ക് റേഡിയോ മലബാർ ശ്രോതാക്കൾ തന്നെ ശബ്ദത്തിന്റെ പങ്ക് നൽകിയപ്പോൾ അസുരഗോത്രം എന്ന നാടകം മികവിന്റെ വാനമഴവിൽ തൊട്ടു. ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഓരോ കഥാപാത്രങ്ങളും കേൾവിയുടെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തിച്ചപ്പോൾ ആ പൂർണ്ണതയ്ക്ക് ഇരിപ്പിടമൊരുക്കിയത് പശ്ചാത്തല സംഗീതത്തിന്റെ മഹിമ ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ്. കൂടുതലൊന്നും എഴുതുന്നില്ല. ഈ നാടകത്തിന് ഭാവനയുടെ ബീജം കൊണ്ട് ജന്മം നൽകിയ കൃഷ്ണകുമാർ സാറിന് ഈ ജന്മപുണ്യത്തിന് പിച്ചവയ്ക്കാനും ഓടിക്കളിക്കാനുമുള്ള കളിമുറ്റമൊരുക്കിയ രാമകൃഷ്ണൻ പഴശ്ശിക്കും ഒപ്പം അഭിനേതാക്കൾക്കും നൽകുന്നു ഞാൻ അഭിനന്ദനങ്ങളുടെ 1000 വൈഡൂര്യങ്ങൾ.
1: തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. ഇത്രയും വിലയേറിയ അഭിപ്രായങ്ങൾക്ക്, നാടക നേരത്തെപ്പറ്റിയും വായനശാലയെക്കുറിച്ചും കൃത്യവും വ്യക്തവുമായ വിലയിരുത്തലാണ് രാഗപൂത്തൂർ നടത്തിയിട്ടുള്ളത്. ഇനി അടുത്ത സന്ദേശം അയച്ചിട്ടുള്ളത് ശ്രീധരൻ അവർണൂർ.
0: സ്മൃതിഗീതങ്ങളിൽ വേണ്ടവിധം പരാമർശിക്കപ്പെടാതെ പോയ സംഗീത കൂട്ടുകെട്ടായിരുന്നു തിരുനയിനാർ ബ്രദർ ലക്ഷ്മണൻ ടീം. ആത്മവിദ്യാലയമേ, സംഗീതമേ ജീവിതം,
1: ഈശ്വര ചിന്തയിതൊന്നേ മനുജന് എന്നീ അനശ്വര ഗാനങ്ങൾ മാത്രം മതി ഇവരുടെ പ്രതിഭയെ അറിയാൻ. കൂടാതെ 100 ഗാനങ്ങളാണ് ഇവരിൽ നിന്നും മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവർ ചിട്ടപ്പെടുത്തിയ പൂത്താലി എന്ന ചിത്രത്തിൽ കമുകറ പി ലീല പാടിയ കളിയാടും എന്ന് തുടങ്ങുന്ന യുഗ്മഗാനത്തിലൂടെയാണ് 26-ാം തീയതിയിലെ സ്മൃതിഗീതങ്ങൾ തുടങ്ങുന്നത്.
0: അതിൽ കേട്ടതും കേൾക്കാത്തതുമായ ഒത്തിരി ഗാനങ്ങൾ കേൾക്കാനായി. അക്കാലത്തെ പ്രശസ്ത നിർമ്മാണ കമ്പനികളായ ഉദയ നീല ചിത്രങ്ങളിലെ ഗാനങ്ങളായിരുന്നു അധികവും ഉൾപ്പെടുത്തിയിരുന്നത്. കമുകറ പി സുശീല, പി ലീല, ശാന്ത പി നായർ,
1: എ പി കോമള, എ എം രാജ, മെഹബൂബ് എന്നീ പഴയകാല ഒന്നാം നിര ഗായകരുടെ ഗാനങ്ങളായിരുന്നു അവയെല്ലാം. സ്മൃതിഗീതങ്ങളെ കുറിച്ചുള്ള നല്ല അഭിപ്രായത്തിന് നന്ദി.
0: അടുത്ത സന്ദേശം അയച്ചത് സഞ്ജീവ് അക്കാനശ്ശേരിയാണ്.
1: മഹേഷ് കുറ്റ്യാട്ടൂരിന് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഗാനങ്ങളെല്ലാം നല്ലതായി എന്ന് പറയുന്നുണ്ട്. ഒത്തിരി സന്തോഷം. റേഡിയോ മലബാറിന്റെ പെയ്ഡ് പ്രോഗ്രാമാണ് ആശംസ ഗാനങ്ങൾ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, റിലേറ്റീവ്സിനൊക്കെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഒരു സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അവർക്കായി പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും മറ്റൊരു പ്രോഗ്രാമിനെ കുറിച്ച് സഞ്ജീവ് അക്കാനശ്ശേരി അഭിപ്രായം പറയുന്നുണ്ട്.
0: ജനിക്കും മുൻപേ മകൻ ഇംഗ്ലീഷ് പഠിക്കുവാനായി ഭാരതൻ പേരങ് ഇംഗ്ലണ്ടിലാക്കി ഞാൻ. ചാരുകസേരിയിൽ കുഞ്ഞുണ്ണി മാഷ് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഈ വരികളാണ് ഓർമ്മ വന്നത്. നല്ല പരിപാടി, ആശംസകളോടെ സഞ്ജീവ കാനശ്ശേരി.
1: ഒത്തിരി സന്തോഷം.
0: അടുത്ത കത്ത്
1: ജേഷ്മ പ്രകാശ് നായട്ടുപാറ.
0: പ്രിയ പ്രതികരണത്തിന്, മലയാളത്തിന്റെ പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറിന്റെ ജന്മദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടു. സംഗീതം കൊണ്ട് വിസ്മയം സൃഷ്ടിച്ച അദ്ദേഹത്തിന്റെ സഹോദരൻ എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ മനോഹര ഗാനങ്ങൾ രാഗാപൂവത്തൂർ തെരഞ്ഞെടുത്തതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകൾ. അകലെയാണെങ്കിലും നീ എനിക്കിപ്പോഴും അരികിലുണ്ടായിരുന്നു.
1: മനസ്സിലെവിടെയൊക്കെയോ ഓർമ്മകൾ തൻ വിരൽപാടുകൾ പതിഞ്ഞ പോലുള്ള ഈ വരികൾ എം ജി രാധാകൃഷ്ണൻ എം ഡി രാജേന്ദ്രൻ കൂട്ടുകെട്ട് ഒരുക്കിയത് അത്രയും മനോഹരമായിട്ടാണ്. മഞ്ഞിന്റെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഗാനം, തൂമഞ്ഞോ പരാഗം പോൽ ഹരിചന്ദന മലരില മധുവായി, ചന്ദ്രലേഖ എന്തേ നിന്നിൽ വാടി നിൽപ്പതിനെയും, അക്ഷരനക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി, ഈ പാട്ടുകളൊക്കെയും എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങൾ. രാഗപ്പൂത്തൂരിന് അഭിനന്ദനങ്ങൾ. ഒപ്പം റേഡിയോ മലബാറിന് നന്ദി.
0: നന്ദി ജേഷ്മ പ്രകാശ്.
1: അടുത്തതായി സരസ്വതി പ്രദീപൻ കാഞ്ഞലേരി എഴുതിയ കത്താണ്.
0: നാടകനേരത്തിൽ അസുരഗോത്രം നാടകം അവസാന ഭാഗം സൂപ്പർ. എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചമാക്കി. പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന കാര്യം, മൂന്ന് കഥാപാത്രങ്ങൾ മധുരവാണി ഗ്രൂപ്പിലുള്ള ചന്ദ്രഭാനുവേട്ടനും കൃഷ്ണേട്ടനും ഉഷേച്ചിയും അരങ്ങ് തകർത്തു. ഭീമസേനനായി അഭിനയിച്ച നാദം മുരളിയേട്ടനും നന്നായി. ഘടോൽഗജനായി വേഷമിട്ട മിലൻ ഷാ പറയാതിരിക്കാൻ വയ്യ. വൈജയന്തി അസ്ത്രം മാറിൽ തുളഞ്ഞുകയറിയിട്ടും പതറിക്കൊണ്ടുള്ള ആ വാക്കുകൾ തികച്ചും ഒറിജിനാലിറ്റി. നാടകം കാണുന്ന പ്രതീതി. പിന്നെ നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, യുദ്ധാരംഭത്തിൽ മുഴങ്ങുന്ന കാഹളം, യുദ്ധമുഖത്തു നിന്നുള്ള ശബ്ദവും എല്ലാം ഒറിജിനൽ. എല്ലാ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയവർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു. രാമകൃഷ്ണൻ പഴശ്ശി, കൃഷ്ണകുമാർ സാർ, പ്രത്യേകിച്ച് അശ്വിനിക്ക് എല്ലാവർക്കും അഭിനന്ദനം. കത്ത് തുടരുകയാണ്.
1: 9 മണിക്ക് പ്രക്ഷേപണം ചെയ്ത വായനശാലയിൽ നന്ദാത്മജൻ കൊതേരി ഓരോ അധ്യായവും വിവരിച്ച് ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി കൊടുത്തു. പ്രതീക്ഷയുടെ പുതുവഴികൾ, ജീവിതം ഒരിക്കലും നേരെ പോകുന്ന പാതയല്ല, നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്കുള്ള യാത്ര, അങ്ങനെ ഓരോ അധ്യായവും വളരെ കൃത്യമായി വായിച്ചു മനസ്സിലാക്കി തന്നു. 4-ാം അധ്യായം ജീവിതയാത്ര പേറുന്ന പാത തികച്ചും അർത്ഥവത്തായ കാര്യങ്ങൾ. എല്ലാം കൊണ്ടും വളരെ ഇഷ്ടമായി. സരസ്വതീച്ചി വീണ്ടും എല്ലാ പ്രോഗ്രാമും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ലെറ്റർ എഴുതിയിട്ടുള്ളത്. ഒത്തിരി സന്തോഷം.
0: അടുത്ത കത്ത് അഭിലാഷ് കെ പി പരിപ്പായുടേതാണ്. അഭിലാഷ് നേരത്തെ ഒരു സന്ദേശം വായിച്ചിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്, വായിച്ചോളൂ.
1: ഇത് മധുരഗീതങ്ങളെ പറ്റിയാണ് പറയുന്നത്.
0: May 25 മധുരഗീതങ്ങളിൽ മലയാളത്തിന്റെ പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് രാഗാപൂവത്തൂർ നിർദ്ദേശിച്ച ഗാനങ്ങൾ കേട്ടു. എം ജി രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ എം ജി ശ്രീകുമാർ പാടി മനോഹരമാക്കിയ ഗാനങ്ങൾ എല്ലാം തന്നെ ഹൃദ്യമായി.
1: ഒത്തിരി സന്തോഷം. അടുത്തതായി വീണ്ടും എളമ്പാറയിൽ നിന്ന് സുജാത, കെ പി ജാനകിയമ്മ എന്നിവർ ചേർന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. May 27 ഉത്സവമേളത്തിൽ കൂടാളി വീരൻ തെയ്യത്തെക്കുറിച്ച് കൃഷ്ണകുമാർ മാഷ് അവതരിപ്പിച്ച ആ പരിപാടി വളരെ ഇഷ്ടമായി. ടിപ്പു സുൽത്താന്റെ സൈനികരുമായി ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച കൂടാളി വീരന്റെ കഥ മാഷ് അവതരിപ്പിച്ചത് ഏറെ സാന്ദ്രവും അതോടൊപ്പം മനസ്സിൽ ദുഃഖത്തിന്റെ നിഴലും വീഴ്ത്തി. ആ പരിപാടി അവതരിപ്പിച്ച മാഷിന് 1000 അഭിനന്ദനങ്ങൾ. അന്ന് ഉച്ചയ്ക്ക് പ്രക്ഷേപണം ചെയ്ത ഒരുവട്ടം കൂടി എന്ന പരിപാടിയിൽ നെല്ലിക്ക എന്ന നാടകം കേട്ടു. വളരെ നല്ല നാടകം. കഥാപാത്രങ്ങളെല്ലാം മികച്ചു നിന്നു. ആ നാടകത്തിന്റെ രചന നിർവഹിച്ച കൃഷ്ണകുമാർ മാഷിന് 1000 അഭിനന്ദനങ്ങൾ. അതുപോലെ സംവിധാനം ചെയ്ത രാമകൃഷ്ണൻ പഴശ്ശിക്കും ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും അഭിനന്ദനങ്ങൾ. May 29 രാവിലെ 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബൈജു സുന്ദരൻ അവതരിപ്പിച്ച ഗാനങ്ങൾ, അവ എല്ലാം ഇഷ്ടമായി. ആ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ബൈജു സാറിന് 1000 അഭിനന്ദനങ്ങൾ.
0: സന്ദേശം തുടരുകയാണ്.
1: അസുരഗോത്രം നാടകം മുഴുവനായി കേട്ടു. നല്ല നാടകം. അതിൽ ദ്രൗപദി കഥാപാത്രത്തെ അവതരിപ്പിച്ച സ്നേഹ. സ്നേഹയല്ല ദ്രൗപദിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്, കാവ്യയാണ്. കാവ്യ മികച്ച അഭിനയം ആദ്യം മുതൽ അവസാനം വരെ നന്നായി അവതരിപ്പിച്ചു. നല്ല ഭാവാഭിനയം. കാവ്യയ്ക്ക് 1000 അഭിനന്ദനങ്ങൾ. ആ നാടകത്തിന്റെ രചന നിർവഹിച്ച കൃഷ്ണകുമാർ മാഷിനും സംവിധാനം ചെയ്ത രാമകൃഷ്ണൻ പഴശ്ശിക്കും ശബ്ദമിശ്രണം ചെയ്ത അശ്വിനിക്കും ഒപ്പം റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ.
0: നന്ദി സുജാത മേട്ടടി. ഇനിയൊരു റിക്വസ്റ്റ് ആണ്, അശ്വിനി വായിച്ചോളൂ.
1: ലതാ ഞണ്ടാടി. വളരെ അപൂർവമായിട്ട് മാത്രമേ പ്രതികരണത്തിലേക്ക് മെസ്സേജ് അയച്ച് കാണാറുള്ളൂ. ഇപ്രാവശ്യമുള്ള റിക്വസ്റ്റ് ഇതാണ്, കൊട്ടിയൂർ ക്ഷേത്രത്തിൽ തൊഴുന്ന രീതിയെക്കുറിച്ച് കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ എന്ന പരിപാടിയിൽ കൂടി ഒന്ന് പറയാമോന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും.
0: ഇനിയൊരു കാർഡാണ് നമ്മുടെ സ്ഥിരം ശ്രോതാവ്
1: നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ഇഷ്ടങ്ങൾ ഇണങ്ങൾ എന്ന പരിപാടിയിൽ 24-ാം തീയതി ചാവശ്ശേരിയിലെ സുരേന്ദ്രൻ മാസ്റ്റർ, സതീഷ് ചന്ദ്രൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ദേവി എന്ന പദം വരുന്ന ഗാനങ്ങളെല്ലാം ശക്തമായി. ദേവി ശ്രീദേവിയിൽ നിന്ന് തുടങ്ങിയ ഓരോ ഗാനങ്ങളും ഉന്നത നിലവാരം പുലർത്തി.
0: അടുത്ത സന്ദേശം വളരെ ദീർഘമായൊരു സന്ദേശമാണ് അയച്ചിരിക്കുന്നത്, രാമചന്ദ്രൻ അയ്യല്ലൂർ.
1: കമ്മ്യൂണിറ്റി റേഡിയോ എന്ന വാക്ക് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് റേഡിയോ മലബാർ ജനകീയതയിൽ നിന്നും ജനകീയതയിലേക്കുള്ള അതിന്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നതിന് നിദാനം അസുരഗോത്രം എന്ന നാടകം തന്നെ. ആ നാടകത്തിൽ ഒരു ഭാഗഭാക്കാകാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം ആദ്യമായി അറിയിക്കട്ടെ. 20 കലാകാരന്മാർ, അതും ശ്രോതാക്കൾ, അത്ഭുതമെന്ന് പറയട്ടെ, വളരെ വൈകാരികമായി സംവദിക്കാൻ അസുരഗോത്ര നാടകത്തിന് കഴിഞ്ഞു. അതിന്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഓരോ ഡയലോഗുകളും വളരെ പഞ്ചിങ്ങായി ഹൃദയ ഭേദകമായിരുന്നു. ഓരോ ഡയലോഗും അത്യധികം ജീവസുറ്റ കഥാപാത്രങ്ങൾ, മാസ്മരിക ഡയലോഗുമായി പാഞ്ചാലി തിളങ്ങി നിന്നു. മഹാഭാരതത്തിൽ നിന്നും അടർത്തിയെടുത്ത് അനുവാചക ഹൃദയത്തിലേക്ക് ആവാഹിച്ച് ഒരു നൊമ്പരമായി മാറ്റിത്തീർക്കാൻ കൃഷ്ണകുമാർ മാസ്റ്റർക്ക് കഴിഞ്ഞു. അതുപോലെ സംവിധാന മികവ് എടുത്തു പറയേണ്ടത് തന്നെ. ഇതിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ സ്നേഹോഷ്മള അഭിനന്ദനങ്ങൾ.
0: വരേണ്യവർഗത്തിന്റെ മേൽക്കോയ്മയിൽ അടിച്ചമർത്തപ്പെട്ടവന്റെ രോദനം ഘടോത്കജൻ എന്ന കഥാപാത്രത്തിലൂടെ നിഴലിച്ചു കാണാം. മഹാഭാരത ഏടിൽ ഒരു പുതു അധ്യായം എഴുതിച്ചേർത്ത നാടക സബരിയാ പ്രയാണത്തിൽ ഒരു പൊൻതൂവൽ കൂടി എഴുത്തുകാരൻ അവകാശപ്പെട്ടത് തന്നെ.
1: ഒത്തിരി സന്തോഷം. വീണ്ടും വീണ്ടും നാടകം എല്ലാവരും സൂക്ഷ്മമായി കേട്ടുകൊണ്ടാണ് അഭിപ്രായം അറിയിക്കുന്നത് എന്നറിയുന്നതിൽ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമുണ്ട്. മാത്രമല്ല, രാമചന്ദ്രൻ അയ്യല്ലൂർ, അദ്ദേഹം ഈ നാടകത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാടകത്തിൽ അഭിനയിച്ച ഒരു വ്യക്തിയുടെ അനുഭവം കൂടിയാണ് നമ്മളിപ്പോൾ കേട്ടത്. വീണ്ടും ദീർഘമായ മറ്റൊരു കത്ത് അയച്ചത് ദിലീപ് വി മുഹമ്മദ്, മൂവാറ്റുപുഴ.
0: പാവം കരുണൻ, എന്തോ ഇത്തിരി പുറകോട്ടാണെന്ന് കരുതി ഇങ്ങനെ കളിയാക്കരുതായിരുന്നു. പല ചടങ്ങുകളിലും അമിതമായി ഭക്ഷണമുണ്ടാക്കി വേസ്റ്റാക്കുന്ന രീതിക്കെതിരെ ബോധവൽക്കരിച്ച ചിരിയും ചിന്തിയും മികച്ചതായി. എങ്കിലും കരുണൻ അവിടെ ചെന്നതുകൊണ്ട് ഭക്ഷണം വേസ്റ്റാകുന്നതിന്റെ അളവ് ഒരു പരിധിവരെ കുറഞ്ഞുവെന്ന് പറഞ്ഞത് ശരിയായില്ല. അതുകൊണ്ട് കരുണ സൂക്ഷിച്ചോ, ആമിനത്താത്തയും കുട്ടിരാമേട്ടനും എപ്പോഴും വരുന്നത് ബോധവൽക്കരണവുമായിട്ട് മാത്രമല്ല, ഇങ്ങനെ പാരപണിയാൻ കൂടിയാണെന്ന്.
1: ആവണി എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച് അവതരിപ്പിച്ച മധുരഗീതങ്ങൾ ഇഷ്ടമായി.
0: എം ജി ശ്രീകുമാറിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ മധുരഗീതങ്ങൾ വേറിട്ടൊരു ശ്രവ്യാനുഭവമായി. ജനകീയത്തിൽ കണ്ണൂർ സയൻസ് പാർക്കിന്റെ ഡയറക്ടറുമായി നടത്തിയ അഭിമുഖം സയൻസ് പാർക്കിനെ കുറിച്ച് നല്ലൊരു ചിത്രം പങ്കുവെക്കുന്നതായി. ഓൾഡ് ഈസ് ഗോൾഡ് ഗാനങ്ങൾ എവിടെ നിന്നായാലും മിക്കവാറും കേൾക്കുന്നത് ചിരപരിചിതങ്ങളായ കുറെ ഗാനങ്ങളാണ്. എന്നാൽ റേഡിയോ മലബാറിന്റെ സ്മൃതിഗീതങ്ങളിൽ അത്ര കണ്ട് പരിചിതമല്ലാത്തതും ഒരിക്കൽ പോലും കേൾക്കാത്തതുമായ പല ഗാനങ്ങളും കേൾക്കാനുള്ള അവസരം കിട്ടുന്നു. ഗാനങ്ങൾ ആസ്വദിക്കുക മാത്രമല്ല, ആ ഗാനങ്ങളെക്കുറിച്ച് പല കാര്യങ്ങൾ അറിയാനും കഴിയുന്നു. 29 വെള്ളിയാഴ്ച രാത്രി 10 സ്മൃതിഗീതങ്ങളിലെ പല ഗാനങ്ങളും അത്ര കണ്ട് സുപരിചിതമല്ലാത്തതായിരുന്നു. ആ ഒരു മണിക്കൂർ നേരം കുറേ നല്ല ഗാനങ്ങൾ ആസ്വദിക്കാനായി. ഒത്തിരി സന്തോഷം ദിലീപ് മുഹമ്മദ്. വീണ്ടും എഴുതുക.
1: ഒരുപാട് പ്രോഗ്രാമിനെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വീണ്ടും പ്രതികരണത്തിലേക്ക് മെസ്സേജസ് അയക്കുക. നമ്മളിന്ന് ഒരുപാട് കത്തുകൾ വായിച്ചു,
0: ഒരുപാട് കത്തുകൾ ഉൾപ്പെടുത്തി. നമ്മുടെ പ്രതികരണത്തിന്റെ സമയം ഏകദേശം ഇവിടെ തീരാറായി. വീണ്ടും പരിപാടികൾ കേൾക്കുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കുക. അയക്കേണ്ട വിലാസം: പ്രതികരണം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: വാട്സ്ആപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

പ്രിയ ശ്രോതാക്കളെ കേട്ടുകൊണ്ടിരിക്കുന്നു മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയലൂർ മട്ടന്നൂർ. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പരിപാടിയായ മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ എളമ്പാറയിലെ മഞ്ചാടി ബാലസഭയിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9:00 നാടക നേരത്തിൽ നാടകം അസുരഗോത്രം കേൾക്കാം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. 10:00 പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ. 6:05 ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ സച്ചിദാനന്ദന്റെ ഇര എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു ആദിൽ രാജ്. തുടർന്ന് ചരിത്രപദം, വചനാമൃതം എന്നിവ കേൾക്കാം. 6:30 സ്റ്റിച്ച്വെൽ മട്ടന്നൂർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലെ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷത്തിൽ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ഗോകുലും ദേവസ്വം ട്രസ്റ്റിയുമായ ശ്രീ എൻ പ്രശാന്തും സംസാരിക്കുന്നു. 7:35 റേഡിയോ ആറ്റ് സ്കൂളിൽ മഞ്ചാടി ബാലസഭയിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കേൾക്കാം. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ മട്ടന്നൂർ പത്രവിശേഷം. 9:15 നാടക നേരത്തിൽ അസുരഗോത്രം നാടകം കേൾക്കാം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. ശബ്ദം നൽകിയത് റേഡിയോ മലബാർ ശ്രോതാക്കൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 സർഗജാലകം പുനഃപ്രക്ഷേപണം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. തുടർന്ന് കാവ്യസൗരഭം. അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി സുധാമണി. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ ചാരുകസേര. ചാരുകസേരയിലൂടെ കേൾക്കാം ഗംഗയെക്കുറിച്ച്. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ പുനഃപ്രക്ഷേപണം. ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ഗോകുൽ, ദേവസ്വം ബോർഡ് ട്രസ്റ്റി ശ്രീ എൻ പ്രശാന്ത് എന്നിവർ പങ്കെടുക്കുന്നു. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നത്. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാലയിൽ വിനീത രാമചന്ദ്രന്റെ കുഞ്ഞിമാളുവിന്റെ വലിയ ലോകം എന്ന ബാലസാഹിത്യ നോവലിന്റെ അവലോകനം കേൾക്കാം. അവതരിപ്പിക്കുന്നു നന്ദാത്മജൻ കോതേരി. 9:30 സംഗീത നിശ. 10:00 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: അമൃതാംശു കല ചൂടും പുരി ജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः ललितमोहनः तिवारी। आदौ मुख्य वार्ताः। प्रधानमन्त्री नरेन्द्र मोदी अवदत् यत् भारत शासनं राष्ट्रस्य अमूल्य रिक्थानां संरक्षणार्थं निरन्तरं प्रयतते। सद्य एव नीदरलैंड देशस्य यात्रावधौ चोल कालीन ताम्रपट्टिकानां भारताय प्रत्यर्पणमपि प्रधानमन्त्रिणा उल्लेखितम्। आकाशवाण्याः मन की बात कार्यक्रमे प्रधानमन्त्री आतपात् आत्मानं संरक्षितुं पारम्परिक पेय पदार्थानां सेवनाय जनान् अध्यर्थयत्। CBSE इति केन्द्रीय माध्यमिक शिक्षा परिषदा ऑन मार्क पोर्टल इति वेब फलकस्य सेवा प्रदातुः सूक्ष्मं निरीक्षणं विधीयते। बैडमिंटन क्रीडायां सिंगापुर ओपन टूर्नामेंट इति स्पर्धायां भारतस्य सात्विक साईराज रंकी रेड्डी चिराग शेट्टी इत्यनयोः युगलेन निर्णायक चक्रे विजयोधिगतः। अपि च IPL क्रिकेट क्रीडायां गुजरात टाइटन्स दलम् अद्य अहमदाबादस्य नरेन्द्र मोदी क्रीडांगणे निर्णायक स्पर्धायां रॉयल चैलेंजर्स बेंगलुरु दलेन सह स्पर्धिष्यते। अथ वार्ताः विस्तरेण। प्रधानमन्त्री श्री नरेन्द्र मोदी सद्य सम्पन्नायाः नीदरलैंड देशस्य यात्रायाः उल्लेखं कृत्वा अवदत् यत् तत्रत्यया शासन संस्थया चोलकालीनाः ताम्रपट्टिकाः भारतदेशाय प्रत्यर्पिताः। आकाशवाण्याः मन की बात कार्यक्रमे श्रीमोदी अवोचत् यत् एतेन विश्वव्यापिनः तमिल समुदायस्य मध्ये विशेषः उत्साहः वर्तते। सः अवदत् यत् एताः पट्टिकाः चोलसाम्राज्यस्य सामुद्रिक शक्तिं दक्षिणपूर्व एशिया देशैः सह तेषां सम्बन्धान् च प्रदर्शयन्ति। प्रधानमन्त्री अवदत् यत् भारत प्रशासनं राष्ट्रस्य अमूल्य रिक्थानां संरक्षणार्थं निरन्तरं प्रयतते। सः प्रोक्तवान् यत् ज्ञान भारतम् अभियानेन छत्तीसगढ़ राज्यस्य मल्हार क्षेत्रे षष्ट सप्तमयोः शताब्द्योः पाण्डुवंशस्य महर्षेः बलार्जुनस्य सम्बद्धाः दुर्लभाः तिस्रः ताम्रपट्टिका अपि प्राप्ताः।
1: ज्ञान भारतम अभियान के तहत छत्तीसगढ़ के मल्हार में भी एक महत्वपूर्ण खोज हुई है। यहाँ तीन दुर्लभ ताम्र पट्टिकाएं मिली हैं। विशेषज्ञ मानते हैं कि इंस्क्रिप्शंस छठी सातवीं सदी के हैं। ये ताम्र पट्टिकाएं प्राचीन ब्राह्मी लिपि और पाली भाषा में लिखी गई हैं। इनसे उस समय की शासन व्यवस्था, धर्म और संस्कृति के बारे में महत्वपूर्ण जानकारी मिलती है।
0: प्रधानमन्त्रिणा श्रीनरेन्द्रमोदिना देशवासिनः वर्तमाने भीषण ग्रीष्मऋतौ अत्यधिकं सावधानतां धारयितुं प्रशासनेन प्रदत्तानां निर्देशानां पालनं च कर्तुं प्रार्थिताः। आकाशवाण्याः मन की बात कार्यक्रमे सः जनान् पर्याप्तमात्रायां जलपानं कर्तुं तथा सूर्यतापाद् रक्षणोपायान् स्वीकृत्यैव गृहात् बहिर्गन्तुं परामर्शम् अददत्।
1: इस समय देश के ज्यादातर हिस्सों में बहुत गर्मी पड़ रही है। तेज धूप, गर्म हवाएं, ऐसे मौसम में अपना ध्यान रखना बहुत जरूरी है। पानी पीते रहिए, धूप में अगर निकलना ही पड़े तो थोड़ा संभल कर निकले। इस दिशा में सरकार की भिन्न भिन्न डिपार्टमेंट्स ने जो गाइडलाइंस जारी की है वो भी भूलिएगा नहीं।
0: प्रधानमंत्री अवदत् यत् ग्रीष्म तापात् रक्षण प्राप्तुम् आमपन्नम्, तक्रम, सत्तुपेयम, बेलपन्नम, पानकम, नीरमोर, सोलकड़ी चेत्यादीनां सेवनं हितकरम् अस्ति। सः उक्तवान् यत् एते पेय पदार्थाः एक भारत श्रेष्ठ भारत इति भावनां प्रदर्शयन्ति तथा तेषु पूर्वजानां अनुभवः निहितः अस्ति।
1: हमारे यहाँ गर्मी से लड़ने का तरीका भारत के अलग अलग क्षेत्रों की परंपरा का हिस्सा है और इसमें एक भारत श्रेष्ठ भारत की भावना की झलक भी मिलती है। और एक बात जरूर ध्यान रखिएगा, इनमें से ज्यादातर चीजें हमारी अपनी रसोई से निकली है। आप भी गर्मी के दौरान देसी पेयजलों का खूब आनंद लीजिए।
0: प्रधानमंत्री रांची नगरे आयोजिताः राष्ट्रीय वरिष्ठ क्रीडा संघ प्रतियोगितायाः अपि चर्चाम् अकरोत्। अस्याम् प्रतियोगितायाम् प्रायः अष्टशताधिक क्रीडकाः भागम् गृहीतवन्तः। श्रीमोदी गुरिन्दर वीर सिंहः, विशाल टीके, तेजस्विन शंकरः, देवमीणा, कुलदीप कुमारः चेत्येतेभ्यः अभिनन्दनम् अयच्छत्। असौ शत मीटर मितायाम् धावन प्रतियोगितायाम् विजेतृभ्याम् गुरिन्दर वीर सिंहः तथा अनिमेष कुजूर चेत्येताभ्याम् सह अपि संवादम् अकरोत्। प्रधानमन्त्रिणा उक्तम् यत् खगोलशास्त्रम् देशस्य प्रत्येकम् जनेषु जिज्ञासाम् जनयति। तेनोक्तं यत् खगोलशास्त्रं देशे शीघ्रं लोकप्रियं भवति। श्री मोदी युवानः खगोल शास्त्र समूहे सम्मिलितुं तथा अवकाश कालावधौ तारामण्डलं द्रष्टुं प्रेरितवान्। प्रधानमन्त्री उत्तरप्रदेशस्य एकस्मिन् कुल्यां गंगा डॉल्फिन प्राणिनः रक्षण सम्बद्धस्य लघु चलच्चित्रस्य अपि उल्लेखं कृतवान्। तेनोक्तं यत् नमामि गंगे अभियानस्य अन्तर्गतं निर्मिता भारतस्य प्रथमा गंगा डॉल्फिन उद्धार एम्बुलेंस अस्मिन् कार्ये महत्वपूर्णां भूमिकां निर्वहति। श्रीमोदी अवदत् यत् गंगा डॉल्फिन संरक्षणेन नद्याः जैव विविधतायाः तथा अमूल्यायाः प्राकृतिक धरोहरायाः संरक्षणमपि भवति।
1: ये डॉल्फिन रेस्क्यू एम्बुलेंस बहुत खास है। इसे एक चलते फिरते अस्पताल की तरह तैयार किया गया है। इसमें डॉल्फिन को सुरक्षित रखने की व्यवस्था है, ऑक्सीजन की सुविधा है, विशेष स्ट्रेचर है, बचाव के उपकरण है। यानी अगर कोई डॉल्फिन घायल हो जाए, नहर में फंस जाए या नदी से कट जाए तो तुरंत उसकी मदद की जा सकती है।
0: नूतनः सीडीएस इति प्रमुखः रक्षाध्यक्षः लेफ्टिनेंट जनरल एनएस राजा सुब्रमणी अद्य उक्तवान् चिन्तने कर्मणि च नवोन्मेषः सैन्य सामर्थ्यानां विकासं त्वरितं करिष्यति। देशस्य नूतनस्य प्रमुख रक्षाध्यक्षस्य पदं स्वीकृत्य वार्ताहरैः सह संवादे जनरल सुब्रमणिः अवदत् यत् सशस्त्रबलानि राष्ट्रहितसंरक्षणे निरन्तरं व्यावसायिकं कार्यसञ्चालनसम्बद्धं निर्णायकं च प्रदर्शनं विहितवन्तः। ते भारतस्य सार्वभौमत्वस्य प्रादेशिक अखण्डतायाश्च रक्षणाय दृढसंकल्पाः सन्ति। अद्य प्रातः नवदिल्लीस्थे साउथ ब्लॉक प्रांगणे प्रमुखाय रक्षाध्यक्षाय गार्ड ऑफ ऑनर इति सम्मानः प्रदत्तः। तेन राष्ट्रिय युद्ध स्मारके पुष्पांजलिरपि समर्पिता। संस्कृत वार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। केन्द्रीय माध्यमिक शिक्षा परिषदा उक्तं यत् स्वस्य सेवा प्रदातुः ऑन मार्क पोर्टल इत्यस्यान्तर्गताः ये दोषाः अधुना सार्वजनिकरूपेण आगताः तेषां विषये सा सावधानतया निरीक्षणं करोति। सामाजिक माध्यमेषु प्रकाशिते सन्देशे सीबीएसई उक्तवान् यत् विविध सर्वकारीय संस्थानां तथा भारतीय प्रौद्योगिकी संस्थानां साइबर सुरक्षा विशेषज्ञानां दलं गतदिनेषु एतासां प्रणालीनां सुदृढीकरणाय तथा तन्त्रांशं सुरक्षितुं नियुक्तम् अस्ति। सीबीएसई अपि सूचितवान् यत् अभिज्ञाताः दोषाः नियन्त्रणाधीनाः कृताः, सहैव अन्यासां सम्भावितानां त्रुटीनां निवारणार्थं गभीरा समीक्षा क्रियते। एडमिरल कृष्णस्वामीनाथन् अद्य नौसेनायाः 27वें प्रमुखत्वेन पदभारं स्वीकृतवान्। असौ एडमिरल दिनेश के त्रिपाठी इत्यस्य उत्तराधिकारी अभवत्। एडमिरल स्वामीनाथेन उक्तं यत् नौसेना समाह्वानपूर्णे जटिले अनिश्चिते च वातावरणे सक्रियरूपेण कार्यं कर्तुं प्रवृत्ता अस्ति। सा अवदत् यत् नौसेनायाः आधुनिकीकरणं क्रियते येन उच्चतमस्तरस्य युद्धक्षमता सुसज्जिता भविष्यति। अस्मिन् अवसरे निवर्तमानः नौसेनाप्रमुखः एडमिरल दिनेश के त्रिपाठी देशस्य नौसेनायाः नेतृत्वं गौरवपूर्णम् अभवत् इति अवदत्। स प्रोक्तवान् यत् पश्चिम एशियायाः वर्तमानस्थितेः मध्ये भारतीय नौसेनायाः प्रतिबद्धता व्यावसायिकता च अक्षुण्णा एव स्तः। अमेरिकायाः राष्ट्रपतिः डोनाल्ड ट्रम्पः अवोचत् यत् अमेरिका ईरानेन सह परमाणु सन्धेः सन्निकटः वर्तते, तथापि तेन सञ्चेतितं यत् यदि संवादो विफलः भवेत् चेत् सैन्यकार्याचरणस्य विकल्पः अपि तत्परः स्यात्। श्रीमता ट्रम्पेण उक्तं यत् ईरानाय कदापि परमाण्वस्त्रनिर्माणानुमतिः नैव प्रदास्यते। तेनाश्वासितं यत् सन्धिः जाते सति होर्मुज जलडमरू मध्ये इत्येतत् शीघ्रम् उद्घाटयिष्यते। बैडमिंटन क्रीडायां सिंगापुर ओपन टूर्नामेंट इति श्रृंखलायाः निर्णायक स्पर्धा भारतस्य सात्विक साईराज रंकीरेड्डी चिराग शेट्टी इत्यनयोः युगलेन विजिता। निर्णायक स्पर्धायां भारतीय दलेन इंडोनेशियायाः मोहम्मद शोहिबुल फिक्री फजर अल्फियान इत्यनयोः युगलं 18-21, 21-17, 17-16 इति अंकांतरालेन पराजितम्। आईपीएल क्रिकेट स्पर्धा मालिकायां निर्णायक स्पर्धा अद्य अहमदाबादस्य नरेन्द्र मोदी क्रीडांगणे भविष्यति। क्रीडायां गुजरात टाइटन्स दलं रॉयल चैलेंजर्स बेंगलुरु दलेन सह स्पर्धिष्यति। स्पर्धायाः आरम्भः सायं 7:30 भविष्यति इति वार्ताः।
2: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ചേച്ചി, ഇത് കണ്ടോ? കാണട്ടെ. വോ, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
3: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
7: ഓ ഐ നോ.
6: RBI പറയുന്നു,
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
9: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
10: സ്കൂള് തുറക്കാറായി.
11: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
10: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
11: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
12: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
13: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
14: പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അനേവർക്കും നമസ്കാരം. All the good efforts should be encouraged by every section of the society. We may belong to different religion, we may belong to different caste, we may belong to different, our mother tongue may be different. What is important is we have to appreciate the right work, positive effort, the right effort of everyone. Positive society cannot be created overnight. Without the contribution of everyone, creating a positive society is never possible.
13: ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി VD സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134th പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആംപന്ന, ലസി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും വിശദീകരിച്ചു. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. വാനനിരീക്ഷണ സംഘങ്ങളുടെ ഭാഗമാകണമെന്ന് അദ്ദേഹം യുവജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു.
15: रात में तारों को निहारना अपने आप में अद्भुत अनुभव होता है. एस्ट्रो केरला नाम की एक संस्था नाइट ऑब्जर्वेशन कैंप और वर्कशॉप आयोजित करती है. यहाँ युवा साथी टेलीस्कोप बनाना और स्टार मैप्स का इस्तेमाल करना सीखते हैं.
13: ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ആലുവയിൽ നീന്തൽ ക്ലബിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ത്തിലധികം പേരെ നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിലിനെയും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രചോദനം പകരുന്നതായി ശ്രീ സജി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ഇത്രയും നാൾ ഇത് നടത്തിയത്. പക്ഷേ ഇന്ന് എനിക്ക് വന്നു ചേർന്ന പ്രതിഫലമാണ് ഏറ്റവും വലുത്. പ്രധാനമന്ത്രി സാധാരണക്കാരനായ എന്നെയും പരാമർശിച്ചല്ലോ. അപ്പൊ ഇതിലും വലിയ അംഗീകാരം എനിക്ക് ഇനി കിട്ടാനില്ല. അത്രയും സന്തോഷവാനാണ് ഞാൻ ഇതിനകത്ത്. 17 വർഷമായി നീന്തൽ തുടങ്ങിയിട്ട് ഇനി തുടർന്ന് നടത്താനുള്ള പ്രചോദനം കൂടിയായി എനിക്ക്.
13: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലാൻഡ്സ് കൈമാറിയത്. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല പി സി വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല എ പി അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് കെ എം ഷാജിക്കുമാണ്. തിരുവനന്തപുരം സി പി ജോൺ, കൊല്ലം ഷിബു ബേബി ജോൺ, ആലപ്പുഴ എം ലിജു, കോട്ടയം മോൻസ് ജോസഫ്, എറണാകുളം റോജി എം ജോൺ, തൃശൂർ ഒ ജെ ജനീഷ്, പാലക്കാട് എൻ ഷംസുദ്ദീൻ, മലപ്പുറം പി കെ ബഷീർ, വയനാട് ടി സിദ്ദിഖ്, കണ്ണൂർ സണ്ണി ജോസഫ് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളുടെ ചുമതല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
13: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രോജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. June 1 സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2 സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ June 4 തുടരും. മിൽമാബാദിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. വർധനയിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. മഴയെ തുടർന്ന് ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
16: മഴ പെയ്തതോടെ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം അതിന്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. ഈ മനോഹര ദൃശ്യം കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത്. നേരത്തെ വെള്ളച്ചാട്ടത്തിന് താഴെ വാഹനം നിർത്തി കുത്തനെയുള്ള കയറ്റം നടന്നു കയറേണ്ടി വന്നിരുന്ന സാഹചര്യം ഇവിടേക്ക് എത്തുന്നതിൽ നിന്നും സഞ്ചാരികളെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ BMBC നിലവാരത്തിൽ റോഡ് സൌകര്യം ഒരുങ്ങിയതോടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സുഗമമായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്.
13: IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കുക. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 മറ്റന്നാൾ 10 മഞ്ഞ ജാഗ്രതയാണ്. ബുധനാഴ്ച മുതൽ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമാ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഉജ്ജ്വല വിജയങ്ങൾ.
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രവികസനമെന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്തിലെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ പി എം സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇൻഡോ പെസഫിക് സുരക്ഷയും പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേതാക്കളെയും നയങ്ങളെയും സർക്കാരിനെയും എല്ലാം വിമർശിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ വിമർശനങ്ങളിൽ സത്യം ഉണ്ടാകണമെന്നും അതാണ് യഥാർത്ഥ വിമർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിയാത്മക പത്രപ്രവർത്തനമെന്നാൽ സമൂഹത്തിൽ ശരിയായ ചിന്ത എത്തിച്ച് സമൂഹത്തെ ഉണർത്തുക എന്നുള്ളതാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: We want to be the most developed nation by 2047. That cannot be achieved without the contribution of every section of the society. The nation development is not the duty of one single individual or one single party or one single government. It is the primary duty of every citizen of this country. So we should not see politics in everything. We should see development in everything.
0: സാമൂഹിക സാഹോദര്യവും വിദ്യാഭ്യാസവും പ്രചരിപ്പിക്കുന്നതിൽ ദീപിക ദിനപത്രം സുപ്രധാന പങ്ക് വഹിച്ചതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. കണ്ണൂരിൽ സി സദാശിവൻ മാസ്റ്റർ എം പി സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ആകാശവാണിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ്സ് സന്ദർശനവേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. വലുതും ചെറുതുമായ 24 ചെമ്പ് ഫലകങ്ങൾ തിരികെ ലഭിച്ചവയിൽ ഉൾപ്പെടുന്നു. ഛത്തീസ്ഗഡിലെ മൽഹാറിൽ 6th century പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനുമായി ബന്ധപ്പെട്ട 3 അപൂർവ ചെമ്പ് ഫലകങ്ങൾ കണ്ടെത്തിയതായി അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി.
2: നെതർലാൻഡ്സ് മേ ആയോജിത് വിശേഷ സമാരോഹ് ചോല കാൽ കി പ്രാചീൻ താമ്രപട്ടികായി ഭാരത് കോ വാപിസ് സൗപി ഗൈ ഇൻമേ 21 ബഡി ഓർ 3 ഛോട്ടി താമ്രപട്ടികായ ഹെ മുഖ്യ രൂപ സെ രാജാ രാജ രാജ ചോല കെ ഏക് വചൻ കോ പൂരാ കർനെ സെ ജുഡി.
0: റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ പങ്കെടുത്ത 800 കായിക താരങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സൌജന്യമായി നീന്തൽ പരിശീലനം നൽകി 15,000+ ആളുകളെ നീന്തൽ പഠിപ്പിച്ച ആലുവ സ്വദേശി സജി വളശ്ശേരിലിന്റെ സേവനങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ എന്ന അധ്യാപികയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ വീതം സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ചെറിയ സംഭാവനകളിലൂടെ സമാഹരിച്ച 40,00,000 രൂപയുടെ ചെക്ക് ഗിരിജ അമ്മ തനിക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
2: തമിഴ്നാട് കെ നാഗർകോയിൽ മേ മേരി മുലാഖാത് ഏക് ടീച്ചർ സെ ഹുയി മേ ബാത് കർ റഹാ ഹൂ ഗിരിജ അമ്മജി കി ഗിരിജ അമ്മജി കരീബ് 15 സ്കൂൾ ചലാതി ഹൈ ഇൻമേ ചെന്നൈ കാ ജയ ഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ ഹൈ ഉൻകി ദേശ്ഭക്തി കി ഭാവന ഹർ ഭാരത്വാസി കോ പ്രേരിത് കർനെ വാലി ഹൈ.
0: തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി പി എം സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും ക്യുആർ കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. കച്ചവടക്കാർക്ക് ദിവസേന പലിശരഹിത ഇടപാടുകൾ നടത്താൻ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ സഹായിക്കും. ചടങ്ങിൽ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ പങ്കെടുത്തു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടു നിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, നിരങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം. ഗുജറാത്ത് ടൈറ്റൻസും നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് പോരാട്ടം. ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
4: ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. കൂടാതെ ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനായി ജൽ സഞ്ജയ് ജൻ ഭാഗീധാരി ക്യാച്ച് ദി റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ രണ്ടാം സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പെസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് രുദ്രപ്രയാഗ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. നിലവിൽ പാതയിലുള്ള തീർത്ഥാടകരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇന്തോ പെസഫിക് സുരക്ഷയും സുപ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ്, റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ സർഗജാലകം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ഇന്ന് സജിത വാഗയിൽ എഴുതിയ കവിത പ്രണയം ആലപിക്കുന്നു വനജ രാജഗോപാലൻ.

0: സജിത വാഗീൽ എഴുതിയ പ്രണയം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് വനജ രാജഗോപാലൻ. സർഗജാലകത്തിലടുത്തത് ജയലക്ഷ്മി എഴുതിയ കഥ കേൾക്കാം, എന്റെ ഗുരുവായൂരപ്പ. അവതരിപ്പിക്കുന്നു അശ്വിനി.
1: ഒരു ഭഗവാനെയും കാണേണ്ടെന്ന് തോന്നിപ്പിച്ച ആരണ്യകണ്ഠം കടന്നിട്ടില്ല. നന്ദനത്തിലെ ബാലാമണിയെപ്പോലെ അടുത്തുള്ള അമ്പലത്തിൽ പോലും പോവാനിറങ്ങിയ മഴ വന്ന് മുടക്കുക, മനുഷ്യര് വന്ന് മുടക്കുക, ഇതൊക്കെ എന്നും പതിവാണ്. അതിനാൽ തന്നെ കുറച്ചു കാലമായി നിശ്ചയിച്ചൊന്നും വയ്ക്കാറില്ല. നേരം പുലരുമ്പോ എന്തു തോന്നുന്നു അതാണ് ചെയ്യുക. പക്ഷേ ഇതങ്ങനെയല്ലോ, കൊച്ചുമോളുടെ ചോറൂണ്. ഇതിനു മുൻപ് അവർക്കൊപ്പം പോയപ്പോൾ അദ്ദേഹത്തോടൊരു അഭ്യർത്ഥന നടത്തിയിരുന്നു. നാട്ടുകാരുടെ കൊനിഷ്ഠ ചോദ്യങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് എന്നെ ഒരു അമ്മമ്മയാക്കണേന്ന്. ഡിജിറ്റൽ കാലമല്ലേ, അങ്ങേര് വെച്ച് താമസിപ്പിച്ചില്ല, അനുഗ്രഹിച്ചു. കണ്ണനല്ല, ഒരു കണ്ണിയാണ് ഉണ്ടായത്. ഓടക്കുഴൽ കയ്യിലേന്തി വിഷുവിന് താൻ അവിടത്തെയാണെന്ന് അവള് സന്തോഷിപ്പിക്കുകയും ചെയ്തു. പരിവാര സഹിതം ഗുരുവായൂര് ട്രെയിനിന് പോകാൻ തീരുമാനിച്ചു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് സ്റ്റേഷനിലെത്തിയപ്പോ ഓൺലൈനിൽ ബുക്ക് ചെയ്ത പ്ലാറ്റ്ഫോമും സ്റ്റേഷനിൽ എഴുതിയിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമും തമ്മിൽ ആനയും ആടും പോലെ വ്യത്യാസം. അടിപൊളി സ്റ്റേഷനുകൾ കണ്ടിട്ടുള്ള എനിക്ക് ഇന്ത്യൻ റെയിൽവേയോട് ദേഷ്യം തോന്നി. കറണ്ട് കട്ട് സമയത്ത് കൂറ്റാക്കൂരിരുട്ടിൽ കിടക്കുന്ന പ്ലാറ്റ്ഫോം, മൊബൈൽ വെളിച്ചത്തിൽ കുഞ്ഞിനെ എടുത്ത് പൂച്ചയെ പോലെ പമ്മി നടന്ന് സ്റ്റേഷനിൽ എഴുതി വെച്ച നമ്പറുള്ള പ്ലാറ്റ്ഫോമില് ആശങ്കയോടെ നിൽപ്പായി. ഏതായാലും വിവരസാങ്കേതിക വിദ്യ തെറ്റാണെന്ന് കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ട് വണ്ടി ഞങ്ങൾ സ്റ്റേഷനിൽ എഴുതി വെച്ചിരുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നു. കുഞ്ഞിനെ കിടത്താൻ പോയിട്ട് ഇരിക്കാൻ പോലും ബുദ്ധിമുട്ട്. മൂത്രപ്പുരയുടെ സുഗന്ധം വേറെയും. സോളാർ സോളാർ എന്ന് വിളിച്ച് ബഹളം വയ്ക്കുന്ന നേരത്ത് കുറഞ്ഞത് ഒരു സോളാർ ലൈറ്റെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഇല്ലത്തെ തേവരെ പൂജിക്കാതെ ദൂരെ പോകുന്നതിൽ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് സമീപത്തുള്ള അമ്പലങ്ങളിലാണ് കൂടുതൽ പോകാറ്. മുൻപ് രണ്ടു മൂന്ന് വട്ടം കസേര കളി കളിച്ച് ഭഗവാനെ ദർശിക്കാൻ മുന്നിൽ ചെന്നപ്പോൾ കാക്കയെ ആട്ടിയകറ്റുന്നത് പോലെ നിൽക്കുന്ന ദുഷ്ടന്മാരായ പാർശ്വതന്മാർ എന്റെ ഭക്തി കളഞ്ഞു കുളിച്ചു. ആ രൂപം പോയിട്ട് മുഖം പോലും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സമയം തന്നില്ല. അതുകൊണ്ട് ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കാണണമെന്നില്ലാത്തതുകൊണ്ട് അടുത്തുള്ള സ്വന്തം കൃഷ്ണന്മാരെ കണ്ടാൽ മതിയെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ ചില കുസൃതികളും താങ്കൾക്കുണ്ടല്ലോ. എന്റെ ആ വിചാരത്തിന് താങ്കൾ എനിക്കിട്ട് നല്ല പണി തന്നു. വട്ടം ചുറ്റിക്കുന്ന ക്യൂവിലെ കളിയിൽ പങ്കുചേരേണ്ടതില്ല ചോറൂണിന് വന്നവരെല്ലാം എന്നാണ് മുൻപരിചയക്കാർ പറഞ്ഞത്. എനിക്ക് മരുമകനും മകൾക്കും കുഞ്ഞിനുമൊപ്പം കയറാം. കൂടെയുള്ള മരുമകന്റെ അച്ഛനമ്മമാർക്കും എന്റെ അമ്മയ്ക്കും 60 കഴിഞ്ഞവർക്ക് അങ്ങയുടെ പാർശ്വതന്മാരുടെ സൗജന്യത്തിൽ കിട്ടുന്ന ക്യൂവിലൂടെയും കയറാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ 7 സംഘമുണ്ടായിരുന്നത്. എന്റെ ചെറിയ മകൾ വരാഞ്ഞത് നന്നായി. അല്ലെങ്കിൽ എന്തിനാണ് അമ്പലം, എന്ത് കൃഷ്ണനാണ് ഇത് എന്നൊക്കെ അവള് ചോദിച്ചേനെ. ഉപ്പും പുളിയുമെല്ലാം വാരിക്കൊടുത്ത് ഇതാണ് കുഞ്ഞെ ജീവിതമെന്ന് അവൾക്ക് മനസ്സിലാക്കി അങ്ങയെ ദർശിക്കാമെന്ന് കരുതിയപ്പോഴാണ് അറിഞ്ഞത്. ആദ്യം എന്റെ ബാഗ് പുറത്ത്, പിന്നെ ഞാനും. അവിടെ നിൽക്കുന്ന ഒരു സ്വാമി പറഞ്ഞു, 60 മുകളിൽ പ്രായമുള്ളവർക്ക് ദർശിക്കാം, നിങ്ങളെ കണ്ടാൽ കയറ്റിവിടില്ല, വേണമെങ്കിൽ ഞാൻ 1500 കയറ്റിവിടാം. ഭഗവാനെ പകൽ കൊള്ള, എന്തായാലും പണം അധികമായിട്ട് നൽകി പണക്കാരിയായിട്ട് എനിക്ക് മോക്ഷപ്രാപ്തി നേടേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. മരുമകന്റെ അച്ഛൻ പറഞ്ഞു, ഇതാണ് അമ്പലങ്ങളിൽ പോകാൻ തോന്നാത്തത്. പൂന്താനത്തിന്റെ ഭക്തിയോടാണോ മേൽപ്പത്തൂരിന്റെ വിഭക്തിയോടാണോ താങ്കൾക്ക് പ്രിയമെന്നറിയണമെന്ന് എനിക്കും തോന്നി. കുഞ്ഞുവും അവളുടെ അച്ഛനമ്മമാരും ചോറൂണ് കൊടുക്കുന്നവർക്കുള്ള ദർശന ക്യൂവിൽ കയറി. മരുമകന്റെ അച്ഛനും അമ്മയും എന്റെ അമ്മയും 60 പൊക്കത്തിലുള്ളവരുടെ ക്യൂവിൽ കയറി. ശിഷ്ടം വന്ന ഞാൻ കയറാനായി ഒരു കള്ളം പ്രയോഗിക്കാൻ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് ഇപ്പോൾ മുതൽ ചട്ടുണ്ട് വട്ടുണ്ട് പൊട്ടിയാണ് അമ്മ ഈ വർഷത്തെ മികച്ച അവാർഡ് നടിക്കുള്ള എക്സ്പ്രഷൻസ് ഇടാൻ തുടങ്ങി. സ്ത്രീകളെ കോരിത്തരിപ്പിക്കുന്ന ഒരു അഭിപ്രായമാണ് അയാൾ എന്നെ പറ്റി പറഞ്ഞത്. നിങ്ങളുടെ തല നരച്ചിട്ടില്ല, നിങ്ങൾക്ക് 60 വയസ്സില്ല, കാണുമ്പോൾ തന്നെ അറിയാം, അതുകൊണ്ട് ഈ ക്യൂവിൽ കയറാൻ പറ്റില്ല. അനവസരത്തിലുള്ള അഭിപ്രായമായതിനാൽ എനിക്കത്ര സുഖിച്ചില്ല. ഞാൻ അമ്മയുടെ ആവശ്യകതകളും അമ്മയ്ക്ക് സഹായമില്ലാതെ കയറാൻ പറ്റില്ല എന്നും പറഞ്ഞു. അയാൾ ശില പോലെ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ വളയാത്ത എന്റെ നട്ടെല്ല് വളച്ച് ഒരാൾ കൂടി കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. കാരണം അനുഭവം ഗുരു. വെളുപ്പിന് 3 നിന്നിട്ട് കസേര കളി കഴിഞ്ഞ് 10 ആയിട്ടാണ് തൊഴുതിറങ്ങുന്നത്. ഇനിയിപ്പോ ഞാൻ പോയി കസേരക്കളി ക്യൂവിൽ നിന്നാൽ അത്താഴ പൂജ തൊഴുതിറങ്ങേണ്ടി വരും. ഞാൻ തീരുമാനിച്ചു, ഞാൻ കയറുന്നില്ല. അങ്ങേർക്ക് കാശുള്ളവരോടും പ്രായമുള്ളവരോടും ചോറ് കൊടുക്കുന്നവരോടും മാത്രമാണ് ഇഷ്ടം. എന്നെ കാണണ്ടാത്ത ആളെ എനിക്കും കാണണ്ട. പെട്ടെന്ന് അതുവരെ തെളിഞ്ഞു നിന്ന ആകാശം മാറി മഴ പെയ്യാൻ തുടങ്ങി. എന്റെ കയ്യിൽ ആരോ ഒരാൾ വന്ന് പിടിച്ചു. വാ, വേറൊരു വഴിയുണ്ട്, തൊഴാം. ആരാണോ എന്താണോ അറിയാത്ത അവളെ ഞാൻ ശ്രദ്ധിച്ചുകൂടിയില്ല. എങ്കിലും എന്തോ എന്റെ കയ്യും പിടിച്ച് പുള്ളിക്കാരി എന്നെ സ്വപ്നാടനം നടത്തിച്ചു. എന്റെ ബന്ധുക്കളും അത് കണ്ടു. മുന്നിൽ കൂടി കയറാമെന്നാണ് പറഞ്ഞത്. വെറുതെയായിരുന്നു, അവളുടെ മുൻപിൽ ഒരു വഴികളും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കണ്ടു മുന്നിൽ. എല്ലാം കണ്ട് ചിരി തൂകി ഞെളിഞ്ഞ് ആനപ്പുറത്ത് എഴുന്നള്ളി ഇരിപ്പുണ്ട്. അവൾ എന്നെയും കൊണ്ട് നടന്നു. ചുരുക്കം പറഞ്ഞാൽ എന്നെ കൂട്ടി ക്യൂവിൽ തന്നെ കയറി കസേര കളി തുടങ്ങി. കുട്ടികൾ അറിയാതെ ഇവിടെ ക്യൂവിലിരുന്നാൽ കുട എന്റെ കയ്യിലാണ്. പുറത്ത് ആർത്ത് പെയ്യുന്ന മഴ. എനിക്ക് പോണം, എല്ലാവരും നനയും. പോണോ എന്നെ ഇട്ടിട്ട്? അവൾ കുസൃതിച്ചിരിയോടെ ചോദിച്ചു. മുഖത്തെ കാർമേഘ അഴകും ചുരുണ്ട മുടിയും. എവിടാ വീട്? കള്ളച്ചിരിയോടെ അവളും മൊഴിഞ്ഞു. തൃശൂര്. തലേ ദിവസം വന്ന് തൂങ്ങിയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ആവട്ടെ. ഞങ്ങൾ തിരുനടയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേർന്നു. ക്ലോസ്ഡ് സർക്യൂട്ട് ടിവിയിൽ കാണുന്നത് പോലെ ഒന്ന് ഞാൻ കണ്ടു. തിരുമുൻപിൽ നിന്ന് പുണ്യം മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പ്രാർത്ഥിക്കുകയാണ് മരുമകന്റെ അമ്മയും എന്റെ അമ്മയും. യുറേക്ക എന്ന് വിളിച്ചാലോ? അകത്ത് ചെന്നപ്പോൾ മറ്റൊരു പാർഷദൻ പറയുന്നു, പാലഭിഷേകമാണ്, നന്നായി തൊഴുതോളുക. തൊഴുതു, ഇങ്ങനെ ഓടല്ലേ, ഈ കാലുകൾ കൊണ്ട് എനിക്കത്ര വേഗം എത്താനാവില്ല. അപ്പോൾ മാത്രമാണ് ഞാൻ അവളെ ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അവരുടെ മുറിച്ചു മാറ്റപ്പെട്ട പകുതി കൈയും രണ്ടു കാൽപാദങ്ങളും കണ്ടത്. അപ്പോൾ അങ്ങേരെന്നെ പാഠം പഠിപ്പിക്കുകയാണ്. നിനക്ക് കാലും കൈയും ഒക്കെ ഉണ്ടായിട്ടും ഇതൊന്നുമില്ലാത്ത ആള് കണ്ടോ ഭക്തിപൂർവം എനിക്ക് വേണ്ടി കാത്തുനിന്ന് തൊഴുന്നത്? പുറത്തു വന്നപ്പോൾ നേർക്കുനേർ മകളും മരുമകനും കുഞ്ഞും. അവൾക്ക് അവരെ പരിചയപ്പെടുത്താൻ നോക്കുമ്പോൾ ഇനിയും കാണാമെന്ന് വീണ്ടും കള്ളച്ചിരിയോടെ അവളെ കാണാതായി. എന്റെ കൃഷ്ണ, എന്നെ ചേർത്ത് പിടിച്ച താങ്കൾക്ക് ജാതിയും സൗന്ദര്യവും തരംതിരിവും ഇല്ല. സാധുജനങ്ങളാണ് അങ്ങയുടെ VIP കളെന്ന് കിങ്കരന്മാർ എങ്ങനറിയും? ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടില്ല. ഇത്തരം ദൂതന്മാരെയാണ് അവര് വിടുക. അല്ലാതെ പിന്നെ

ജയലക്ഷ്മി എഴുതിയ എൻ്റെ ഗുരുവായൂരപ്പ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ അടുത്തതായി ലതാ പ്രദീപ് ഇളമ്പാറ എഴുതിയ പ്രണയം പ്രിയതം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു മണികണ്ഠൻ.

ലതാ പ്രദീപ് ഇളമ്പാറ എഴുതിയ പ്രണയം പ്രിയതം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് മണികണ്ഠൻ. തർഗജാലകത്തിൽ ഇനിയൊരു കവിത കേട്ടാലും എ കെ നമ്പ്യാർ രചിച്ച രണ്ട് കൊട്ടാരങ്ങൾ എന്ന കവിത ആലപിക്കുന്നു പ്രിയ സന്തു.

എ കെ ഗോപാലൻ രചിച്ച് പ്രിയ സന്തോഷ് ആലപിച്ച കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

0: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം കേൾക്കാം പ്രധാനമന്ത്രി രാജ്യത്തോടായി നടത്തുന്ന പ്രതിമാസ മൻ കി ബാത് പരിപാടിയുടെ മലയാള പരിഭാഷ.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ, ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർ വീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർ വീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
3: നമസ്കാരം സാർ. നമസ്കാരം.
4: നമസ്കാരം സാർ.
2: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാൾ അത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
3: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോട് ഒരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
2: ഗുരീന്ദർ വീർ പറയൂ.
5: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർ വീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിന്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു. എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും, അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
4: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
5: അതെ സർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാസിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാസിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്ന ഒരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു, ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങൾ അത് ചെയ്തു കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
4: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർവീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്ക് ഇതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
5: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോൾ ഒക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.

0: എല്ലാ സൗകര്യങ്ങളും ലഭിക്കും. എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക. ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക. കാരണം ഭാരതീയരുടെ ജീനുകൾ സബ് 10 അല്ലെങ്കിൽ സബ് 10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും ഭാരതീയർക്ക് സ്പ്രിന്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു. മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ഇത് ചെയ്യാൻ കഴിയും. ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എന്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
0: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു. അത് എന്റേതായിരുന്നു. തുടർന്ന് സെമിഫൈനലിൽ ഉരീന്ദർ വീർ ബയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമിഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എന്റെ സെമിഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർ വീർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
2: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷിനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്ക് ഇവിടെ വാമപ്പ് ചെയ്യാം. വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എന്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതി ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ആശംസകൾ.
0: നന്ദി സാർ. നന്ദി.
2: നന്ദി സാർ.
1: വളരെ നന്ദി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസ്സിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടെ

ങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിൻ്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷെ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എന്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്, പഴുത്തതിന് ശേഷവും അതിൻ്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിൻ്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിൻ്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ൽ അധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിന് പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താൻ അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തൻ്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തു നിന്നും
എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പുതകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പുതകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തന്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിന്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ ശക്തമായ നാവിക ശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പുതകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശ രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പുതകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചില റാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASEയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത്
ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി

0: തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു, അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴി തെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവി വർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്, പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും, ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിന്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തന്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസ്സുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി, മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിന്റെ മന്ത്രമായി. അദ്ദേഹം തന്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്വാല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്ക് വഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജാമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിൻ്റെ 50ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിൻ്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: എളമ്പാറ സൗപർണിക കുടുംബശ്രീയിലെ കൂട്ടുകാരുടെ പരിപാടികൾ എല്ലാവരും ആസ്വദിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. തുടർഭാഗം കേൾക്കാം.
1: ശിവശ്രീയെ കുട്ടിയെ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു അല്ലേ? ആളും അടിയില്ലാണ്ട് സൂപ്പറായിട്ട് സംസാരിച്ചു.
2: ഇവിടെ പെട്ടെന്നായതുകൊണ്ടല്ലേ എല്ലാവർക്കും, അല്ലെങ്കിൽ എല്ലാരും നല്ല സ്മാർട്ടാ.
1: അതെ, എല്ലാരും ഇപ്പോഴത്തെ തന്നെ സ്മാർട്ട് ആണ്. കുറച്ചുകൂടെ സ്മാർട്ടായ എന്തായിരിക്കും?
2: അതെ അതെ.
1: അടുത്ത ആരെയാ നമ്മൾ
2: വിളിക്കുക? അമിയ സിനീഷ്.
1: അമിയ?
2: അമിയ.
1: ഓക്കെ. അമിയ കുട്ടി എത്രയല്ലേ പഠിക്കുന്നേ?
3: ഇനി എട്ടിലേക്ക്.
1: എട്ടാം ക്ലാസ്സിലേക്ക്. ഇതുവരെ ഏത് സ്കൂളിലാണ് പഠിച്ചേ?
3: തരൂർ യു പി.
1: തരൂർ യു പി. അവിടുന്ന് ഇനി പഴയ ഫ്രണ്ട്സിനൊക്കെ വിട്ടിട്ട് വേണ്ടേ എട്ടാം ക്ലാസ്സിലേക്ക് പോവാൻ? ഏത് സ്കൂളാന്ന് ഡിസൈഡ് ചെയ്തോ? ഏതാ?
3: എടയന്നൂർ.
1: എടയന്നൂര്. ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടോ കൂടെ?
3: ഒരാളുണ്ട്.
1: ഒരാള്? ആരാ? എടയന്നൂര് പോവാന്ന് മോള് പറഞ്ഞാന്നല്ലേ വീട്ടിൽ നിന്ന് അറിഞ്ഞാന്നോ?
3: ഞാനും പറഞ്ഞു, വീട്ടിൽ നിന്നും പറഞ്ഞു.
1: അങ്ങനെ ഫിക്സ് ചെയ്തു എടയന്നൂരാണെന്നുള്ളത്. ഓക്കെ. ഇവരുടെ ഒക്കെ കൂട്ടത്തിലെ കുറച്ച് വലിപ്പമുള്ളൊരു കുഞ്ഞീച്ചി ആണ് അല്ലേ? അപ്പൊ ഈ അനിയന്മാരെയും അനിയത്തിമാരെയും ഒക്കെ പ്രവർത്തനങ്ങളിലൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്? മൂത്ത ആള് എന്നുള്ള രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഇപ്പോൾ ബാലസഭയുടെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ, ക്വിസ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ എഴുത്ത് മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഏച്ചി ഇതെന്താ ഇത് പറഞ്ഞവരൊക്കെ ചോദിക്കാറുണ്ട്? പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ അമ്മയെ എന്താ അവതരിപ്പിക്കാൻ പോകുന്നത്?
3: സംസ്കൃതം കഥ.
1: സംസ്കൃതം കഥ. ഓക്കെ, തുടങ്ങിക്കും.
3: നമസഭായി സഭാപതി പശ്ച അദ്യ അഹം അത്ര സത്യമേവ ജയതേ ഇതി കഥാം കഥയാമി കസ്മിശ്ചിത് കാമേ ചൗരമേവ ജീവനോപാധി കശ്ചിത് യുവക കാലക്ഷേപായി ദിവാദ്യുതം കൃതി സ്മ ഏകദാ കശ്ചിത് മഹാപുരുഷ ബഹുൻ പ്രാപഞ്ചിക്കാൻ ആധ്യാത്മികാഞ്ച വിഷയാൻ ബോധയതി സ്മ തസ്കരീവ കോപി തസ്യ മഹാപുരുഷ പ്രസംഗം ശ്രോതും കഥ അഭിഭാഷണാനന്തരം സർവശ്രോതാര കഥ തസ്കര തഥാ മഹാപുരുഷ സമീപമേത്തി പാദയോ പതിത്വ സ്വാമിൻ മാമപി കൃപയ തവ ശിഷ്യേഷു അന്യത്തമം അംഗീകുരു ഇത് പ്രാർത്ഥയത് വത്സ ത്വം കിം കരോഷി ഇത് ഗുരു അപൃച്ഛത് ഗുരു അഹം ദിവാ ദ്യൂതം കേളാമി രാത്രൌ ചൗരം കരോമി ഇത് ചോര പ്രത്യവദത് ധിക് ധിക് അഹം കിം ശൃണോമി കഥമേതാദൃശം ദുർവിനീത ശിഷ്യം സ്വീകരിഷ്യാമി ആവശ്യം തവ പ്രവൃത്തി ത്യജ ഇത്യുക്തവാൻ ഗുരു മഹാത്മൻ അഹം ന ശക്നോമി ചൗരവൃത്തി കഥാപി തെക്തും ന ശക്നോമി തഥേവ മമ വൃത്തി ദ്യൂതഹ തു കാലക്ഷേപായ സ്വീകൃതോ വിനോദേവ തം വിനാ ദിവാമ്യം കലഹ കഥം ഗച്ഛതി അതഃ ദ്യൂതോപി തിക്തും അശക്യേവ ഇത്യുക്തം ചോരേണ ചോര യഥാർത്ഥം ഭണതി മഹാപുരുഷോ ജ്ഞാത്വാ സംതൃപ്തോ തബുദ് മഹാപുരുഷ ഉവാച പാഠം തവ ദുർഗുണേഷു കമപ്യേകം ത്യജ ത്വാം ശിഷ്യാം അംഗീകരിഷ്യാമി സത്യമേവ ചേതേ നാരദം സത്യേന പന്താവിതോ ദേവയാനഹ ഏനാക്കമന്ത്രിഷയോ ഹ്യാപ്തകാമ യഥാ സത്യസ പരം നിധാനം ഇതിയുക്ത വിരമാമ്യഹം ധന്യവാദ.
1: കഴിഞ്ഞോ? ഇത് അഞ്ചാം ക്ലാസ്സിൽ സംസ്കൃതമാണ് എടുത്തതല്ലേ?
3: ഒന്നു മുതലേ സംസ്കൃതം.
1: ഒന്നു മുതലേ ഉണ്ട്. ഓക്കെ. ഒന്നാം ക്ലാസ് മുതലേ സംസ്കൃതം പഠിക്കുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോ എന്താ കഥ പറഞ്ഞത്?
2: നമുക്കൊന്നും മനസ്സിലായില്ല.
1: അതാ റോജേച്ചി പറയുന്നത്.
2: മനസ്സിലായില്ല, സംസ്കൃതം അറിയില്ല, അതാ മെയിൻ പ്രശ്നം.
1: എന്താ ഇപ്പൊ പറഞ്ഞ കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ മലയാളത്തില്? എന്താ കഥ?
3: ഒരു കള്ള ഒരു സന്യാസിന്റെ വീട്ടില് മോഷ്ടിക്കാൻ കയറി. അപ്പൊ സന്യാസി ഇത് കണ്ട് എന്ന് കള്ളനോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോന്ന്. അവിടെ കള്ളൻ പറഞ്ഞ്, ഇങ്ങനെ എന്റെ കുടുംബത്തിനെ നോക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യണം. ഞാൻ രാവിലെ ആകുമ്പോൾ ചൂത് കളിക്കാൻ പോകൂ, പിന്നെ രാത്രിക്ക് ഓരോ വീട്ടിലും മോഷ്ടിക്കാൻ കയറൂ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിന് കുടുംബത്തെ നോക്കാൻ പറ്റില്ല പറഞ്ഞ്. നേരത്തെ സന്യാസി പറഞ്ഞു, ഞാൻ നിന്നെ വേണ്ടിക്കൽ എൻ്റെ ശിഷ്യനായിട്ട് എടുക്കാം, പക്ഷെ നീ നിന്റെ ഈ രണ്ട് സ്വഭാവം ഒഴിവാക്കിയാൽ സത്യസന്ധതയോട് സത്യം പറഞ്ഞ് ജീവിച്ചാൽ ഞാൻ നിന്നെ എൻ്റെ ശിഷ്യനായി ഉപമിക്കാന്ന് പറഞ്ഞു. അപ്പോൾ കള്ളം പറഞ്ഞു, എനിക്കങ്ങനെ പറ്റില്ല, എൻ്റെ കുടുംബത്തെ നോക്കണമെങ്കിൽ എനിക്ക് മോഷ്ടിക്കണം, അല്ലാണ്ട് എനിക്കൊരു വരുമാനം ഇല്ല പറഞ്ഞു. അപ്പോൾ സന്യാസി പറഞ്ഞു, ഞാൻ എനിക്ക് വരുമാനം തരാം, എൻ്റെ ചിലവൊക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞൊരു കള്ളം പറഞ്ഞു. അതിനെ സത്യസന്ധിയോടെ ജീവിക്കാം, ഞാൻ ഇനി കള്ളൊന്നും പറയില്ല പറഞ്ഞു.
1: ഇതാണ് ഈ കഥയുടെ സാരം. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അല്ലേ? പക്ഷെ എന്തായാലും രസമായിട്ട് പറഞ്ഞു. ആരാ പഠിപ്പിച്ചേ?
3: അത് സ്കൂളിലെ കലോത്സവത്തിന് വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞ കഥയാണ്.
1: ആ ഉപജില്ലയില് പറഞ്ഞിട്ടുണ്ടായി. പ്രൈസ് ഉണ്ടായിരുന്ന? ഓക്കെ, നന്നായിട്ട്.
2: എല്ലാ പരിപാടിയിലും ഇവളുണ്ടാവും,
1: പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്തൊക്കെ പ്രോഗ്രാംസില്?
3: ഡാൻസ്, കഥ, പാട്ട്.
1: അപ്പൊ പാട്ട് പാടും, ക്വിസ് മത്സരമുണ്ട്. ഓക്കെ. ഇതിലേ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെയ്യാനായിട്ട്? ഡാൻസ് കളിക്കുന്നതാണോ പാട്ട് പാടുന്നതാണോ?
3: ഡാൻസ്.
1: ഡാൻസ്. ഇപ്പൊ ഒരു പാട്ട് പാടിക്കൂടെ? ഓക്കെ.
3: വീതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ നിറങ്ങൾ പീലി വിടർത്തും പൂക്കാലം.

0: വിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം.
1: അടിപൊളിയായിട്ട് പാടിയല്ലോ.
2: അപ്പോൾ നിങ്ങളുടെ ബാലസഭയിലെ, മഞ്ചാടി ബാലസഭയിലെ എല്ലാവരും ഒന്നിനൊന്ന് മികച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? ഈ പാട്ട് സ്വയം കേട്ട് പഠിച്ചാണോ?
0: ഇതോ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിച്ചു.
2: അങ്ങനെ പഠിച്ചതാണ്. ഇതൊക്കെ ആരാ, മീൻസ് ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടാണോ അല്ലെ വീട്ടിൽ നിന്ന് അമ്മ ഹെൽപ്പ് ചെയ്തിട്ടാണോ?
0: ടീച്ചേഴ്സും അമ്മയും ഹെൽപ്പ് ചെയ്യും.
2: ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ ബാലസഭയുടെ എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്?
0: ക്വിസില്, പിന്നെ പോസ്റ്റർ രചന, ഇന്ന വേറെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്.
2: എന്തുണ്ട് ബാലസഭയുടെ ഓരോ മാസത്തെയും നിങ്ങളുടെ മീറ്റിംഗും കാര്യങ്ങളൊക്കെ?
0: നല്ലതുപോലെ നടക്കുന്നുണ്ട്.
2: അടിപൊളിയായിട്ട്. ഒരു ട്രിപ്പ് പോയില്ലേ അതിന്റെ ഇടയില്? എവിടെ പോയത്?
0: നിലമ്പൂർ.
2: നിലമ്പൂർ എങ്ങനെ ഉണ്ടായിരുന്നു?
0: അടിപൊളിയായിരുന്നു.
2: ഒരു ദിവസത്തെ ട്രിപ്പായിരുന്നു? ഒരു ദിവസം പോയിട്ട് വന്നു. ഓക്കേ. വീട്ടിലാരൊക്കെ ഉള്ളത്?
0: വീട്ടിൽ അച്ഛൻ, അമ്മ, ഏച്ചി, ഞാൻ.
2: പേര് പറയോ?
0: അച്ഛൻ്റെ പേര് സനീഷ്, അമ്മേൻ്റെ പേര് ജീന, ഏച്ചിൻ്റെ പേര് അന്വയ.
2: അന്വയ. അന്വയ എത്രയാണ് പഠിക്കുന്നത്?
0: ഡിഗ്രി.
2: എവിടെയാ ഇത്? കോളേജിലാണ്?
0: പി ആർ എൻ എസ് എസ്.
2: ഇവിടെ അടുത്ത് തന്നെ. വീട് എവിടെയാ?
0: പാലയോട്.
2: പാലയോട് തന്നെ. ഓക്കേ. ഇവരോടൊക്കെ ചോദിച്ച പോലെ തന്നെ സിനിമ കാണാറുണ്ടോ? പാട്ട് പാടാറുണ്ടോ? സോറി, പാട്ട് കേൾക്കാറുണ്ടോ? ഇഷ്ടമാണ്. ഏതാ ഇഷ്ടം, സിനിമ കാണാനാന്നോ പാട്ട് കേൾക്കാനാന്നോ?
0: സിനിമ ആണ്.
2: അതാ ഇഷ്ടം. ഇപ്പൊ അടുത്ത് കണ്ട സിനിമ ഏതാ?
0: വാഴ.
2: വാഴ ഇഷ്ടായോ? എല്ലാരും സൂപ്പറാന്നാ പറയുന്നേ. അതുപോലെ തന്നെ അടിപൊളി പാടാണ്. ഓക്കെ. ഇപ്പൊ ആർക്കെങ്കിലും വേണ്ടിയിട്ടൊരു പാട്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോള് ഏത് പാട്ട് പറയും?
0: അടബൊമ്മാലേ.
2: ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്. ആർക്ക് വേണ്ടിയിട്ട്?
0: അനിയൻ.
2: അനിയനുണ്ടോ?
0: കസിന്.
2: ഓക്കെ. എന്താ കസിന്റെ പേര്?
0: ഇവാൻ.
2: ഇവാൻ എത്ര വയസ്സുണ്ട്?
0: ഒന്നിനി രണ്ടിലേക്ക്.
2: രണ്ടാം ക്ലാസ്സിലേക്ക്. ഏത് സ്കൂളിലാ?
0: മലബാർ.
2: മലബാറില്. ഓക്കെ. അപ്പൊ ഇവാനോടിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കെ, താങ്ക് യു.

0: മഞ്ചാടി ബാലസഭയിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികൾ ഇവിടെ തീരുന്നില്ല. തുടർഭാഗം അടുത്ത റേഡിയോ ഒറ്റ സ്കൂളിലൂടെ കേൾക്കാം.
1: ഇനി കേൾക്കാം നാടോടി കഥകൾ.
2: വെള്ളപ്പക്ഷി, ഇതൊരു അത്ഭുത കഥയാണ്. ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങളിൽ പലർക്കും സംശയം തോന്നാം. സംഭവിക്കുന്നത് മാത്രമേ കഥയിലുണ്ടാവൂ എന്നൊരു പിടിവാശി ആർക്കായാലും നല്ലതാണോ? അപ്പോൾ സംഭവിക്കാനിടയില്ലാത്ത ചില കാര്യങ്ങളും കഥയിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇതൊരു നുണക്കഥ ആവില്ലേ? അങ്ങനെ നുണ പറയാൻ പാടുണ്ടോ? ഇങ്ങനെ പുറകെ പുറകെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, കഥയിൽ ചോദ്യമില്ല. ഇനി കഥ തുടങ്ങട്ടെ. വെള്ളപ്പക്ഷി. വളരെ മുൻപ് ഒരിടത്ത് വലിയൊരു പ്രാപ്പിടിയൻ പക്ഷി ജീവിച്ചിരുന്നു. ഒരു മാളിക വീടിൻ്റെ മുറ്റത്തുള്ള ചന്ദ്രക്കാരൻ മാവിൻ്റെ കൊമ്പിൽ അവൻ നല്ലൊരു കൂടുണ്ടാക്കി തനിച്ചു കഴിഞ്ഞു. ആ സൂര്യജീവിതമാണ് അവൻ ഇഷ്ടപ്പെട്ടത്. സുന്ദരികളായ പല പ്രാപ്പിടിയത്തികളും അവൻ്റെ സൗന്ദര്യത്തിൽ മോഹിച്ച് കല്യാണ ആലോചനകളുമായി വന്നെങ്കിലും അവരെയെല്ലാം നിഷ്കരുണം ആട്ടിപ്പായിച്ചു. പിടയും കുഞ്ഞുങ്ങളുമില്ലാത്ത സ്വസ്ഥ ജീവിതം മതി തനിക്കെന്ന് പ്രാപ്പിടിയൻ തീർത്തു പറഞ്ഞു. മാളിക വീട്ടിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. തലമുടി മഞ്ഞു പോലെ നരച്ച, മുതുക് ഒട്ടകത്തെപ്പോലെ വളഞ്ഞ്, കണ്ണുകൾ കിണറുപോലെ കുഴിഞ്ഞ ഒരു മുത്തശ്ശി. വായിൽ പല്ലൊരെണ്ണം പോലും ഇല്ലാഞ്ഞിട്ടും അവർക്ക് തീറ്റക്കൊതി തീർന്നില്ല. എല്ലാ ദിവസവും അവർക്ക് പായസം കുടിക്കണം. അതും ഒന്നാം തരം പാലട പ്രഥമൻ. മുത്തശ്ശിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന മകൻ യാതൊരു മടിയും കൂടാതെ എന്നും ഒരു പാത്രം നിറയെ പായസം വെച്ച് കൊടുക്കും. ഉച്ചയ്ക്ക് ഇത്തിരി ചോറുണ്ട്. പായസം മുഴുവനും അകത്താക്കി മുത്തശ്ശി എമ്പക്കം വിട്ടുകൊണ്ട് കൈ കഴുകാൻ വരുന്നത് പ്രാപ്പിടിയൻ മരക്കൊമ്പിലിരുന്ന് കാണാറുണ്ട്. പായസം ഉരുളിയിൽ അങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കെ മാളിക വീട്ടിലെ അടുക്കളയിൽ നിന്ന് ഹൃദ്യമായ ഒരു മണം ഉയരാറുണ്ട്. ആ മണം ജനൽ വഴി കടന്ന് മരക്കൊമ്പിലെ പ്രാപ്പിടിയൻ്റെ മൂക്കിലുമെത്തും. പാലും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയുമൊക്കെ ചേർത്ത് വേവുമ്പോഴുള്ള ആ മണം, ശ്വസിക്കേണ്ട താമസം, പ്രാപ്പിടിയൻ്റെ വായൊരു വെള്ളക്കടലാവും. അടുക്കളയിലേക്ക് പറന്നു ചെന്ന പായസപാത്രത്തിൽ തലയിട്ട് അത് മുഴുവനും കുടിക്കാനാണ് അവന് തോന്നുക. പക്ഷെ മുത്തശ്ശിയെയും മകനെയും ഭയന്ന് അവൻ ആ തീക്കളിക്ക് മുതിരാറില്ല. ആ മണം ആവോളം ശ്വസിച്ച് കൊതിയടക്കി അവിടെ തന്നെ ക്ഷമിച്ചിരിക്കുകയല്ലാതെ അവൻ എന്തു ചെയ്യാൻ? ഒരിക്കലെങ്കിലും പായസത്തിൻ്റെ രുചിയെന്തെന്നറിയണമെന്ന് അവന് അതിയായി ആഗ്രഹം വന്നു. വളരെ നാൾ കഴിഞ്ഞിരുന്നിട്ടും അവൻ്റെ ആഗ്രഹം സാധിച്ചില്ല. ഒരു ദിവസം അവൻ അടുക്കളയുടെ ജനലിന് പുറകിൽ മറഞ്ഞിരുന്ന് പായസത്തിൻ്റെ നിർമ്മാണ വിദ്യ മുഴുവനും കണ്ടു മനസ്സിലാക്കി. അന്നും അവനൊരു തുള്ളി പോലും സ്വാദ് നോക്കാൻ കിട്ടിയില്ല. പായസപാത്രം പോലും അടുക്കളയിൽ തന്നെയാണ് കഴുകിയെടുക്കുക. പാലട പ്രഥമൻ്റെ രുചിയറിഞ്ഞിട്ട് ചത്താലും സാരമില്ല എന്നായിരുന്നു അവന് തോന്നിയത്. അങ്ങനെയിരിക്കെ അവനൊരു സുവർണ അവസരം കൈവന്നു. മാളിക വീട്ടിലെ മുത്തശ്ശിയും മകനും എങ്ങോട്ടോ യാത്ര പോവുകയാണ്. ഈ അവസരം കൈവിട്ട് കളയരുതെന്ന് തീർച്ചപ്പെടുത്തി അവൻ പറന്ന് ജനാലയിലൂടെ അടുക്കളയിലെത്തി. അടുക്കള വാതിലിൻ്റെ കുറ്റിയും തുറന്നിട്ടു. അവൻ നോക്കിയപ്പോൾ പായസം വയ്ക്കാനുള്ള സകലതും അവിടെയുണ്ട്. പാലും അടയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കായുമെല്ലാം. പായസം വയ്ക്കുന്നത് എങ്ങനെയെന്ന് തനിക്കറിയുകയും ചെയ്യാം. പിന്നെന്തിനു മടിക്കുന്നു? ഇന്നത്തേത് കൊണ്ട് പായസക്കൊതി തീർക്കുക തന്നെ. പ്രാപ്പിടിയൻ പറന്നു നടന്ന് പായസത്തിനു വേണ്ട സാധനങ്ങളെല്ലാം കൊത്തിക്കൊണ്ടുവന്നു വെച്ചു. അടുപ്പ് കത്തിച്ച് പായസ ഉരുളി വെള്ളമൊഴിച്ചു വെച്ചു. വെള്ളം തിളച്ചതും പാലടയും പഞ്ചസാരയും ചേർത്തു. പായസത്തിൻ്റെ നറുമണം കിട്ടാൻ അണ്ടിപ്പരിപ്പും മറ്റും അതിലിട്ട് ഇളക്കി. മുമ്പൊക്കെ തോന്നിയ മണം അപ്പോഴും ഉരുളിയിൽ നിന്ന് ഉയർന്നു. പ്രാപ്പിടിയന് കൊതിയടക്കാൻ കഴിയാതായി. പായസം വെന്ത് നേരിയ ചുവപ്പ് നിറമായതും അവൻ വെള്ളം തളിച്ച് തീ കെളുത്തി. സ്വന്തമായി പാൽപായസം തയ്യാറാക്കാനായതിൽ അവന് അഭിമാനം തോന്നി. പായസം തയ്യാറായി കഴിഞ്ഞു. ഇനി അതൊന്ന് കുടിച്ച് തൻ്റെ കൊതി അടക്കണം. അവൻ ഇരിക്കപ്പൊറുതിയില്ലാതായി. അവൻ ചിറകുകൾ വിരിച്ച് പറന്ന് ഉരുളിക്ക് മുകളിലെത്തി. പക്ഷെ പായസത്തിൽ നിന്നുയർന്ന ചൂടേറ്റ് അവൻ്റെ മുഖം പൊള്ളി. ചിറക് ചെറുതായി കരിഞ്ഞതിനാൽ ചെറിയൊരു ദുർഗന്ധമുണ്ടായി. അതവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതാണോ പാൽപായസത്തിൻ്റെ മണമെന്ന് അവൻ സംശയിച്ചു. അവനെന്തോ വല്ലാത്ത മനം പുരട്ടൽ തോന്നി. ഒറ്റ നിമിഷം കൊണ്ട് അവന് പാൽപായസത്തോട് വെറുപ്പുണ്ടായി. മനുഷ്യർ ആർത്തിയോടെ കുടിക്കുന്ന സാധനമാണിതെന്ന് അവൻ അത്ഭുതത്തോടെ ഓർത്തു. പായസക്കൊതിയോട് ഇത്രയും കാലം കാത്തിരുന്നതിൽ അവന് ആത്മനിന്ദ തോന്നി. വെറുതെ ഇത്രയും നേരം മെനക്കെട്ടു. ഉണ്ടാക്കിയ പായസമാണെങ്കിൽ വായ്ക്ക് കൊള്ളാതെയുമായി. മുത്തശ്ശി മകനും തിരിച്ചെത്തും മുൻപ് പായസം എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. കുറച്ചൊന്ന് ആലോചിച്ചപ്പോൾ അവനൊരു വഴി തോന്നി. അവൻ കൈക്കല കൂട്ടിപ്പിടിച്ച് പായസ ഉരുളിയുമായി പറന്ന് പുറത്തെത്തി. മുത്തശ്ശിയും മകനും കുളിക്കുന്ന കുളത്തിലെ വെള്ളത്തിലേക്ക് ചൂടുള്ള പായസം മുഴുവനും മറിച്ചു. പിന്നെ ഉരുളിയും കൊത്തി തിരിച്ചു പറന്നു. അടുക്കളയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ഉരുളിയിലെ ഇത്തിരി പായസം അവൻ്റെ നാവിൽ പറ്റി. അതിൻ്റെ രുചിയറിഞ്ഞ് പ്രാപ്പിടിയൻ വാ പൊളിച്ചിരുന്നു. ഇത്രയും മധുരമുള്ള സാധനം അവൻ ആദ്യമായാണ് രുചിക്കുന്നത്. അവന് കൊതിയടക്കാനായില്ല. ഇത്ര മധുരമുള്ള പായസം മുഴുവനും കുളത്തിലൊഴുക്കിയ താനൊരു മണ്ടനാണെന്ന് അവൻ സ്വയം കുറ്റപ്പെടുത്തി. രണ്ടും കൽപ്പിച്ച് പ്രാപ്പിടിയൻ കുളത്തിലേക്ക് പറന്നു. അവൻ കുളത്തിലെ വെള്ളം രുചിച്ചു നോക്കി. അതിനിപ്പോഴും ചെറിയ മധുരമുണ്ട്. ഇനിയെങ്കിലും മണ്ടത്തരം കാട്ടരുതെന്ന് നിശ്ചയിച്ച് അവൻ ആ വെള്ളം കുടിച്ചു തുടങ്ങി. കുടിച്ചിട്ടും കുടിച്ചിട്ടും അവന് മതി വന്നില്ല. അവൻ്റെ ശരീരം ബലൂൺ പോലെ വീർത്തു വീർത്തു വന്നു. വയറ് പൊട്ടി ചത്തുപോകുമെന്നായിട്ടും അവൻ പിന്മാറിയില്ല. കുറച്ചു നേരത്തിനുള്ളിൽ കുളത്തിലെ അവസാന തുള്ളി വെള്ളവും അവൻ്റെ വയറ്റിലാക്കി. അപ്പോഴാണ് ശരീരത്തിലെ ദ്വാരങ്ങളിലൂടെ വെള്ളം ചോരുന്നത് അവൻ അറിഞ്ഞത്. പാടത്തു നിന്നും കുറച്ച് വൈക്കോൽ തുരുമ്പുകളെടുത്ത് അവൻ മൂക്കിലും വായിലും ചെവിയിലും ആസനത്തിലുമൊക്കെ തിരുകിക്കയറ്റി. അവ പകുതി കയറിയപ്പോഴേക്കും ചോർച്ച നിന്നു. അപ്പോഴേക്കും അവൻ്റെ ശരീരം ഒരാനയുടെ അത്രയും ചീർത്തു കഴിഞ്ഞിരുന്നു. ഈ കോലത്തിൽ മാവിൻ കൊമ്പത്തെ കൂട്ടിൽ എത്താനാവില്ലെന്ന് പ്രാപ്പിടിയൻ ഉറപ്പായിരുന്നു. തൻ്റെ തടിച്ച ശരീരവും താങ്ങി അവൻ പതുക്കെ പതുക്കെ നടന്നു തുടങ്ങി. വഴിയിൽ കണ്ട പക്ഷികളും ചെറുജീവികളുമെല്ലാം അവൻ്റെ ശരീരം കണ്ട് പേടിച്ചൂടി. വലിയ മൃഗങ്ങൾക്കും അവനോട് എതിർക്കാൻ ധൈര്യം വന്നില്ല. കാട് കുലുക്കി നടന്ന കൊലക്കൊമ്പൻ അവനെ കണ്ട് അല്പം നീരസത്തോടെ ചോദിച്ചു, നീ ഏതാണ്? നിന്റെ വയറ്റിലെന്താണ്? ഞാനൊരു ഭീമൻ പക്ഷി. എൻ്റെ വയറ്റിൽ ഒരു മുഴുവൻ കുളം. പ്രാപ്പിടിയൻ്റെ ഈ മറുപടി കേട്ട് കൊലക്കൊമ്പനും പിന്തിരിഞ്ഞു നടന്നു. അവൻ്റെ ഉള്ളിൽ ചിരി പൊട്ടി. കുറേ ദൂരം നടന്നപ്പോൾ അവന് വല്ലാത്ത ഉറക്കം വന്നു. സാധാരണഗതിയിൽ ഒരു ഉച്ചയുറക്കം പതിവുള്ളതാണ്. പക്ഷെ ഈ കോലത്തിൽ എവിടെ കിടന്നുറങ്ങും? പെരുവഴിയിലെ മയക്കം ഏതായാലും നന്നല്ല. വല്ല വഴിപോക്കൻ്റെയും കാല് അറിയാതെ വയറ്റത്ത് കൊണ്ടാൽ മതി, കാര്യങ്ങളാകെ കുഴങ്ങും. അതുകൊണ്ട് കുറേ കൂടി സുരക്ഷിതമായ ഒരിടം കാണുകയാണ് നല്ലത്. നേരം ഇരുട്ടിയെങ്കിലും അവനത് വകവച്ചില്ല. അപ്പോൾ കുറച്ചു ദൂരെയായി ഒരു വീട് കണ്ട് അവൻ അങ്ങോട്ട് നടന്നു. സാമാന്യം നല്ലൊരു വീടായിരുന്നു അത്. അവൻ പ്രതീക്ഷയോടെ വാതിലിൽ മുട്ടി. തല മുഴുവനും നരച്ചൊരു മുത്തച്ഛനാണ് വാതിൽ തുറന്നത്. വാതിൽക്ക് നിൽക്കുന്ന അത്ഭുത ജീവിയെ കണ്ട് അദ്ദേഹം അമ്പരപ്പോടെ ചോദിച്ചു, ആരാ? എന്താ? എന്തു വേണം? ഞാൻ ഒരു കുളം കുടിച്ചു വെട്ടിച്ച പ്രാപ്പിടിയനാണ്. ഇത്ര ദൂരം നടന്നു വന്ന് ആകെ തളർന്നുപോയി. ഒന്ന് നടുചായ്ക്കാനൊരിടം കിട്ടിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു. മുത്തച്ഛൻ്റെ മൂന്ന് ചോദ്യത്തിനും അവൻ ഒരുമിച്ച് ഉത്തരം പറഞ്ഞു. പ്രാപ്പിടിയൻ്റെ രൂപവും ഭാവവും ഒക്കെ മുത്തച്ഛന് രസിച്ചു. അദ്ദേഹത്തിന് അവനോട് സഹതാപം തോന്നി. തൊഴുത്തിനു നേരെ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു, നീ പോയി കാലത്തൊഴുത്തിലെ പുല്ലുവെട്ടിയിൽ പോയി കിടന്നോളൂ. അവിടെയാകെ ഒരു മൂരിക്കുട്ടനെയുള്ളൂ. അവൻ ആളൊരു പാവത്താനാണ്. പ്രാപ്പിടിയൻ സന്തോഷത്തോടെ പുല്ലുവെട്ടിയിൽ കയറി കിടന്നു. മൂരിക്കുട്ടൻ ആദ്യമൊന്ന് അമറി വിളിച്ചെങ്കിലും പിന്നെ ശാന്തനായി. യാത്രാക്ഷീണം മൂലം അവൻ പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. നേരം പാതിരയായതും മൂരിക്കുട്ടൻ്റെ ഉറക്കം മുറിഞ്ഞു. അവന് വല്ലാതെ വിശപ്പ് തോന്നി. പുല്ലുവെട്ടിയിലാണെങ്കിൽ ഒറ്റ വൈക്കോൽ കഷ്ണം പോലുമില്ല. വിശന്നിട്ട് അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൻ കൊതിയോടെ നാലുപാടും നോക്കി. അപ്പോഴാണ് പ്രാപ്പിടിയൻ്റെ ശരീരത്തിൽ പലയിടത്തായി തിരുകി വെച്ച ഇളം വൈക്കോൽ കഷ്ണങ്ങൾ അവൻ കാണുന്നത്. നല്ല ഉറക്കത്തിലായിരുന്നു പ്രാപ്പിടിയൻ, ഇതൊന്നും അറിഞ്ഞില്ല. മൂരിക്കുട്ടൻ ആ വൈക്കോൽ തുരുമ്പുകൾ ഒന്നടങ്കം ആർത്തിയോട് കടിച്ചു വിളിച്ചു. പിന്നത്തെ കഥ പറയാനുണ്ടോ? ആദ്യം പുല്ലുവെട്ടി മുങ്ങി, പിന്നെ തൊഴുത്തും മൂരിക്കുട്ടനും മുങ്ങി, വെള്ളം പാഞ്ഞു കയറി മുത്തശ്ശൻ്റെ തൊടിയും വീടും മുങ്ങി. എന്നിട്ടും നിൽക്കാതെ വെള്ളപ്പരപ്പ് ഉയർന്നുകൊണ്ടേയിരുന്നു. വെള്ളം മുത്തശ്ശൻ്റെ ചുറ്റും പരന്നൊഴുകിയപ്പോൾ പ്രളയം വന്ന് ലോകാവസാനം സംഭവിച്ചതായി അദ്ദേഹത്തിന് തോന്നി. അല്പനേരത്തിനകം അവിടം വലിയൊരു കുളമായി. അതിൽ പ്രാപ്പിടിയനും മൂരിക്കുട്ടനും മുത്തച്ഛനുമെല്ലാം കൈകാലിട്ടടിച്ച് ഒഴുകിയൊഴുകി നടന്നു.
1: ഇത് നാടോടി കഥകളുടെ നേരം.
0: ഇന്നത്തെ റേഡിയോ എട്ട് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത ഭഞ്ജ.
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
2: അമൃതാംശു കല ചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ദക്ഷിണ

0: രക്ഷപ്പെടാമെന്ന് കരുതിയോ നീ? ഇതെന്റെ കാട്, ഇടുംബവനം. ഇവിടെ കടന്നു വന്നവരാരും എന്റെ സമ്മതമില്ലാതെ പുറത്തു പോയിട്ടില്ല. സമ്മതിച്ചിട്ടില്ല ഞാൻ. അത് മൃഗരാജാവ് സിംഹമായാലും കാട്ടുപക്ഷിയായ നീ ആയാലും.
1: ഏട്ടാ, കിട്ടിയോ?
0: കിട്ടി.
1: കിട്ടിയേട്ടാ.
0: ഇടുംബന്റെ സോദരി ആഗ്രഹിച്ചത് എന്തെങ്കിലും കിട്ടാതിരുന്നിട്ടുണ്ടോ ഇതുവരെ?
1: എന്ത് ഭംഗിയാ.
0: ഈ കാട്ടിലുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ? ഈ പക്ഷിയും നിനക്കുള്ളത്. ദാ, നീ ആഗ്രഹിച്ച പക്ഷി. പിന്നെ ദാ ഈ പൂവ്, നല്ല ഗന്ധം. മണത്ത് നോക്ക്. എന്താ അത്? എന്താ ഒരു വല്ലാത്ത ഗന്ധം?
1: എന്താ ഏട്ടാ, എന്താ എന്താ ഇങ്ങനെ മണത്ത് നോക്കുന്നേ?
0: പൂവിന്റെ ഗന്ധമല്ല, പക്ഷിയുടേതാണോ? അല്ല, പിന്നെ എവിടുന്ന?
1: എന്താ
0: ഇത്? പക്ഷിയുടെ ഗന്ധമല്ല, പിന്നെ നാഗഗന്ധം. അതുമല്ല, മറ്റേത് ഗന്ധം?
1: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
0: മനസ്സിലാവുന്നുണ്ട് എനിക്ക്. ഈ കാട്ടിൽ മനുഷ്യഗന്ധമോ?
1: മനുഷ്യഗന്ധമോ?
0: അതെ, മനുഷ്യഗന്ധം.
1: ഈ കാട് വാഴുന്ന ഹിടുമ്പനെ എന്റെ ഏട്ടനെ ഭയമില്ലാത്ത മനുഷ്യരോ? മരണഭയമില്ലാത്ത ഹിടുംബവനത്തിൽ കയറാൻ ആർക്ക് ധൈര്യമുണ്ടാവാൻ? ഏട്ടന് തോന്നിയതാവും.
0: തോന്നിയതല്ല, സത്യം. സത്യമാണത്.
2: അല്ല, അകലെയല്ല,
0: അധികമൊന്നും അകലെയല്ല. ഈ കാട്ടിൽ അവരെത്തിയിട്ടുണ്ട്. നാട് നശിപ്പിക്കാൻ പിറവിയെടുത്ത പാവികൾ, മനുഷ്യർ. തടയണം, ഇല്ലെങ്കിൽ ഈ കാട് മുടിക്കും. കാട്ടരുവികൾ വറ്റിവരളും, മലിനജലപ്രളയമാകും. ഗതിമാറി ഒഴുകി സർവനാശം വിതക്കും. മണ്ണിടിച്ച് മലനിരത്തും. കാട്ടുജീവികൾക്ക് അഭയം നഷ്ടമാകും. അതുകൊണ്ട് കൊല്ലണം. കാടിന്റെ കാറ്റ് പോലും മനുഷ്യഗന്ധം കൊണ്ട് അശുദ്ധമാകരുത്. ഇടുംബേ, നീ അങ്ങോട്ട് പോയി കണ്ടുപിടിക്കേ. കണ്ടുകിട്ടിയാൽ ഉടനെ കൊന്നേക്ക്, എല്ലാറ്റിനെയും കൊന്നേക്ക്. ചെല്ലേ, വേഗം ചെല്ലേ.
1: ശരിയേട്ടാ, ഒരു മനുഷ്യനെയും ഈ കാട് നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. കാട്ടിൽ കയറിയവനെ കണ്ടുപിടിച്ച് കൊന്നിരിക്കും ഞാൻ.
0: നീ ഇതിലെ പോ, ഞാനിതാ ഇതുവഴി വരാം.
3: ഉത്തരഭാരതത്തിലെ കന്യാവനമായ ഹിടുംബവനത്തിൽ വനവാസികളായ ഹിടുംബന്റെയും ഹിടുംബിയുടെയും സ്വച്ഛന്ദ ജീവിതത്തിലേക്ക് സ്വസ്ഥത കെടുത്തുന്ന ഒരു ഗന്ധം വരികയാണ്, മനുഷ്യഗന്ധം. കാട് കയറി വന്ന നഗരവാസികളെ തേടി സോദരി ഹിടുംബി പുറപ്പെടുകയാണ്. അവിടെ വനച്ചോലയിൽ ഒരു വലിയ മരത്തിൻ്റെ ചുവടെ നാലഞ്ചു പേർ വിശ്രമിക്കുകയാണ്. തളർന്നുറങ്ങുന്ന മനുഷ്യജീവികൾക്ക് നേരെ ഹിടുംബി നീങ്ങുമ്പോൾ അവർക്ക് ഇലക്കുമ്പിളിൽ വെള്ളവുമായി ഒരാൾ വരികയാണ്. കൂട്ടത്തിൽ വലുപ്പമേറിയ മനുഷ്യൻ. മരത്തിൽ ചാരി തളർന്നിരിക്കുന്ന പ്രായം കൂടിയ ആ സ്ത്രീയുടെ കൈകളിലേക്ക് ഇലക്കുമ്പിളിൽ നിന്ന് വെള്ളം പകരുന്ന ആ യുവാവ്. ആസുരികതയുടെ അക്രമാസക്തമായ ഹിടുംബിയുടെ മനസ്സിലേക്ക് ആ ഇലക്കുമ്പിളിൽ നിന്ന് ഇത്തിരി വെള്ളം ഇറ്റുവീഴുകയാണ്.

0: അവിടെ പാറയ്ക്ക് കീഴിൽ എന്തോ കിടക്കുന്നുണ്ടല്ലോ. എന്താണത്?
1: അതെ, മനുഷ്യർ തന്നെ. എന്റെ ഏട്ടന്റെ ഊഹം ശരിയാണ്. കൊല്ലണം. മുകളിലുള്ള കല്ലുരുട്ടിയിട്ടാൽ എല്ലാം മരഞ്ഞു പോകും. നല്ല ഉറക്കത്തിലായെല്ലാം. 1, 2, 3, 4, 5 അതിലൊരെണ്ണം പെണ്ണ്. ഏട്ടനെ കാത്തിരിക്കേണ്ടതില്ല. ഈ പാറക്കൽ തള്ളിയിട്ടേക്കാം. ഏ,

0: ആരാണ് നീ?
1: ഇത് മനുഷ്യനോ അസുരനോ? എന്തൊരു കരുത്ത!
0: എന്തിനു ഇവിടെ വന്നു?
1: ഇത് നല്ല കഥ. ഈ ചോദ്യം ഞാനല്ല ചോദിക്കേണ്ടത്. എന്റെ വനത്തിൽ അനുവാദമില്ലാതെ കടന്നു വന്നിട്ട് എന്നോട് ഞാൻ ആരാണെന്നോ? ഈ വനത്തിന്റെ അധിപൻ ഹിഡുംബന്റെ സഹോദരി ഹിഡുംബിയാണ് ഞാൻ.
0: ഓഹോ,
1: നിങ്ങൾ
0: ഹസ്തിനപുരത്തെ രാജകുമാരന്മാർ, പഞ്ചപാണ്ഡവരിൽ രണ്ടാമൻ ഭീമസേനനാണ്. ആ കിടക്കുന്നത് എന്റെ അമ്മയും സഹോദരങ്ങളുമാണ്. അവരെ ശല്യപ്പെടുത്താതെ പോകാൻ നോക്ക്.
1: പോകാനോ?
0: പിന്നെ
1: കൊല്ലാനാണ് വന്നത്. ഈ കാട്ടിൽ കടന്നു വന്ന മനുഷ്യരെ കൊല്ലാനായി ഏട്ടൻ പറഞ്ഞയച്ചതാണ് എന്നെ.
0: ആഹാ, എങ്കിൽ കൊന്നോളൂ. വനവാസി വിറക്കുന്നു. എന്തുപറ്റി?
1: കൊല്ലാനാണ് വന്നത്. പക്ഷേ അങ്ങയെ കണ്ടപ്പോ മനസ്സ് വല്ലാതെ പതറുന്നു. ഈ പൗരുഷം എനിക്ക് ഏറെ ഇഷ്ടമായി.
0: ഹിഡുംബി,
1: അങ്ങ് എന്റെ മനസ്സ് കീഴടക്കുകയാണ്.
0: ഹിഡുംബി, ഭീമൻ കീഴ്പ്പെടുത്താൻ നോക്കുന്നത് നീചന്മാരായ കൗരവരെയാണ്. അരക്കില്ല മുരുക്കി ചുട്ടുകൊല്ലാൻ നോക്കിയ ആ ദുഷ്ടന്മാരോടുള്ള പകയ മനസ്സ് നിറയെ മറ്റൊന്നുമില്ല. മറ്റൊന്നും നീ പോകാൻ നോക്ക്.
1: ഇല്ല, ഞാൻ പോവില്ല. എനിക്ക് അങ്ങേ വിട്ട് പോവാൻ കഴിയില്ല.
0: നിന്നോട് മാറിപ്പോകാനാ പറഞ്ഞത്? അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് നാഴികകൾ വിജനപാതയിലൂടെ സഞ്ചരിച്ച് തളർന്നുറങ്ങുകയാ എല്ലാവരും. അവരെ ഉണർത്തരുത്, മാറിപ്പോ.
1: ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. നിങ്ങൾക്കിനി അധിക നേരം ഇവിടെ തുടരാൻ കഴിയില്ല. എന്റെ ഏട്ടൻ ഉടൻ ഇങ്ങെത്തും. അതിനു മുമ്പ് ഇവിടെ നിന്ന് ഇവരെയും കൂട്ടി പോകണം. അവര് വേഗം ഉണർത്ത്.
0: വേണ്ടെന്ന് പറഞ്ഞില്ലേ നിന്നോട്?
2: എടാ മനുഷ്യ കീടമേ!
1: അയ്യോ ഏട്ടാ,
2: എന്റെ പെങ്ങളെ തൊടാൻ നിനക്ക് ധൈര്യം വന്നോ? ആ കൈ ഞാൻ ചുരുട്ടി പിഴുതെടുക്കും. വാടാ ഇവിടെ.
1: വേണ്ട, വേണ്ട ഏട്ടാ.
2: നിന്നെ കൊല്ലും ഞാൻ.
1: വേണ്ട.

0: എന്തൊരു കഷ്ട ഇത്. കാട്ടിലും സ്വസ്ഥതയില്ല. ഏട്ടാ, രാക്ഷസന്മാർ ഇനിയും വരും. നമുക്കിവിടുന്ന് പോകാം.
1: ശരിയാണ്, ഇവിടെ സുരക്ഷിതമല്ല. നമുക്ക് പോകാം.
2: അമ്മേ, അമ്മ എന്നോട് ദയവ് കാട്ടണം. ഈ കാട് ഭരിച്ച ഹിഡുമന്റെ സഹോദരിയാണ് ഞാൻ. അമ്മയുടെ മകൻ എന്നെ അനാഥയാക്കി. ഈ അവസ്ഥയിൽ എന്നെ ഉപേക്ഷിച്ചു പോവരുത്.
0: മാറി നിൽക്ക്. ഞങ്ങളെ കൊല്ലാനും തിന്നാനും വന്നതല്ലേ നീയും നിന്റെ ഏട്ടനും. പോ, കടന്നു പോകാൻ.
2: അയ്യോ, ഉപേക്ഷിക്കല്ലേ, തനിച്ചാക്കി പോകല്ലേ.
0: ഏട്ടാ,
3: വേണ്ട.
0: അമ്മേ,
3: പെണ്ണിന്റെ മനസ്സ് പെണ്ണിനോളം ആണിനറിയില്ല. എന്റെ മകനാണ് ഇവളെ അനാഥയാക്കിയത്. ഭീമ, ഇവളെ സംരക്ഷിക്കേണ്ടത് ഇനി നീയാണ്.
0: അമ്മേ,
3: വധിക്കപ്പെടുന്നവരെ ഓർത്ത് വിലപിക്കുന്നവരുടെ കണ്ണീർ തുടക്കേണ്ടത് വധിച്ചവർ തന്നെ. ഇവളെ വിശ്വസിക്കാം. ഹിഡുമ്പി, എന്റെ മകൻ ഭീമസേനൻ ഉണ്ടാകും നിനക്ക്. പിന്നെ ഒരു കാര്യം, രാത്രികളിൽ ഞങ്ങൾക്ക് കാവലാളായി ഇവൻ വേണം. പകൽ നേരം ഒന്നിച്ചു കഴിയുക.
2: ശരിയമ്മേ.
3: പോയിക്കോളൂ.

0: ഛേ, അമ്മ എന്താ വിവേകമാണ് കാട്ടിയത്?
1: മക്കളെ, അമ്മ കാട്ടിയത് വിവേകമാണെന്ന് വഴിയേ മനസ്സിലാകും. ഉറക്കമൊഴിച്ച് കാവലിരിക്കാനും രാക്ഷസന്മാരെ കൊന്നൊടുക്കാനും വിധിക്കപ്പെട്ടവനാണ് ഭീമൻ. അവനെ അസ്വസ്ഥനാക്കുന്നത് നമ്മുടെ സുരക്ഷയോർത്തു മാത്രമല്ല, കൗരവരോടുള്ള പകയാ. അടങ്ങാത്ത കോപാഗ്നിയിൽ അവൻ്റെ മനസ്സും ശരീരവും തിളച്ചു മറിയുകയാണ്. അത് തണുക്കണം. അതിനൊരു പെണ്ണിൻ്റെ ഗന്ധം വേണം, സാമീപ്യം വേണം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ പറഞ്ഞു വിട്ടത്.

വാരണാപദത്തിലെ അഗ്നി വിഴുങ്ങിയ അരക്കില്ലത്തിൽ നിന്നും ഭൂമി തുരന്ന് രക്ഷപ്പെട്ടു വന്ന കുന്തിദേവിയുടെയും മക്കളുടെയും മനസ്സിൽ അഗ്നിജ്വാലകൾ അണഞ്ഞിരുന്നില്ല. കൊടുങ്കാട്ടിലകപ്പെട്ട അവരുടെ അരികിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരതിഥി വന്നു, വനവാസിയായ ഹിഡുമ്പി. അമ്മയെയും സഹോദരന്മാരെയും പരിരക്ഷിക്കുന്ന ഭീമസേനൻ്റെ മനസ്സ് ആ കാനനസുന്ദരിയെ ആകർഷിക്കുകയാണ്. മനസ്സുകളുടെയും ഹൃദയങ്ങളുടെയും ആകർഷണത്തിനിടയിൽ ഗോത്രവൈജാത്യത്തിൻ്റെ അതിർവരമ്പുകൾ അവരറിഞ്ഞിരുന്നില്ല. ആ അറിവ് നൽകുന്ന യാഥാർത്ഥ്യത്തിലേക്ക് രംഗദീപങ്ങളുടെ മിഴി തുറക്കുകയാണ്. റേഡിയോ മലബാർ അവതരിപ്പിക്കുന്ന പുതിയ തുടർനാടകം ഇവിടെ ആരംഭിക്കുന്നു. അസുരഗോത്രം. നാടകം ആദ്യ ഭാഗം. ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: ഉഷാ പ്രദീപ് വിളമന, കുന്തിദേവി, നിഷ എം നമ്പ്യാർ, ഹിഡുമ്പി, കൃഷ്ണൻ നമ്പ്യാർ കൊതേരി, ഹിഡുമ്പൻ, നാദം മുരളി, ഭീമസേനൻ, അനിൽകുമാർ ശിവപുരം, അർജുനൻ, രതീഷ് പി പി തില്ലങ്കേരി, നകുലൻ, വിനോദ് മാസ്റ്റർ ശിവപുരം, സഹദേവൻ, സുനിൽ കണ്ണോർ, അലായുധൻ, കുമാരി പാർവതി പ്രജീഷ്, ബാലഗഠോൽകജൻ. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. അസുരഗോത്രം, നാടകത്തിൻ്റെ ആദ്യ ഭാഗം.

0: എന്താണിവിടെ ഈ ഒരുക്കം?
1: ഇളയച്ഛൻ്റെ ദൂത് വന്നിരുന്നു സങ്കേതം മാറണമെന്ന്. അദ്ദേഹം ഒന്നും കാണാതെ അങ്ങനെ പറയില്ലല്ലോ.
2: ശരിയാണ്, അരക്കില്ലത്തിൻ്റെ അപകട സൂചന തന്നതും ഇളയച്ഛനായിരുന്നു. നമ്മുടെ രക്ഷ അദ്ദേഹത്തിന് പ്രധാനമാണ്. ഏകചക്രയിലേക്ക് പോകണമെന്ന നിർദ്ദേശം.
3: ഏകചക്രയിലോ?
2: അതെ.
0: ഇവളെ ഈ നിലയിൽ എങ്ങനെ കൊണ്ടുപോകും? ദുർഘടപാതകൾ താണ്ടാൻ ഇപ്പോൾ ഇവൾക്കാവില്ല. അവൾ പൂർണ്ണ ഗർഭിണിയാണ്.
2: അതിന് ഇവളെ കൂട്ടുന്നില്ലല്ലോ നമ്മൾ.
1: അല്ലെങ്കിലും ഈ കാട്ടുജാതിക്കാരിയെ ഭീമസേനാപത്നിയായി കൊണ്ടു നടക്കാൻ പറ്റുമോ? ഉപേക്ഷിക്കണം ഇവിടെ തന്നെ.
0: അർജുന, ഉപേക്ഷിച്ചോ ഭീമപത്നിയെ മാത്രമല്ല ഭീമനെയും. എന്നിട്ട് പോയിക്കോളൂ.
3: ഭീമ,
0: കേട്ടില്ലേ അമ്മ അവൻ പറയുന്നത്? എന്റെ രക്തത്തിൽ പിറക്കാനിരിക്കുന്ന കുഞ്ഞാണ് ഈ വയറ്റിൽ. ഈ അവസ്ഥയിൽ ഉപേക്ഷിക്കണം അത്രേ.
3: ഉപേക്ഷിക്കണം
0: അമ്മേ.
3: കാടാണ് ഇവളുടെ വീട്. കാട്ടിൽ ഇവൾക്ക് അഭയം ആവശ്യമില്ല. അഭയം ഞങ്ങൾക്കാണ് വേണ്ടത്. അനുസരിക്കുക, ഇവളെ ഇവിടെ ഉപേക്ഷിക്കുക.
0: അമ്മേ, ഇത്രയും ക്രൂരയാവരുത്. വയറൊഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാവാം യാത്ര. എനിക്ക് അമ്മയെ ധിക്കരിക്കേണ്ടി വരും.
2: അമ്മ പറയുന്നത് അനുസരിക്കുക. കാട്ടുമൃഗങ്ങൾ പെറ്റുകൂട്ടുന്നത് ആരും തുണച്ചിട്ടല്ല. പെറ്റിട്ട കുഞ്ഞ് പിടഞ്ഞെഴുന്നേൽക്കും. അതാ കാട്ടുനീതി.
3: വേണ്ട, അമ്മയെ അനുസരിക്കുക. ഇവർക്ക് കരുത്തായി അങ്ങുണ്ടാവണം. പൊയ്ക്കോളൂ. അശക്തർക്ക് കാവലാളായി ഭീമസേനൻ പാണ്ഡവ പക്ഷത്ത് എന്നും ഉണ്ടാവണം. പൂർണ്ണ ഗർഭിണിയായി ഉപേക്ഷിക്കപ്പെടുന്ന ഒരു പെണ്ണിനേക്കാൾ ദുർബലരാണ് അങ്ങയുടെ ഈ ആശ്രിതർ. കാര്യസാധ്യത്തിനപ്പുറം കാട്ടുവാസികൾക്ക് ഇടം കൊടുക്കുന്ന ചരിത്രം നാട്ടുവാസികൾക്കില്ലല്ലോ. പൊയ്ക്കോളൂ. ഇല്ല, ഞാൻ അങ്ങയെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഒന്നും പറയണ്ട. അമ്മേ, കൊണ്ടുപോയിക്കോളൂ.
1: വരൂ ഏട്ടാ, ഇരുളും മുമ്പേ കാടിറങ്ങണം.
3: അനിയ അർജുന, പ്രഥമ പാണ്ഡവ പത്നിയോട് യാത്ര പറയുന്നില്ലേ? കാട്ടുജാതിക്കാരിയെ ഏട്ടത്തിയമ്മ എന്ന് എങ്ങനെ വിളിക്കും?
4: ഹിടുമ്പി,
3: ഏകചക്രയിലേക്കാണ് യാത്ര. അവിടെ ഏട്ടന്റെ സുഹൃത്തുണ്ട്, നരഭോജിയായ ബകാസുരൻ. അവിടെ നിങ്ങൾക്ക് തുണയാവാൻ ഭീമസേനൻ കൂടിയേ തീരൂ. കാഴ്ചക്കാരായി നോക്കി നിൽക്കാം നിങ്ങൾക്കവിടെയും.
0: ഹിടുമ്പി,
3: മറക്കില്ല, ശപിക്കില്ല, വിഷമിക്കാതെ പോയിക്കോളൂ. പിറക്കാനിരിക്കുന്നത് ഒരു കരുത്തന്റെ കുഞ്ഞാണ്, അങ്ങയുടെ കുഞ്ഞ്.
0: ഹിടുമ്പി, ഞാൻ
3: പോയിക്കോ.
4: വരൂ മക്കളെ.

0: മോനെ, നീ എവിടെ പോയി? വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഘടവൽക്കച്ച എങ്ങോട്ടാ പോയത് മോനെ? ഘടവൽക്കച്ച ഓഹോ, ഇവിടെ ഉണ്ടായിരുന്നോ നീ? ഞാൻ വിളിച്ചിട്ട് കേട്ടില്ലേ നീ? നിനക്കിന്ന് ഞാൻ മതി, കളിച്ചത് മതി. ആ കാലടി കുട്ടിയെ വിട്ടേക്ക് മോനെ. വാ, വന്ന് വല്ലതും കഴിക്ക്. നീ അല്ലേ പറഞ്ഞ വിശക്കുന്നു എന്ന്. കളി മതിയാക്ക് മോനെ. പോയേ,
1: അമ്മ വേണ്ട.
0: പോയേ, എല്ലാം പോയേ.
1: എന്തിനാ അമ്മ അവരെ ഓടിച്ചുവിട്ടത്?
0: നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. പാമ്പും കരടിയും
1: എന്റെ കൂടെ കളിക്കാൻ അവരല്ലേ ഉള്ളൂ. അമ്മ, എന്റെ കൂടെ കളിക്കാൻ മറ്റാരും വരാത്തത് എന്താ?
0: അവരൊന്നും നിന്നോട് കൂട്ടുകൂടില്ല മോനെ.
1: അതെന്തുകൊണ്ടാമ്മ?
0: അവരുടെ കൂട്ടത്തിൽ നിന്നെ കൂട്ടാൻ പാടില്ലെന്നാ പറയുന്നത്.
1: അതെന്താ അങ്ങനെ?
0: നിന്റെ അച്ഛൻ മനുഷ്യകുലത്തില്, കാട്ടുജാതിക്കാർ കൂട്ടുകൂടാൻ പാടില്ലാത്ത മനുഷ്യകുലത്തില്.
1: എനക്കതൊന്നും അറിയില്ല. കൂടെ കളിക്കാൻ കൂട്ടര് വേണം, അത്ര തന്നെ.
0: ആ കൂട്ടത്തിൽ നിന്നും അവർ നമ്മളെ പുറത്താക്കി. നിനക്ക് ജന്മം തന്നത് ഒരു മനുഷ്യനായതുകൊണ്ട് മനുഷ്യന് ഈ കാട്ടിൽ സ്ഥാനമില്ല.
1: അപ്പൊ ഞാൻ ഏത് കുലത്തിലാ?
0: നീ പിറന്നത് അമ്മയുടെ ഗോത്രത്തിലാ, അസുര ഗോത്രത്തിൽ.
1: മനസ്സിലാകുന്നില്ലല്ലോ.
0: എല്ലാം ഞാൻ പറഞ്ഞുതരാം, നീ വന്ന് കഴിക്ക്. വിശക്കുന്നില്ലേ?
1: അമ്മേ, ദേ ഒരു മുയല്, ഞാനിപ്പോ വരെ.
0: ഈ ചെക്കിനെ കൊണ്ട് ഞാൻ തോച്ചു. ഇനി അതിനെ പിടിച്ചു കൊണ്ടുവന്നാവും കളി.
1: ഞാനിപ്പോ

0: പിടികൊടുക്കില്ല പെട്ടെന്ന്. മുയലല്ലേ മുയൽ?
1: താനോ?
0: അലായുധൻ. പിടികൊടുക്കാത്ത മുയലിനെ പോലെ ഇടുമ്പേ പ്രണയമോഹവുമായി ഈ കാട്ടുമുയലിന്റെ പിന്നാലെ പായുന്നത് എത്ര നാളായി? ഇനിയെങ്കിലും ഒന്ന് പതുങ്ങിയിരിക്കൂ, ഞാനൊന്ന് പിടിച്ചോട്ടെ. വാ.
1: ഞാൻ പലതവണ പറഞ്ഞതാണ്, ഞാനൊരു ഭാര്യയാണ്, അമ്മയാണ്.
0: ഭാര്യ ആരുടെ? ഒരു മനുഷ്യ കീടത്തിന്റെ. മറന്നേക്ക്, മറന്നേക്കതെല്ലാം. ഈ കാട്ടിൽ കാലുകുത്തില്ല അവൻ, ഇനി അനുവദിക്കില്ല ഞാൻ.
1: അതിനുള്ള ചങ്കുറപ്പുണ്ടോ നിനക്ക്? നിന്നേക്കാൾ ശക്തനായിരുന്നില്ലേ എന്റെ ഏട്ടൻ ഹിടുമ്പൻ.
0: സ്വന്തം ഏട്ടന്റെ നെഞ്ചു തകർത്ത് കൊന്നവനെ പ്രശംസിക്കാൻ നാണമില്ലേ നിനക്ക്? ഹിടുമ്പൻ എന്റെയും ഏട്ടനായിരുന്നു. ഞങ്ങളുടെ ചങ്ങാതി ബഹനെയും കൊന്നു അവൻ. അസുരവീരന്മാരെ കൊന്നെടുക്കുന്ന അവനോട് പ്രതികാരമാണ് എനിക്ക്. വീട്ടില്ല ഞാൻ അവനെ.
1: പ്രതിയോഗിയെ പ്രണയിക്കുന്നവളോടും വേണ്ടേ പ്രതികാരം?
0: അതെ, പ്രതികാരം തന്നെ. ആത്മമിത്രത്തിന്റെ അനാഥയായ സോദരിക്ക് തുണയാവുന്നത് ഉപകാരം. ആദ്യ ഭാര്യയെ അസുരവീരൻ സ്വന്തമാക്കുമ്പോൾ പ്രതിയോഗിയോട് പ്രതികാരം, ഹിടുമ്പി എന്റേതാവുമ്പോൾ രണ്ടും നടക്കും.
1: നടക്കാത്ത മോഹം, നടന്നുകൂടാത്ത മോഹം.
0: അലായുധൻ മോഹിച്ചത് നേടുക തന്നെ ചെയ്യും. കുഞ്ഞിനെയും തന്നു ഓടി മറഞ്ഞ ഭർത്താവോ ഊരുവലക്ക് നിശ്ചയിച്ച ഗോത്രമോ നിനക്ക് രക്ഷയാവില്ല. അലായുധൻ, അലായുധൻ മാത്രം ഇങ്ങോട്ട് പാടി.
1: തുടരു തന്നെ.
0: നിന്റെ ഈ തള്ളൽ തലോടലിന്റെ സുഖം തരുന്നു. വാ, ഇനി അടിക്ക്.
1: വിടാനല്ലേ പറഞ്ഞേ?
0: വാടി. മുന്നിലേക്ക് പാടാ. നീ ആരാ?
2: ഞാനാ കടോൽക്കച്ചൻ. ഇതെന്റെ അമ്മ. എന്റെ അമ്മയുടെ നേരെ കയ്യോ കാലോ നീണ്ടാൽ വേണ്ട വേണ്ട വേണ്ട. അലായുധനായാലും ശിലായുധനായാലും വന്ന പോലെ പിന്നെ പോവില്ല. ഇത് ഞാനാ പറയുന്നത്.
0: എടാ കുട്ടി ഭീമാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കുലദ്രോഹിയായ നിന്റെ അച്ഛനെ മാത്രമല്ല, നിന്നെയും കൊല്ലും ഞാൻ.

0: എന്താ അമ്മ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഏ അമ്മേ,
1: മോനെ,
0: കാട്ടുപൊന്തകളിൽ കരടിക്കൂട്ടങ്ങൾക്കൊപ്പം അടിപിടി കൂടിയിട്ട് കിട്ടിയതല്ല, മലന്തേനിൽ മുക്കിയ കാട്ടുകിഴങ്ങ് കഴിച്ചത് കൊണ്ടാ. അമ്മയുടെ ഈ കൈകൾ കൊണ്ട് വയറു നിറയെ വായൽ വച്ചു തന്നത് കൊണ്ടാ ഈ ശക്തി.
1: ശരിയാ, ഭർത്താവിന്റെ തണലിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മകന്റെ കരുതലിൽ എനിക്ക് കഴിയാം. ആനയുടെ കരുത്തുള്ളവനാ നിന്റെ അച്ഛൻ. ആ ശക്തിയാ നിനക്ക് കിട്ടിയത്, സ്നേഹവും.
0: കരുത്ത് അച്ഛനോ അതോ എനിക്കോ?
1: അതെ, ലോകം ഭീമസേനനെ അറിയുന്നത് ശക്തൻ എന്നാണ്. എന്നാൽ അതിലേറെ സ്നേഹമുള്ളൊരു മനസ്സ് ആ മനുഷ്യന്റെ ഉള്ളിലുണ്ട്.
0: എന്നിട്ടെ അച്ഛൻ ഈ മകനെ കാണാൻ വരാത്തത്?
1: അത് പിന്നെ അച്ഛന് കൊട്ടാരത്തിൽ ഒരുപാട് തിരക്കുള്ളതല്ലേ മോനെ?
0: സ്വന്തം മക്കളെ കാണുന്നതും ഒരു തിരക്ക് തന്നെയല്ലേ? പറഞ്ഞു കേട്ട് മാത്രം പരിചയമുള്ള എന്റെ അച്ഛനെ എനിക്ക് കാണണം. ആ നെഞ്ചിൽ തല ചേർത്ത് കിടക്കണം.
1: മോനെ, എന്റെ മോൻ അങ്ങനെയൊന്നും ആശിക്കരുത്. അച്ഛന് വരാൻ കഴിയില്ല. അച്ഛന് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയില്ല. അമ്മയും സഹോദരങ്ങളും പറയുന്നതനുസരിച്ച് മാത്രമേ ശീലമുള്ളൂ. മനസ്സിൽ കടലോളം ആഴത്തിൽ സ്നേഹമുണ്ടെന്ന് ഈ അമ്മയ്ക്കറിയാം. പക്ഷെ അത് അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്കില്ല മോനെ.
0: എന്റെ അമ്മ കരയരുത്, അച്ഛനെ ഓർത്ത് കരയരുത്. തിരക്ക് പിടിച്ച ഭീമസേനന്റെ മനസ്സിൽ കടലോളം സ്നേഹമുണ്ട്. ആ സ്നേഹമുള്ള അച്ഛന്റെ മകനുണ്ടല്ലോ അമ്മയുടെ അരികിൽ. കരയരുത്.

0: വാരണാവതത്തിൽ അരക്കില്ലത്തോടൊപ്പം കത്തി അമർന്നെന്ന് സമാധാനിച്ചതായിരുന്നു. വീണ്ടും അവതരിച്ചിരിക്കുന്നു വണ്ടവർ.
1: അരക്കില്ലം തീർത്ത പുരോചനനും ബന്ധമറന്നു. എന്നിട്ടും കൗന്ദേയർ ചതി മനസ്സിലാക്കിയതെങ്ങനെ? അഗ്നി വിഴുങ്ങി അരക്കില്ലത്തിൽ ചിതറിക്കിടന്ന അസ്ഥികൂടങ്ങൾ ആരുടേത്? ഛേ, ഒന്നും മനസ്സിലാവുന്നില്ല.
0: വാരണാവതത്തിലെ ചിത്രശില്പഹർമ്മത്തിൽ വാസം തുടങ്ങുമ്പോഴേ അറിഞ്ഞിരിക്കണം. രക്ഷപ്പെട്ടതെങ്ങനെ? ഏത് വഴിയിൽ കൂടി? ഹസ്തിനപുരിയുടെ അതീവ രഹസ്യം ചോർന്നത് ഏത് വഴിയിൽ കൂടി?
1: പഞ്ചപാവങ്ങളല്ല പാണ്ഡവർ, അവർക്കൊപ്പം നിൽക്കാൻ ഇവിടെ ആളുണ്ട്. ഇപ്പോൾ പാഞ്ചാലത്തിന്റെ ബന്ധുബലവും
0: പാണ്ഡവരുടെ ബലം പകരുന്ന ബന്ധുത്വം നമുക്ക് ഹിതമല്ല. ക്ഷത്രിയർ നോക്കിയിരിക്കെ ബ്രാഹ്മണനെ വരിച്ചതിനെതിരെ പട നയിച്ചു. പരിഹാസ്യരായി, പരാജയപ്പെട്ടു. വിവാഹവേദിയിൽ അക്രമം കാട്ടി എന്ന ദുഷ്പേരും ബാക്കി.
1: അപമാനിക്കപ്പെടും തോറും ആളിക്കത്തുകയാ ആമർഷം. എണ്ണി എണ്ണി പകരം വെട്ടാൻ അവസരം വരും. പാഞ്ചാലി വില്ലെടുക്കുമ്പോഴും അമ്പ് തൊടുക്കുമ്പോഴും ഇല്ലാത്ത കുലധർമ്മം മറക്കില്ല കർണൻ.

0: അമ്മേ
1: സുയോധന.
2: ദേവി, ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ.
1: അമ്മയെ കാണാനൊന്നും മക്കൾക്ക് സമയമില്ലല്ലോ. അത്രക്ക് തിരക്കുള്ളവരല്ലേ മക്കൾ.
2: അങ്ങനെയൊന്നുമില്ല.
1: ഇവിടെ വരൂ മോനെ. നീ എന്തിനുള്ള പുറപ്പാടാണ്? ആരോടാ പട നയിക്കുന്നത്?
0: അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഒന്നും അറിയാത്ത പോലെ.
1: ഒന്നും അറിയില്ല എനിക്ക്. അനിയത്തി കുന്തി എന്നും പരാതി പറയും. അവളുടെ മക്കളെ നീയും അനുജനും ചേർന്ന് ഉപദ്രവിക്കുന്ന കഥകൾ. ഇപ്പോൾ വാരണാവധത്തിലെ അഗ്നിബാധയും. മോനെ, നീ എന്താ ഇങ്ങനെ?
0: ഞാനെന്താ ഇങ്ങനെ? ഞാൻ എങ്ങനെയാണ് അമ്മേ? എന്റെ നിറം എന്താ? എന്റെ കണ്ണുകൾ എങ്ങനെയാ? അങ്ങ് കണ്ടിട്ടുണ്ടോ ഞങ്ങളെ കാണണമെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ?
1: സുയോധന,
0: നൂറ്റൊന്നു മക്കളുടെ അമ്മ, കരഞ്ഞും ചിരിച്ചും കിടന്നും മുട്ടിലിഴഞ്ഞും നടന്നും മക്കൾ വളർന്നപ്പോൾ എപ്പോഴെങ്കിലും ആ മുടിക്കെട്ടിയ കണ്ണിലെ ഇരുട്ടകറ്റി അവരെ ഒന്ന് കാണാൻ തോന്നിയില്ലല്ലോ. ഇങ്ങനെയൊരു അമ്മ ലോകത്ത് വേറെ ഉണ്ടാവില്ല.
2: സുയോധന, അരുത്, അങ്ങനെയൊന്നും പറയരുത്.
1: അവൻ പറയട്ടെ കർണ, അവൻ പറയട്ടെ. ലോകത്തിന്റെ കാഴ്ചകൾക്ക് മുൻപിൽ ഇരുട്ടിന്റെ കവചം വിധിക്കപ്പെട്ടതാണ് അവന്റെ അച്ഛന്. അദ്ദേഹത്തിന് കാണാൻ കഴിയാത്തതൊന്നും എനിക്കും കാണേണ്ടെന്ന് ഞാനും തീരുമാനിച്ചു. ആ തീരുമാനം അപരാധമാകുന്നത് എങ്ങനെ?
0: അപരാധം തന്നെയാണ്. അന്ധനായ അച്ഛന്റെ കാഴ്ചയാകണമായിരുന്നു അമ്മ. മക്കളെ നേർവഴിക്ക് നയിക്കാൻ, അവർ തെറ്റിലേക്ക് പോകുമ്പോൾ തിരുത്താൻ, കാഴ്ചയുടെ വെളിച്ചത്തിൽ തന്നെ മക്കളെ വളർത്തണമായിരുന്നു.
2: സുയോധന, നിർത്ത്.
1: ഈശ്വര, എന്റെ മക്കളും എന്നെ കുറ്റപ്പെടുത്തുകയാണോ?
0: ഈശ്വരനെ വിളിക്കുന്നത് എന്തിന്? ഈശ്വരൻ അനുഗ്രഹിച്ച കാഴ്ചയും കുട്ടി അടച്ചതല്ലേ അങ്ങ്.
2: സുയോധന, മതി. അമ്മ എന്തോ പറയാനാ വന്നത്.
1: ഇനി എന്തു പറയാൻ കർണ? മക്കൾക്ക് നല്ല ബുദ്ധി ഉപദേശിക്കണമെന്ന് കുന്തി പറഞ്ഞിരുന്നു.
0: കുന്തി ദേവി, അവർക്ക് മക്കളെ കുറിച്ച് ചിന്തയുണ്ട്. ഭർത്താവ് മരിച്ചപ്പോൾ ഭർത്താവിന് കിട്ടാത്ത ജീവിതം തനിക്കും വേണ്ടെന്ന് വച്ചില്ല അവർ. സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു.
1: മോനെ, എനിക്ക് നിങ്ങളെ കുറിച്ച് ചിന്തയില്ലെന്നാണോ?
2: അതല്ലമ്മേ, കൊട്ടാരത്തിനകത്തും പുറത്തും ബന്ധുക്കളും ഗുരുജനങ്ങളും സുയോധനന് ചാർത്തി കൊടുത്തൊരു പേരുണ്ട്, അന്ധന്റെ മക്കൾ. അനുസരണയില്ലാത്തവൻ, നിഷേധി. അതൊക്കെ കേട്ട് കേട്ട് മടുത്തു കഴിയുക അമ്മയുടെ മകൻ.
0: നിഷേധി, സുയോധനന്റെ പുത്തൻ അലങ്കാരത്തിന് അമ്മയോടാണ് കടപ്പാട്. ഒരു നിഷേധിയായി സുയോധനനെ മുദ്രകുത്തുമ്പോൾ ഈ ലോകം പഠിക്കുന്ന ഒരു പാഠമുണ്ട്. മക്കളുടെ ചെയ്തികൾക്ക് നേരെ അമ്മമാർ കണ്ണടച്ചാൽ നിഷേധികളുണ്ടാകും. ചരിത്രത്തിലേക്ക് നിഷേധികൾക്കായി പകരുന്ന പര്യായ പദമായിരിക്കും ദുര്യോധനൻ.
1: സുയോധന,
2: അമ്മേ കരയല്ലേ.
1: ശരിയാണ്, തെറ്റെന്റേതാണ്. അനുസരണമുള്ള മക്കളെ വളർത്താൻ ആരും ഗാന്ധാരിയാവരുത്. ഗാന്ധാരി എന്ന തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ. നിഷേധികൾ പിറക്കാതിരിക്കട്ടെ.
2: ഞാൻ കൈപിടിക്കാം.
1: വേണ്ട, ഞാൻ പോയിക്കോളാം.
2: അമ്മേ
1: വേണ്ട, വേണ്ട, ഞാൻ പോയിക്കോളാം.
2: സുയോധന, അത്രയ്ക്ക് പറയേണ്ടിയിരുന്നില്ല. അമ്മയ്ക്ക് വിഷമമായി.
0: പറയാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല, അങ്ങനെയായിപ്പോയി. നല്ല നടപ്പിന്റെ ഉപദേശവുമായി കുന്തിദേവി പറഞ്ഞതറിഞ്ഞപ്പോ പരിധി വിട്ടുപോയി. അമ്മയോട് ക്ഷമ ചോദിക്കണം എനിക്ക് ഇപ്പൊ തന്നെ.
2: ഇപ്പോൾ വേണ്ട, ആ മനസ്സൊന്ന് തണുക്കട്ടെ, അതാ നല്ലത്.
0: ഇപ്പൊ തന്നെ എനിക്ക് ക്ഷമ ചോദിക്കണം. അമ്മയുടെ സ്നേഹം തിരിച്ചറിയാത്തവനാകും ഞാൻ. ആ മനസ്സ് എനിക്കറിയാം.
3: ഏത് മനസ്സ് നിനക്കറിയാം മരുമകനെ?
0: അമ്മാവാ.
3: ആരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെയാണുള്ളത്? ഏ, എന്തൊക്കെയാ?
2: ഗാന്ധാര നരേശ
3: അറിയില്ല, ആർക്കും അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ അരക്കില്ലത്തെ അഗ്നിനാളങ്ങൾ വിഴുങ്ങിയേനെ. നിന്റെ അശനിപാദങ്ങളെ, പഞ്ചപാണ്ഡവരെ, അകലെയല്ല അകമയാണ് ശത്രുക്കൾ. അന്വേഷിച്ച് അധിക ദൂരം അലയണ്ട, ഒപ്പം നിന്ന് ചതിക്കുന്നത് മറ്റാരുമല്ല
0: അമ്മാവ,
3: ഇളയച്ചൻ വിതുര. കുന്തിയോടും മക്കളോടും പ്രത്യേകം വാത്സല്യമുള്ള ഹസ്തിനപുരത്തിന്റെ മന്ത്രി നിന്റെ ഇളയച്ചൻ, ചാരൻ, രാജ്യദ്രോഹി വിതുര.
0: അമ്മാവ, സത്യമാണോ ഇത്?
3: സത്യം കരുതിയിരിക്കണം. അവൻ അപകടകാരി, കാപട്യക്കാരൻ. വാക്കാണവന്റെ ആയുധം. ആ അപകടകാരിയുടെ കാപട്യം പുതിയ രൂപത്തിലും.
2: പുതിയ രൂപത്തിലോ?
3: അതെ, മഹാരാജ ധൃതരാഷ്ട്രനോട് ഒരു നുണ പറഞ്ഞു. ക്രൂരമായ നുണ. അങ്ങയുടെ മൂത്ത മകൻ ദ്രൗപതിയെ വിവാഹം ചെയ്തെന്ന് അത് നീയാണെന്ന് കരുതി പാഞ്ചാലത്തേക്ക് ദൂതയച്ചു. പാവം നിന്റെ അച്ഛൻ.
2: അമ്മാവ,
3: പുത്രവധുവിനെയും പരിവാരങ്ങളെയും ഹസ്തിനപുരത്തേക്ക് ആനയിക്കാൻ ഉത്തരവിട്ടു. സ്വയംവരത്തിന് നീ പോയ കാര്യം അദ്ദേഹത്തിന് അറിയാം. പാഞ്ചാലത്ത് നടന്ന യുദ്ധത്തെക്കുറിച്ച് അറിഞ്ഞില്ലെന്ന് മാത്രം.
0: എന്റെ അച്ഛൻ,
3: പ്രിയമകന്റെ സിംഹാസനത്തിലേക്കുള്ള വഴിയിലെ തടസ്സം വാരണാപഥത്തിലെ അഗ്നിബാധയുടെ രൂപത്തിൽ നീങ്ങിയെന്ന ആശ്വാസമാണ് ഇല്ലാതായത്. ഒപ്പം പാഞ്ചാലം എന്ന ബന്ധുബലം സ്വന്തമാക്കി പാണ്ഡവർ വീണ്ടും വരുന്നു എന്ന ചിന്തയും. പാപമാണ് നിന്റെ അച്ഛൻ.
2: ഈ ക്രൂരതകളൊക്കെ എങ്ങനെ സഹിച്ചിരിക്കും ഗാന്ധാര നരേശ?
3: രാജവിളംബരമാണ്. ഹസ്തിനപുരം ഒരുങ്ങുകയാണ്. പാണ്ഡവരുടെ തിരിച്ചു വരവ് ആഘോഷമാക്കാൻ രാജശാസനയാണ്.
0: രാജശാസന നടക്കില്ലത്.
3: മരുമകനെ, അത് നടക്കും. അതേ നടക്കൂ.
0: നമ്മളിത് എന്ത് ചെയ്യണം? അമ്മാവ,
3: സന്തോഷിക്കണം. മരിച്ചുപോയെന്ന് കരുതിയ സോദരർ തിരിച്ചെത്തുന്നതിൽ ആഹ്ലാദിക്കണം. പാഞ്ചാലിയുടെ വരവ് ആഘോഷമാക്കണം. എതിരേൽക്കാൻ മുന്നിലുണ്ടാവണം നീ.
0: നടക്കാത്ത കാര്യമാണത്. എല്ലാം അറിയുന്ന അമ്മാവനാണോ ഇങ്ങനെ പറയുന്നത്? ആ പാണ്ഡവരെ കാണുന്നത് തന്നെ എനിക്ക് കലിയാണ്.
3: മരുമകനെ, വിഡ്ഢിത്തം പുലമ്പാതിരിക്കേ. കൊട്ടാരത്തിലേക്കുള്ള അവരുടെ വരവ് തടയാനാകില്ല നിനക്ക്. വിതുരർ പാഞ്ചാലത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. രാജക്ഷണവുമായി പോകും മുമ്പേ കൊട്ടാരത്തിൽ അലങ്കാരത്തിനും ആഘോഷത്തിനും ആഹ്വാനം ചെയ്തു. യുവരാജാവ്, നമ്മുടെ മരുമകന്റെ ഒരു സ്വപ്നം. പക്ഷേ അത് കൗന്ദയൻ യുധിഷ്ഠിരൻ. ശബ്ദം കനത്തിട്ട് കാര്യമില്ല മകനെ. സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞെന്നു മാത്രം, അത് സംഭവിച്ചുകൂടാത്തതുമാണെന്ന് മാത്രം. പാണ്ഡവരുടെ മനസ്സിൽ പകയുടെ വിഷപ്പുക നിറക്കുന്ന കലിയാകണം നീ.
2: നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്?
3: പക പുറത്ത് കാട്ടാതെ ചിരിക്കണം. വാരണാപഥത്തിലെ അഗ്നിബാധയ്ക്ക് പിന്നിൽ നമ്മളല്ല, അരക്കില്ലം കത്തിയമർന്നതിന് നാമല്ല തെറ്റുകാർ. പാഞ്ചാലത്തെ ആക്രമിച്ചത് പാണ്ഡവരുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ല, ക്ഷത്രിയ രാജാക്കന്മാരുടെ ആഹ്വാനമനുസരിച്ചാണ്. പാഞ്ചാലിയെ വേട്ട ബ്രാഹ്മണൻ അർജുനനാണെന്ന് അറിഞ്ഞിരുന്നില്ല നമ്മൾ. നഷ്ടമായെന്ന് കരുതിയ സഹോദരങ്ങൾ തിരിച്ചെത്തുന്നതിൽ സന്തോഷിക്കുക. അകമേ പകയുടെ വിഷപ്പാമ്പെഴയുമ്പോഴും പുറമേ പുഞ്ചിരിയുടെ പൊയ്മുഖം അണിയുക മരുമകനെ. പൊയ്മുഖം
0: ആ പാണ്ഡവരിവിടെ സുഖിച്ചു കഴിയട്ടെ എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്?
3: ആര് പറഞ്ഞു? സൈനിക ശക്തിയേക്കാൾ വലുതാണ് ബുദ്ധിശക്തി. വരട്ടെ പാണ്ഡവൻ. പാണ്ഡുരാജൻ തീർത്ത ഗാന്ധാരത്തിന്റെ തടവറയിൽ പട്ടിണി കിടന്ന് ചാകാതിരിക്കാൻ ജീവന് വേണ്ടി പിടഞ്ഞ ഏഴ് സഹോദരങ്ങൾ ഒരാളെങ്കിലും അവശേഷിക്കാൻ ആറുപേർ ഭക്ഷണം പകുത്തു നൽകി. ആ ആറുപേരും ഓരോരാളായി പിടഞ്ഞു മരിക്കുന്നത് ഹൃദയം നുറുങ്ങുന്ന വേദനയോട് കണ്ടുനിന്നവൻ ഞാൻ. ശകുനി, സഹോദരങ്ങളുടെ അസ്ഥികൾ കൊണ്ട് പകയുടെ ഒളിയിലൂതിയെടുത്ത പകിടയുമായി ഞാൻ ഈ ഹസ്തിനപുരത്തിന്റെ വീതിയിൽ അലയുന്നത് വെറുതെയാണെന്ന് കരുതിയോ നിങ്ങൾ? മരുമകനെ, കണ്ടുകൊള്ളുക. പാണ്ഡുപുത്രർക്ക് പട്ടടിയൊരുക്കാൻ ഈ ഗാന്ധാര നരേശന്റെ ദിവ്യായുധം പകിട പകിട പകിട 12.

0: द्रौपदी, द्रौपदी എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു.
1: മുഖം കാണിക്കാൻ മുൻകൂർ അനുവാദം വേണമല്ലോ. ഇനി
0: പാഞ്ചാലി,
1: ഞാൻ ആരാണ്? അങ്ങേക്ക് ഞാൻ ആരാണ്?
0: പാഞ്ചാലി, നീ എന്റെ സ്വപ്നമാണ്, സൗഭാഗ്യമാണ്. ഇനി ഞാൻ ആരാണെന്ന കാര്യത്തിലും സംശയമുണ്ടോ? എങ്കിൽ കേട്ടോ, അർജുനൻ. അതിരൂപവതിയായ ഈ ദ്രുപദ രാജകുമാരിയെ സ്വന്തമാക്കിയ പാണ്ഡവൻ പാർത്ഥൻ.
1: സ്വന്തമാക്കിയ പത്നിയെ കാണാൻ സേവകരെ വിടണം അല്ലേ?
0: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
1: എനിക്കും മനസ്സിലാവുന്നില്ല ഒന്നും. അഞ്ച് സഹോദരർക്ക് ഒരു പെണ്ണ്, കേട്ടുകേൾവി പോലുമില്ലാത്ത സമ്പ്രദായം.
0: ദ്രൗപദി,
1: ജ്യേഷ്ഠപത്നി അമ്മയായി കാണണം, ഭർത്താവിന്റെ അനുജന്മാരെ മക്കളായി കാണണം. സനാതനധർമ്മം ഇതൊക്കെയാണെന്നാ പഠിപ്പിച്ചിരുന്നത്. പാണ്ഡവർക്ക് മാത്രം പുതിയ നീതി.
0: ദ്രൗപദി, അമ്മ പറഞ്ഞതല്ലേ പതിവ് പോലെ ഭിക്ഷ പങ്കിട്ടെടുക്കാൻ?
1: പങ്കിട്ടെടുക്കാൻ പാത്രത്തിൽ വിളമ്പിയ പായസമാണോ സ്ത്രീ? താലി ചാർത്തി കൊണ്ടുവന്നവളെ ഭിക്ഷയെന്ന് പറഞ്ഞ നിങ്ങളുടെ ഏട്ടൻ.
0: അച്ഛനില്ലാത്ത മക്കൾ കലഹിച്ച് പിരിയാതിരിക്കാൻ ഒരു ഉപായം.
1: ഉപായം? സ്വന്തം മക്കളിൽ വിശ്വാസം നഷ്ടമായ ഒരു അമ്മയുടെ ഉപായം.
0: ദ്രൗപദി, അച്ഛൻ മരിച്ച ശേഷം ഏട്ടനാണ് ഞങ്ങൾക്ക് പിതാവ്. അദ്ദേഹം പറയുമ്പോ
1: ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല നിങ്ങളുടെ ഏട്ടനെ. എനിക്കിഷ്ടമല്ല.
0: ദ്രൗപദി,
1: സ്വയംവരവേദിയിൽ പേരും ഊരും കുലവും ചൊല്ലി എന്റെ ഏട്ടൻ രാജകുമാരന്മാരെ പരിചയപ്പെടുത്തിയപ്പോ കേൾക്കാൻ കൊതിച്ചത് ഒരു പേര് മാത്രം. ചിത്രരഥനിൽ നിന്ന് ചക്ഷുകീ മന്ത്രം സ്വന്തമാക്കിയ ഒരു രാജകുമാരനെയുള്ളൂ എന്ന് സ്വയംവര തലേന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകളിലായിരുന്നു പ്രതീക്ഷ. പരാജിതരായി ക്ഷത്രിയന്മാരെല്ലാം പോയപ്പോഴും യന്ത്രപക്ഷിയുടെ കണ്ണുകളിലേക്ക് അമ്പെയ്ത് ജയിക്കാനെത്തിയ കർണനെ ഒരു നുണ പറഞ്ഞൊഴിവാക്കുമ്പോഴും കാത്തിരുന്നത് അങ്ങേ.
0: കേശവൻ നിന്നെ കണ്ടപ്പോ ആ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം ഞാൻ ശ്രദ്ധിച്ചു. സ്വയംവര സദ്യയുണ്ണാൻ വന്ന ബ്രാഹ്മണർക്കിടയിലേക്ക് ആരെയോ തിരയുകയായിരുന്നു ആ കണ്ണുകൾ.
1: ദിവ്യചാപം വലം വെച്ച് യന്ത്രപക്ഷിയുടെ കണ്ണുകളിലേക്ക് അമ്പെയ്ത് കൊള്ളിച്ച യോദ്ധാവിന്റെ മുഖത്ത് ക്ഷത്രിയ തേജസ്സാണ് കണ്ടത്. ബ്രാഹ്മണകുമാരനെ വേട്ടതിന് രാജാക്കന്മാർ കലഹിച്ചപ്പോൾ ശരമാരി ചൊരിഞ്ഞ് അവരെയെല്ലാം തുരത്തുന്ന യുവാവ് അർജുനൻ തന്നെയെന്ന് ഉറപ്പിച്ചിരുന്നു ഞാൻ.
0: പാഞ്ചാലി, നീ എന്റെ സ്വപ്നമാണ്, സൗഭാഗ്യമാണ്.
1: സ്വന്തമാക്കിയ ഈ സൗഭാഗ്യത്തെ ദർശിക്കുവാനും സ്പർശിക്കുവാനും ഇനി എത്ര നാൾ കാത്തിരിക്കണം?
0: പാഞ്ചാലി,
1: നാരദമുനി എന്നെയും കണ്ടിരുന്നു. വ്യവസ്ഥകളൊക്കെ ആയില്ലേ? പങ്കിട്ടെടുക്കുന്നത് മനസ്സും ഹൃദയവുമുള്ള ഒരു മനുഷ്യ ജീവിയാണെന്ന് ഓർത്തില്ലാരും.
0: കൃഷ്ണേ,
1: അഭിമാനിയായ ഭീമൻ പറഞ്ഞു പാർത്ഥൻ അവകാശപ്പെട്ട പാഞ്ചാലിയെ വേണ്ടെന്ന്. പക്ഷെ നിങ്ങളുടെ ഏട്ടൻ മാത്രം.
0: ദ്രൗപദി, ഈ ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണിയാണ് നീ.
1: മഹാറാണിക്ക് അന്തപുരത്തിനകത്തും പുറത്തും ആളുകൾ ചില വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അഞ്ചുപേരെ പൊറുപ്പിക്കുന്നവൾ.
0: പാഞ്ചാലി, എന്തു പറഞ്ഞാണ് ഞാൻ നിന്നെ സമാധാനിപ്പിക്കുക?
1: സമാധാനം? ആര്യപുത്ര, ഞാൻ അങ്ങയുടേത് മാത്രമാണ്. പാഞ്ചാലി പാർത്ഥന് മാത്രം സ്വന്തം.
0: ദേവി, ഇനി നമുക്ക് എന്ത് ചെയ്യാനാകും?
1: നാരദമുനി കൽപ്പിച്ച വ്യവസ്ഥകൾ നാളെയാണ് തുടങ്ങുക. നാളെ മുതൽ ഒരു വർഷം യുധിഷ്ഠിരന്റെ ഭാര്യ, ഒരു വർഷം മറ്റാരും കാണരുത് പോലും.
0: ദ്രൗപദി,
1: അങ്ങയുടെ ഊഴെപ്പോഴാണ്? മൂന്നാമതോ അഞ്ചാമതോ? രണ്ടാമൂഴം മാതൃപുത്രർക്ക് വരണമാല്യൻ ചാർത്തിയ ഭർത്താവിനെ സ്പർശിക്കും മുമ്പ് നാല് പേർക്കൊപ്പം ശയ്യ പങ്കിട്ട ഒരു സ്ത്രീയെ നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്ക? ഒന്ന് പറഞ്ഞതാ.
0: ദ്രൗപദി പരിഹസിക്കരുത്. ഭാരതവർഷത്തിലെ മഹാരാജാവായിരുന്നു നമ്മുടെ പിതാവ്. ലോകാരാധ്യരായ ഭീഷ്മരും ദ്രോണരും അലങ്കരിക്കുന്ന സഭയാണ് ഹസ്തിനപുരം. പുത്രവധുവിന്റെ എല്ലാ അധികാരങ്ങളും അലങ്കാരങ്ങളും നിനക്ക് സ്വന്തം.
1: ഹരിപുത്ര, കൽപ്പിച്ചനുവദിച്ച അധികാരങ്ങളും അലങ്കാരങ്ങളും പാഞ്ചാലിക്ക് വേണ്ട. ഹസ്തിനപുരത്തിന്റെ നിഗൂഢതകളും പൂർവികരുടെ പുരാവൃത്തവും ആശ്ചര്യമാവുകയാണ്.
0: വലിയ കുടുംബമല്ലേ ദ്രൗപദി? പെരുമയേറിയ രാജവംശം.
1: പെരുമയേറിയ രാജവംശത്തിനല്ല, അർജുനനാണ് അച്ഛൻ എന്നെ നൽകിയത്. ഓർമ്മയില്ലേ വർഷങ്ങൾക്ക് മുമ്പ് പടയുമായി വന്ന് പിടിച്ചുകെട്ടി ഗുരുവിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത ഒരു രാജാവിനെ, എന്റെ പിതാവ് ദ്രുപദനെ?
0: ദ്രൗപദി,
1: മക്കളെ അഞ്ചുപേർ ചേർന്ന് പങ്കിട്ടെന്നറിഞ്ഞപ്പോ കെട്ടുതാലി തിരിച്ചു വാങ്ങാനെത്തിയ എന്റെ അച്ഛൻ കൃഷ്ണൻ വന്ന് എന്റെ പൂർവ്വജന്മ കഥ പറഞ്ഞ് അനുനയിപ്പിച്ച കാര്യം അറിഞ്ഞോ നിങ്ങൾ?
0: പൂർവ്വജന്മകഥയോ?
1: ദേവാംശമുള്ള അഞ്ച് ഭർത്താക്കന്മാരുണ്ടാകുമെന്ന വരം, പിന്നെ രാവണവധത്തിന് ശേഷം അഗ്നിശുദ്ധി വരുത്തിയ സീതയെ വീണ്ടെടുക്കുമ്പോൾ അഗ്നിയിൽ ലയിച്ച മായാസീതയുടെ പുനരവതാരം, ജനകപുത്രിക്ക് ഏകഭർത്തൃത്വം, ദ്രുപദപുത്രിക്ക് അഞ്ച്, ഗാന്ധാരി മാതാവിനെ പോലെ നിങ്ങളുടെ അമ്മയ്ക്ക് നൂറ് പുത്രരില്ലാത്തത് എന്റെ ഭാഗ്യം.
0: പാഞ്ചാലി, അച്ഛന്റെ ശത്രുവിനെയാ വരിച്ചത്? വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? മറ്റാരെങ്കിലും മതിയായിരുന്നു എന്ന മോഹമുണ്ടായിരുന്നോ?
1: ഉണ്ടായിരുന്നു. ഉള്ളിലൊരു മോഹമുയരുന്നത് അദ്ദേഹം അറിഞ്ഞു കാണും.
0: എന്നിട്ട്?
1: എന്നും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു തന്നു. ഭ്രാതാവായി, ഭർത്താവായി വരുന്നത് യോഗ്യനായ ഒരാളാകുമെന്നും പറഞ്ഞു.
0: എന്നിട്ട് വന്നോ?
1: വന്നു.
0: ആ ഭ്രാതാവ്?
1: കൃഷ്ണൻ. സുഖത്തിലും ദുഃഖത്തിലും തുണയാകുമെന്നുറപ്പു തന്ന കൃഷ്ണൻ.
2: അമ്മേ, സഞ്ജയനെ എങ്ങോട്ടാണ് പിതാവ് അയച്ചത്?
3: പിതാവോട് ചോദിക്കാമായിരുന്നില്ലേ?
2: മുഖം കാണിക്കാൻ ആരെയും വിടണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്.
3: ആരും സ്വസ്ഥത നൽകുന്നില്ലല്ലോ അദ്ദേഹത്തിന്.
2: സ്വസ്ഥതക്ക് വേണ്ടി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇളയച്ഛൻ വിദുരൻ പിണങ്ങിപ്പോയത് മുതൽ സ്വസ്ഥത പൂർണ്ണമായിരുന്നു.
3: വിദുരനെ തിരിച്ചു വിളിക്കാനാണ് സഞ്ജയൻ പോയത്.
2: എന്തിന്? 13 ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായ ഇളയച്ഛൻ.
3: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
2: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
3: അതേടാ, ദേശരക്ഷക്ക് വേണ്ടി രാജാവിനനുസരിക്കേണ്ടി വരും.
2: മകന്റെ രക്ഷയല്ലോ ദേശരക്ഷയിലെ എല്ലാവർക്കും മുഖ്യം.
3: മകനെ ഓർക്കാത്തത് കൊണ്ടാണോ നിന്റെ ഓരോ ആവശ്യത്തിനും ഞങ്ങൾ ഒപ്പം നിന്നത്, കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നത്?
2: വല്ല വിധേനയും അമ്മാവന്റെ ഉപായം കൊണ്ടും എന്റെ അടിമകളാക്കിയതായിരുന്നില്ലേ? അമ്മ പറഞ്ഞിട്ടല്ലേ എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നത്.
3: അതെ, അമ്മ പറഞ്ഞു. പാഞ്ചാലിയുടെ ശാപവചനങ്ങൾ കൊണ്ട് നീയൊക്കെ ചാമ്പലാവാതിരിക്കാൻ അമ്മ മാപ്പിരുന്നു. സുയോധന, പണയവസ്തുക്കളായി നീ സ്വന്തമാക്കിയ രാജ്യവും സമ്പത്തും പാണ്ഡവരെയും പാഞ്ചാലിയെയും തിരിച്ചേൽപ്പിച്ചപ്പോൾ ശാപമേ വേണ്ടെന്ന് വെച്ചുള്ളൂ. ശപഥങ്ങൾ അങ്ങനെ തന്നെയുണ്ട്.
4: മരുമകനെ ഭയപ്പെടുത്തല്ലേ സോദരി?
3: ശകുനി അന്ധനവേട്ട സോദരിക്ക് സാന്ത്വനമാകാനാണ് വന്നത്. പക്ഷേ ഹസ്തിനപുരത്തിന്റെ ദുഷഗുണമെന്നാണ് നീ അറിയുന്നത്.
4: ഞാനത് കാര്യമാക്കുന്നേയില്ല. കാരണം മരുമകനാണ് എന്റെ കാര്യം.
2: അമ്മാവ, ആ വിദുരരെ തിരിച്ചു വിളിക്കുന്നു പിതാവ്.
4: വരട്ടെ, വരട്ടെ വിദുരർ. സുയോധന, അകത്തിരിക്കുന്ന ശത്രുവ പുറത്തിരിക്കുന്ന ശത്രുവേക്കാൾ അപകടം.
3: വിദുരർ ശത്രുവല്ല ശകുനി. മഹാരാജാവിനെ വിട്ടെങ്ങും പോകില്ല.
4: പാണ്ഡവ മാതാവ് വിദുരഗ്രഹത്തിൽ.
3: സുയോധന വേണ്ട, അങ്ങനെയൊന്നും പറയരുത്.
4: സോദരി, സ്വന്തം മകന്റെ ആഗ്രഹം എല്ലാറ്റിനും മേലെ അതാവണം.
2: മറ്റുള്ളവരുടെ മക്കളുടെ ആഗ്രഹമല്ലേ അമ്മയ്ക്ക് കാര്യം.
3: നീ ഇത് പറയണം. കൊള്ളരുതായ്മകൾ ഓരോന്നും ചെയ്തു കൂട്ടുമ്പോഴും മക്കളുടെ സന്തോഷം കൊതിച്ച് സമാധാനിക്കുന്ന ഞങ്ങളോട് നീ ഇത് തന്നെ പറയണം. സഭാതലത്തിലെ നീചകൃത്യം മനസ്സിൽ നിന്നകലും മുമ്പേ ചൂത് കളിക്കാൻ പാണ്ഡവരെ വീണ്ടും വിളിച്ചുകൊണ്ടുവന്ന നിന്റെ അച്ഛനെ കുറിച്ചും അങ്ങനെ തന്നെ പറയണം.
4: തങ്ങളെ, ഇവൻ
3: പെറ്റിട്ടപ്പോഴേ വംശരക്ഷക്കു വേണ്ടി മകനെ ഉപേക്ഷിക്കാൻ പലരും പറഞ്ഞു. ഒരു ശാപത്തിനും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് ഇവനെ മാറോട് ചേർത്ത് പിടിച്ച ഈ അമ്മയുടെ സ്നേഹത്തിന്റെ ആഴമാണ് നീ അളക്കുന്നത്. യുദ്ധം, ചൂത്, ആത്മഹത്യ, സുയോധന, നിന്റെ അന്ത്യശാസനങ്ങളിൽ ആത്മഹത്യക്കും അടർക്കളത്തിലെ ആത്മാഹുതിക്കും വിട്ടുകൊടുക്കാതെ വീണ്ടും ചൂത് നടത്താൻ നിശ്ചയിച്ച നിന്റെ അച്ഛനമ്മമാർക്ക് മക്കളുടെ ആഗ്രഹം തന്നെയാണ് മുഖ്യം.
4: ശരിയാണ്, ശരിയാണ്. ഇപ്പൊ എല്ലാം ശാന്തമായി. നാം വിചാരിച്ച പോലെ തന്നെ നടന്നു. പാണ്ഡവർ കാടുവാഴുന്നു, കൗരവർ നാടുവാഴുന്നു.
3: ശകുനി, കാടുവാഴുന്ന കഷ്ടപ്പാടും പന്തിയേഴാണ്ട് കാലത്തെ വനവാസവും കുന്തിപുത്രരുടെ ശരീരം തളർത്തിയേക്കും. പക്ഷേ ദുശാസനൻ വലിച്ചിഴക്കുമ്പോൾ അഴിഞ്ഞു വീണ തലമുടി കെട്ടിയിട്ടില്ല വാഞ്ചാലി. കൗരവസഭയിൽ തലകുനിച്ചിരുന്ന പാണ്ഡവരുടെ അഭിമാനത്തിൽ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഉണ്ടാക്കിയ മുറിവുകളും ഉണങ്ങിയിട്ടില്ല. പതിമൂന്ന് സംവത്സരങ്ങൾ ഹസ്തിനപുരിയിൽ സ്വസ്ഥതയുണ്ടാക്കാൻ പ്രാർത്ഥിക്കുകയാണ് ഗാന്ധാരി. ശംഭോ മഹാദേവാ.

0: നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് കുറച്ചു ദൂരമേ സഞ്ചരിച്ചുള്ളൂ. അപ്പോഴേക്കും എല്ലാവരും തളർന്നു. ഇനിയും ഏറെ ദൂരം താണ്ടാനുണ്ട്. ഇങ്ങനെയായാൽ എന്തു ചെയ്യും?
1: അറിയില്ല.
0: വെള്ളം അന്വേഷിച്ചു പോയ ഏട്ടനെയും കാണുന്നില്ലല്ലോ. ഇരുട്ട് പരക്കാൻ തുടങ്ങിയാൽ യാത്രയും പറ്റില്ല. വല്ലാത്ത പ്രതിസന്ധി തന്നെ.
1: ഏത് മുജ്ജന്മ പാപം തീർക്കാനാ ഈ പദയാത്രയെന്ന് അറിയില്ല.
2: മുജ്ജന്മ പാപമല്ല, ഈ ജന്മപാപം തന്നെ.
1: ദ്രൗപദി,
2: കാട്ടുപാതകളിലൂടെ നഗ്നപാതയായി ആശ്രമങ്ങൾ തേടിയുള്ള യാത്ര, മഹാറാണി പാഞ്ചാലിക്ക് ഈ പദയാത്ര വിധിച്ചത് ആരെ?
0: നമുക്ക് കുറച്ചു നേരം കൂടി വിശ്രമിക്കാം.
2: എവിടെ? പാഞ്ചാലത്തെ പട്ടുമെത്തയിലും ഇന്ദ്രപ്രസ്ഥത്തിലെ ഹംസതൂലിക തൽപ്പത്തിലും അന്തി ഉറങ്ങി ശീലിച്ച ഞാൻ വിശ്രമിക്കേണ്ടത് എവിടെയാ പറയൂ.
1: പ്രിയേ, നീ നമ്മെ കുറ്റപ്പെടുത്തുകയാണോ?
2: തീർച്ചയായും. പൊറുക്കാനാവാത്ത തെറ്റല്ലേ നിങ്ങൾ ചെയ്തത്? രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സോദരയെയും പണയം വെക്കുക, അഞ്ചിലൊരവകാശം മാത്രമുള്ള അങ്ങ് എന്ത് അധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയവസ്തുവാക്കിയത്?
0: ക്ഷമിക്കണം, അങ്ങനെ പറയരുത്.
2: പറയരുതെന്നോ? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ? സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണിയുരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടെ നിന്ന് വന്നു അഭിമാനബോധം?
3: നാമാണ് അപരാധി. നമ്മോട് ക്ഷമിക്കൂ പാഞ്ചാലി.
2: പറ്റില്ല യുവരാജ, ഒരു സ്ത്രീ എന്ന നിലയിൽ ക്ഷമിക്കാൻ പറ്റില്ല. വസ്ത്രമഴിച്ച ദുശ്ശാസനോളം അപരാധിയാണ് ഭാര്യയെ പണയം വെക്കാൻ മടിക്കാത്ത അങ്ങ്. പകിടയേറിലെ ചതി തിരിച്ചറിഞ്ഞ് പിന്മാറാനുള്ള സാമാന്യ ബോധം പോലും ചൂതുകളി തലക്ക് പിടിച്ച അങ്ങേക്കുണ്ടായില്ല. അനുഭവത്തിന്റെ അറിവുണ്ടായിരുന്നെങ്കിൽ, രണ്ടാം ക്ഷണത്തിലെ അപകടമറിഞ്ഞ് പിന്മാറിയിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരുമായിരുന്നോ?
3: അരുത്, ഇനിയും കേൾക്കാൻ വയ്യ, തകർന്നു പോകും. പാഞ്ചാലത്തിന്റെ മഹാസൗഭാഗ്യത്തിൽ നിന്ന് ഘോരവനത്തിന്റെ ദുരന്തത്തിലേക്ക് നിപതിക്കേണ്ടി വന്നതിന് ഈ ഗതികേടിന് ഹസ്തിനാപുരം യുവരാജൻ യുധിഷ്ഠിരൻ.
0: ജ്യേഷ്ഠാ,

0: ആരാണ് നിങ്ങൾ? എന്തിനീ കാട്ടിൽ വന്നു?
1: അത് ചോദിക്കാം, നിങ്ങൾ ആരാ?
0: അനങ്ങിപ്പോകരുത്. ഞങ്ങളുടെ കാട്ടിൽ വന്ന് ഞങ്ങൾ ആരെന്നു? കൊന്നുകളയും. പറ നിങ്ങൾ ആരാ?
2: ഞങ്ങൾ ബദരിയാശ്രമത്തിലേക്കുള്ള യാത്രയിലാണ്. എന്താ എന്താ ചിരിക്കുന്നത്?
0: നടക്കാത്ത കാര്യം പറഞ്ഞത് കേട്ടപ്പോ ചിരിച്ചതാ.
1: നടക്കാത്ത കാര്യമോ?
0: അതെ, ഈ പെണ്ണിനെയും കൊണ്ട് ഈ കാട്ടിലൂടെ നിങ്ങൾക്ക് ബദരിയാശ്രമത്തിൽ എത്താനാവില്ല.
1: കാരണം?
0: കാട്ടുവാസികളും കാട്ടുമൃഗങ്ങളും നിങ്ങളെ കൊല്ലും. മാത്രമല്ല, ചെങ്കുത്തായ കയറ്റവും ഇറക്കവും കുത്തിയൊഴുകുന്നപ്പോഴും ഇതൊന്നും താങ്ങാനുള്ള കരുത്തൊന്നും നിങ്ങൾക്കില്ല.
3: കാട്ടിക്കൊടുക്ക നിങ്ങളുടെ കരുത്ത്.
0: ഊക്കിനേക്കാൾ കരുത്തുള്ള വാക്ക് കുലമഹിമയിൽ ഊറ്റം കൊള്ളുന്നവരാണെന്ന് വ്യക്തം. ഒന്നോർത്തോ, ഈ മണ്ണ് കാടിന്റെ മക്കളുടേത്. ഇവിടെ അതിക്രമിച്ചെത്തി അധികാരം സ്ഥാപിച്ച് ഞങ്ങളെ അടിച്ചമർത്താമെന്ന് മോഹിക്കണ്ട. കാടും നാടും മുടിക്കുന്ന ചതിയന്മാരും കൊള്ളക്കാരുമാണ് നിങ്ങൾ.
2: നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഞങ്ങളെ കൊല്ലണോ?
0: കൊല്ലണം. ഈ കാട് മുടിയാതിരിക്കാൻ കൊല്ലണം. അതിനു മുമ്പ് ഒന്നറിഞ്ഞാൽ കൊള്ളാം. ആരാണ് നിങ്ങൾ? എന്തിനിവിടെ വന്നു?
4: പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചെയ്യും?
0: പറഞ്ഞാലും ഇല്ലെങ്കിലും ചെയ്യും. കൊല്ലും കൊല്ലും ഞാൻ.
4: നിനക്കതാവില്ലട കാടാ. എന്റെ അനിയന്മാരുടെ ദേഹത്ത് തൊടില്ല നീ.
0: അനിയന്മാരുടെ മാത്രമല്ല, ചേട്ടന്റെ ദേഹത്തും കൈവെക്കും ഞാൻ. പക്ഷേ കൂടെ ഒരു സ്ത്രീ ഉണ്ടെന്ന പരിഗണന.
2: ഓഹോ, സ്ത്രീകളോട് അത്രയ്ക്ക് മര്യാദയോ?
0: അതെ, പെണ്ണ് പെറ്റുണ്ടായവൻ തന്നെയാ ഞാനും. എനിക്കും ഒരു അമ്മയുണ്ട്. അതുകൊണ്ട് പറയുക, നിങ്ങൾ പോയിക്കൊള്ളുക. കാട്ടുവാസികളും കാട്ടുമൃഗങ്ങളും നിങ്ങളെ വെറുതെ വിടില്ല. അതുകൊണ്ട് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഞങ്ങൾ സഹായിക്കാം.
3: വേണ്ട, ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും ഈ കാടന്മാരുടെ സഹായം എനിക്ക് വേണ്ട.
0: എങ്കിൽ മരിക്കാൻ ഒരുങ്ങിക്കൊള്ളൂ, അല്ലെങ്കിൽ വെല്ലുവിളി സ്വീകരിച്ച് യാത്ര തുടർന്നു നോക്ക്.
4: എടാ, വെല്ലുവിളികൾ ഏറെ പിന്നിട്ടാ ഇവിടെ എത്തിയത്. പോകും മുമ്പേ ഞങ്ങളെ വഴിയിൽ തടഞ്ഞതിലുള്ള ശിക്ഷ കൂടി വാങ്ങിക്കൊള്ളൂ. ഭീമസേനന്റെ ശിക്ഷ. എന്താടാ, എവിടെ പോയി നിന്റെ ശൗര്യം? ഭീമസേനൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ തളർന്നോ? എന്താടാ നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്?
0: ആരാന്നാ പറഞ്ഞേ?
4: ഞാൻ കുന്തിപുത്രൻ ഭീമസേനൻ.

0: കിടുംബി പുത്രൻ ഘടോൽ ഗജൻ.
1: നീ
0: അച്ഛാ

ആര്യപുത്ര, അങ്ങെവിടെയാണ്? കുടകപ്പാലപ്പൂ കൊണ്ട് കോർത്ത ഈ മാല്യമണിയാൻ അങ്ങ് വരില്ലേ? അന്ന് സ്വയംവര ദിനത്തിലും ഇതുപോലെ കാത്തിരുന്നു ഞാൻ. കിരീടധാരികൾക്കിടയിൽ കണ്ടില്ല, പക്ഷേ കുടുമയിൽ അരിമുല്ലപ്പൂ ചുറ്റിയ കറുത്ത താടിക്കാരൻ ബ്രാഹ്മണകുമാരന്റെ വേഷങ്ങൾക്കുള്ളിൽ ഞാൻ എന്റെ രാജകുമാരനെ കണ്ടെത്തിയിരുന്നു. ഭരണമാല്യവും അർജുന, കാമ്യകത്തിലെ കുളിരിന് കൂട്ടിരിക്കാൻ വരില്ലേ അങ്ങ്? ആര്യപുത്ര, ഇന്ദ്രപ്രസ്ഥത്തിലെ ശയ്യാഗ്രഹത്തിലെ ഇന്ദ്രനീലിമയേക്കാൾ എനിക്കിഷ്ടം ഇതാണ്.

0: സൗഗന്ധികങ്ങളാണോ ദ്രൗപദി?
1: അല്ല, കാട്ടുപൂക്കളാ.
0: ശിവപൂജയ്ക്ക് നേരിക്കാം.
1: മുടിയെ ചൂടാന്ന് പറഞ്ഞില്ലല്ലോ.
0: ഗന്ധമാതനം ധാരാളം പൂക്കളുള്ള സ്ഥലമാണ്.
1: ഗന്ധമാതനോ?
0: ഇളയച്ഛന്റെ ദൂത് വന്നു, ഇവിടം വിടേണ്ട സമയമായി.
1: ഇളയച്ഛന് ദൂതയക്കല്ലേ വേണ്ടു? യാത്ര ഇനിയും വയ്യ.
0: ഇളയച്ഛൻ നമ്മുടെ ഗുണകാംക്ഷിയല്ലേ, അനുസരിക്കണ്ടേ?
1: അനുസരിക്കണം, പക്ഷേ കാടുമേടും താണ്ടാനുള്ള ആരോഗ്യം ഇല്ല എനിക്ക്.
0: അതോർത്ത് നീ വിഷമിക്കേണ്ട, ഒരടി പോലും നടക്കാതെ ലക്ഷ്യത്തിലെത്തിക്കാൻ പ്രാപ്തിയുള്ളവർ കൂടെ ഇല്ലേ?
1: ആര്? ഭീമസേനോ?
0: ഭീമപുത്രൻ, ഘടോൽക്കജനും സംഘവും. ഏത് ദുർഘടപാതയും അവർക്ക് നിസാരം.
1: വേണ്ട, ഹിഡുംബി പുത്രന്റെ സഹായം വേണ്ട എനിക്ക്. കാട്ടാളന്മാരുമായുള്ള സഹവാസം വേണ്ട.
0: പാഞ്ചാലി,
1: പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. അവരുടെ സാമീപ്യം പോലും ദുസ്സഹമാണ് എനിക്ക്. ഇനി വയ്യ.
0: കാട്ടുപാതകൾ അറിയുന്നവർ, എത്ര ഭാരവും ചുമക്കാൻ കരുത്തുള്ളവർ. ഞാൻ അത്രയേ ഉദ്ദേശിച്ചുള്ളൂ.
1: ഭാര്യ ഒരു ഭാരമായി തോന്നുമ്പോഴാണ് പരസഹായത്തിന് ആളുകളെ തേടുക. പാണ്ഡവർക്കൊരു ഭാരമായി പാഞ്ചാലി അല്ലേ?
2: പരസഹായത്തിന് ആളെ തേടി വിഷമിക്കേണ്ട, ഞാനുണ്ട്.
0: ആരാണ് നീ? നിനക്കിവിടെ എന്ത് കാര്യം? ജീവൻ വേണമെങ്കിൽ പോയിക്കോ.
2: ഉത്തരങ്ങൾ ഓരോന്നായി പറയാം. ചോദ്യം, ആരാണ് നീ? ജഡനാണ് ഞാൻ, ജഡൻ. അടുത്ത ചോദ്യം, നിനക്കിവിടെ എന്ത് കാര്യം? ഉത്തരം, ഈ കാടിന്റെ അധിപനാണ് ഞാൻ. ജീവനിൽ കൊതിയുണ്ട്? എന്റെ ജീവനിലല്ല, ദാ ഈ ജീവനിൽ.
0: എടാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം? എന്നെ ഞാൻ
3: ജഡാസുര, നിന്റെ അതിമോഹം ഇന്ന് അവസാനിപ്പിക്കും. എന്റെ മകൻ ഘടോൽഖജന ഈ കാട്ടിൽ ഞങ്ങൾക്ക് തുണ, അറിയോ നിനക്ക്?
2: ഘടോൽഖജൻ അറിഞ്ഞില്ല, ആളറിയാതെ ഞാൻ ചെയ്തു പോയതാണ്. മാപ്പാക്കണം.
3: മതി, പോയിക്കോ വേഗം. നമ്മുടെ കൺവെട്ടത്ത് പോലും കണ്ടുപോകരുത്.
2: ഞാൻ പോയേക്കാം, ഇനി വരില്ല. മാപ്പ്.

0: ദുഷ്ടനെ നിങ്ങൾ കൊല്ലാതെ വിട്ടു അല്ലേ?
1: ജീവനു വേണ്ടി യാചിക്കുന്നവരെ കൊല്ലാറില്ല നാം.
0: എന്റെ ജീവനു വേണ്ടി ചോദിച്ചവനാണ് അവൻ, അവനെ നിങ്ങൾ വെറുതെ വിട്ടു അല്ലേ?
1: ആളറിയാതെയാണെന്ന് പറഞ്ഞില്ലേ, ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല.
0: അല്ലെങ്കിലും കാട്ടാളന്മാരോട് എന്നും കരുണയാണല്ലോ അങ്ങേക്ക്.
1: ദ്രൗപതി
0: മടുത്തു, ഈ കിരാതന്മാരുടെ ദുർമുഖം കണ്ട് മടുത്തു.
2: അമ്മേ,
0: വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ പലവട്ടം?
2: പാഞ്ചാലി, പ്രഥമ പാണ്ഡവ പുത്രനല്ലേ ഇവൻ?
0: പാഞ്ചാലി പുത്രനല്ലോ രാജൻ.
1: നിനക്കെന്താണ് വേണ്ടത് ദ്രൗപതി?
0: അസുരന്മാർക്കും വനവാസികൾക്കും ബന്ധുവാവാൻ എനിക്ക് വയ്യ. അതിഥികളായവർ എത്താതിരിക്കണം. അതിനെ അങ്ങയുടെ ഈ മകൻ ഇവിടെ വരാതിരിക്കണം.
1: ദ്രൗപതി നീ വേണ്ട, ഞാൻ പോയിക്കോളാം, ഇനി വരാതെ നോക്കാം.
3: പാഞ്ചാലി പറഞ്ഞതാ ശരി, പോയിക്കോളൂ. വനവാസികളുടെ ഗന്ധം അതാണ് അവൾക്ക്.
1: ഏട്ടാ, മനസ്സിലായി, ഇത് കാടിന്റെ ഗന്ധമാണ്. സുഗന്ധലേപനങ്ങൾ കൊണ്ട് പൊളിപ്പിച്ചിട്ടില്ല ഈ മണം. ഞങ്ങൾക്കത് അസഹ്യമല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസം ഓർത്തില്ല. മഹാറാണി ക്ഷമിക്കണം.
4: മുനെ ഗടോൽക്കച്ച,
1: കാട്ടുവാസിയായ ഹിടുമ്പിയാണ് എന്റെ അമ്മ. വെയിലും മഴയും കൊണ്ടാ വളർന്നതും വളർത്തിയതും. പട്ടുമെത്തയിൽ അച്ഛനൊപ്പമല്ല അന്തിയുറങ്ങിയത്. കാട്ടുവള്ളികൾ കെട്ടിയ മരക്കട്ടിലില്ല. ഇതാണ് ഞങ്ങളുടെ മണം. എന്റെ അമ്മയെ എനിക്കിഷ്ട ഈ മണവും. നിങ്ങൾക്ക് അസഹ്യമാവാൻ ഇനി ഞാൻ വരില്ല. പോകുന്നു, വരില്ല.

0: ഞാനോ അങ്ങനുവദിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അവന്റെ സന്തോഷം തിരിച്ചറിഞ്ഞില്ലേ. അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമ ചിമ്മാതെ കാവലിരിക്കുകയാണവൻ. വീഴ്ചകളിൽ താങ്ങാവാൻ കാടന്റെ കരുത്തു വേണം. പക്ഷെ ആ മുഖം കാണരുത്. കുത്തുവാക്കുകൾ കൊണ്ട് ആക്ഷേപിക്കുന്നത് എന്റെ മകനെയാണെന്ന് പോലും ഓർത്തില്ല നിങ്ങൾ.
1: ഭീമസേന, ഇത്രമാത്രം വികാരം കൊള്ളാൻ ഇവിടെ എന്തുണ്ടായി?
0: കഷ്ടം എന്തുണ്ടായെന്നോ? ഉപകാരസ്മരണ അത് അഭിമാനികൾക്ക് പറഞ്ഞതാ.
2: അതുകൊണ്ടാവും സ്വന്തം ഭാര്യയെ ആക്രമിക്കാൻ വന്നവനെ വെറുതെ വിട്ടത് അല്ലേ?
0: പാഞ്ചാലി, നാവടക്ക് നീ.
3: ഭീമ മതി. അപായപ്പെടുത്താൻ വന്നവനെ വെറുതെ വിട്ടതിലുള്ള വിഷമമാണ് അവൾക്ക്. അവൻ ഇനിയും വന്നേക്കുമെന്നുള്ള ആശങ്കയാണ്.
0: ഇല്ല ഏട്ടാ, ജഡൻ ഇനി വരില്ല. ഗഡോൽക്കജന്റെ മിത്രമാണവൻ. ഇനി അവൻ സഹായിക്കുകയുള്ളൂ.
2: അരികത്തുള്ളവരുടെ ആഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കണം. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തണം, ഇല്ലെങ്കിൽ ആപത്താ.
0: ഓഹോ, കാട്ടിൽ സൂര്യവിഹാരം ചെയ്യുന്നവർക്കിടയിലേക്ക് കടന്നു വന്നവർ നമ്മളല്ലേ. കാടിന്റെ സ്വച്ഛന്ദതയെ തടസ്സപ്പെടുത്തിയാൽ പ്രതിഷേധിക്കുക സ്വാഭാവികം. അകറ്റി നിർത്തേണ്ടവരുടെ സഹായമാവാം സാമീപ്യമരുത്. മനസ്സിലാകുന്നില്ല ഈ രാജനീതി.
1: അനുജ, ആര്യ സംസ്കൃതി മറന്നുകൂടാ.
3: അസുരഗോത്രങ്ങൾ അധികാരസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവർ തന്നെ. ഭരിക്കാനല്ല, ഭരിക്കപ്പെടാൻ മാത്രം അധികാരമുള്ള അധസ്ഥിതരാണവർ.
0: അധികാരത്തിലേറാനും പിന്നെ കാൽ കീഴിലിട്ട് ചവിട്ടിമെതിക്കാനും വിധിക്കപ്പെട്ടവർ അസുരഗോത്രം.

0: റോൾ കജ. എന്താ എന്താ വന്നത്? മതിയായില്ല നിനക്ക്?
1: ക്ഷമിക്കണം, ഇവിടം വിടുകയാ ഞാൻ. അതിനു മുമ്പ് മഹാറാണിക്കിതാ ഒരു ഉപഹാരം, സ്വീകരിക്കാൻ ദയവുണ്ടാകണം.
2: അതിന്റെ ആവശ്യമൊന്നുമില്ല. നേരത്തെ കൊണ്ടുവന്ന കാട്ടുതേനും പഴങ്ങളും കുറേയുണ്ട്.
1: രാജസഭയിൽ ഒരു സ്ത്രീയുടെ മടിക്കു തഴിക്കുന്നത് തടയാൻ ആര്യഗോത്രത്തിൽ ആണുങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. അസുരനീതി അങ്ങനെയല്ല. ജഡൻ എന്റെ മിത്രമാണ്, പക്ഷേ ഒരു പെണ്ണിന്റെ നേർക്ക് കൈനീട്ടിയ ഒരു നീചന്റെയും യാചനക്ക് സൗഹൃദത്തിന്റെ ഔദാര്യം അനുവദിക്കില്ല ഞാൻ. മഹാറാണിയെ പ്രാപിക്കാൻ ഓങ്ങിയവന്റെ യാചന കേട്ട് ക്ഷമ കൽപ്പിക്കുന്ന ന്യായാധിപനുമല്ല ഞാൻ. നിങ്ങളുടെ നിഴൽ പോലും സ്പർശിക്കില്ല ഇനി ആരും. ഇത് ഘടോൽക്കജന്റെ വാക്ക്. വാക്ക് തെറ്റിച്ചാൽ ഇതായിരിക്കും ഫലം.
0: ജഡൻ,
1: ജഡന്റെ ശിരസ്.
3: നാടകനേരം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. മധുരഗീതങ്ങളുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. എന്ന് എന്താണ് പുതിയ വാക്കുമായിട്ട് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ ഏവരും ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ട് വൈകിപ്പിക്കുന്നില്ല, പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെളിച്ചം എന്ന വാക്കിന് എത്രയോ അർത്ഥതലങ്ങളുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള പാട്ടുകളെല്ലാം വെളിച്ചം എന്ന പദം ഉൾപ്പെടുന്നതാണ്. വെളിച്ചമെന്നാൽ ഇരുട്ടിനെ മാറ്റുന്ന വെറും പ്രകാശം മാത്രമല്ല, പലപ്പോഴും പ്രതീക്ഷയാണ്, അറിവാണ്, സ്നേഹമാണ്, ചിലപ്പോൾ ഹൃദയത്തിൽ പെയ്യുന്ന ആശ്വാസമാണ്. മലയാള സിനിമയിലെ ഒട്ടനവധി

ഈശ്വര ഗാനങ്ങളിൽ ഈ വെളിച്ചം എന്ന പദം വരികളായി വന്ന് നമ്മുടെ മനസ്സിൽ വലിയൊരു പ്രകാശം നിറച്ചിട്ടുണ്ട്. ഇന്ന് ഇനി വരാൻ പോകുന്ന ഒരു മണിക്കൂർ നേരം മധുരഗീതങ്ങളിൽ നമ്മൾ മാറ്റിവെക്കുന്നത് വെളിച്ചം എന്ന പദം ഉൾപ്പെടുന്ന നമ്മുടെ ഹൃദയം തൊട്ട ആ മനോഹര ഗാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ഈ സംഗീതയാത്ര നമ്മൾ ആരംഭിക്കുന്നത് ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള ഒരു ചിത്രത്തിലെ ഗാനത്തോടൊപ്പമാണ്. 1976 JC സംവിധാനം ചെയ്ത ചിത്രം രാജാങ്കണം. ജയൻ, MG സോമൻ, ജയഭാരതി, ഷിയല, വിൻസെന്റ്, KP ഉമ്മ, ജോസ് പ്രകാശ്, ബഹദൂർ, ശങ്കരാടി തുടങ്ങി അക്കാലത്ത് മലയാള സിനിമയുടെ മുഖമായി മാറിയ ഒരുപാട് അഭിനേതാക്കൾ ഈ ചിത്രത്തിന്റെ മുതൽക്കൂട്ടായിരുന്നു. അഭിനേതാക്കളെ പോലെ തന്നെ അന്ന് മലയാള സിനിമാ ഗാനശാഖ അടക്കി വാണിരുന്ന യേശുദാസ്, സുശീല, P ജയചന്ദ്രൻ, അമ്പിളി രാജശേഖരൻ, വാണി ജയറാം തുടങ്ങിയവരെല്ലാം ചേർന്ന് ഇതിലെ 4 ഗാനങ്ങൾ ആലപിച്ചു. ഇന്നത്തെ മധുരഗീതങ്ങളിൽ നെൽസൺ ഫെർണാണ്ടസ് വരികളെഴുതി MK അർജുനൻ മാസ്റ്റർ ഈണം കൊടുത്ത് വാണി ജയറാം ആലപിച്ച വെളിച്ചമെവിടെ, വിളക്കുകൾ എവിടെ, ഈ ഇരുട്ടുഭൂമിയിൽ എവിടെ, പ്രകാശം എവിടെ എന്ന ഗാനം.

വാണിയമ്മയുടെ ആ മധുരശബ്ദത്തിൽ വെളിച്ചം എവിടെ, വിളക്കുകൾ എവിടെ എന്ന ഗാനം കേട്ടപ്പോൾ ശരിക്കും മനസ്സ് ഭൂതകാലത്തിലെ ഏതോ ഒരു സമയത്തേക്ക് കടന്നുപോയി അല്ലേ. റേഡിയോ മലബാറിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെളിച്ചം എന്ന പദം വരികളിൽ വരുന്ന മനോഹര ഗാനങ്ങൾ കോർത്തിണക്കിയ മധുര ഗീതങ്ങളാണ്. ഇനി നമ്മൾ പോകുന്നത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലേക്ക് തന്നെയാണ്. നിത്യഹരിത നായകൻ പ്രേം നസീർ, അടൂർ ഭാസി, കെ പി ഉമ്മർ, ജോസ് പ്രകാശ്, ശങ്കരാടി, ജനാർദ്ദനൻ, ഒപ്പം സൗന്ദര്യവും അഭിനയവും തിളങ്ങി നിന്ന കെ ആർ വിജയ, വിധുബാല, അങ്ങനെ മലയാളത്തിലെ എക്കാലത്തെയും വലിയ പ്രതിഭകൾ അണിനിരന്ന 1978 പുറത്തിറങ്ങിയ ഒരു ക്ലാസിക് സിനിമ യാകാശ്യം. മലയാള സിനിമയ്ക്ക് ഒരുപിടി മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച മാസ്റ്റർ ഡയറക്ടർ ഹരിഹരനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. വൈകാരിക നിമിഷങ്ങളും നാടകീയതയും നിറഞ്ഞ ഈ സിനിമയിലെ കഥാസന്ദർഭത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനമുണ്ട്. ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന നിരാശയും ഇരുളടഞ്ഞു പോകുന്ന വഴികളുമൊക്കെയാണ് പാട്ടിന്റെ പശ്ചാത്തലം. മലയാളികളുടെ പ്രിയപ്പെട്ട കവി മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് സംഗീതം നൽകിയത് മറ്റാരുമല്ല MS ബാബുരാജാണ്. അദ്ദേഹത്തിന്റെ ഈണത്തിൽ ഗാനഗന്ധർവൻ യേശുദാസാണ് ആ ഗാനം ആലപിച്ചത്. വെളിച്ചമണഞ്ഞു പോകുന്ന രാത്രിയുടെ കാത്തിരിപ്പ്, അതിനൊപ്പം മനസ്സിന്റെ നോവും പങ്കുവയ്ക്കുന്ന ആ വരികൾ ഇങ്ങനെയാണ്: വെളിച്ചം വിളക്കണച്ചു, രാത്രിയെ വെണ്ണിലാവും കൈവെടിഞ്ഞു. കേട്ടോളൂ ഈ ആകാശം എന്ന സിനിമയിലെ അനശ്വര ഗാനം റേഡിയോ മലബാറിലൂടെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങളാണ്. മധുരഗീതങ്ങളിൽ മനോഹരങ്ങളായ രണ്ട് പാട്ടുകൾ നമ്മൾ കേട്ടു. ഇപ്പൊ കഴിഞ്ഞ പാട്ടിൽ ഇരുട്ടിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രത്യാശയുടെ ഒരു പുതിയ പുലരിയുടെ മനോഹരമായ വെളിച്ചത്തെ കുറിച്ചാണ്. നമുക്ക് നേരെ 1983 ഒന്ന് പോയാലോ. ജോൺ പീറ്റേഴ്സ് സംവിധാനം ചെയ്ത സ്വപ്നലോകം എന്ന സിനിമ പേര് പോലെ തന്നെ വലിയൊരു താരവസന്തത്തിന്റെ സ്വപ്നലോകമായിരുന്നു ആ ചിത്രം. നിത്യഹരിത നായകൻ പ്രേം നസീറിനൊപ്പം ശ്രീവിദ്യ, അംബിക, ശാന്തികൃഷ്ണ, ശുഭ, അഗസ്റ്റിൻ, പിന്നെ എക്കാലവും മലയാള സിനിമാ പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ജഗതി ശ്രീകുമാർ, അങ്ങനെ ഒരു വലിയ താരനിര അണിനിരന്ന കുടുംബ ചിത്രം. ഇതിൽ ഒ എൻ വി കുറുപ്പ് വരികളെഴുതി ജെറി അമൽദേവ് ഈണം കൊടുത്ത അതിമനോഹര ഗാനം പൊൻവെളിച്ചം കർണികാര പൂവിടർത്തും തീരമേ. യേശുദാസിന്റെ മനോഹരമായ ശബ്ദത്തിലൂടെയാണ് മലയാളികൾ ഈ ഗാനം ഏറ്റെടുത്തത്. മനസ്സിന് കുളിർമയേകുന്ന ഒരു അപൂർവ സുന്ദര ഗാനം. പുലർക്കാലത്തെ സ്വർണ വെളിച്ചം കണിമലരുകളെ തൊട്ടുണർത്തുന്നതുപോലെ നമ്മുടെ മനസ്സിനെയും ഉണർത്തുന്ന ആ വരികൾ അധികം വൈകാതെ കേൾക്കാം. റേഡിയോ മലബാറിലൂടെ മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. വെളിച്ചം എന്ന വാക്ക് വരികളിൽ ചാലിച്ചെടുത്ത മനോഹര ഗാനങ്ങളുമായി നിങ്ങളുടെ സ്വന്തം മധുരഗീതങ്ങൾ തുടരുന്നു. പ്രഭാതത്തിന്റെ പൊൻവെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞു നിർത്തിയ ഇടത്തുനിന്നും ഇനി നേരെ പോകുന്നത് 1990s മലയാള സിനിമയിലെ മാസ്റ്റർ ഡയറക്ടർ ഐ വി ശശി സംവിധാനം ചെയ്ത മികച്ച കുടുംബ ചിത്രം വർത്തമാനകാലം. ജയറാം, സുരേഷ് ഗോപി, ബാലചന്ദ്ര മേനോൻ, ഉർവശി, അങ്ങനെ അന്നത്തെ യുവതലമുറയിലെ പ്രിയപ്പെട്ട താരങ്ങളെല്ലാം അണിനിരന്ന സൗഹൃദത്തിനും പ്രണയത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയ സിനിമ. ഇതിനുവേണ്ടി വരികളെഴുതിയത് പ്രിയപ്പെട്ട ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹം കുറിച്ചിട്ട വരികൾക്ക് ഈണം കൊടുത്തത് ജോൺസൺ മാസ്റ്റർ, പാടിയത് എം ജി ശ്രീകുമാർ. മിഴികളിൽ തുടിക്കുന്ന ആ വെളിച്ചം, ചിരിയുടെ പുതുവഴികൾ തുറക്കുന്ന വരികൾ ഇങ്ങനെയാണ്: ഒരു തരി വെളിച്ചം തുടിച്ചു മിഴികളിൽ, ചിരിയുടെ തുടക്കം കുറിച്ചു പുതുമയിൽ. വർത്തമാനകാലം എന്ന സിനിമയിലെ തകർപ്പൻ ഗാനമിത റേഡിയോ മലബാറിലൂടെ നിങ്ങൾക്കായി കേൾക്കാം.

വർത്തമാനകാലം എന്ന സിനിമയിലെ എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിലൂടെ അതിമനോഹരമായ ഒരു ഗാനം നമ്മളിപ്പോൾ ആസ്വദിച്ചു. റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ വെളിച്ചം എന്ന പദം വരുന്ന അടുത്ത ഗാനം ഏതാവും? പ്രണയത്തിന്റെയും പ്രത്യാശയുടെയും ഒക്കെ വെളിച്ചം കണ്ടു കഴിഞ്ഞല്ലോ. ഇനി ജീവിതത്തിന്റെ വലിയൊരു സത്യത്തെ ഒരു തത്വശാസ്ത്രം പോലെ പറഞ്ഞു തരുന്ന മനോഹരമായൊരു ഗാനത്തിലേക്ക് പോവാം അല്ലെ. വർഷം 1998, സന്ധ്യാമോഹൻ സംവിധാനം ചെയ്ത കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞ അമ്മ അമ്മായി അമ്മ എന്ന സിനിമ. മുകേഷ്, ജഗതി ശ്രീകുമാർ, സുകന്യ, മീര ഒപ്പം അമ്മ മനസ്സിന്റെ നന്മയായി കവിയൂർ പൊന്നമ്മ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം. തമാശകളും കുടുംബ മുഹൂർത്തങ്ങളും നിറഞ്ഞ ഈ സിനിമയിൽ ജീവിതത്തിന്റെ വലിയൊരു സമസ്യയെ മനോഹരമായി ആവിഷ്കരിച്ച ഗാനം ഇതാണ്. വെളിച്ചം വിളക്കിനെ മറക്കുമീ സമസ്യയിൽ മനുഷ്യജന്മങ്ങൾ, കാനൽ, ജലരേഖകൾ, ഈ ഗാനം തന്നെ വിളക്ക് എന്ന പദം വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ മധുരഗീതങ്ങളിലൂടെ നമ്മൾ കേട്ടുകഴിഞ്ഞതാണ് അരുന്ധതിയുടെ ശബ്ദത്തിൽ. എന്നാൽ ഇന്ന് പി ജയചന്ദ്രൻ ആലപിച്ച വേർഷൻ കേൾക്കാം. എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് MS വിശ്വനാഥനാണ് ഈണം കൊടുത്തത്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഭാവഗായകന്റെ ശബ്ദത്തിൽ അതിമനോഹരമായ ഒരു ഗാനം അമ്മ അമ്മായി അമ്മ എന്ന സിനിമയിൽ നിന്നും നമ്മൾ കേട്ടുകഴിഞ്ഞു. വെളിച്ചം എന്ന പദമുള്ള അടുത്ത ഗാനം മധുരഗീതങ്ങളിൽ അടുത്തതായി കേൾക്കാൻ പോകുന്നത് 2004 പുറത്തിറങ്ങിയ വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിൽ നിന്നുമാണ്. ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാൽ, മുകേഷ്, നയൻതാര എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മനുഷ്യന് സാധ്യമായ കാര്യങ്ങൾക്കപ്പുറമുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്ത് പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ച ഒരു മൂവിയായിരുന്നു വിസ്മയത്തുമ്പത്ത്. നയൻതാരയുടെ റീത്ത എന്ന കഥാപാത്രത്തെ ആരും മറക്കാനിടയില്ല. കാരണം ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ടു നിൽക്കുന്ന റീത്ത എന്ന കഥാപാത്രം മലയാളികൾക്ക് അന്നും ഇന്നും ഒരു നൊമ്പരമാണ് അല്ലെ. ഇതിൽ പ്രണയം നിറയുന്ന, സൗഹൃദം നിറയുന്ന ഒരു ഗാനം, മിഴികൾക്കിന്നെന്ത് വെളിച്ചം, മൊഴികൾക്കിന്നെന്ത് തെളിച്ചം, ഒരു മായാജാല പെൺകുടിയായി അറിയാതെ ആത്മാവിൽ തൊട്ടു തൊട്ടുവൾ നിൽക്കുമ്പോൾ എന്ന ഗാനമാണ്. കൈതപ്രത്തിന്റെ മനോഹരമായ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം കൊടുത്ത് വിജയ് യേശുദാസും സുജാതാ മോഹനുമാണ് ആലപിച്ചത്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങളാണ്. വെളിച്ചം എന്ന പദം വരുന്ന ഒത്തിരി ഒത്തിരി ഗാനങ്ങൾ നമ്മൾ ഈ സമയത്തിനുള്ളിൽ കേട്ടു കഴിഞ്ഞു. ഇനിയും പാട്ടുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അടുത്തതായി താക്കോൽ എന്ന സിനിമയിൽ നിന്നുള്ള ഒരു അതിമനോഹര ഗാനമാണ്. ചിത്രം പുറത്തിറങ്ങിയത് 2019 കിരൺ പ്രഭാകരന്റെ സംവിധാനത്തിൽ നെടുമുടി വേണു, മുരളി ഗോപി, ഇന്ദ്രജിത്ത്, രഞ്ജി പണിക്കർ, സുധീർ കരമന, ബാലചന്ദ്രൻ, ഇനിയ, ലക്ഷ്മി ഗോപാലസ്വാമി തുടങ്ങി താരനിരകൾ ഒരുമിച്ച മറ്റൊരു ചിത്രമായിരുന്നു താക്കോൽ എന്ന് പറയുന്നത്. ഈ സിനിമയിലും 4 മനോഹര ഗാനങ്ങളുണ്ട്. പ്രഭാവർമ്മ, സതീഷ് ഇടമണ്ണേൽ, റഫീഖ് അഹമ്മദ് എന്നിവർ ചേർന്നാണ് ഓരോ ഗാനത്തിനും വരികൾ എഴുതിയത്. നമുക്കിതിൽ പ്രഭാവർമ്മ വരികൾ എഴുതി, എം ജയചന്ദ്രൻ ഈണം കൊടുത്ത്, യാസിൻ നിസാർ, ശ്വേതാ മോഹൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം, ആകാശത്തിൻ വെള്ളി വെളിച്ചം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മധുരഗീതങ്ങളിലൂടെ വെളിച്ചം എന്ന പദം വരുന്നതിൽ അടിച്ചുപൊളി പാട്ടുകളൊന്നും അധികം കേട്ടിട്ടില്ല. എന്നാൽ ഇനി അടുത്ത ഗാനം ഒരു അടിച്ചുപൊളി ഗാനമാണ്. 2020 ജോൺ വർഗീസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഉറിയടി എന്ന സിനിമയിൽ നിന്നും ശ്രീനിവാസൻ, അജു വർഗീസ്, സിദ്ദിഖ്, ഇൻഡൻസ്, ബൈജു സന്തോഷ് തുടങ്ങിയവരെല്ലാം അണിനിരന്ന ഒരു കോമഡി ചിത്രമായിരുന്നു ഉറിയടി. ഇതിൽ അനിൽ പനച്ചൂരാൻ വരികളെഴുതി, ഇഷാൻ ദേവ് ഈണം കൊടുത്ത്, ജാസി ഗിഫ്റ്റ്, വൈക്കം വിജയലക്ഷ്മി എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പറക്കട്ടെ വെളിച്ചമെങ്ങും.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് മലബാറിന്റെ മധുരസ്വരം, മധുര ഗീതങ്ങളിൽ. അടുത്തതായി നമ്മളെ കേൾക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ഒരു സിനിമയിലെ ഗാനമാണ്. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിച്ച കളങ്കാവൽ എന്ന ചിത്രത്തിലെ ആ ഗാനം. നിലാക്കായും എന്ന വരികളോടെ ആരംഭിക്കുന്ന ഈ ഗാനത്തിന് സംഗീതം കൊടുത്തത് മുജീബ് മജീദാണ്. വരികളെഴുതിയത് വിനായക് ശശികുമാർ. ഗാനം ആലപിച്ചത് സിന്ധു ടെൽസൺ. ഈ പാട്ട് ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. കാരണം പഴയ ഇളയരാജ മ്യൂസിക് വൈബാണ് ഈ പാട്ടിനെന്ന് പലരും പറഞ്ഞു. ഇതൊരു ട്രെൻഡ് സെറ്റിംഗ് സോങ് ആയി മാറിയിരുന്നു. ആദ്യ കേൾവിയിൽ തന്നെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ആകർഷണമാണ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്കും കേൾക്കാം ആ അതിമനോഹര വിന്റേജ് ഫീൽ തരുന്ന ഗാനം റേഡിയോ മലബാറിലൂടെ.

റേഡിയോ മലബാറിൽ മധുരഗീതങ്ങളിൽ ഇനിയും ഒരു ഗാനം കൂടെ കേൾക്കാനുള്ള സമയമുണ്ട്. ആ ഗാനം 2014 പുറത്തിറങ്ങിയ വിക്രമാദിത്യൻ എന്ന സിനിമയിൽ നിന്നുമാണ്. ലാൽജോ സംവിധാനം ചെയ്ത് നിവിൻ പോളി, ഉണ്ണി മുകുന്ദൻ, നമിത പ്രമോദ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഈ ചിത്രം ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങളെക്കുറിച്ചും അയാളുടെ കഠിനാധ്വാനത്തെക്കുറിച്ചും അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനെക്കുറിച്ചുമുള്ള കഥയാണ് ജീവിതമാണ് പ്രേക്ഷകന് മുന്നിലേക്ക് എത്തിച്ചത്. ഇതിൽ മനോഹരങ്ങളായിട്ടുള്ള ഒത്തിരി ഗാനങ്ങളുണ്ട്. നമുക്ക് അനിൽ പനച്ചൂരാൻ വരികൾ എഴുതി, ബിജിബാൽ മണിയിൽ ഈണം കൊടുത്ത് ഗണേഷ് സുന്ദരം പാടിയ ഒരു കോടി താരങ്ങളെ വെളിച്ചത്തിൽ ഒളിപ്പിച്ച് ഒളിച്ചു കളിക്കും ഇവനാരോ എന്ന ഗാനം കേൾക്കാം റേഡിയോ മലബാറിലൂടെ വിക്രമാദിത്യൻ എന്ന സിനിമയിൽ നിന്നും.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ കഴിഞ്ഞ ഒരു മണിക്കൂർ നേരം വെളിച്ചം എന്ന പദം ഉൾപ്പെടുന്ന ഒത്തിരി ഗാനങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഏകദേശം 1970s തുടങ്ങിയതേ 2025 പുറത്തിറങ്ങിയ കളങ്കാവൽ എന്ന സിനിമയിലേതുൾപ്പെടെ മനോഹരമായ ഗാനങ്ങളാണ് നമ്മൾ ആസ്വദിച്ചത്. ഇവയെല്ലാം നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്.
1: മധുരഗീതങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

தெரிவிக்கிறேன்.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ത് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 18. ഹിജ്റാവർഷം 1447, ദുൽഹജ് 15. ശകവർഷം 1948, ജ്യേഷ്ഠം 11. 2026 ജൂൺ 1, തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.